0: നോവൽ സഞ്ചാരം.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: വണ്ടി നിന്നു, ആരൊക്കെയോ ഇറങ്ങി, ആരൊക്കെയോ കയറി. ലോകം മുഴുവൻ ഒരു യാത്രയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് രാധയ്ക്ക് തോന്നി. വണ്ടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ കൊമ്പൻ മീശക്കാരൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ചോദിച്ചു, തലശ്ശേരി എത്തിയോ? ഇല്ലെന്നേയ്. അയാൾ മയക്കവും തുടങ്ങി. ചക്രങ്ങളും പൂട്ടുകളും കൂട്ടി ഉരയുന്നു, നീങ്ങുന്നു. രാധയ്ക്ക് രസം തോന്നി. താൻ അനുഭവിക്കുന്ന എന്തോ ഒന്ന് ആ ചക്രങ്ങൾക്കിടയിലും നടക്കുന്നുവെന്നൊരു തോന്നൽ. അപ്പോൾ ആ ചുമർ സാഹിത്യം ഒരിക്കൽ കൂടി മനസ്സിൽ വന്നു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ഒക്കത്ത് വെച്ചപ്പോൾ ചൂളം വിളിച്ചില്ലേ മാധുക്കുട്ടി, ഒന്നുറക്കെ പാടിയാൽ എന്താണ്, ആരാണ് പറയാൻ? പക്ഷേ ചുറ്റും നോക്കിയപ്പോൾ വേണ്ടെന്ന് വെച്ചു. കൊച്ചുകുട്ടികൾ ഗോപാലകൃഷ്ണന്റെ മുട്ടിന്മേൽ കയറി കുതിരസവാരി നടത്തുന്നു. മനുഷ്യർ വല്ലാത്ത ജന്തുക്കളാണ്. എത്ര വേഗത്തിൽ ഇണങ്ങുന്നു, എത്ര വേഗത്തിൽ പിണങ്ങുന്നു. കുട്ടികളുടെ കളി നോക്കി രസിക്കുകയാണ് അമ്മ. ഗോപാലകൃഷ്ണന്റെ ചെവികളാണ് അവരുടെ കടിഞ്ഞാൻ. സവാരി പൊടിപാറുന്നു. ആ അമ്മ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. പാവപ്പെട്ട അമ്മ. വണ്ടി വെളിച്ചം നിറഞ്ഞ പുരയിലേക്ക് കയറി നിന്നു. അനുജൻ അമ്പരന്ന് ചുറ്റും നോക്കി. നിങ്ങൾക്കിവിടെയാണ് ഇറങ്ങേണ്ടത് അല്ലേ? കുട്ടികളുടെ അമ്മ ഓർമ്മപ്പെടുത്തി. രാധയും ഗോപാലകൃഷ്ണനും എഴുന്നേറ്റു. ചാരിക്കിടന്നു മയങ്ങുന്ന കൊമ്പൻ മീശക്കാരന്റെ കാൽ കവച്ചുവെച്ച് താഴേക്കിറങ്ങി. കുട്ടികൾ ജാലകത്തിനടുത്തേക്ക് വന്ന് ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, നാളെ വരുമോ? നാളെ വരണേ, നമുക്ക് കുതിര കളിക്കാം. വരാം. രാധയ്ക്ക് ആ യാത്രാമൊഴി കേട്ടപ്പോൾ ചിരി വന്നു. ഇനി എന്നെങ്കിലും ആ കുട്ടികളെ കാണുമോ? വല്ലാത്ത വെളിച്ചം, വല്ലാത്ത തിരക്ക്. നെല്ലിക്കാച്ചാക്ക് മിനുസമുള്ള നിലത്തേക്ക് അഴിച്ചിട്ടതുപോലെ ആളുകൾ ഇറങ്ങി നീങ്ങി ഓരോ വഴിക്ക് പിരിഞ്ഞു പോകുന്നു. അവർക്കൊക്കെ പോകാൻ സ്ഥലമുണ്ട്, അവൾക്കോ? രാധ ഒരോരം ചാരി നിന്നു. തിരക്കൊഴിയട്ടെ. സംഭ്രമം അവളുടെ മുഖം അല്പം തുടിപ്പിക്കാതിരുന്നില്ല. എന്നാലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ആ ജനപ്രവാഹം ഒഴിഞ്ഞൊഴിഞ്ഞുപോയി. ഏതാനും പോർട്ടർമാരും വണ്ടി കാത്ത് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നവരും മാത്രമേ ഉള്ളൂ. ഉറങ്ങുന്നവർ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ദേഹത്തിൽ പ്രഹരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കൊതുകുകളെ ചീത്ത പറയുന്നുമുണ്ട്. രാത്രി അറിയാത്ത വലിയ പട്ടണം, എങ്ങോട്ട് പോകും നമുക്ക്?

0: പുറത്തേക്ക് കടക്കാം, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പോകാം. രണ്ടും കൽപ്പിച്ച് വാതിൽക്കലേക്ക് നീങ്ങി. പെട്ടെന്ന് പിമ്പിൽ നിന്നൊരു വിളി കേട്ടു. രാധേ, ഗോപാലകൃഷ്ണ. രണ്ടുപേരും നിന്നു. രാധയുടെ നെഞ്ച് ആളിപ്പോയി. ആര്? തിരിഞ്ഞു നോക്കിയപ്പോൾ നിഴൽപ്പാടിൽ നിന്ന് ഒരു മനുഷ്യൻ അടുത്തേക്ക് വരുന്നതായി കണ്ടു. അയാൾ അടുത്തുവന്നു വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ? ചൂണ്ടിയ വിരൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രാധ ആ ആളെ ആകെയൊന്നു നോക്കി. പരിചിതമാണ് ആ മുഖം, എങ്കിലും വ്യക്തമാകുന്നില്ല. മനസ്സിൽ ആകെയൊരു കലക്കം. അതിൽ നിന്ന് ഒരു മുഖം പൊന്തി വന്നു. അവളുടെ ആത്മാവിൻ്റെ അടിയിൽ നിന്നാണെന്ന് തോന്നി. ഒരു വാക്ക് ഉയർന്നു വന്നു, വിശ്വം. അതെ.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

ആകാശവാണി, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. സ്മൃതി മധുരം. ഓണത്തിൻ്റെ വരവറിയിച്ച് ആനന്ദത്തോടെ പാറി നടക്കുന്ന ഓണത്തുമ്പികൾ നാട്ടുംപുറത്തിൻ്റെ മനോഹര ഓണക്കാഴ്ചകളിലൊന്നാണ്. തുമ്പികളെ പരാമർശിക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യം അപരാധി എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ രചിച്ച സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ അമ്പിളിയും ബേബി സുജാതയും പാടിയത്.

0: തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ഹേ ഗൈസ്,
6: ഇന്ന് പാർട്ടി വേണം.
7: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
6: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
7: നിന്റെ കാർഡും പിന്നെന്താ?
6: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
7: ബൈ ഗേൾസ്.
6: എവിടെയാ പോകുന്നത്?
7: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
6: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
9: സ്മൃതിമധുരത്തിൽ ഇനി കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിനായി വയലാർ രാമവർമ്മ രചിച്ച കെ രാഘവന്റെ സംഗീതത്തിൽ ശാന്താപി നായർ പാടിയ ഗാനം.

0: സ്മൃതിമധുരം സമാപിച്ചു.
1: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ ഡോക്ടർ ടി വി വിനീഷ് സംസാരിക്കുന്നു.
2: കടലിൽ കാണുന്നവയെല്ലാം മത്സ്യങ്ങൾ തന്നെയാണോ? തിമിംഗലങ്ങളെ നോക്കൂ. കടലിലെ ജലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, സസ്തനികളാണ് എന്നറിയാമല്ലോ. എങ്ങനെയാണ് ജലജീവികളായ സസ്തനികൾ ഉണ്ടായത്? അത് അത്ഭുതകരമായ പരിണാമ കഥയാണ്. കെട്ടുകഥയല്ല, സുദൃഢമായ തെളിവുകളുള്ള ശാസ്ത്രകഥ.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ ഉഷ്ട്രാസനം, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: ഉഷ്ട്രാസനം: കാലുകൾ രണ്ടും നേരെ മുമ്പോട്ട് നീട്ടി ദണ്ഡാസനത്തിൽ നിവർന്നിരിക്കുക. പിന്നീട് കാലുകൾ ഓരോന്നായി മടക്കി പുറകോട്ടെടുത്ത് വജ്രാസനത്തിലേക്ക് വരിക. വജ്രാസനത്തിൽ നിന്നും സാവകാശം കാൽമുട്ടുകളിൽ ഉയർന്നു നിൽക്കുക. കൈവിരലുകൾ വശങ്ങളിലേക്ക് വരുന്ന വിധം കൈത്തലങ്ങൾ അരക്കെട്ടിൽ ഉറപ്പിക്കുക. ശ്വാസം എടുത്ത് പിൻവശത്തേക്ക് പതുക്കെ വളഞ്ഞുകൊണ്ട് കാൽപാദങ്ങളെ കൈകൾ കൊണ്ട് പിടിക്കുക. ശേഷം തല പിൻവശത്തേക്ക് തൂക്കിയിടുക. നാഭിയുടെ ഭാഗം മുന്നോട്ട് നീക്കിക്കൊണ്ട് സാധാരണ ശ്വാസഗതിയിൽ അല്പനേരം തുടരുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും വജ്രാസനത്തിലേക്കും തുടർന്ന് ശിഥിലദണ്ഡാസനത്തിലേക്കും എത്തി വിശ്രമിക്കുക. രണ്ടോ മൂന്നോ തവണ ഇതേ രീതിയിൽ ഉഷ്ട്രാസനം ചെയ്താൽ മതിയാവും. പ്രയോജനങ്ങൾ: നട്ടലിന് ശരിയായ വഴക്കവും ശിരസിലേക്ക് ബ്ലഡ് സർക്കുലേഷനും വർദ്ധിപ്പിക്കുന്നു. ലങ്സിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും തൈറോയിഡ്, അഡ്രിനാലിൻ, പിറ്റ്യൂട്ടറി, പീനിയൽ തുടങ്ങിയ ഗ്ലാൻഡുകളിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. ഈ യോഗാസനത്തിന്റെ പരിമിതികൾ എന്തെല്ലാം എന്നറിയാം. നെഞ്ചിലോ ഉദരഭാഗത്തോ അടുത്ത കാലത്തായി ശസ്ത്രക്രിയ നടത്തിയവരും ഹെർണിയയുടെ പ്രശ്നം അനുഭവിക്കുന്നവരും ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ലോവർ ബാക്ക് പെയിൻ ഉള്ളവരും വിദഗ്ധ ഉപദേശം തേടിയതിനു ശേഷം മാത്രമേ ഈ യോഗാസനം പരിശീലിക്കുവാൻ പാടുള്ളൂ.
1: ഉഷ്ട്രാസനം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.

0: നാളെ രാത്രി 9:30 ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളിപ്പഥ കച്ചേരി. കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പഥ കച്ചേരി. മറക്കാതെ കേൾക്കുക നാളെ രാത്രി 9:30.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെല്ലുവിളി എന്ന ചിത്രത്തിനായി ബിച്ചു തിരുമല രചന നിർവഹിച്ച് പി ജയചന്ദ്രൻ, അമ്പിളി, ചന്ദ്രമോഹൻ എന്നിവരോടൊപ്പം പാടിയ ഗാനം. സംഗീതം MS വിശ്വനാഥൻ.

0: കാലത്തിലെ അത്തപ്പൂവട തരികിട തകർന്നേ തരികിട തകർന്നേ തരികിട തകർന്നേ
1: തൃപ്പൂണിത്തുറയമ്പലത്തിലെ അത്തച്ചമയം തരികിട തകർന്നേ
0: ആറന്മുള വഞ്ചിക

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻസ് അപ്ലൈ.
6: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 9 മണി.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തു നിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: അക്ഷരച്ചപ്പ് തുടരുന്നു.
3: നന്ദി തിരുവോണമേ നന്ദി, നീ വന്നുവല്ലേ. അടിമണ്ണിടിഞ്ഞു കടയിളകിച്ചെരിഞ്ഞൊരു കുനുന്തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലേ. നന്ദി തിരുവോണമേ നന്ദി. ആട്ടം കഴിഞ്ഞു കളിയരങ്ങത്തു തനിച്ചു വെറുക്കനെ പടുന്തിരി കത്തിക്കരിഞ്ഞു മണത്ത കരിവിളക്കൻ ചിരി ഇപ്പോൾ ഓർക്കുന്നുവോ? ഇനിയൊരു കളിക്കിത് കൊളുത്തേണ്ട എന്നോർത്തിരിക്കെ നീ വന്നുവല്ലേ. നന്ദി തിരുവോണമേ നന്ദി. വിരുന്നു വന്ന തിരുവോണത്തിന് കവി എൻ എൻ കക്കാട്

0: നന്ദി പറയുകയാണ് കേട്ടോ. നമുക്കും നന്ദി പറയണം അല്ലേ?
1: അതെ.
0: ഒരു ഓണം മുതൽ മറ്റൊരു ഓണം വരെയുള്ളൊരു കാത്തിരിപ്പാണ് മലയാളിയുടെ ജീവിതം എന്ന് സാധാരണ പറയാറുണ്ട്.
1: ഒരു വർഷത്തെ പ്രതീക്ഷയോടെ തിരുവോണത്തെ അവർ വരവേൽക്കുന്നു.
0: തീർച്ചയായിട്ടും ചിങ്ങമാസം പുലരുമ്പോൾ തന്നെ മനസ്സിൽ ധാരാളം കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിവെക്കും.
1: കർക്കിടകം വറുതിയുടെ ഒരു മാസമാണ്. അത് കഴിഞ്ഞാൽ ഒരു പൊന്നിൻ പ്രഭാതത്തെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്, അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പുണ്ട്,
0: ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. പക്ഷേ കർക്കിടകമാണ് കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഓണവും ചിങ്ങവും നമുക്ക് നൽകുന്നത്.
1: അങ്ങനെ ഇതാ നമ്മുടെ അക്ഷരച്ചെപ്പും വാക്കുകളും പാട്ടുകളും എല്ലാം ചേരുന്ന ഒരു പൂക്കളം ഇടാൻ ഒരുങ്ങുകയാണ്.
0: കേൾവിയുടെ പൂക്കളം. പൂക്കളം പോലെ തന്നെ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഈ അക്ഷരക്കളവും നിറയട്ടെ. ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. ഇടത്തുനിന്നും വലത്തോട്ട് 24, 25 കളങ്ങളിലാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 24, 25 കളങ്ങളിൽ എഴുതേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയട്ടെ?
1: പറയാം.
0: ഈ വാക്കിന് പ്രധാനമായും സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത്, മുളയോ ഈർച്ചയോ കൊണ്ട് നിർമ്മിക്കുന്ന ഒരുതരം ചെറിയ കുട്ട. സാധാരണ സാധനങ്ങൾ സൂക്ഷിക്കാനും പൂക്കൾ ഇടാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, പണത്തിന് ഈടാക്കുന്ന പലിശ അല്ലെങ്കിൽ ലാഭം എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആദ്യത്തെ അർത്ഥമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത്, മുളയോ ഈർച്ചയോ കൊണ്ട് നിർമ്മിച്ച ഒരുതരം ചെറിയ കുട്ട. സാധാരണ സാധനങ്ങൾ സൂക്ഷിക്കാനും പൂക്കളിടാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത അർത്ഥമായി പറയുന്നത്, പണത്തിനീടാക്കുന്ന പലിശ അല്ലെങ്കിൽ ലാഭം എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആദ്യത്തെ അർത്ഥമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ മനോഹരമായ ഗാനം കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 4, 3, 2, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 4, 3, 2, 1 എന്നീ 4 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. വാക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനുള്ള സൂചനകൾ കൂടി പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം പനയോല കെട്ടി ഉണ്ടാക്കുന്ന കുട എന്നാണ്. മഹാബലി ഉപയോഗിച്ചിരുന്ന കുടയാണ് ഇത്. ഇല്ലങ്ങളിലെ അന്തർജനങ്ങൾ ഇത്തരത്തിലുള്ള കുട ഉപയോഗിക്കാറുണ്ടായിരുന്നു.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പനയോല കെട്ടി ഉണ്ടാക്കുന്ന കുട എന്നാണ്. മഹാബലി ഉപയോഗിച്ചിരുന്ന കുടയാണ് ഇത്. ഇല്ലങ്ങളിലെ അന്തർജനങ്ങൾ ഇത്തരത്തിലുള്ള കുട ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഏതാണെന്ന് പിടികിട്ടി കാണും അല്ലേ?
0: പിടികിട്ടിട്ടുണ്ട്.
1: പിടികിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
0: ആ വാക്ക് വേഗം എഴുതിക്കോളൂ, കൂടെ ഈ പാട്ടും കൂടെ കേട്ട്.

0: അങ്ങനെ രണ്ട് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ വാക്ക് വലത്ത് നിന്നും ഇടത്തോട്ട് തന്നെയാണ് എഴുതേണ്ടത്. വലത്ത് നിന്നും ഇടത്തോട്ട് 8, 7 എന്നീ രണ്ട് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ്, 8, 7 കളങ്ങളിൽ വേണം എഴുതാൻ വലത്തു നിന്നും ഇടത്തോട്ട്.
0: ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയൽ എന്നാണ്.
1: ഈ വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, വയൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: പാട്ടുകൂടി കേൾക്കുമ്പോൾ വാക്ക് കുറച്ചുകൂടി വ്യക്തമാകും.

0: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും എഴുതേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട് 24, 23, 22, 21 എന്നീ നാല് കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ എഴുതേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. കേരളത്തിന്റെ അഭിമാനമായ ഒരു കളിയാണ് കേട്ടോ ഇത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന കായിക വിനോദം എന്ന പേരും ഈ കളിക്കുണ്ട്. ഇതിനുപയോഗിക്കുന്ന വള്ളത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. സൂചനകൾ ഇനി പറയാമല്ലേ. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായലിലൂടെ തോണി തുഴഞ്ഞ് നടത്തുന്ന മത്സരത്തെയാണ്. ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ഈ ചടങ്ങ് പ്രസിദ്ധമാണ്. ആറന്മുളയിലെ പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാക്കിന് പ്രസക്തിയുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായലിലൂടെ തോണി തുഴഞ്ഞു നടത്തുന്ന മത്സരത്തെയാണ്. ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ഈ ചടങ്ങ് പ്രസിദ്ധമാണ്. ആറന്മുളയിലെ പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാക്കിന് പ്രസക്തിയുണ്ട്.
0: വാക്ക് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. എങ്കിലും പാട്ട് കേൾക്കണ്ടേ?
1: വേണം.
0: പാട്ട് കേട്ടുകൊള്ളൂ.

0: വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളാണ്.
1: മുകളിൽ നിന്നും താഴോട്ട് 11, 16, 21 കളങ്ങളിൽ എഴുതേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കേട്ടോ ഇത്. ഇതില്ലെങ്കിൽ പൂ വിരിയില്ല എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. സൂചനകൾ പറയാം. ഈ വാക്ക് ഓണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശസ്തമായ വാക്കാണ്. 3 അക്ഷരമുള്ള ഈ വാക്ക് പൂക്കളുമായി ബന്ധപ്പെട്ടതാണ്. തൃക്കാക്കരയപ്പനുള്ള നൈവേദ്യം കഴിഞ്ഞാൽ ഈ ചടങ്ങ് പ്രസിദ്ധമാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഓണവുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ ഒരു വാക്കാണിത്. പൂക്കളുമായി ബന്ധപ്പെട്ട് 3 അക്ഷരമുള്ള വാക്കാണിത്. തൃക്കാക്കരയപ്പനുള്ള നൈവേദ്യം കഴിഞ്ഞാൽ ഈ ചടങ്ങ് പ്രസിദ്ധമാണ്.
0: അപ്പോൾ മനസ്സിലൊരു ഉയർന്നിട്ടുണ്ടാവും. പാട്ടുകൂടി കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് പറയാം. മുകളിൽ നിന്നും താഴേക്ക് തന്നെയാണ് എഴുതേണ്ടത്. 8, 13, 18 എന്നിവയാണ്.
1: മുകളിൽ നിന്നും താഴോട്ട് 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
1: ഓണക്കാലമായാലും അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണിത്.
0: പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറും. ഇത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സദ്യയും ഓണത്തിനോ വിവാഹത്തിനോ നടക്കാറില്ല. വാക്ക് കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. എങ്കിലും സൂചനകൾ പറയാം. ഓണമായും മറ്റു വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാന ഒരു മധുര വിഭവമാണ് ഇത്. വ്യത്യസ്ത ഇനങ്ങൾ കൊണ്ട് മധുരം ചേർത്ത് നിർമ്മിക്കുന്ന ഈ വിഭവത്തെ ഇഷ്ടപ്പെടാത്തവരും ചുരുക്കമാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഓണവുമായും മറ്റു വിശേഷങ്ങളുമായും ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു മധുര വിഭവമാണ് ഇത്. വ്യത്യസ്ത ഇനങ്ങൾ കൊണ്ട് മധുരം ചേർത്ത് നിർമ്മിക്കുന്ന ഈ വിഭവത്തെ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്.
0: പഴം വെച്ച് പരീക്ഷണം നടത്താറുണ്ട്, ചക്ക വെച്ച് പരീക്ഷണം നടത്താറുണ്ട്.
1: മതി മതി, ഇപ്പൊ തന്നെ അവർക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്, അതേപോലെ തന്നെ വാക്കും കിട്ടിയിട്ടുണ്ട്.
0: തീർച്ചയായും. അപ്പോൾ വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതാൻ മറക്കണ്ട.

0: മുകളിൽ നിന്നും താഴോട്ട് തന്നെയാണ് ഈ വാക്കും പൂരിപ്പിക്കേണ്ടത്. 4, 9, 14, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്കാണ്.
1: 4 അക്ഷരമുള്ള വാക്കാണ് ഇത്. മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 4, 9, 14, 19. സൂചനകൾ കൂടി പറയാം. നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ ശേഷിപ്പാണ് കേട്ടോ ഈ കലാരൂപം. സൂചനകൾ പറയാം.
0: വടക്കൻ കേരളത്തിൽ, അതായത് കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് കെട്ടിയാടപ്പെടുന്ന ചെറിയ തെയ്യക്കോലമാണ് ഇത്. മഹാബലിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന ചടങ്ങാണിത്. ചിങ്ങമാസത്തിലെ ഉത്രാടം, തിരുവോണം നാളുകളിൽ വീടുകൾ തോറും കയറിയിറങ്ങി മാവേലി പാട്ടുപാടി പൂക്കളത്തിന് ചുറ്റും ഈ കുഞ്ഞി തെയ്യം നൃത്തം ചെയ്യാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. വടക്കൻ കേരളത്തിൽ, അതായത് കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് കെട്ടിയാടപ്പെടുന്ന ചെറിയ തെയ്യക്കോലമാണ് ഇത്. മഹാബലിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. ചിങ്ങമാസത്തിലെ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ വീടുകൾ തോറും കയറിയിറങ്ങി മാവേലി പാട്ടുപാടി പൂക്കളത്തിന് ചുറ്റും ഈ കുഞ്ഞു തെയ്യം നൃത്തം ചെയ്യാറുണ്ട്. തെക്കൻ കേരളത്തിലുള്ളവർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു കലാരൂപമാണ് ഇത്. ഇപ്പോഴും വടക്കൻ കേരളത്തിൽ വളരെ സജീവമാണ് താനും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. വാക്ക് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കട്ടെ. പാട്ടും കൂടി കേട്ടുകൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടി ഉണ്ട് കേട്ടോ. 15, 20 എന്നീ കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 15, 20 കളങ്ങളിൽ എഴുതേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക്

0: കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. നാട്, ജന്മദേശം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഒരിക്കൽ കൂടി പറയാം, നാട്, ജന്മദേശം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: സൂചന വളരെ ചെറുതാണ്, പക്ഷേ ഈ വാക്കും നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധമുണ്ട് അല്ലേ?
1: ആണ്.
0: ഇത് വിട്ടുപോകാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ, അക്ഷരക്കളവും വിട്ടുപോകാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സാധിക്കില്ല.

0: മുകളിൽ നിന്നും താഴേക്കുള്ള വാക്കുകളെല്ലാം തീർന്നു കേട്ടോ. ഇനി താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്.
1: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 കളങ്ങളിൽ എഴുതേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: താഴെ നിന്നും മുകളിലേക്കാണ് വാക്ക് എഴുതേണ്ടത്. കളങ്ങൾ 22, 17, 12. സാധാരണ നമ്മൾ ഇത് തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ?
1: പ്രത്യേകിച്ചും ഓണം അങ്ങനെയുള്ള എല്ലാ ഉത്സവ നാളുകളിലും ഇത് വാങ്ങാനായിട്ട് ഒരു മത്സരം തന്നെയാണ്.
0: കല്യാണത്തിനൊക്കെ പ്രത്യേകിച്ചും. കൂടാതെ പണ്ട് കാലത്ത് ഇത് വാങ്ങാൻ പ്രത്യേകിച്ച് ആൾക്കാർ നമ്മുടെ വീടുകളിൽ വരുമായിരുന്നു. സൂചനകൾ പറയാം, സ്വർണ നൂലോ വെള്ളി നൂലോ കൊണ്ട് വസ്ത്രങ്ങളുടെ കരയിൽ നെയ്തുണ്ടാക്കുന്ന കരയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി പറയാം, സ്വർണ നൂലോ വെള്ളി നൂലോ കൊണ്ട് വസ്ത്രങ്ങളുടെ കരയിൽ നെയ്തുണ്ടാക്കുന്ന കരയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: അധികം വിശദീകരണങ്ങളൊന്നും വേണ്ട,
1: ഇപ്പോൾ തന്നെ എല്ലാവരും വാങ്ങിയിട്ടുമുണ്ട്.
0: അതെ,

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള രണ്ടാമത്തെ വാക്കാണ് 11, 6, 1 എന്നീ കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ് എഴുതേണ്ടത് താഴെ നിന്നും മുകളിലേക്ക്.
0: സൂചനകൾ പറയാം. നമ്മൾ ഓണത്തിന്റെ സ്മരണയെക്കുറിച്ച് പറയുമ്പോൾ ഈ വസ്തുവിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയാറുണ്ട്.
1: കുട്ടികളായിരിക്കുമ്പോൾ ഇതും കൊണ്ട് തൊടിയിൽ പൂക്കൾ പറിക്കാനായിട്ട് ഓടുന്നതും ഒരു കാഴ്ചയാണ്.
0: ഇതിൽ കൂടുതൽ സൂചനകൾ നമ്മൾ കൊടുക്കണോ?
1: വേണ്ട,
0: വേണ്ട. ഈ വാക്കിന്റെ അർത്ഥം പൂക്കൾ നിറച്ച അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞ കൂട എന്നാണ്.
1: ഒരിക്കൽ കൂടി പറയാം, പൂക്കൾ നിറച്ച അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞ കൂട എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: നന്മയുടെ പൂക്കൾ എല്ലാവരുടെയും മനസ്സിൽ നിറയട്ടെ. അതിനോടൊപ്പം ഈ പാട്ട് കൂടി കേട്ടുകൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ്. ഇനി താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ മൂന്ന് കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: തിരുവോണ നാളിൽ പൂക്കളമിട്ടു, പാട്ടുപാടി,
1: സദ്യ കഴിച്ചു,

0: മധുരമുള്ള ആ വിഭവം കഴിച്ചു.
1: ഇനി എന്താണ്
0: ഈ ആലസ്യം മാറ്റാൻ?
1: കളികളായാലോ?
0: അതെ, കളികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. സൂചനകൾ പറയാം. ഓണത്തിന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വിനോദമെന്ന നിലയിൽ പൊതുവെ സ്ത്രീകൾ ഇതിലിരുന്ന് ആടാറുണ്ട്. ഇതൊരു സൂചനയല്ല, ഇത് ഉത്തരം തന്നെയാണ് അല്ലേ? എന്നാലും അടുത്ത സൂചന കൂടി കേട്ടുകൊള്ളു. മരത്തിൽ കയറ് തൂക്കിയിട്ട് ഇരിപ്പിടവുമായി ബന്ധിപ്പിച്ച് ആടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്. ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ സൂചനയായിട്ട്?
1: ഒരിക്കൽ കൂടി പറയാം. ഓണത്തിന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വിനോദം എന്ന നിലയിൽ പൊതുവെ സ്ത്രീകൾ ഇതിൽ ആടാറുണ്ട്. മരത്തിൽ കയറ് തൂക്കിയിട്ട് ഇരിപ്പിടവുമായി ബന്ധിപ്പിച്ച് ആടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്.
0: ഒരു പാട്ടുകൂടി കേട്ടുകൊള്ളൂ.

0: അക്ഷരപ്പൂക്കൾ കൊണ്ട് ഇന്നത്തെ കളം നിറഞ്ഞിട്ടുണ്ട് അല്ലേ?
1: കൂടെ മനസ്സും വയറും.
0: നമ്മുടെ വയറ് നിറഞ്ഞു. പക്ഷേ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ എന്നൊരു പഴയ കവിതയുണ്ട്. പങ്കിടാൻ മറക്കണ്ട, അത് സ്നേഹമാണെങ്കിലും
1: ഭക്ഷണമാണെങ്കിലും.
0: ആ പങ്കിടലിന്റെ സന്തോഷമാണ് ഓണക്കാലത്തിന്റെ ആവേശം.
1: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
0: അക്ഷരച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഇനി കഴിഞ്ഞ അക്ഷരച്ചപ്പിലെ ശരി ഉത്തരങ്ങൾ കൂടി പറയാം. കഴിഞ്ഞ അക്ഷരച്ചപ്പിൽ ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്കാണ് ആദ്യം പറയുന്നത്. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പുന്നല്ല്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുറുമ്പി.
0: ഇനി വലത്തുനിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കായിരുന്നു 4, 3, 2, 1 എന്നീ കളങ്ങളിൽ എഴുതി.

0: വേണ്ടിയിരുന്ന വാക്ക് തണുപ്പുള്ള.
1: വലത്തുനിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാവൽ.
0: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അടിക്കുക.
1: മുകളിൽ നിന്നും താഴോട്ട്.

0: തുഷാരം
1: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിഷീധം.
0: കഴിഞ്ഞ അക്ഷരച്ചിപ്പിലേക്ക് ധാരാളം ശ്രോതാക്കൾ ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരാളെ വിജയിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് വനജ പ്രകാശ്. ആലപ്പുഴ ചേർത്തലയിലുള്ള വനജ പ്രകാശ് ആണ് വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
0: വനജ ആകാശവാണിയോട് സംസാരിച്ചത് ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം, എന്റെ പേര് വനജ പ്രകാശ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് താമസിക്കുന്നത്. ഞാൻ ഒരു വീട്ടമ്മയാണ്. എന്റെ വീട്ടില് ഹസ്ബൻഡും 2 മക്കളുമാണ് ഉള്ളത്. പുള്ളിയുടെ പേര് പ്രകാശൻ പിള്ള, ഗൾഫിലായിരുന്നു. ഇപ്പൊ അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി ഇപ്പൊ നാട്ടിലുണ്ട്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു ചെറിയ കട നടക്കുന്നുണ്ട്. മകള് പാർവതി പ്രകാശ്, അവള് തായ്ലൻഡിലെ ചിയാങ്മായ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. മകൻ വിഷ്ണുപിള്ള എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിലെ അക്കൗണ്ടന്റ് ആയിട്ട്. ഞങ്ങൾ ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഒക്കെ കേൾക്കാറുണ്ട്. എനിക്കിഷ്ടം ചലച്ചിത്ര ഗാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതെല്ലാം എല്ലാം അങ്ങനെ കേൾക്കും. രാമായണ മാസത്തില് രാമായണം കേൾക്കുമായിരുന്നു. ചെറുപ്പം തൊട്ട് ഞങ്ങള് സഹോദരങ്ങളെല്ലാരും റേഡിയോയിൽ പഠിപ്പിക്കുന്ന ലളിത സംഗീത പാഠം അതൊക്കെ കേട്ട് പഠിച്ച് സ്കൂളിൽ പാടുമായിരുന്നു. ഞങ്ങളുടെ അച്ഛനും അമ്മയും റേഡിയോ പ്രേമികളായിരുന്നു. ഇത് മോളാണ് ഞങ്ങൾക്ക് ഈ ആപ്പ് ഫോണിൽ ചെയ്യാൻ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാനും എന്നിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേൾക്കണത്. മിക്കവാറും എല്ലാ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. അക്ഷരത്തിൽ വിജയം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആകാശവാണിയിലെ എല്ലാ ജീവനക്കാർക്കും ശ്രോതാക്കൾക്കും പിന്നെ നമ്മുടെ സ്വന്തം അക്ഷരത്തിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ ആയിരുന്നു. എനിക്ക് ഇതിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ട് ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ യേശുദാസ് പാടിയ എന്റെ കണ്ണന് കറുത്തു നിറം എന്ന പാട്ടാണ്. വളരെയധികം നന്ദി. നമസ്കാരം.

0: അടുക്കളയിൽ നിന്നും നല്ല സുഗന്ധം വരുന്നുണ്ട്.
1: നാവിൽ വെള്ളമൂറുന്ന പലതരം വിഭവങ്ങൾ ഇതാ അവിടെ ഒരുങ്ങുന്നുണ്ട്.
0: ഉച്ചവരെ കാത്തിരിക്കണം അല്ലേ?
1: എങ്കിലേ കഴിക്കാൻ പറ്റൂ.
0: തീർച്ചയായും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും
1: അക്ഷരചെപ്പിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇതോടുകൂടി ഇന്നത്തെ അക്ഷരചെപ്പ് സമാപിക്കുകയാണ്.
0: അക്ഷരചെപ്പ് ടീം
1: എൻ ജെ ജോഷിലാൽ,
0: മിനി അജു,
1: ശ്രീലാൽ. അക്ഷരചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.
2: ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മദഗജവദനന്ദം
2: നാളെ രാത്രി 9:30 ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളിപ്പത കച്ചേരി.
1: വീരവിരാട കുമാര വിഭോ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 5, ശകവർഷം 1948, ഭാദ്രം 4, 2026 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 10.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ തിരുവോണദിനാശംസകൾ. ഇപ്പോൾ ചലച്ചിത്രഗാന ശബ്ദരേഖ കേൾക്കാം രാജമാണിക്യം.
1: വലിയ വീട്ടിൽ മൂവി ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന രാജമാണിക്യം ചലച്ചിത്ര ശബ്ദരേഖ. അഭിനയിക്കുന്നവർ മമ്മൂട്ടി, മനോജ് കെ ജയൻ, സായികുമാർ, കൊച്ചിൻ ഹനീഫ, റഹ്മാൻ, സലീംകുമാർ, പത്മപ്രിയ, സിന്ധു മേനോൻ തുടങ്ങിയവർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം അലക്സ് പോൾ. കഥ തിരക്കഥ സംഭാഷണം ടി എ ഷാഹിദ്. സംവിധാനം അൻവർ റഷീദ്. നിർമ്മാണം സിറാജ് വലിയവീട്ടിൽ.

0: രാജമാണിക്യം.
1: മുത്തലക്ഷ്മി, എന്നൊരു ചേച്ചി, എന്റെ മോൻ.
2: ഈ നേരത്ത് ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, കേറി വന്നത് മഹാഭാഗ്യ.
1: എന്നാലും
3: ഒരെന്നാലും ഇല്ല, ഭർത്താവ് മരിച്ചുപോയ ഒരു പെണ്ണാണ് നീ. ജീവിക്കാനൊട്ട് വേറെ ഗതിയില്ല. നേരവും കാലം ഒത്തുവരുമ്പോ ഈ കാര്യം ഞാൻ തന്നെ പറഞ്ഞോളാം അദ്ദേഹത്തോട്. അതൊക്കെ മനസ്സിലാക്കാൻ തക്ക മനസ്സുള്ള ആളാ അദ്ദേഹം. അതുകൊണ്ട് തൽക്കാലം മകന്റെ കാര്യം അങ്ങ് മാറ്റിവെക്ക. എന്തായാലും അവനൊരു ആൺകുട്ടിയല്ലേ.
4: ഹായ്, നല്ല മണം. ഇന്നെന്തിരിച്ചാണ് ചേച്ചി മഞ്ഞച്ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കണത്? ആരുടെയെങ്കിലും കല്യാണാണോ?
2: മഞ്ഞച്ചോറ് മുത്തിന് ഭയങ്കര ഇഷ്ടമല്ലേ, വയറ് നിറച്ച് തിന്ന.
4: ജാനുചേച്ചി, എന്റെ അമ്മയുടെ അടുത്ത് പോണ കേട്ടാ, എനിക്ക് ഉറക്കം വരണ്.
2: ഈ രാത്രിയില്ല, ഇനിയിപ്പൊ പോണ്ട. ജാനുചേച്ചി മക്കൾക്ക് ഒരു സമ്മാനം തരാം, പുതിയ ഉടുപ്പാണടാ. എന്തരായി,
1: അവൻ ഉറങ്ങിയോ?
2: ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളു.
1: ആവൂ, ഭഗവതി രക്ഷിച്ചു, അവരെ ഇറങ്ങാറായി.
2: ഈശ്വരാ.

0: വിളിച്ചത്. നല്ലവരെ നേരത്തെ വിളിക്കും ഈശ്വരൻ. ശെൽവത്തിന് ഒരമ്മ, അത്രേ കണ്ടുള്ളൂ. അല്ലാതെ ഒരു രണ്ടാം കല്യാണം മോഹിച്ചിട്ടല്ല. ഇന്നു മുതൽ മുത്തുലക്ഷ്മി അവൻ്റെ അമ്മയാവണം. ആരാ? ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? വർഗീസേ, ഏതായി പയ്യൻ?
1: അത്
2: എന്റെ അമ്മ അതിനകത്തുണ്ട്. വിളിക്ക്.
0: നിന്റെ അമ്മയോ?
2: ഹാ, ഞാൻ കണ്ട്. വിളിക്ക്.
0: മുത്തുലക്ഷ്മി.
2: അമ്മേ.
0: അറിയോ നിനക്ക് വിനെ?
2: ഇല്ല.
0: ഇത് തന്നെയാണോ നിന്റെ അമ്മ? നിനക്ക് പിന്നെ അറിയില്ലേ? കള്ളം പറയുന്നു. ഈ രാത്രിയിൽ ഇത്രയും ദൂരം നടന്നു വന്ന് ഇവൻ ഈ കഥയിൽ മുട്ടണമെങ്കിൽ ഇവൻ ഇനി നൊന്ത് പ്രസവിച്ചിരിക്കണം. അല്ലാതെ നിന്നെ പോലൊരു സ്ത്രീയെ നാണം കെടുത്താൽ മാത്രമുള്ള പ്രായമായിട്ടില്ല ഇവന്. എങ്ങോട്ടാ
2: പോണ്?
0: നീ വന്ന് കയറിയത് എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല. പക്ഷെ തിരിച്ചു പോണമെങ്കിൽ അത് വേണം. മിടുക്കനാ നീ, ആൺകുട്ടി. എന്താ നിന്റെ പേര്?
2: അമ്മ എന്നെ വിളിക്കുന്നത് മുത്തെന്നാണ്. ഇനി എനിക്ക് ആ പേര് വേണ്ട.
0: നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം.

0: അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ഫലമായിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള സർക്കാരിന്റെ അനുവാദം തിരുവങ്കിടം ബിസിനസ് ഗ്രൂപ്പ്. ഓപ്പറേഷനുള്ള സൂചി നൂലും മറിച്ചു വിറ്റും ചികിത്സയ്ക്കെത്തുന്നവരുടെ അവയവങ്ങൾ മുറിച്ചു വിറ്റും കിട്ടുന്ന ലാഭക്കച്ചവടം നമുക്ക് വേണ്ട. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ, പഠിക്കാൻ ഗതിയില്ലാത്ത കുട്ടികൾക്ക് സൗജന്യ പഠനം, ഇതെല്ലാം കഴിഞ്ഞു കിട്ടുന്ന ലാഭവിഹിതം, ഇത്രയും കാലം എൻ്റെ ഓരോ സ്ഥാപനത്തിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ഒരു പെൻഷൻ തുക പോലെ മാസാമാസം. പണ്ട് ഈ ഉദയഗോവിലെ ക്ഷേത്രമുറ്റത്ത് 500 രൂപ മൂലധനം കൊണ്ട് ഞാനൊരു ടീ സ്റ്റാൾ തുടങ്ങി. എൻ്റെ അച്ഛൻ്റെ പേരിലായിരുന്നു അത്, തിരുവങ്കിടം ടീ സ്റ്റാൾ. അവിടെ നിന്നിങ്ങോട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ, എല്ലാത്തിൻ്റെയും പേര് തിരുവങ്കിടം. അതുകൊണ്ട് തന്നെ തുടങ്ങാൻ പോകുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, സ്ഥാപനത്തിന് എൻ്റെ അച്ഛൻ്റെ പേരല്ല, എൻ്റെ ഭാര്യയുടെ പേരാണ് മുത്തുലക്ഷ്മി. മുത്തുലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇങ്ങനെ ഒരു തീരുമാനം അത് മറ്റൊന്നും കൊണ്ടല്ല, അവൾ വന്നതിൽ പിന്നെ എനിക്ക് ഉയർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ, അവക്ക് കണ്ണീര്. ഇനി മറ്റൊരു പ്രത്യേകത, ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാനത്തെ സംരംഭമാണ്. ഇത്രയൊക്കെ മതി. അതുകൊണ്ട് തന്നെ വരുന്ന 10-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ശിലാസ്ഥാപന കർമ്മം അതിഗംഭീരമാവണം, ഗംഭീരമാക്കണം.
1: ഗംഭീരമാവും. ഞാനാ രാജസെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ മുടിയനായ പുത്രൻ.
0: ഒരു പുത്രനെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല.
1: അങ്ങനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പതിവ് നിർത്തിയിട്ട് കാലം
2: കുറയായില്ലേ?
1: എന്നെ പോലുള്ളവന്മാർ 4 കാശുണ്ടാക്കാൻ വേണ്ടി കണ്ട വട്ടിപ്പലിശക്കാരോട് പിരിവെടുത്ത് ഈ ആശുപത്രിയുടെ സാങ്ഷന് വേണ്ടി ശ്രമിച്ചപ്പോ അവിടെയും തിരുവങ്കടം ഗ്രൂപ്പിന് മുൻഗണന. ആയിക്കോട്ടെ.

0: പക്ഷെ ഒന്നുണ്ട്, തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ പേരല്ല, മരിച്ചുപോയ എന്റെ അമ്മയുടെ പേര്. ജാനകി അമ്മാൾ, ജാനകി അമ്മാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മരണം വരെ നിങ്ങൾക്ക് എന്റെ അമ്മയെ ഓർക്കാൻ ഒരു സ്മാരകമായിട്ട് അതങ്ങനെ കിടക്കട്ടെ.
1: മരണം വരെ എനിക്ക് അവളെ ഓർക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമുണ്ട്, ഒരു നശിച്ച സ്മാരകം. നീ എന്നെ തിരുത്താനും കൂട്ടിച്ചേർക്കാനും എനിക്കറിയാം. പോടാ.
0: അപ്പൊ അങ്ങനെയാണല്ലേ. എന്നാ കേട്ടോ, എന്റെ അമ്മയുടെ പേര് വേണമെങ്കിൽ വേണ്ട, അതിന് പകരം ഏതെങ്കിലും തെരുവ് പെട്ടിയുടെ പേര് എഴുതി വെച്ചു, ഞാൻ സഹിക്കും. പക്ഷെ ആ സ്ത്രീ ആ വൃത്തികെട്ട സാധനത്തിന്റെ പേരിൽ ഈ ധർമ്മസ്ഥാപനം തുടങ്ങാനാണ് പ്ലാനെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ഇത് രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാന സംരംഭമാണെന്ന്.
2: ആ വാക്ക് അറം പറ്റും, ഒടുക്കത്തെ സംരംഭം. നടക്കില്ല,
0: അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല ശിൽവം.
2: നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ.
3: ഹായ് ബ്രദർ, എന്നാ അച്ഛ, വന്നതിലും വേഗത്തിലാണല്ലോ തിരിച്ചുപോക്ക്. അപ്പോ കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു കാണൂ അല്ലേ. മുത്തുലക്ഷ്മിയിലുണ്ടായി രണ്ടാം നമ്പറുകാരിക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അതെന്ത് പോക്കാണ, പറഞ്ഞിട്ട് പോ. അല്ലെങ്കി വേണ്ട, ഞാൻ പറയാം. തുടങ്ങാൻ പോകുന്ന സ്ഥാപനം എന്റെ അമ്മയുടെ പേരിൽ, നടത്തിപ്പവകാശം എനിക്ക്, ലാഭവിഹിതം ഏതൊക്കെ തെണ്ടികൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ കൂട്ടത്തിലൊരു പങ്ക് നിനക്ക്.
0: നിന്നെ പോലെ ആണും പെണ്ണും കണ്ട ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടുള്ളൂ.
3: നിന്നോട് ജയിക്കുന്നത് എനിക്കൊരു ഹര, അതല്ല നിനക്ക് എന്നോട് ജയിക്കണമെങ്കിൽ നീ വേറെ ജനിക്കണം.
0: എനിക്ക് ജയിക്കണോടി, അതിന് നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. എന്നെ തോപ്പിക്കാൻ തന്റെ കൂട്ടുപിടിച്ച് തള്ളയുടെ പേരിൽ ഉണ്ടാക്കാൻ ഇറങ്ങിയുണ്ടല്ലോ. കൊല്ലിഞ്ഞാനല്ലാതെ
1: നിർത്തണ, അതിനകത്ത് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കടാ. എനിക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങള്, ഒന്ന് ആണിന്റെ രൂപത്തിലും മറ്റൊന്ന് പെണ്ണിന്റെ രൂപത്തിലും. ഈ അഭ്യാസം എന്റെ മക്കളാണെന്ന അഹങ്കാരം കൊണ്ടാണെങ്കിൽ അത് വേണ്ട. ഇന്ന് മുതൽ എനിക്ക് ഇങ്ങനെ രണ്ട് മക്കളില്ല.
4: എന്തേ പറയുന്നത്?
1: എന്തിനാണോ ഇങ്ങനെ രണ്ടെണ്ണം? സ്വത്തും സമ്പാദ്യം ഉണ്ടായിട്ടല്ലേ. ഓട്ടമുക്കാലിന് ഗതിയില്ലാത്ത ഒരു തന്തയുടെ മക്കളാണ് ഇവരെങ്കിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിച്ചനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തീരുമാനിച്ച കർമ്മം മുടക്കാൻ മക്കളാണെന്നും പറഞ്ഞ് വരുന്ന 10-ാം തീയതി ആ പരിസരത്തെങ്ങാനും വന്ന ആ സെന്റിമെന്റ്സ് ഞാനങ്ങ് മറക്കും. വാണോ?
5: ഗവർണർ പുറപ്പെട്ടില്ലേ?
6: എപ്പോഴേ പുറപ്പെട്ടു സർ.

0: വരും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഓൺലി വിഷ്വൽ ഇമ്പാക്ട്.
1: മതി, നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു, നടന്നില്ല. കൊടുത്ത കൊട്ട് കൊണ്ടത് തന്തയുടെ തലമണ്ടയ്ക്ക് തന്നെയാ.
2: അഴകേശൻ
0: തലവർ അണികളോടൊപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത് കുറ്റം പറയാനോ അതോ കൂടെ നിൽക്കാനോ?
1: രാഷ്ട്രീയം കളിച്ച് മെഡിക്കൽ കോളേജ് കെട്ടിപ്പൊക്കാനുള്ള സർക്കാരിന്റെ സാങ്ഷൻ ഈ മണ്ണിലേ കൊലത്തി തരാന്ന് പറഞ്ഞ ഞങ്ങൾ ആരുമല്ല, ഈ നേതാവ് തന്നെയാ. ആ വാക്ക് വിശ്വസിച്ച് സകല പാണ്ഡിപ്പലിസിക്കാരുടെ മൂട് താങ്ങി വാങ്ങിച്ചു കൂട്ടിയത് ഒന്നും രണ്ടും കൊത്തളങ്ങയല്ല, കോടികളാ കോടികൾ.
0: ആ കോടികളൊക്കെ ആശുപത്രി എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫോറിൻ കറൻസിയായി ജർമ്മനിയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് അഴകേശണ്ണാ, ഒരു കാര്യം ഞാൻ പറയാം. നാളെ ചടങ്ങും കുട്ടികോഷിക്കലൊന്നും വേണ്ടെന്ന് വെച്ച് അയാൾ ആ ധർമ്മസ്ഥാപനം അവിടെ പണിയാൻ തുടങ്ങിയ നമുക്ക് മൂന്ന് പേർക്കും പണി കൂടും. പണം എണ്ണിത്തന്നോമാർ വന്ന് നമുക്കിട്ട് പണിയും.
2: നാളേക്ക് മുട്ടും ബയോളജി റിസൾട്ട് വരട്ടും. അതുക്കപ്പുറം நான் മിനിസ്റ്റർടാ, ഹെൽത്ത് മിനിസ്റ്റർ. അപ്പുറം മിനിസ്റ്റർ അഴകേശൻ മുടിവെടുപ്പാ. എവണവ എങ്ക

0: അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്.
1: അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ മോൻ എന്നെ ഭരിക്കാൻ പറഞ്ഞത് പറയാതെ വിടില്ലേ? പറയടാ.
0: കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ.
1: പോയി പിടിച്ചിറക്കിക്കൊണ്ട് വേണം തള്ളേ.
2: എന്താ ഇത്? എന്തിനാ ഇവരൊക്കെ വന്നത്?
1: കണ്ട പോത്ത് കച്ചവടക്കാരൊക്കെ കയറി വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ചില അഴിച്ചുപണികളൊക്കെ ആവാന്ന് വെച്ചു. ഇതെന്റെ അച്ഛൻ മുതലാളി ഇരുന്ന കസേരയ. ഇന്നു മുതൽ ഇതിൽ ഈ മകൻ മുതലാളി ഇരിക്കും. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്ത്.
2: നിന്നെ പോലുള്ള തെണ്ടികൾക്ക് അവരെ തൊടാനുള്ള അവകാശമില്ല.
3: അപ്പൊ പ്രതീക്ഷിച്ച പോലെ തന്നെ കൊച്ചുമുതലാണ് ശുദ്ധികലശം തുടങ്ങിയല്ലേ? അമ്മ പുറത്തേക്ക് ഇറങ്ങിയതോ അതോ ഇറക്കി വിട്ടതോ, രണ്ടായാലും അമ്മയുടെ ഇഷ്ടം. പക്ഷെ ഈ മകൾക്ക് ഇഷ്ടം ഇന്നു മുതൽ ഇവിടെ താമസിക്കാനാ.
1: കർപ്പൂരം കത്തിച്ച് കോടി പൊതച്ച് ഈ ഉമ്മറത്ത് മലന്ന് കിടക്കാനാണ് മാറാണിക്ക് ഇങ്ങോട്ട്
4: കേറാം. കർപ്പൂരം കോടി മുണ്ടും ഇവക്ക് മാത്രമല്ല, നിനക്ക് നന്നായി ചെയ്യും.
1: നോക്കി നിൽക്കാതെ അടിച്ചു ഓടിക്കണം.
2: കന്നന്തിരികളെ കാണിക്കാടെ, തള്ളളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളെ പിടിച്ച് തള്ളണോടെ?
1: ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ?
2: നമ്മൾ വെറും വഴിവാക്കരു. പക്ഷേ മൊട കണ്ട എടമേടുവണ്ണ.
5: അത് തായേൻ ബോസ്ക്ക് ഫിലോസഫി. ഒരു മൊട കണ്ടും
2: കാര്യങ്ങൾ പറയുമ്പോ കൊട്ടിക്കളിച്ചാലുണ്ട്. തർക്കങ്ങൾ തീക്കാൻ വന്നവരെ തല്ലി പുറത്താക്കുന്നത് ശരിയാണ് അണ്ണ.
1: വേണ്ട, തള്ളി പുറത്താക്കാം, പിടിച്ച് പുറത്തേക്ക്
5: തള്ളടാത്തി. സമാധാനമായി
4: എന്തോ പറ്റി? കുഴപ്പമല്ലോ?
5: അങ്ങനൊന്നുമില്ല, വന്നിറങ്ങിയ പരിചയപ്പെടില്ലേ. ദേ അവരുടെ ഒക്കെ സഹായം കൊണ്ട് അണ്ണന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയോ ഏണി കയറിപ്പോയി. ദേ അവിടെ കിടന്ന് ആരുടെ കണ്ട രണ്ടെണ്ണം കറുത്തിട്ട്.
0: ചെൽവം, എന്ത് പോക്കുതരമാണോ താനീ കാണിച്ച്?
1: ഈ മുറ്റത്ത് കയറി വരുന്നവനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം.
0: അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ബെല്ലാരി രാജ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം.
2: വക്കീല് പുലിയാലേ കേട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള്? എവരെ കാര്യ എന്തരി എങ്ങനെ?
0: ഇത് രാജരത്നമുള്ള സാറിന്റെ മകൻ രാജശെൽവം
2: തന്നെ. യവൻ പുലിയാണ് കേട്ടാ.
1: ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും.
2: ഓ, പക്ഷെ ചെല്ല, ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും പുറയിൽ ഞാൻ നടക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടാ.
6: വാല് വാലേ.
2: എന്നിട്ട് പറവക്കില.
0: ഇത് മകൾ റാണിരത്ന
2: തന്നെ.
0: ഇത് മുത്തുലക്ഷ്മി അമ്മ രാജരത്ന സാറിന്റെ.
7: ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥനാ.
2: എന്നാ ഇനി കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാവല്ലേ. ചുമ്മാ വരി.
0: ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ.
7: അമ്മ ഈ വീട്ടിലാ, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ.
2: തള്ളെ, പിന്നെ എന്തിനീ പുകലികൾ അത്രയും? വക്കീലേ, കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ.
5: വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ.
2: അത്താണ് വയനാട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി.
5: എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തൊക്കെ വെടി വെക്കേണ്ടി വരും.
6: എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം. പോടേ പോടേ പോടേ.
8: എല്ലായിടത്തും ഒരു കണ്ണ് കാണാം. ഇവിടെ ഒന്നും ഒരുത്തിനും പിളപ്പാണിക്കരുത്. ആര് പോരാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കീറി കളഞ്ഞു. ഉപ്പയും എത്തില്ലേ?
9: എത്തി. കൂടെ നമ്മളെ ബ്ലാക്ക് കാറ്റ്സും ഉണ്ട്.
5: ബ്ലാക്ക് കാറ്റ്സ് അല്ല, ബെല്ലാരി കാറ്റ്സ്. ഞാൻ കണ്ടില്ലേ, ടൈറ്റാനിക്കിൽ പെണ്ണും ചക്കും നിക്കുന്ന പോലെ വീടി പറ്റുണ്ടോ?
2: വന്നപ്പോൾ ഒരേ അയപ്പിക്കാണ്. കഷ്ടപ്പെട്ട തള്ള സഹിക്കൂല.
3: ഞാൻ ഒന്നും പറയണ്ട, ഇതൊക്കെ അദ്ദേഹം ഏൽപ്പിച്ച ആളിന്റെ തീരുമാനങ്ങളാണ്.

0: അന്നസി മറി ആ വരൂ അമ്മേ.
1: അല്ല ചടങ്ങിന് കൊണ്ടുവരുമ്മ ഈ അമ്മയാണോ?
0: ഈ അമ്മയുടെ പേരല്ലേ ആശുപത്രി, അതുകൊണ്ട് ഈ അമ്മ എന്നെ അങ്ങോട്ട് ഉദ്ഘാടിക്കണം. പിന്നെ മറ്റേ അമ്മ വരും എന്ന് പറഞ്ഞത് ശല്യക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പരല്ല. ഞങ്ങള് പോത്തേച്ചുടക്കാനുള്ള ചില തറ അമ്പരുകൾ ഇങ്ങനെ ബുദ്ധി ബുദ്ധി.

0: എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാറ് മതി ഞങ്ങൾക്ക്. നിങ്ങളാണ് പുലി.
1: പുലിയല്ലേ മാന വേട്ട, ഇത് പുപ്പുലിയാ.
2: എന്തരായാലും രായിട്ടാ വർഗിച്ച, ഇനി സമയങ്ങൾ കളയണ്ട. ടാപ്പ ടാപ്പ എന്ന് പൊട്ടട്ട് ബെല്ലാരി ബാമ്പ.

0: എന്തേനു എന്തേനു സാറേ, പെട്രോള് തീർന്നോ?
1: തീർന്നതല്ലടാ, തീർത്തതാ. എവിടെടാ ബെല്ലാരി രാജ?
0: ഞാൻ ഇവിടെ ഉണ്ട് സാറേ.
1: ഒന്നിറങ്ങണം.
0: എന്തൊരു സാറേ കാര്യം?
1: കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിൽ നിന്ന് ഇറങ്ങൂ.
0: കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട.
1: തൽക്കാലം നീ ആ വഴിയൊന്നും മാറ്റി പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം.
0: ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ?
1: അല്ല, റേഡിയോ സ്റ്റേഷൻ.
2: ഇങ്ങോട്ട് ഇറങ്ങണം.
0: സാറ് പുലിയായിരുന്നല്ലേ.
1: എടാ നീ ആരായി?
3: പ്ലീസ്, എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ?
1: ഇതൊക്കെ പറയാൻ നീ ആരാ?
3: ഇദ്ദേഹത്തിന്റെ മാനേജർ.
1: അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ. പോലീസിന്റെ മുഖത്ത് നോക്കി വിരൽ കൊണ്ട് സംസാരിക്കുന്നു.
0: അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. ഏവ എന്തോരോ സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല. അത്രയല്ലേ ഉള്ളു? ഡേ, ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ. അമ്മ ചേണ ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തയിൽ വെച്ചാരും കേട്ടാ. പോയി പോയി പോയി
1: പോടാ.
0: സാറിന്റെ ആ വരക്കും ഷടംബ്രയെ കൊട്ടുള്ള നൃത്തക്കവും കണ്ടപ്പോളെ എനിക്ക് സംഗതി കത്തിയട്ട.
1: എന്ത്?
0: ആരേലും പറഞ്ഞു വിട്ടേരിക്കുന്നു. ജ്വാലിയന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പാത്ത കച്ചവടക്കാരുടെ ഒരു രീതിയാണ് ഏട്ടാ. വാർത്തുകൊണ്ട് ഒത്തി കച്ചവടം ഉറപ്പിക്കൽ. പിടിക്ക്. 500 രൂപയുണ്ട്.

0: എല്ലാവരും മുമ്പിൽ വെച്ചിരുന്ന് നീ എന്റെ കച്ചവടം ഉറപ്പിക്കും. അല്ലടാ നിന്നാ
1: ഇത്താണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണന അവിടെ വെച്ച് എന്നെ പണി കൊടുക്കണത് കണ്ണൻ തിരുവെന്നെ. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ട, ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടിട്ടു, രണ്ടായാലും മാനക്കേടുക. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി ഇടിക്കും.
2: ഇതിലല്ല അതില്
1: തള്ളാ പിന്നെ മുടങ്ങി. അതിലല്ല സാറേ ഇതില്. നല്ല ഒന്നാം നമ്പർ വണ്ടിയാണ്, ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി, നമുക്ക് നല്ല കിട്ടിലെ എ സി എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെങ്കിനുള്ളിൽ നീയാണ് തേനാണ് കുളിരാണ് ഫാത്തിമ
2: പാട്ടുകളൊക്കെ മോനെ. നിന്നെ പോലൊരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോവാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫ് ഒക്കെ സെൻട്രലൈസ് എ സി ആക്കി വരണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ
1: കൊണ്ടുപോകും. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുലം ചോയ്ക്കാൻ നിന്റെ കൂടെ കെട്ടിയെടുക്കാൻ വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്റെ കൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴല്ലടുത്ത് എന്റെ വീടിന് നടന്ന് ഈ പത്ത് പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് എന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരുപ്പിച്ച് കള്ളരും പോലീസും കളിക്കാൻ ഇറങ്ങിയിരിക്കുക.

0: കുത്തി ഇറക്കിക്കൊണ്ട് വേണോ ആ പന്നീനെ?
1: സാർ എന്താ സാർ, എന്താ പ്രശ്നം?
0: ഞാനേ അവനെ കൊണ്ടുപോകാനുള്ള കിടുതാപ്പം കൊണ്ടുവന്നതാ. എവിടെടാ പോലീസ് ചീഫ് കയറാത്ത പോക്കിരി രാജ?
1: അദ്ദേഹം ഇവിടെ ഇല്ല, ഔട്ട് ഓഫ്
2: സ്റ്റേഷനാ സാർ.
0: ഏത് സ്റ്റേഷനിലാണെങ്കിലും അവൻ വരും പോലീസ് സ്റ്റേഷനിലേക്ക്. അതിന് എനിക്ക് നിന്നെ മതി.
1: ഇനി എന്നെ തല്ലരുത്.
0: നീ പോലീസുകാരെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിക്കും. അല്ലടാ, നിന്റെ ആശാനറിയാം. ഈ വിക്രമനിട്ട് കൊട്ടിയ ഒന്നിന് പത്തായി തിരിച്ചു കൊട്ടു. അവൻ വരും, വരുത്തിക്കും ഞാൻ. അത് നിന്റെ ഒക്കെ ശമം കാണാനാണെങ്കി അങ്ങനെ.
3: വേണ്ട വേണ്ട, നീ ഇങ്ക എന്താ മതി? ഇതെല്ലാം ചെന്ന വിഷയം, നാ മാനേജ് പണിക്കര.
0: എന്ന സാർ പ്രശ്നം?
4: എന്ന സാർ പ്രശ്നയാ? റൗഡിത്തനം പണിട്ട് എന്ന സാർ പ്രശ്നം കേക്കറ? വെളി അനുപ്പിയ അന്ത രാജൂട്ടന
0: സാർ അവ വന്ന്
4: പോയാ. തമ്പി, അയ്യോ, അടാ പാവി, എന്നടാ പണിട്ട? உன்ன மாதிரி எரும மாடுங்க இந்த மாதிரி சட்டத்தை கையில் எடுக்கும் போதுதான் லாக் அப்ல கொலை நடக்குது. அப்புறம் அந்த தலைவலி ஆட்சி நடத்துற எங்களை மாதிரி மினிஸ்டர் தலையில விழும். இனிமே யாருன்னு பார்க்காம போலீஸ் விளையாடுனா உன் தலையில இந்த தொப்பி இல்ல, தலையே இருக்காது.
5: விக்ரம சார் ஒன்னு கேர் இறங்கியல்ல.
0: പരാതിക്കാരൻ രാജരത്നം പിള്ളയുടെ മകൻ രാജസെല്വം തന്നെയാ. അവരെ ഭരിക്കാമെന്ന ഈ ബല്ലാര രാജ ആരാണെന്നും എന്താണെന്നും അവർക്കറിയണം.
5: അത്രയല്ലേ ഉള്ളു, അത് ഞാൻ അറിയിച്ചു കൊടുത്തോളൂ. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നാണെന്നും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി അറിയിച്ചു കൊടുത്തോളാം കേട്ടാ. എന്തരായാലും വിക്രമൻ സാർ ഇത്രയും അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. ഇപ്പൊ ഞാൻ പോയ പരാതിക്കാരനെ കണ്ടിട്ട് വരാം. എനിക്ക് വേണ്ടി കൊഞ്ച നേരെ ഒതുക്കി വെച്ചതിന് രൊമ്പ നന്ദി ഉണ്ട് ഏട്ടാ.
4: നന്ദിയാ? നീ തന്ന വോട്ട് തന്നടാ എന്നെ തലവറാക്കിയത്. പോടാ, പോയി കാണണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. പോ.

0: എന്റെ പയ്യനെ നീ പോലീസിനെ കൊണ്ട് അടിപ്പിക്കല്ലേ?
1: നിർത്താൻ നിർത്താനല്ലേ പറഞ്ഞത്? എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടാനാണ് നീ വന്നെങ്കിൽ ആദ്യം എന്നെ കൊല്ലേ. ഇവരെ ഇങ്ങനെയിട്ട് ദ്രോഹിക്കാനൊന്നും ആരും ആരെ അധികാരപ്പെടുത്തിയിട്ടില്ല. എന്തിനാ ഈ അംഗം? നീ ആരാണെന്നറിയാൻ ഇവൻ പോലീസിൽ പരാതിപ്പെട്ടതിനോ? എന്നാൽ ആ പരാതി ഇപ്പൊ എനിക്കുണ്ട്. ഇതൊക്കെ എന്റെ മക്കളാ. ആ വലിയ മനുഷ്യന്റെ ഭാര്യയാ ഞാൻ. ആ ഞാനാ ചോദിക്കുന്നത്, ആരാ നീ?
0: അപ്പൊ ഞാൻ ആരാന്നറിയണം, അത്രയല്ലേ ഉള്ളു? ഒരു പാരാത്രിക്ക് ഒരു മണിയറ വയലിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ്, നീ എന്തിനാണ് നിനക്ക് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയെ വേണം. അപ്പൊ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല. അത്തോടെ തീ നീട്ടി ഊരും പേരൊക്കെ എന്തായാലും ആക്കണത്. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഈ വലിയ മനുഷ്യണ്ടല്ലേ, ഇത്തേട്ട പേരാണ് മാണിക്യം. രായ മാണിക്യം. ഞാൻ അതിൻ്റെ സാധനം എന്നുള്ളതിനെ ഇനിയും നിനക്ക് എന്തെങ്കിലും തമിശ ഉണ്ടെങ്കിൽ അത് പോത്തിയാക്കി തരാനുള്ള ഒരു അടയാളം ഉണ്ട് കേട്ടാ. പണ്ട് എവളെ ഉടപ്പിറന്നോ ഞാൻ നാടാരി എറുക്കന്റെ വാക്കും കേട്ട് നീ കളിക്കളത്തി വെച്ച് അടിച്ചോ എന്ന് ഓർമ്മയുണ്ട?
2: അന്ന് പാതി ഭാഗം ഇരുട്ടായി പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. കാണ കാണ,
0: അന്ന് ഓടിയ ഓട്ടൊക്കെ വേണം. ഒരു പത്ത് വയസ്സുകാരൻ ഓടിയാ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു. പെറക്കെ വന്നെന്നെ വിളിച്ച് ഞാൻ വരൂലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ വന്നത് പഴയ ബന്ധമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊന്നും കെട്ടിപ്പറിക്കൊണ്ട് പോവാനല്ല, ആദ്യം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് അത് നടത്താനെ കൊണ്ട് നിന്നെയൊക്കെ നേരെയാക്കാ. അതതിന്റെ മുറക്ക് നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളു കേട്ടാ. പിന്നെ എനിക്ക് നാല് കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ രണ്ട് കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ.
1: ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? എന്നെ കാണിക്കാതെ വളർത്തി, എനിക്ക് കൊടുക്കാൻ പറ്റാത്തതൊക്കെ കൊടുത്തു. അവസാനം അവനെ തന്നെ എല്ലാത്തിനും അധികാരപ്പെടുത്തി. അറിഞ്ഞില്ലല്ലോ ഈശ്വര ഞാൻ എന്റെ കുട്ടിയെ.
3: എന്താമ്മ ഇത്, ഇത്രയും കാലം കാണാത്തതിന്റെ പേരിലായിരുന്നു കണ്ണീര്. എന്ത് തന്നെ ആയാലും വിളിച്ചാ കേൾക്കുന്ന ദൂരത്ത് ഈശ്വരൻ കൊണ്ടുവന്ന് തന്നില്ലേ?
1: വർഗീസേട്ട അന്ന് പറഞ്ഞു മകനെ മാറ്റി നിർത്താൻ. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ചെയ്തു, അനുസരിച്ചു. ആ ആളോട് തന്നെ അപേക്ഷിക്ക, ഒന്ന് ചോദിക്കൂ ഒരു അനുവാദം. ഈ അമ്മയ്ക്ക് ആ മകനെ ഒന്ന് കാണാൻ.
0: ലക്ഷങ്ങൾ എണ്ണി കൊടുത്താ എന്തരി അണ്ണന്മാർ രണ്ടും നല്ല ജേക ജില്ലകളല്ലേ.
4: എന്തൊക്കെയായാലും 500,000 എന്നൊക്കെ പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി. എത്രക്കേലും കാള കാളന്നല്ലേ
0: പാഴത്തരം പറയാടേ. സിൽമാടി ഐശ്വര്യ റായ്ക്കും നമ്മുടെ അടുക്കള അയക്കുന്ന അന്നമ്മയ്ക്ക് ഒരേ വിലയാണ്. രണ്ടും പെണ്ണ് തന്നെയല്ലേ. പോത്തായാലും ശരി പെണ്ണായാലും ശരി പെരുമാറ്റത്തിനാണ് വില.
5: എന്തായാലും പക്ഷെ തീറ്റി പോറ്റാനാണ് പാട്.
0: തിന്നിട്ട് തിന്നിട്ട് മിണ്ടാ പ്രാണികളല്ലേ.
5: പാവം,
4: അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലൊരു ജെല്ലിക്കെട്ട് കാളെ ജനിച്ചാ മതിയായിരുന്നു.
0: നല്ല
5: അനുസരണ.
0: എന്തൊരു
4: കാളൊക്കെ ഭ്രാന്തായി, കേട്ടിട്ടില്ലേ ഭ്രാന്തി പശു.
0: എന്റെ ഒടയമ്പരാനെ ചതിച്ച ആ പെണ്ണൊരിയും കെട്ടി വന്നിരിക്കുന്ന ചെവല കളറിലാണല്ലേ. വരയിച്ചാണ് നിക്കി തള്ളേ, നിക്കി ഞാൻ അങ്ങോട്ട് വരാം. നിക്കി നിക്കി

0: ആദ്യം പറഞ്ഞേപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട കേട്ടാ. അതിന് ഞാൻ ഇപ്പം എന്ത് ചെയ്ത്? ഞാൻ ആരെന്ന് ചോദിച്ച് ഞാൻ ആരാന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളു. വരീസണം പോയി, കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ഡേ ചെലകളി, ഞാൻ എന്നാ കേക്കട്ടെ, നിനക്ക് എന്തരാണ് ജ്വാലി?
1: ഞാനാ പൂ മാർക്കറ്റില് പൂ കച്ചവടം.
0: അല്ലേ അടക്കണ്, പൂ മാർക്കറ്റിൽ പിന്നെ ആരെങ്കിലും പോയി മീൻ കച്ചവടം ചെയ്യോ? എന്തരുണ്ട നീ പറയണത്? പോയി ചെന്ന് വെടിപ്പായിട്ട് അവനുണ്ടോ ജോലികൾ ചെയ്.
1: പണ്ട് കണ്ട് പരിചയം പോലും കാണിക്കണില്ല, തനി വെട്ടുപോത്ത് തന്നെ.
0: ആ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങൾ ഉണ്ടേ?
2: 57,67,312.
0: അപ്പൊ വരുമാനങ്ങളൊക്കെ നല്ല ഞെരിപ്പായിട്ടുണ്ടല്ലേ കണകപ്പിള്ള?
3: സത്യം പറഞ്ഞ പിള്ള സാറുള്ളപ്പോ പോലും ഇത്ര വരവുണ്ടായിട്ടില്ല. തിരുവേങ്കട ഗ്രൂപ്പിന് ഇത് റെക്കോർഡ് തന്നെയാണ്.
2: അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും
3: മനസ്സിലായേട്ട.
0: ആ വ്യാങ്ങളെല്ലാം അടക്കണേ മുമ്പ് കായെല്ലാം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് കണക്കപ്പിള്ളം ചെല്ലി.
4: കെട്ടിയെടുക്കാൻ വരട്ടെ, ആയതൊക്കെ പെട്ടിയിലാക്കി നിന്റെ 10,000 അടുക്കി വെച്ചതൊക്കെ മതി. അയച്ചു നോക്ക്. വക്കീലേ, അക്ഷരാഭ്യാസം ഇല്ലാത്തവനാ, അതുകൊണ്ട് നല്ല പച്ച മലയാളത്തിലങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്.
5: മിസ്റ്റർ മാണിക്യത്തിന് വിൽപത്ര പ്രകാരം അനുവദിച്ച് കിട്ടിയ അവകാശവും അധികാരവും വിചാരണ തീരും വരെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കോർട്ട് ഓർഡറാണിത്.
4: ഞങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷനും അക്കൗണ്ട് ഫ്രീസിംഗും ഒക്കെ ഒലത്തി തന്ന് അതിലങ്ങോട്ട് കാൽനൂറ്റാണ്ട് അർമാദിക്കാന്ന് വിചാരിച്ചോടാ.
0: രാവിട്ട, ഈ വക്കീൽ ഇവിടെ വിളമ്പിയതൊക്കെ വാസ്തവങ്ങൾ തന്നെ.
4: നിന്ന് പരങ്കാതെ പറഞ്ഞു കൊടുക്കണം നിന്റെ മൊയലാളിക്ക്. വന്നു കേറി വെടിപൊട്ടിച്ച് പറഞ്ഞല്ലോ നീ മാണിക്യത്തിനോടുള്ള അംഗത്തിനൊരുങ്ങാൻ. അംഗം തന്നെയാടാ അത്, നിന്റെ അന്ത്യം കൊണ്ടാണ് തീരുന്നെങ്കിയോ അതുവരെ. എന്റെ അച്ഛന്റെ സഹതാപം പിടിച്ചുപറ്റി വളർത്തു മകനായി വലിഞ്ഞു കയറി വന്ന അന്ന് തുടങ്ങിയതാ നിന്നെ തോൽപ്പിക്കാനുള്ള അംഗം. അതിന്റെ കോംപ്ലക്സ് തന്നെയാടാ രാജരത്നപിള്ളിയുടെ സമ്പാദ്യം. അയാളുടെ സ്വന്തം ചോരയിലുണ്ടായ മക്കൾ തന്നെ അനുഭവിച്ചാ മതി, അത് ഞങ്ങൾ രണ്ടുപേരുവ. ഇവളെന്റെ കൂടപ്പിറപ്പ, എന്റെ അച്ഛന്റെ ചോര. അതുകൊണ്ട് വന്ന വഴിക്ക് പൊടിയും തട്ടി ഇന്ന് തന്നെ വിട്ടു പൊക്കോണം.
6: ഹലോ, അങ്ങനെ വിട്ടിട്ട് പോകാനുള്ള വകുപ്പൊന്നും ഈ കടലാസിലില്ല. ഹൈക്കോർട്ടിൽ ഒരു കൗണ്ടറും അഫിഡവിറ്റ് ഒന്ന് ഫയൽ ചെയ്താ അത് അതിന്റെ മുറയ്ക്കങ്ങ് നടക്കും, അത്രേ ഉള്ളൂ.
4: മതിയടാ, രാജരത്നപിള്ളിയുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടി തൊഴിലാളികളൊക്കെ പട്ടിണി കിടന്ന് ചത്താലും ശരി, നിന്റെയൊക്കെ ഭരണം അവസാനിച്ച് കിട്ടുമല്ലോ. അത് മതി എനിക്ക്. അതിനുവേണ്ടി സുപ്രീം കോർട്ട് വരെ പോകേണ്ടി വന്നാലും പോകും സെൽവം.
0: തള്ളേ കൊള്ള, ഉടപ്പുറന്നുന്റെ ഉയിരി പോയാലും വേണ്ടൂല്ല, നാത്തൂന്റെ കണ്ണിയിലെ കണ്ണീരുണ്ടാവും. ദാസപ്പ,
7: ഓ
0: നമ്മുടെ പോത്തി വ്യാപാരത്തിൽ ഇതുപോലെ വല്ല സ്റ്റേ ആർഡറുകൾ പോലും ഉണ്ടാടേ?
2: പോത്തിന്റെ കാതിൽ സ്റ്റേ ഓതിയിട്ട് വല്ല കാര്യം?
0: എന്തരായാലും കിരിയും പാമ്പും കൂടെ ജോയിന്റ് ആയ സ്ഥിതിക്ക് നമുക്കൊരു ചായളോ അതിനോട് ഇല്ലോളം ബറോട്ട ഇറച്ചികളിൽ നിന്നിട്ട് പിരിയാ. എന്തൊരു പറയാണ് കൂടെ പറപ്പേ?
1: ഇതുവരെ സൽക്കരിച്ചതൊക്കെ തന്നെ ധാരാളം, ബാക്കി സൽക്കാരമൊക്കെ കോടതി തീരുമാനിച്ചതിന് ശേഷം
0: മതി. ബാക്കി സൽക്കാരങ്ങളൊക്കെ കച്ചേരി തീരുമാനിച്ചതിന് ശേഷം.
1: കാര്യൊന്നുമില്ല, ചെന്ന് പറ അയാളോട് മര്യാദക്ക് ശെൽവത്ത് ഇറക്കി വിടാൻ.
2: നിനക്ക് നിന്റെ പൊന്നാങ്ങളെ തടികേടാകാതെ തിരിച്ചു കിട്ടണമെങ്കിൽ ചെല്ല്, നീ തന്നെ എന്നാ കാലിൽ വീഴ്. നീ തള്ളി പറഞ്ഞ കോടീശ്വരപുത്രന്റെ കാലിൽ ഈ അമ്മ പെറ്റ കണക്ക് വെച്ച് നോക്കുമ്പോ അവനാണ് നിനക്കാങ്ങള. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാശുകൊണ്ടും കരുത്തുകൊണ്ടും ഈ സമയത്ത് ശെൽവത്തെ രക്ഷിക്കാൻ ഒരേ ഒരാളെ ഉള്ളൂ, രാജമാണിക്യം.

0: പെരുമാളെ ഇത് ചതിയാ. അവൻ പറഞ്ഞ സത്യമല്ല. എന്താണ് വാസ്തവെന്ന് അവൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ
1: പറയിപ്പിച്ചുതരാം. രണ്ടുപേരും ചേർന്ന് കാസ വാങ്ങി കിസിയില പോട്ടിട്ട് എനക്ക് ആപ്പ് വഹിക്കണീങ്കളാ എന്നെ കേട പോയി നടിച്ചിട്ടിരിക്കാ. നീ ലീഗലാ ഉണക്ക് ഇണക്കുന്ന ഇടപാട് നാലാറ് പേര് ഇടനടക്കാറ മാമാ പേടാറ എനക്ക് നീ പോതും. ഉണക്ക് ഉയർമേൽ ആസാ നീ കൂപ്പിട വേണ്ടി അത്ര പേരെയും കൂട്ടുക. ഉണക്ക് ദീർഘായുസ് ഇരുന്നാ ഇന്ന പെരുമാൾക്ക് വര വേണ്ടിയ പണം കടവുൾ രൂപത്തില് യാറാവത് കൊണ്ടുവന്ന് തരൂ.
2: ഞാൻ മാണിക്കം, രായ മാണിക്കം.
1: എന്നെ വേണോ?
2: വന്ന് ഷെൽവൻ വേണ്ടിയിട്ടാണ്. അവൻ എന്റെ അനിയനാണ്, എനിക്കവനെ വേണം.
1: അനിയണോ അണ്ണണോ അത് ഇന്ന് പെരുമാൾക്ക് വിഷയമല്ല. പണം അതുതാ മുഖ്യം. അത് യാർ കൊടുക്കറാങ്കളോ അവക്ക് അവനെ കൂട്ടിട്ട് പോണം.
2: എല്ലാം കൂടെ മൊത്തത്തിൽ എത്ര വരും?
1: വട്ടി സേത്ത് മൊത്തം 2.5 കോടി. മുടിയുമാ?
2: ഇപ്പം കായകളായിട്ട് 50 ലക്ഷം അങ്ങോട്ട് തരും, ബാക്കി പത്രത്തിൽ എഴുതരും.
1: പത്രം
3: അതാ പ്രോമിസറി നോട്ടാ സോൾറാറ്.
1: ഓ പ്രോമിസറി നോട്ടാ, പോതും പോതും, ധാരാളമാ പോതും.
2: അങ്ങോട്ട് എഴുതി കൊടുക്കടേ.
1: കടവളേ, ഇവിടെ സീക്കിരം മുടിച്ചു കൊടുത്തിട്ടിയേ. സാർ ഒരു സൈൻ പണ്ണുങ്ങ.

0: അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് കാണിക്കാനായിരിക്കും സ്വന്തം ആൾക്കാർ വിട്ട് പിടിച്ചോണ്ട് പോയത്.
1: ത്യാഗം തന്നെയാ, ഒറ്റക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശിന്ന് കോടികൾ എഴുതി കൊടുത്ത് ഇവനെ പോലെ ഒരുത്തനെ തല പോവാതെ ഈ ഉമ്മർത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗം തന്നെയാ.
2: അമ്മയ്ക്കറിയോ ഈ മനുഷ്യനെ കൊല്ലാൻ വരെ ആളെ വിട്ടതാ?
3: ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. എന്നിട്ടത് ഏറ്റു പറയാൻ മറ്റുള്ളൂ. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ?
4: തെറ്റും ശരിയൊക്കെ എന്തരും അറിയ സണ്ണ, യവൻ എന്റോടുള്ള കലിപ്പൊടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്, അത് പാട്ട്. പക്ഷേ 10 മാസം ഒരേ പള്ളിയെ കിടന്ന ഈ ഉടപ്പറന്ന് നനക്കപ്പോഴേ ശത്രുവായത്. നന്നാക്കാൻ വന്നത് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞു ഓടി വരുമെന്ന് വിചാരിച്ചു, കണ്ടില്ല എങ്ങനെ വരാനൊക്കെ ഉണ്ട്. ആനീഷ് മട്ടിലും മാണിയറി കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാനുള്ള പരകും പാച്ചിലല്ലേ? അതിന്റെ ഇടയിൽ എന്തരെണ്ണ എന്തരപ്പ എന്തരും സ്വന്തം ചുവരുകൾ ഇല്ലടി. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ജായന്റ് ആയില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തരായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന വളർത്തുവന് വേണ്ട കേട്ടാ. അന്നും എന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട്, ഇല്ലുള്ള സ്നേഹം പെറ്റമ്മേരടുത്തും ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ

0: ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ.
1: നിനക്ക് പകരായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ന്യായവനെ. യവ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ടു നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കപ്പ അദ്യത്തിനും. അതുകൊണ്ട് പോവേ, വരട്ടാ. എന്നാലും സഹോര, കുന്നോളം കേട്ടാ ഉള്ളിൽ സങ്കടങ്ങള്. നിനക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണ് മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായലിലൂടെ തേപ്പിച്ചോണ്ടൂടെ നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായുസ് മുഴുവൻ മേക്കണോ എന്റെ അടികൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ ഒന്നിലി പഴിപ്പും വിവരമുള്ള നിങ്ങളെ പോലുള്ള ആളുകള് മാണിക്കത്തോളം ചെറുതാകണം, അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് പോത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണ്ട.

0: ¡Selva! ¡Selva!
1: വേണ്ട വേണ്ട എന്ന് പലതവണ പറഞ്ഞിട്ടും ഇപ്പൊ തന്നെ കാണണമെന്നും പറഞ്ഞ്
2: ചെയ്ത് കൂട്ടിയതൊക്കെ ഏറ്റുപറഞ്ഞ് ഒരായിരം തവണ ഈ കാലി വീണതാ. ആ മുറ്റത്ത് വെച്ച് തന്നെ ഒന്നും വേണ്ട, തിരികെ തന്ന അവകാശം അധികാരം ഒന്നും വേണ്ട. ഇനിയുള്ള കാലം ഈ ഏട്ടന്റെ അടിയിലായി ജീവിക്കാൻ പോകരുത്. ഏട്ടൻ പോകരുത്.
3: പോയി ഏട്ടാ, നീ ഒന്ന് അവനെ കാറിക്കൊണ്ടാക്കി. ഞാവ എന്നെ വിളിച്ചേട്ടാ നിങ്ങള് ഏട്ടാന്ന് എന്നെ ഉടയമ്പരാനെ ഇതൊന്നും കേൾക്കാനും കാണാനും അധികം ഇല്ലാണ്ട് പോയല്ലേ. എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടാ ആ പോക്ക്.
1: നേരത്തെ പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ.
3: ആര്
1: കണ്ട സത്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടും കോടതിയും പോലീസും ഒന്നും ചെവിക്കൊണ്ടില്ല.

Yeah!

നിന്റെ ഞാൻ അന്നേ പറഞ്ഞാണ് നമ്മൾ തമ്മിൽ ഇനി ഒരു അഭിമുഖ സംഭാഷണം വേണ്ടത്. നീ എന്റെ അപ്പാവുടെ ജീവെടുത്ത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചേടാ അഴുക്ക. അന്നാ കോടതി വിളപ്പി വെച്ച് ചങ്കുപൊട്ടി തീന്നുപോയത് എന്റെ ജീവനാണ്. ആ ജീവെടുത്ത് നിന്നൊന്ന് കാണാതെ പോയാ പിന്നെ ഈ മാണിക്യം വെറും പോത്തായി പോകും. അറിവുകാർക്ക് പോലും വേണ്ടാത്ത പ്യാറ്റ് പോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് ഇനി നിന്നെ കാണാൻ വരുമ്പോ നിന്നെ പൊതപ്പിക്കാൻ ഒരു ക്വാടി കൊണ്ടുവരുമെന്ന്. പക്ഷെ നീ ഒരു പുലിയായ സ്ഥിതിക്ക് നിനക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ക്വാടിമുണ്ടല്ല, പൊന്നാടയാണ്. നല്ല ചെവല പൊന്നാട വർക്കിച്ചാ.

0: നേരാകാത്ത ഇരിയാലികൾക്ക് നല്ലത് ഇതുപോലെയുള്ള നാൽക്കാലികൾ തന്നെയാണ് കേട്ടാ. അതിനാരും തൂക്കിക്കൊല്ലൂലല്ലേ. വർക്കിച്ച
1: എന്തേനോ,
0: എനിക്കിപ്പോ വലത് ഭാഗവും കാണാം ഇടത് ഭാഗവും കാണാം.
1: അല്ല ഇവിടെ കാളകളല്ലാതെ പാത്തുകളില്ലേ?
2: പിന്നെ വെല്ലാരേക്കാട്ടിൽ കൂടുതൽ ഇവിടെ അല്ലേ.
0: എന്നാ പിന്നെ ഇനി ഇവിടെ മതി കേട്ടാ നമ്മളെ വ്യാപാരങ്ങളൊക്കെ. ഇവിടെ ആണല്ലോ അമ്മയും കൂടെ പുറപ്പുള്ളൊക്കെ ഉള്ളത് അല്ലേ.
3: രാജമാണിക്യം ചലച്ചിത്ര ശബ്ദരേഖ സമാപിക്കുന്നു. ശബ്ദരേഖ ശബ്ദലേഖനം എസ് വിജയമോഹൻ നായർ, കെ ജി സതീഷ് കുമാർ. നിർവഹണം രാജേശ്വരി മോഹൻ. നിർവഹണ സഹായം എം നിസാമുദ്ദീൻ, സോണി എം കെ.

0: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425112.
2: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: ചേച്ചി, ഇത് കണ്ടോ?
4: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
3: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
3: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
7: ഓ ഐ നോ.
6: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: പൂക്കളത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും നാടൻ പാട്ടുകളുടെ ഈണവും ഒത്തുചേരലിന്റെ സന്തോഷവും നിറയുന്ന ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ആദ്യം എത്തുന്നത് പലപ്പോഴും ചില പാട്ടുകളാണ്. ചില ഈണങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു, ചിലതാണെങ്കിൽ നമ്മുടെ ഓർമ്മകളുടെ ഭാഗമാകുന്നു. അങ്ങനെ ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു സംഗീത സംവിധായകനാണ് കൂടെയുള്ളത്. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഗായകനും സംഗീത സംവിധായകനും കൂടിയായ നമ്മുടെ സ്വന്തം രഞ്ജിൻ രാജ്.
10: താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുന്നു.
9: യെസ്, അപ്പം ഞാൻ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞത് വെറുതെ അല്ല, കാരണം ഒരുപക്ഷെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് പരിചിതമായിരിക്കും രഞ്ജിൻ രാജ് എന്ന പേര്. കാരണം നമ്മുടെ റെയിൻബോ ഫാമിലിയിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു രഞ്ജിൻ, അല്ലേ?
10: അതെ, തീർച്ചയായിട്ടും. തുടക്കം ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഒരു മ്യൂസിക് ഏറ്റവും കൂടുതൽ ക്ലാസിക്സ് കേൾക്കാനുള്ള അവസരം തന്നത് റെയിൻബോ ആണ്. ക്ലാസിക്സ് മാത്രമല്ല, എല്ലാ ഏത് കാലഘട്ടം തൊട്ടുള്ള പാട്ടുകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ലോകത്ത് ആർക്കും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു.

0: അപ്പോൾ അത് ചെകഞ്ഞെടുക്കാനാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് 4 വർഷം ഇവിടെ വർക്ക് ചെയ്യാനുള്ളൊരു വലിയ ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം പാട്ടുകളിൽ കൂടെ ട്രാവൽ ചെയ്യാനും കുറേ പാട്ടുകൾ കണ്ടുപിടിക്കാനും അങ്ങനെ കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് തന്ന സ്പേസിലേക്ക് ഞാൻ ഇരിക്കുന്നത്, വളരെ അഭിമാനത്തോടെ ഇരിക്കുന്നത്.
1: 2012 തുടങ്ങി അല്ലേ?
0: 2012 തൊട്ട് ഒരു 16 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, 4 ഇയേഴ്സോളം ഉണ്ടായിരുന്നു.
1: ഓക്കെ, ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഇപ്പം രാവിലെ ഇപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ വരാൻ പറഞ്ഞപ്പോൾ കൃത്യസമയത്ത് തന്നെ രഞ്ജിൻ വന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, പണ്ട് നമ്മളിങ്ങനെ സ്കൂളിൻ്റെ ഒക്കെ പഠിച്ച സ്കൂളിൽ പോവുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാമ്പസിൻ്റെ ഒക്കെ വരാന്തയിലൂടെ നടക്കുമ്പോൾ കുറേ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ശരിക്കും രഞ്ജിൻ്റെ ഫേസ് ഞാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും ഫീൽ ചെയ്തത്.
0: തീർച്ചയായിട്ടും അതെ. എനിക്ക് തോന്നുന്നു ഈ ഒരു രാത്രി 8 മണിക്കായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ആകാശവാണി കയറിപ്പോകുന്ന പറയുന്നത് ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഇല്ലേ, ആ ഫ്രഷ്നെസ് ആയിരുന്നു എനിക്ക് അന്ന് ആകാശവാണിക്ക് വരുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡോറും ഓൺ എയർ എന്നുള്ള എഴുതി വെച്ചിരിക്കുന്നതും ഒക്കെ കാണുമ്പോഴുള്ള ഒരു നൊസ്റ്റാൾജിയ വളരെ നല്ല മൊമെന്റ്സ് ആണ് എനിക്ക് സമ്മാനിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ രഞ്ജിന്റെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അന്ന് രഞ്ജിൻ രാജ് എന്നുള്ള പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി പാട്ടുകൾ, അതായത് നമ്മുടെ ആകാശവാണിയുടെ ശേഖരത്തിൽ ഒത്തിരി പാട്ടുകൾ ഉണ്ടെങ്കിലും രഞ്ജിൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പാട്ടുകളുടെ ഒരു സെലക്ഷൻ ആയിരിക്കും. അപ്പോൾ ശ്രോതാക്കളാണെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ കുറേയേറെ നല്ല പാട്ടുകളുടെ ഒരു സെലക്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും രഞ്ജിൻ എനിക്ക് ഉറപ്പാണ് ആ ശ്രോതാക്കളെ നിരാശരാക്കില്ല എന്ന് അല്ലേ?
0: ഓക്കെ,
1: അപ്പോൾ രഞ്ജിൻ ചെയ്ത പാട്ടുകൾ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ പിന്നിൽ കുറേ കഥകളുണ്ടാവും. പലപ്പോഴും ശ്രോതാക്കൾ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അവരറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, ചില പാട്ടുകളിൻ്റെ ആ ഒരു ക്രിയേഷൻ്റെ സമയത്ത്
0: പ്രോസസ്, അതെ,
1: അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ പലർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ശരിക്കും രഞ്ജിൻ രാജ് എന്ന ഗായകൻ എന്ന നിലയിൽ അറിയുന്നതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ പെട്ടെന്ന് അറിയുന്നത് സംഗീത സംവിധായകൻ എന്ന നിലയിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു രഞ്ജിൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ശരിക്കും ഈ ഒരു ഗായകൻ എന്ന നിലയിലായിരിക്കും ഏറ്റവും.
0: എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഞാൻ പാട്ടുകാരനായിട്ട് തന്നെയാണ് എല്ലാ വേദികളിലും ഉണ്ടായിരുന്നത്. അത് 4-ാം ക്ലാസ് അല്ല, LKG മുതൽ ഞാൻ സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആനിവേഴ്സറി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, അന്ന് എല്ലാ വർഷവും ഒരു ദിവസം ആനിവേഴ്സറിക്ക് ഞാൻ പാടും. അപ്പോൾ ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എപ്പോഴും എല്ലാ വർഷങ്ങളിൽ നടക്കും. ആ ഒരു പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാട്ടിൽ തന്നെ, കാരണം ആ സ്കൂൾ ആനിവേഴ്സറിക്ക് എല്ലാവരും, എൻ്റെ ചെറിയൊരു നാടാണ് മേലാർകോട് എന്ന് പറയുന്നത്, അപ്പോൾ ആ നാട്ടിലെ ആൾക്കാർ മിക്കവരും അവിടെ ഉണ്ടാവും. അപ്പോൾ ആ നാട്ടിലെയും എല്ലാ എൻ്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ആനിവേഴ്സറിക്ക് പാടുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ആ പാട്ടിന് എപ്പോഴും ഉണ്ടാവും. അത് LKG മുതൽ തുടങ്ങിയിട്ടുണ്ട്, 4th വരെ അങ്ങനെ പോയി, പിന്നെ അതിനുശേഷം കലോത്സവ വേദികൾ അങ്ങനെ പാട്ടുകാരനായിട്ട് തന്നെയാണ്.
1: ഏറ്റവും ആദ്യം രഞ്ജിൻ ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന ഒരാളാണെന്ന് ഫസ്റ്റ് തിരിച്ചറിഞ്ഞത് ആരായിരുന്നു?
0: അതറിയില്ല, അമ്മയായിരിക്കണം. കാരണം അമ്മയാണ്, അമ്മയും മുത്തശ്ശിയുമാണ് എന്നെ LKG പാട്ട് പാടിപ്പിക്കാനായിട്ട് കയറ്റി വിടുന്നത്. അച്ഛൻ എന്നും ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ട് തന്നെയാണ് ഞാൻ പാടിയതും. അപ്പോൾ അതുകൊണ്ട് ആരുടെ ഇൻസ്പിറേഷനാണ് ആ ചെറുപ്പത്തിൽ കിട്ടിയത് എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ഇവരെല്ലാവരും അതിൻ്റെ ഭാഗമാണ്.
1: ഓക്കെ, അപ്പോൾ ആദ്യം ഈ LKG ക്ലാസ് തുടങ്ങിയുള്ള ഈ വേദികളായിരുന്നു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ആ ഒരു ജേണിയുടെ ഒരു ആരംഭം
0: ആയിരിക്കുമല്ലോ. നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ നമ്മളൊരു പാട്ട് സ്റ്റേജിലൊക്കെ കയറി ആൾക്കാരുടെ മുന്നിൽ മൈക്കിൽ പാടാമെന്ന് പറയുമ്പോൾ എന്തായാലും അതൊരു വലിയൊരു തുടക്കമായിരിക്കും ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമ്മളിങ്ങനെ സംസാരത്തിൻ്റെ ആ സമയത്ത് പെട്ടെന്ന് രഞ്ജിന് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
0: ചെറുപ്പത്തിലോ?
1: ആ ചെറുപ്പത്തിൽ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ
0: ഞാൻ 4th പഠിക്കുമ്പോൾ, 4th അല്ല 5th പഠിക്കുമ്പോൾ പാടിയ പാട്ടാണ് ഏതോ നിദ്രതൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആനിവേഴ്സറി 4-ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളൊക്കെ മാറി, പക്ഷേ എങ്കിലും ആ സ്കൂളിൽ വീണ്ടും അടുത്ത ആനിവേഴ്സറി നടക്കുമ്പോൾ ഞാൻ വേറെ സ്കൂളിലാണ്, എങ്കിലും ഞാൻ ഇവിടെ വന്ന് പാടി 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അന്ന് പാടിയത് ഏതോ നിദ്രതനായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ, ആ ഒരു LKG UKG 5th വരെയുള്ള ഒരു LP കാലഘട്ടം ആലോചിക്കുമ്പോൾ അത് തീരുമ്പോൾ ഇറങ്ങിയ സിനിമയായിരുന്നു അയാൾ കഥ എഴുതുകയാണ്. അപ്പോൾ അതിൽ ഏതോ നിദ്രതൻ എന്ന് പറഞ്ഞ പാട്ട് അന്ന് പാടാം പാടിയത് ഇപ്പോൾ ഓർമ്മയിലുണ്ട്.
1: ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഫസ്റ്റ് സോങ് ആയിട്ട് നമുക്ക് ആ ഒരു പാട്ടിനെ സെലക്ട് ചെയ്യാം.
0: അടിപൊളി, എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് രവീന്ദ്ര മാഷ്ടെ.
1: അപ്പോൾ നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തിലൂടെ തന്നെ കൂടെ ആരംഭിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓണം.
0: അത്രയും നാളായി ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ടെന്ന് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.

0: ഓണം മലയാളിയുടെ ഹൃദയത്തിൽ പൂക്കളമൊരുക്കുന്ന ഐക്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മഹോത്സവമാണ്. കേരളത്തിൻ്റെ ഓരോ ദേശത്തിനും ഓണാഘോഷങ്ങൾക്ക് തനതായ നിറങ്ങളും ഭാവങ്ങളുമുണ്ട്. ഓണക്കളികൾ, വള്ളംകളി, ഉറിയടി, തലപ്പന്തുകളി തുടങ്ങിയ നാടൻ വിനോദങ്ങൾ ഓണക്കാലത്തിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു. തിരുനക്കരയിലെ ഓണാഘോഷവും ചരിത്രപ്രസിദ്ധമാണല്ലോ. മഹാബലിയുടെ ഐതിഹ്യവുമായി ഏറെ ബന്ധമുള്ള തൃക്കാക്കരയിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾ കേരളത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നിറപ്പകിട്ടാർന്ന വേഷങ്ങളും വാദ്യമേളങ്ങളും കലാരൂപങ്ങളുമായി ഓണത്തിൻ്റെ വരവറിയിക്കുന്ന വലിയ സാംസ്കാരിക ഉത്സവമായി മാറുന്നു. അതേസമയം തൃശൂരിലെ പുലികളി ഓണാഘോഷങ്ങളുടെ ആവേശഭരിതമായ മുഖമാണ്. ചായം പൂശിയ പുലിവേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാർ താളമേളങ്ങൾക്കൊപ്പം നിറഞ്ഞാടുമ്പോൾ നാടും നഗരവും ഉത്സവലഹരിയിലാകുന്നു. ഇങ്ങനെ ആചാരങ്ങളും കലകളും കളികളും ഒത്തുചേരുന്ന കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം തലമുറകളെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മഹത്തായ ആഘോഷമായി ഇന്നും തുടരുന്നു.
1: ഓണമായാൽ പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ ആവേശത്തിൻ്റെ തിരകൾ ഉയരുകയായി. ചുണ്ടൻ വള്ളങ്ങൾ കായലിനെ കീറിമുറിച്ച് മുന്നേറും. തുഴകൾ ഒരേ താളത്തിൽ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങും. വഞ്ചിപ്പാട്ടിന്റെ ഈണം കായൽക്കാറ്റിനൊപ്പം ദൂരങ്ങളിലേക്ക് പടരും. കരയിൽ നിന്ന് ഉയരുന്ന ആർപ്പുവിളികളും കയ്യടികളും മറ്റൊരു വശത്ത്. കായലിലൂടെ പായുന്ന വള്ളങ്ങളുടെ വേഗവും എല്ലാം ചേർന്ന് പുന്നമടക്കായലിൽ ഒരു ഉത്സവമേളമാണ്.
0: പ്രകൃതിയും മനുഷ്യരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ദിനം കൂടിയാണ് തിരുവോണമെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാഴ്ച. പുന്നമടക്കായലിലെ വള്ളംകളി ആഘോഷത്തിലേക്ക് നമുക്കും ചേരാം. ഇതാ ഈ ഗാനത്തിലൂടെ.
1: മധു വാസുദേവന്റെ വരികൾക്ക് ഇമ്പമാർന്ന ഈണമൊരുക്കിയത് എസ് കൃഷ്ണൻ. പാടിയവർ മനീഷ കെ എസ്, ആനീസ് ക്ലീറ്റസ് എറണാകുളം, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുകേഷ് ഡാൽ പാലക്കാട്.

0: മലയാളികൾ എവിടെയായിരുന്നാലും ഓണം ആഘോഷിക്കാൻ മറക്കാറില്ല. പ്രവാസികൾക്ക് ഓണം കുറച്ചുകൂടി ഗൃഹാതുരമാണ്. മൈലുകൾക്കപ്പുറത്ത് മറ്റൊരു നാടിന്റെ ആകാശത്തിനു കീഴിൽ നിൽക്കുമ്പോഴും ഓണക്കാലമെത്തിയാൽ അവരുടെ മനസ്സ് തിരികെയെത്താൻ കൊതിക്കുന്നത് സ്വന്തം നാട്ടിലേക്കാണ്. വീട്ടുമുറ്റത്തെ പൂക്കളം, അമ്മയുടെ കൈപ്പുണ്യത്തിൽ ഒരുക്കിയ സദ്യ, ഓണക്കോടിയണിഞ്ഞ ബാല്യം, കൂട്ടുകാരുമൊത്തുള്ള ഓണക്കളികൾ, ഉത്രാടരാത്രിയിലെ കാത്തിരിപ്പ്, എല്ലാം ഓർമ്മകളായി മനസ്സിൽ നിറയും.
1: ഓണത്തിന് നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കൂട്ടുകാർക്കൊപ്പം പൂക്കളമൊരുക്കിയും ഓണസദ്യ ഉണ്ടും മറ്റും അവർ ഓണം ആഘോഷിക്കുന്നു. നാട്ടിലുള്ളവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരികെ എത്താനുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഓണം. മനസ്സിൽ മലയാളവും ഓർമ്മയിൽ ഓണവുമുണ്ടെങ്കിൽ മലയാളികൾ എന്നും ഓണം ആഘോഷിക്കും. സ്വന്തം നാടിനോടുള്ള സ്നേഹവും ഓണത്തിനോടുള്ള ആഭിമുഖ്യവും വിളിച്ചോതുന്ന ഒരു ഗാനം എനിക്ക് കേൾക്കാം. ഗാനരചന മധു വാസുദേവൻ, സംഗീതം സണ്ണി പി കെ, പാടിയത് സുകേഷ് ലാൽ പാലക്കാട്.

0: ായി ഒരു പുഞ്ചിരിയുടെ മറുപുഞ്ചിരിക്കായി കാത്തിരിക്കുന്ന പ്രണയ മനസ്സുകൾക്ക് ഓണം മറ്റൊരു നിറമാണ്.
1: ഓണക്കോടിയുടെ പുതുമയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സമ്മാനം, പൂക്കളത്തിന്റെ നിറങ്ങൾക്കിടയിൽ കൈമാറുന്ന ഒരു നോട്ടം, ഓണപ്പാട്ടിന്റെ ഈണത്തിൽ അലിഞ്ഞു ചേരുന്ന രണ്ട് ഹൃദയങ്ങൾ, കാമുകന്റെ ചുണ്ടിൽ വിരിയുന്ന ആ മന്ദഹാസത്തിൽ അവൾ കാണുന്നത് തന്റെ പ്രണയത്തിന്റെ ഉറപ്പ് തന്നെയാണ്. അവളുടെ കണ്ണുകളിൽ തെളിയുന്ന ആത്മഹർഷത്തിൽ അവൻ തിരിച്ചറിയുന്നത് തനിക്കായി കാത്തിരിക്കുന്ന ഹൃദയത്തിന്റെ സന്തോഷം തന്നെയാണ്.
0: കാത്തിരിപ്പും വന്നണഞ്ഞാലുണ്ടാകുന്ന ആഹ്ലാദവും പിരിയുമ്പോൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയും മനസ്സിൽ വേറിട്ട അനുഭവമാണ് ഉണ്ടാക്കുന്നത്. കാമുകന്റെ മന്ദഹാസത്തെ ഓണമായി കരുതുന്ന കാമുകി പ്രണയിനിയുടെ ആത്മഹർഷത്തിന്റെ പേരു തന്നെയാണ് പൊൻതിരുവോണമെന്ന് പറയുന്ന കാമുകൻ.
1: പൂക്കളത്തിന്റെ നിറം പോലെ, ഓണപ്പാട്ടിന്റെ ഈണം പോലെ മനസ്സിൽ പ്രണയഭാവം നിറയ്ക്കുന്ന ഈ വരികൾ കുറിച്ചത് ഇത്തിത്താനം പ്രേംജി കെ ഭാസി, ഈണമിട്ടത് സണ്ണി പി കെ, ഗായകർ തൊടുപുഴ മനോജ് പത്മനാഭൻ, ആനീസ് ക്ലീറ്റസ് എറണാകുളം.

0: ഓണം പൂക്കളുടെയും പൂവിളികളുടെയും ആഘോഷം മാത്രമല്ല, പ്രണയത്തിൻ്റെതു കൂടിയാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള പ്രണയം, നാടിനോടുള്ള ഇഷ്ടം, പഴയ ഓർമ്മകളോടുള്ള അടുപ്പം, ഇതെല്ലാം ചേർന്നാലേ മലയാളികളുടെ ഓണം പൂർണ്ണമാകൂ.
1: ഓണപ്പൂക്കളവും പൂവിളികളും ഓണക്കളികളും ഒരുമയുടെ മനോഹാരിത തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഓണം മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ചേർത്തു പിടിക്കുന്ന ഒന്നാണ്. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്ന സുന്ദര നിമിഷങ്ങൾ അവ സമ്മാനിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് ഓണം മറ്റൊരു അനുഭവം കൂടിയാണ്, പരസ്പരം കൈമാറുന്ന ഒരു പുഞ്ചിരി, ഓണപ്പാട്ടിന്റെ ഈണത്തിൽ പങ്കിടുന്ന സ്വപ്നങ്ങൾ, ഒളി മങ്ങാതെ നിൽക്കുന്ന ഒട്ടേറെ ഓർമ്മകളും.
0: തന്റെ പ്രിയപ്പെട്ടവളുടെ മിഴികളിൽ നിറവാർന്ന പൊൻ തിരുവോണത്തെ കാണുന്ന കാമുകൻ ഓണനിലാവിൽ രാഗാർദ്രമായി ഏകാന്തയാമങ്ങൾ നമുക്കായി തൂമഞ്ഞൻ കൊട്ടാരം തീർക്കുകയാണെന്ന് മൊഴിയുന്നു. പ്രണയാർദ്രമായ ഈ വരികൾ കുറിച്ചത് ഇത്തിത്താനം പ്രേംജി കെ ഭാസി, ഈണം നൽകിയത് എസ് കൃഷ്ണൻ, പാടിയത് തൊടുപുഴ മനോജ് പത്മനാഭൻ.

0: മുത്തശ്ശി പണ്ട് പറഞ്ഞ ആ പഴങ്കഥയിലെ മാവേലിമന്നൻ ഇപ്പോഴുമുണ്ടോ? ഓണം കൂടാൻ ഇത്തവണയും മാവേലി വരുമോ? കുഞ്ഞുമനസ്സിലും യുവതലമുറയിലും ഉണരുന്ന ഈ ചോദ്യത്തിനു പിന്നിൽ വലിയ ലോകമുണ്ട്. മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കേട്ട കഥകളിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. കള്ളവും ചതിയുമില്ലാത്തൊരു നാട്, പട്ടിണിയും അസമത്വവുമില്ലാത്തൊരു കാലം, മനുഷ്യർ പരസ്പരം സ്നേഹിച്ചിരുന്നൊരു ലോകം. കാലം മാറി, കഥകൾ മാറി, കഥകൾ കേൾക്കുന്ന തലമുറയും മാറി. എങ്കിലും മാവേലിയുടെ കഥ ഇന്നും കുട്ടികളിലും യുവാക്കളിലും കൗതുകമുണർത്തുന്നു. മാവേലി ശരിക്കും വരുമോ? വന്നാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിലും വരുമോ?
1: പുതുതലമുറയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുമ്പോൾ മാവേലി ഒരു പഴങ്കഥയിലെ രാജാവ് മാത്രമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മാവേലി ഒരു സങ്കല്പമാണ്, സമത്വത്തിന്റെ, സ്നേഹത്തിന്റെ, നീതിയുടെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ഓരോ ഓണക്കാലത്തും മാവേലി വീണ്ടും വരുന്നു. പൂക്കളത്തിലൂടെ, മുത്തശ്ശി കഥകളിലൂടെ, ഓണപ്പാട്ടുകളിലൂടെ. മനസ്സിൽ സ്നേഹമുള്ളിടത്തോളം, ഒരുമയുടെ പൂക്കളം തീർക്കുന്നിടത്തോളം, മറ്റൊരാളുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നിടത്തോളം, നമ്മുടെ ഓർമ്മകളിലും സ്വപ്നങ്ങളിലും നമ്മൾ പണിയാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു നാളെയിലും മാവേലി ജീവിക്കും.
0: മനസ്സിൽ പൂവിളികൾ ഉയരുമ്പോൾ, മാവേലി മനനെ വരവേൽക്കുമ്പോൾ, സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വീണ്ടും ഓർമ്മിക്കാം നമുക്ക് ഈ ഗാനത്തിലൂടെ. മധു വാസുദേവന്റെ വരികൾക്ക് സംഗീതം നൽകിയത് സണ്ണി പി കെ, ഗായകർ മനീഷ കെ എസ്, തൊടുപുഴ മനോജ് പത്മനാഭൻ, ആനീസ് പീറ്റേഴ്സ് എറണാകുളം, സുകേഷ് ലാൽ പാലക്കാട്. സണ്ണി പി കെ.

0: ശ്രോതാക്കളെ, ഓണത്തിന്റെ പാട്ടും പൂക്കളവും ഓർമ്മകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓണത്തെ വരവേൽക്കാം.
1: സ്നേഹവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരോണം ഏവർക്കും ഉണ്ടാകട്ടെ.
0: ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓണഗീതികൾ ലളിതഗാനമേള സമാപിച്ചു. മധു വാസുദേവൻ, ഇത്തിത്താനം, പ്രേംജി കെ ഭാസി എന്നിവരുടെ വരികൾക്ക് സണ്ണി പി കെ, എസ് കൃഷ്ണൻ എന്നിവർ ഈണം പകർന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗായകർ മനീഷ കെ എസ്, ആനീസ് ക്ലീറ്റസ് എറണാകുളം, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുകേഷ് ലാൽ പാലക്കാട്, സണ്ണി പി കെ. റിഥം പാഡ് ഷോമി പി ഡേവിസ്, കീബോർഡ് ജാക്സൺ പോൾ, തബല കൃഷ്ണകുമാർ ഇ കെ, പുല്ലാങ്കുഴൽ മോഹൻ തിരുവല്ലോമല, വീണ രശ്മി പ്രദീപ്, നിർവഹണം അഞ്ജു പി അർജുനൻ, സർഗാത്മക സഹകരണം സി എസ് അനുരൂപ്, നിർവഹണ സഹായം കണ്ണകി കെ എസ്, ആഖ്യാനം അഞ്ജു പി അർജുനൻ, രാജേഷ് മേനോൻ, അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: മൻ കി ബാത്.
5: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
5: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
6: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
7: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
6: നിന്റെ കാർഡും പിന്നെന്താ?
7: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
6: ബൈ ഗേൾസ്.
7: എവിടെയാ പോകുന്നത്?
6: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
7: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
10: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
11: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ഓണപ്പുടവ. പാടിയത് വാണി ജയറാം. രചന ONV കുറുപ്പ്. സംഗീതം MB ശ്രീനിവാസൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആവശ്യപ്പെട്ടത് ദേവികുളത്തു നിന്നും റോജ.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
3: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ദശരഥം എന്ന ചിത്രത്തിൽ നിന്ന് റോജ ആവശ്യപ്പെട്ട ഗാനം. പൂവച്ചൽ കാതറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyagatha pengutiye lehari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunnirediraayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkuka. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻസ് അപ്ലൈ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: രാജു തുറവൂർ ആവശ്യപ്പെട്ട ഗാനം വിവാഹ സമ്മാനം എന്ന ചിത്രത്തിൽ നിന്ന്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി മാധുരി പാടിയത്.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
4: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: VM രാജ്മോഹൻ ആവശ്യപ്പെട്ട ഗാനം ചവറയിൽ നിന്നും, നഗരം സാഗരം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി അമ്പിളി പാടിയത്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ദേവികുളത്ത് നിന്നും പുഷ്പ ആവശ്യപ്പെട്ട ഗാനം നരിവേട്ട എന്ന ചിത്രത്തിന് വേണ്ടി സിദ് ശ്രീരാമും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകിയ ഗാനം.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elatooril prayapoorthiyaagatha pengutiye lahari nalgi peedipichu garbhiniyaakki.
2: Ningal mayakkumarunnineethirayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkukayanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻ അപ്ലൈ.
8: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
9: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
10: LIC, ഹർ പൽ ആപ്കെ സാത്ത്.
11: ഇടയക്കുന്നത്ത് നിന്നും സൽമ ആവശ്യപ്പെട്ട ഗാനം വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിൽ നിന്ന് ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം നൽകിയത്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: On Kerala's rampant drug crisis, it's the biggest talking point in the state.
3: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakku.
4: Ningal mayakku marinnedirayi adishaktamaya nelavaadu edukkalam.
5: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkuka. Keralathile mayakku marinnende vere arakkuka ennulla lakshyathode Operation Tufan.
0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ

0: എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഗിരീഷ് പുത്തൻശ്ശേരിയുടെ വരികൾക്ക് ബെർണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയത്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രാമസ്ലാൻഡിൽ നിന്നും മഹ.
1: കറുത്ത പെണ്ണേ

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyaagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
2: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkukayaanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: ജാക്കോബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം. ജയങ്കർ ആവശ്യപ്പെട്ടത് അനിൽ, ശ്രീധരൻ, വേണുഗോപാൽ, മണി, മുഹമ്മദ്, കുഞ്ഞപ്പ, വിജി എന്നിവർക്കായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഡെഡിക്കേഷൻ അറിയിക്കുന്നു.

RDX എന്ന ചിത്രത്തിൽ നിന്ന് കപിൽ കപിലൻ പാടിയ ഗാനം, മനു മഞ്ജിത്തിൻ്റെ വരികൾക്ക് സാം CS സംഗീതം നൽകിയത്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓൾഡ് മൂന്നാറിൽ നിന്നും ദിനേശ്.

നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, യൂസുഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയത്. ഗീഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെണ്ടുവാരിൽ നിന്നും മരിയ.

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. വീണ്ടും 2 മണിക്ക് ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് 8281 200 7 1 5 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്.

0: തിരുവോണ പുലരിയുടെ പ്രഭയും പൂക്കളത്തിന്റെ നിറവും മനസ്സിൽ നിറച്ച് മലയാളിയുടെ ഓർമ്മകളിലേക്ക് വീണ്ടും ഒരോണക്കാലം കൂടി എത്തുകയാണ്. പൊന്നോണത്തിന്റെ ഈ നാളിൽ സ്നേഹവും സമൃദ്ധിയും ഒരുമയും നിറഞ്ഞൊരു കേരളത്തിന്റെ ഹൃദയമിടിപ്പിനൊപ്പമാണ് ആവണി പൊന്നൂഞ്ഞാൽ. ഈ തിരുവോണ നാളിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്.
1: ഓണം എല്ലാവർക്കും യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ തന്നെയാണ്. എത്ര വലുതായാലും നമുക്ക് ഓണമുണ്ട്, ആഘോഷങ്ങളുണ്ടെങ്കിൽ പോലും കുഞ്ഞുനാളത്തെ ഓണമാണ് വളരെ മധുരമുള്ള ഓർമ്മയായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ എൻ്റെ നാട് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള കുളക്കട പഞ്ചായത്തിലെ തന്നെ ഒരു കൊച്ചു ഗ്രാമമായിട്ടുള്ള മാവടിയാണ്. ഓണമാകുമ്പോൾ നാട്ടിൻപുറത്തെ ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. അവിടെയെല്ലാം പോയി എല്ലാ മത്സരത്തിലും പങ്കെടുക്കുക. കുറച്ച് സമ്മാനമൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. എന്നാലും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറച്ചുകൂടെ വലുതായി ഒറ്റയ്ക്ക് സിനിമ കാണാനൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു തുടങ്ങിയ കാലമായപ്പോൾ കൂട്ടുകാരോടൊപ്പം റിലീസ് സിനിമയ്ക്ക് പോവുക, വീട്ടുകാരോടൊപ്പം ബന്ധുവീടുകളിൽ പോവുക തുടങ്ങിയ രൂപത്തിലേക്ക് ഉള്ള ആഘോഷങ്ങളിലേക്ക് പോയി.

കേരളത്തിലാണെങ്കിൽ ഒരുപാട് കലാരൂപങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ എല്ലായിടത്തും പൊതുവായിട്ടുള്ളത് അത്തപ്പൂക്കളമാണ്. തൃശ്ശൂരാവുമ്പോൾ കുമ്മാട്ടിക്കളിയാണ്, അവിടെ തന്നെ പുലികളിയുണ്ട്. ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ആണെങ്കിൽ കരടി കളിയുണ്ട്. ആലപ്പുഴക്കാർക്കാണെങ്കിൽ ഓണമായാൽ മൊത്തം വള്ളംകളിയാണ്. ആറന്മുളക്കാർ അവർക്ക് വള്ള സദ്യയായി, പിന്നെ പള്ളിയോടങ്ങളായി, അങ്ങനത്തെ കാര്യങ്ങളായി. പക്ഷെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അത്തപ്പൂക്കളമാണ്. സദ്യ പോലും മലബാറിലെ ഓണത്തിൻ്റെ സദ്യയും തെക്കത്തുള്ളവരുടെ ഓണസദ്യയും വിഭവങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. പൂക്കളം എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ ഒ എൻ വി എഴുതി, സലീൽ ചൗധരി സംഗീതം ചെയ്ത ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ.

കുടുംബത്തോടെ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി കുറേ കഴിഞ്ഞു. ഞാൻ 2006 എം എൽ എ ആയി, അന്ന് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് കൂട്ടുകാരുടെ കൂടി നടക്കേണ്ട സമയത്ത് തന്നെ ഞാൻ എം എൽ എ ആയപ്പോൾ മുതൽ കുറച്ച് വളരെ നേരത്തെ മുതിർന്നു പോയ ഒരാളാണ് ഞാൻ. അവർ 26 വയസ്സ് അതിന് തൊട്ട് മുമ്പ് വരെയൊക്കെയാണ് നമുക്ക് അങ്ങനെ വളരെ ഫ്രീ ആയി ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ വീട്ടുകാരോടെന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ പോകും അച്ഛനും അമ്മയും, കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു സദ്യ ഉണ്ടു. ഇപ്പം അച്ഛനില്ല, അമ്മയോടൊപ്പം ഞാനും മോളും എൻ്റെ ഭാര്യയും കൂടെ പോയിട്ട് അവിടെ ഒരു സദ്യ ഉണ്ടാവും തിരുവോണത്തിൻ്റെ അന്ന്. അതുമാത്രമേ ഇപ്പം വീട്ടുകാരോടൊപ്പമുള്ള ഓണമായിട്ട് ഉള്ളൂ. അപ്പോൾ അച്ഛനില്ലാതായിട്ട് രണ്ടാമത്തോ കഴിഞ്ഞ വർഷം, അതുകൊണ്ട് ഓണം ഇല്ലായിരുന്നു. അച്ഛൻ പോയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം ആയതുകൊണ്ട് സദ്യയും ഉണ്ടായില്ല. എനിക്ക് രണ്ട് ജില്ലയുടെ അവകാശമുള്ള ആളാണ്. ഞാൻ ആദ്യമായിട്ട് എന്നെ എം എൽ എ ആക്കുന്നത് ആലപ്പുഴക്കാരാണ്, ചെങ്ങന്നൂരുകാരാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ജില്ലയിലാണ് ഇപ്പം മത്സരിച്ചത്. ഓണവുമായിട്ട് അല്ലെങ്കിൽ പോലും കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. കുട്ടനാട്ടുകാരനായ ബി ആർ പ്രസാദ് എഴുതിയ, അൽഫോൺസ് ജോസഫ് സംഗീതം ചെയ്ത, ജയചന്ദ്രൻ പാടിയൊരു നല്ല പാട്ടുണ്ട് കേരളത്തെക്കുറിച്ചുള്ള. പാടാൻ ഭയങ്കര പ്രയാസമുള്ള പാട്ടാണ്, ശരിക്കും പ്രൊഫഷണൽ പാട്ടുകാർ പാടുന്ന പാട്ടാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ്, പാട്ട് അങ്ങനെ വലിയ പാട്ടുകാരൊന്നുമല്ല. എങ്കിലും ഞാൻ മൂളി നോക്കാം. കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു കഷ്ടുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നൂഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ അപ്ലൈ.
5: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
6: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
5: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
6: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
7: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
8: ഓണക്കാലത്ത് ഒരു പ്രധാന ആചാരമാണ് ഓണം റിലീസ്. പണ്ട് ഈ പറഞ്ഞ പോലെ ഇതുപോലെ സിനിമ റിലീസ് ആവത്തും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ മാസവും 10-15 പടം റിലീസ് ആകുമല്ലോ. മറ്റേത് ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ആവുന്നത് ഓണക്കാലത്താണ്. അത് ആ ദിവസങ്ങളിൽ തന്നെ കാണുക എന്ന് പറഞ്ഞ ശ്രമകരമായ ജോലിയാണ്. ആളുകൾക്കും അന്ന് എന്റർടൈൻമെന്റിന് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല.

ആകാശവാണി ദൂരദർശൻ അത്ര സജീവമായിട്ടില്ല. ദൂരദർശനിലാണെങ്കിൽ പോലും എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ദൂരദർശനിൽ മലയാളം പരിപാടികൾ വരുന്നത്, ചിത്രഗീതം, പിന്നെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മലയാള സിനിമ. വളരെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. ആകാശവാണിയിൽ സിനിമയുടെ ശബ്ദരേഖ, പിന്നെ ആകാശവാണിയിൽ റേഡിയോ നാടകങ്ങൾ, രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, പിന്നെ ഞായറാഴ്ച കുട്ടികളുടെ പരിപാടിയുണ്ട് ബാലലോകം. ഞാനിത് പറയാൻ കാര്യം, എന്റർടൈൻമെന്റിനുള്ള അവസരങ്ങൾ വിരളമാണ്. ഇന്നിപ്പോൾ ആളുകളുടെ മൊബൈൽ ഫോണിൽ ആൾക്കാർക്ക് 24 hours എന്റർടൈൻമെന്റാ. പാട്ട് വേണോ, സിനിമ കാണണോ, സ്പോർട്സ് കാണണോ, നിങ്ങൾക്ക് ഇപ്പോൾ ടി വി പോലും ഓൺ ചെയ്യണ്ട. സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം ആളുകൾക്ക് എന്റർടൈൻമെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അന്ന് അത് കാരണം സിനിമ റിലീസിന് പോയി കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അങ്ങനെ പോയി ഇടിച്ചു നിന്ന് ടിക്കറ്റ് എടുത്ത് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ നിരാശരായി അവിടെ തന്നെ കറങ്ങി നിന്ന് 2.5 hours കഴിഞ്ഞ് അടുത്ത മാറ്റിനി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ആണല്ലോ. ചില തിയേറ്ററിൽ മോർണിംഗ് ഷോ ഉണ്ടാവും 10:30 മുതൽ. അപ്പൊ അതെല്ലാം വീണ്ടും 2.5 hours അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് വീണ്ടും വന്ന് ശ്രമിച്ച് ഇടിച്ച് കയറി ഇരുന്ന് കാണുന്ന ഓണ സിനിമകളുടെ ഓർമ്മയുണ്ട്. അങ്ങനെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ എത്രയോ സിനിമകൾ കണ്ടേക്കുന്നു. 90s നമ്മൾ സിനിമയ്ക്കൊക്കെ പോയി തുടങ്ങിയത്. ചിത്രം, താളവട്ടം, താളവട്ടത്തിൽ എത്രയോ നല്ല പാട്ടുണ്ടല്ലോ.

മലയാളത്തിലെ നമ്മുടെ നഷ്ടങ്ങളിൽ ഒന്നാണ് പി ജയചന്ദ്രൻ, മലയാളികളുടെ ഭാവഗായകൻ. യേശുദാസ് ഗന്ധർവഗായകനും ജയചന്ദ്രൻ ഭാവഗായകനുമാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. എനിക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ കൂടി ചുമതലയുണ്ട്. നമ്മളവിടെ തൃശ്ശൂർ അദ്ദേഹത്തിന് ഒരു സ്മാരകം സാംസ്കാരിക വകുപ്പും തൃശ്ശൂർ കോർപ്പറേഷനുമായിട്ട് ചേർന്ന് ഒരുക്കാൻ പോവുകയാണ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രയോ മനോഹരമായ പാട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തമിഴ് പാട്ടുകളിലും ഇളയരാജ സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്, രാസാത്തി വന്നേ കാണാതെ നെഞ്ചം

കോളേജിൽ പോകുന്ന സമയത്ത് 93-ലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. കോളേജിൽ പോകുമ്പോഴുള്ള പ്രധാന പരിപാടി വെള്ളിയാഴ്ച റിലീസ്, ആദ്യത്തെ ഷോയ്ക്ക് മാറ്റിനിയാണ്, മോർണിംഗ് ഷോ ഒക്കെ പിന്നെ വന്നു തുടങ്ങി. വെള്ളിയാഴ്ച റിലീസ് പടം ആദ്യ ഷോയിൽ തന്നെ കാണുക എന്നുള്ളതാണ്. ക്ലാസ് കട്ട് ചെയ്താണ് പോകുന്നതെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ആദ്യ ഷോയ്ക്ക് വെള്ളിയാഴ്ച പോകണമെങ്കിൽ കോളേജ് ക്ലാസ് ഉണ്ട്. അങ്ങനെ പോയി കാണുന്ന എല്ലാ പടവും കാണുമായിരുന്നു. ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ തകർത്ത് അഭിനയിച്ച് മൂന്നേട്ട ആശ്രമത്തിൽ വിളിക്കുന്നു, അപ്പൊ PWD മിനിസ്റ്ററെ വിളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. ശ്രീനിവാസൻ PWD അവിടുന്ന് ഭയങ്കര തെറിയാണ്. ഇങ്ങോട്ട് ജഗതി മറ്റേ കത്തെടുത്തോണ്ട്, ഈ കത്തെഴുതിയത് ആരാണ് എന്ന് എനിക്കിന്നറിയണം എന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ എത്രയോ എത്രയോ കാലമായാലും നമുക്ക് അതിൽ നല്ലൊരു പാട്ടുണ്ട്.

പാടാതിരിക്കുവാൻ ഞാനതെടുത്തുവച്ചു, എൻ്റെ കൃത്തിലെടുത്തു വച്ചു. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
0: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
3: കോളേജിലൊക്കെ ചെല്ലുമ്പോഴേ ഞങ്ങൾ ഈ കോളേജ് രാഷ്ട്രീയം, കോളേജ് യൂണിയൻ രാഷ്ട്രീയ സെക്രട്ടറി, കൗൺസിലറൊക്കെ ആയതുകൊണ്ട് അന്നേരം ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. എല്ലാ പിള്ളേരും ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളീ ഒരു സംഘാടകനാണ്, കോളേജിലെ നേതാവാണ്. അപ്പം അതിൻ്റെ എല്ലാ ഒരു നിയന്ത്രണവും നമ്മൾ സ്വയം നമുക്ക് തന്നെ വയ്ക്കുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പം അങ്ങനെ തുറന്ന ഒരു ആഘോഷങ്ങൾക്കൊന്നും നമുക്ക് പറ്റത്തില്ല. അതിൻ്റെയും സംഘാടകരായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ കോളേജിലെ പടം വലി, പൂക്കള മത്സരം, ഉറിയടി മത്സരം ഇതൊക്കെയായി. അതിൻ്റെയൊക്കെ നടത്തിപ്പുകാരായിട്ട് നടന്ന ഓർമ്മയാണ് കോളേജിലെ ഓണം. ക്ലാസ് മുറിയിലൊക്കെ കയറിയിട്ട് പാടും. അത് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേര് ഇപ്പോൾ ആകാശവാണിയിൽ കൂടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓർമ്മ വരും. കാരണം ഞാൻ ഒരുമാതിരി എല്ലാ ക്ലാസ്സിലും കയറി ക്ലാസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്. അന്ന് ക്ലാസ് ക്യാമ്പയിൻ ഉണ്ട്, നമ്മൾ പ്രസംഗിക്കാൻ പോകും ക്ലാസ്സിൽ. അവർ പ്രസംഗിക്കാൻ നേരെ പ്രസംഗിക്കാൻ തുടങ്ങി പിള്ളേർ കേൾക്കില്ല. നമ്മൾ ആദ്യം ഒരു പാട്ട് പാടും, അപ്പോൾ അവരുടെ മുഴുവൻ അറ്റൻഷൻ നമ്മളിലേക്ക് വരും. അപ്പോൾ ആ പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കും. ഇതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി കോളേജിൽ. അപ്പോൾ അപ്പം സ്ഥിരം പാടുന്ന പാട്ടായിരുന്നു, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം,

ഞാൻ 2006 ആദ്യ എം എൽ എ ആണ്. അന്നു മുതൽ പിന്നെ നമ്മളൊരു നിയോജക മണ്ഡലം പരിപാടികൾ അതിൻ്റെ സംഘാടനം ഒക്കെ ആയി അങ്ങനത്തെ ഒരു റോളിലുള്ള ഓണത്തിൻ്റെ ആഘോഷങ്ങളായി. നിയമസഭയിൽ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ വളരെ തീവ്രമായിരിക്കും, അതിലൊരു കോംപ്രമൈസ് വരും. പക്ഷെ ഞാൻ വ്യക്തിപരമായി ആരെ അധിക്ഷേപിക്കുകയോ ആരെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആ സഭയിൽ അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് ഉമ്മൻചാണ്ടി സാറാണ്. എനിക്ക് ആദ്യം ഒരബദ്ധം പറ്റിയായിരുന്നു ആദ്യ എം എൽ എ ആയി വന്നപ്പോൾ. അന്നത്തെ ഒരു മന്ത്രിക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷൻ ഉന്നയിച്ചു. അയാളുടെ വകുപ്പിനെ കുറിച്ചോ രാഷ്ട്രീയമൊന്നുമല്ല, പേഴ്സണൽ അലിഗേഷൻ. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൽ ഒരു മന്ത്രിക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സാർ എൻ്റെ സീറ്റിൽ വന്നു. അന്ന് സാറ് പ്രതിപക്ഷ നേതാവാ. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റിലേക്ക് ഉമ്മൻചാണ്ടി സാർ വരുമ്പോഴത്തേക്ക് ഞാൻ ആ പേടിച്ച് ചാടി എഴുന്നേറ്റ് നിൽക്കുക. താൻ ഇങ്ങനെ ഇന്ന ആൾക്കെതിരെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അത് അദ്ദേഹത്തിനെതിരെ കുറച്ചുകൂടി സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിന്ന് പറയാനിരിക്കുകയെന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു, പറയരുത്. വ്യക്തിപരമായി ആരെക്കെതിരെ ആക്ഷേപം പറയുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അസംബ്ലി എടുക്കരുത്. ഞാനത് ഒരു പ്രമാണമായി സ്വീകരിച്ച് അന്ന് ഞാൻ വിട്ടതാണ്. പിന്നെ ഞാൻ 4 തവണ നിയമസഭയിലുണ്ടായി ഒരു ആൾക്കെതിരെ ഒരു പേഴ്സണൽ അലിഗേഷനും പറഞ്ഞിട്ട്. ജീവിതത്തിലാകെ നിയമസഭയിൽ 1 തവണയുള്ള അതിൻ്റെ 2 ദിവസം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്നെ പുള്ളിയത് ക്ലോസ് ചെയ്യും. അപ്പം അതുകൊണ്ട് വ്യക്തിപരമായ സൗഹൃദങ്ങളുണ്ട്. ഇപ്പോൾ സഭയിൽ തന്നെ ഞങ്ങൾക്ക് എം എൽ എമാരുടെ ഇതുണ്ടായിരുന്നു, പാട്ട് മത്സരം. അതിൽ ഞാൻ, എം കെ മുനീർ, കോവൂർ കുഞ്ഞുമോൻ, കായംകുളത്ത് എം എൽ എ ആയിരുന്ന പ്രതിഭാ ഹരി, പിന്നെ ദലീമ ഉണ്ടായിരുന്നെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തില്ല, കാരണം അവർ പ്രൊഫഷണൽ പിന്നണി ഗായികയാണല്ലോ, അതുകൊണ്ട് അതിൽ മത്സരത്തിൽ പങ്കെടുത്തില്ല, പക്ഷെ പാട്ട് പാടി. പിന്നെ ഉണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളി, അവരെല്ലാം പാടി. അത് നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് സാമാജികരെ ഒരു ലെജിസ്ലേച്ചർ സ്റ്റാർ സിംഗർ, അതിന്റെ ജഡ്ജിമാരൊക്കെ നമ്മുടെ സിതാര കൃഷ്ണകുമാരും വിധു പ്രതാപനും അവരൊക്കെ ആയിരുന്നു ജഡ്ജ്. അപ്പൊ അത് ഞങ്ങളെല്ലാം പാടി. എനിക്കായിരുന്നു സമ്മാനം കിട്ടിയത്. ഞാൻ ഈ ആനച്ചന്ദ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്,

രാജൻ്റെ. അതിൽ ജെയ്സൺജയ നായർ സംഗീതം ചെയ്ത, എനിക്കൊന്ന് രമേശൻ നായർ എഴുതിയ ഒരു പാട്ടുണ്ട്, ജി വേണുഗോപാലാണ് പാടിയത്, ആ പാട്ടാണ് ഞാൻ പാടിയത്. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തു,

ഈ വർഷം ആയപ്പോഴേക്കും ഓണം നടത്തുന്ന ആളായിട്ട് നമ്മൾ മാറി. ഓണത്തിൻ്റെ ക്ലബിൻ്റെ പരിപാടിക്ക് പോയി എഴുതാനത്തിനും പദ്യപാരായണത്തിലും പങ്കെടുക്കുന്ന ഒരു കുട്ടിയിൽ നിന്നും സംസ്ഥാനത്തെ മുഴുവൻ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ആളെന്ന നിലയിലേക്ക് ടൂറിസം മന്ത്രി എന്ന നിലയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ 24-ാം തീയതി മുതലുള്ള നമ്മുടെ ഓണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വിവിധ പരിപാടികളാണ്. 30-ാം തീയതി വരെ തിരുവനന്തപുരത്ത് വലിയ പരിപാടികളാണ്. ഏതാണ്ട് 8,000-ത്തോളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള കലാവിരുന്നാണ് ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സംഘാടകനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ ഓണം

ഈ സമയത്ത് എല്ലാവരും ഓണസദ്യ ഒക്കെ ഒരുക്കി അത് കഴിക്കാൻ റെഡിയായിരിക്കുകയായിരിക്കും. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

കാത്തുസൂക്ഷിച്ച സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും ഒരു പൊന്നൂഞ്ഞാലാണ്. ഓണത്തിന്റെ മധുര സ്മരണകളും സംഗീതത്തിന്റെ സ്നേഹസ്പർശവും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഇന്ന് ആവണി പൊന്നൂഞ്ഞാലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്.

0: നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം അനുജ ഭാസ്കർ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആവണിപ്പൊന്നു ഞാൻ.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ സംഗീത സംവിധായകൻ ബിജിബാൽ പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം. കൈതപ്രം വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഹരികൃഷ്ണൻസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പുലിമുരുകൻ എന്ന ചിത്രത്തിൽ നിന്ന് വാണി ജയറാം പാടിയത്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് ഗോപിസുന്ദർ സംഗീതം നൽകിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നൈമക്കാട് നിന്നും ജെബിമാണ്.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സേനാപതിയിൽ നിന്നും ജി ബി പോൾ വർഗീസ്. തന്നെ ആദ്യമായി സി ഡി ഇട്ട് പാട്ട് കേൾപ്പിച്ച അനീഷ് ചേട്ടായിക്കായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിലെ ഗാനം.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മല്ലപ്പള്ളിയിൽ നിന്നും അരുണസ് നായർ. തൻ്റെ സഹോദരി മായയ്ക്കും അച്ഛനും അമ്മയ്ക്കുമായി ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് സല്ലാപം എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സേനാപതിയിൽ നിന്നും ജീന, മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാറിൽ നിന്നും സുജിപ്രിയ. സുജിത്തിനും കുട്ടികളായ സിദ്ധുവിനും നിമിഷയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി ചിത്ര പാടിയത്.

മൂന്നാറിൽ നിന്നും റൂബി ആവശ്യപ്പെട്ട ഗാനം അഭിമന്യു എന്ന ചിത്രത്തിൽ നിന്ന്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയത്.

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 15 സെക്കൻഡും.

സമയം 3 മണി. ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ? ചിത്രീകരണം, രചന വി എം ഗിരിജ.

0: കേരളത്തിൻ്റെ മാത്രം ഉത്സവമായി നാം ഓണത്തെ കാണുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ മലനാടും കൂടി ഉൾപ്പെട്ട തമിഴകത്തിൽ മുഴുവനും ഓണം ആഘോഷിച്ചിരുന്നത്രേ. പൊതുവർഷം 2ാം ശതകത്തിൽ ജീവിച്ചിരുന്ന മാങ്കുടി മരതനാരുടെ മധുരൈ കാഞ്ചിയിൽ ഓണ നന്നാൾ, ഓണം എന്ന നല്ല നാൾ മധുരയിൽ ആഘോഷിക്കുന്നതായി പറയുന്നു.
1: ചിങ്ങ പൗർണമിയിലായിരുന്നു മധുരയിലെ ഓണാഘോഷം, അതായത് ശ്രാവണ പൗർണമിയിൽ. ആവണി അവിട്ടവും പ്രധാനം. മുൻപ് തിരുപ്പതിയിലും തൃക്കാക്കരയിൽ എന്ന പോലെ ഓണത്തോട് ചേർന്നായിരുന്നു അത്രേ ആണ്ടുത്സവം. വെങ്കിടാചലപതി വാമനദേവനായും അന്ന് കരുതപ്പെട്ടിരുന്നു.
0: ചരിത്രത്തെ ആധാരമാക്കി ഓണത്തെക്കുറിച്ച് എഴുതിയത് പുതുശ്ശേരി രാമചന്ദ്രൻ, എൻ.വി. കൃഷ്ണവാര്യർ തുടങ്ങിയ പണ്ഡിതന്മാരാണ്. 9ാം നൂറ്റാണ്ടിൽ തന്നെ തൃക്കാക്കര ഒരു അതിസമ്പന്ന ക്ഷേത്രമായിരുന്നു.
1: പൊതുവർഷം 8-9 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന നമ്മാഴ്വാർ എഴുതിയ തിരുവായ്മൊഴിയിൽ മലനാട്ടിലുള്ള 13 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തിരുപ്പതികളിൽപ്പെടുത്തി തൃക്കാക്കരയെയും ആറന്മുളയെയും വർണ്ണിക്കുന്നുണ്ട്.
0: എന്നാൽ ചരിത്രവും പ്രാചീന സാഹിത്യവും തപ്പിപ്പരിശോധിച്ചെടുക്കേണ്ട ഒരു മറഞ്ഞുകിടക്കുന്ന പുരാരേഖയല്ല ഓണം നമുക്ക്.
1: അതുകൾ കിനാവുകളെന്നാം ശാസ്ത്രം, നിനവുകളെന്നാം ലോകചരിത്രം, വ്യക്തം നമ്മൾ കാപ്പൊരുൾ എന്ന് ഓണത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയ വൈലോപ്പിള്ളി പറഞ്ഞ പോലെ മറഞ്ഞുപോയ ഒരു സമദർശനമാണ് ഓണം.
0: ഡോക്ടർ എം. ലീലാവതി തന്റെ പ്രിയപ്പെട്ട നരവംശാസ്ത്ര മനോവിശ്ലേഷണ മാർഗമായി സ്വീകരിച്ച യുങ്ങിയൻ ചിന്തകൾ ഒരുപക്ഷെ ഇതിലേക്ക് വെളിച്ചം വീശും. മങ്ങിമാഞ്ഞുപബോധ മനസ്സിനാഴത്തിങ്കൽ തങ്ങിയിടുമൊരാശയം ചാരുപൊൻകിനാവായി പൊന്തിവരുന്ന പോലാണ് ഓണം എന്ന കവിവചനത്തിനോട് ചേർന്നു പോകുമോ ലീലാവതി ടീച്ചറുടെ മനസ്സ്? കേൾക്കൂ.
2: ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓണം മനോഹരമായ വർണ്ണങ്ങളുടെയും ഹൃദ്യമായ ശബ്ദങ്ങളുടെയും അതുപോലെ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളുടെയും സുഖങ്ങൾ നിറഞ്ഞ ഒരു കാലം ആയിരുന്നു. വർണ്ണങ്ങളുടെയും എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പൂക്കളം, മനോഹരമായിട്ടുള്ള പൂക്കൾ, തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, കാക്കാത്തിപ്പൂവ് മുതലായ വർണ്ണ ശബളമായിട്ടുള്ള പൂക്കൾ കൊണ്ട് മനോഹരമായിട്ടുള്ള കളം ഇടുന്നതിന് വേണ്ടി കുട്ടികളുടെ ഉത്സാഹം, അതാണ് വർണ്ണങ്ങളുടെ ഉത്സവം എന്ന് പറയാൻ കാരണം. ശബ്ദങ്ങളുടെ ഉത്സവം എന്ന് പറയാൻ കാരണം അക്കാലത്ത് വലിയൊരു ഉത്സാഹത്തോടു കൂടി ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ ഏർപ്പെട്ടിരുന്ന ഒരു വിനോദം വില്ലുകൊട്ട് ആണ്. വില്ലുകൊട്ട് ഒരു സംഗീതം തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള സംഗീതത്തിന്റെ മന്ദമധുരമായ ഘോഷം അന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വില്ലുകൊട്ട് എന്ന ആ വാദ്യ ഘോഷം ഇപ്പോൾ ഇല്ല തന്നെ. വില്ലിന്മേൽ താഴം പകയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഒരു കലാപരിപാടി മാത്രമായി ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്നു. അന്ന് അങ്ങനെയല്ല. കേരളത്തിലൊട്ടാകെ കുട്ടികൾ, ചെറുപ്പക്കാര് ഈ വില്ലുകൊട്ടിന്റെ വാദ്യം സംഗീതം മുഴക്കിയിരുന്നു. അപ്പൊ അങ്ങനൊരു ശബ്ദങ്ങളുടെ ഉത്സവം ആയിരുന്നു അത്. പിന്നെ നാക്കിന്റെ ഉത്സവം കൂടിയാണല്ലോ, അതാണല്ലോ പ്രധാനമായിട്ടുള്ള ഓണം. മധുരമായിട്ടുള്ള വസ്തുക്കൾ ഭുജിക്കാൻ കിട്ടുക എന്നുള്ളത്. ഇക്കാലത്ത് സമ്പന്ന ഗൃഹങ്ങളിൽ നേന്ത്രപ്പഴത്തിന്റെ ഉത്സവം ഓണം ഇല്ല തന്നെ. കാരണം എന്നും ഓണമാണ്. അക്കാലത്ത് അങ്ങനെയല്ല. നേന്ത്രപ്പഴം, പഴനുറുക്ക് മുതലായതൊക്കെ കിട്ടുന്നത് ഓണക്കാലത്ത് മാത്രമാണ്. അപ്പൊ കുട്ടികൾക്ക് അതൊരു രസനോത്സവം കൂടിയാണ്, സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ. പിന്നെ ഈ പൂക്കളെ സംബന്ധിച്ചിടത്തോളം അത് മണത്തിന്റെയും കൂടി ഒരു ഉത്സവമാണ്. അങ്ങനെ ആലോചിച്ച് നോക്കിയാല് പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു ഉത്സവം എന്ന് പറയാം. കൃഷിക്കാർക്ക് ആണ് പ്രധാനമായ ഉത്സവം. ഈ കർഷകന്മാര് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ജനങ്ങൾക്ക് സമൃദ്ധമായി കിട്ടുന്ന ഒരു കാലം എന്നുള്ള നിലയ്ക്ക് അത് കേരളത്തിലെ കാർഷികോത്സവം എന്നും പറയാം. ആ വക ഉത്സവങ്ങളെല്ലാം പോയി. ഇപ്പോൾ കേരളത്തിൽ ഓണം ആഘോഷിക്കണമെങ്കിൽ പൂക്കളം ഇടണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ വരണം, പഴം തിന്നണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം, ഊണ് കഴിക്കാൻ ആയി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പരിണാമം തീർച്ചയായും അത്ര സന്തോഷകരമാവാൻ വഴിയില്ലല്ലോ. കേരളത്തിന്റെ ആണ് ഓണം എന്നുണ്ടെങ്കിൽ, കേരളീയരാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിൽ, ആ ആഘോഷിക്കുന്നതിന് വേണ്ട ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഉണ്ടാക്കുന്നതാവുകയാണ് വേണ്ടത്. കൈത്തറി വസ്ത്രങ്ങളായിരുന്നല്ലോ അന്ന് എല്ലാവർക്കും ഓണപ്പട കൊടുത്തിരുന്നത്. ആ കൈത്തറി വസ്ത്രങ്ങൾക്ക് പകരം ഇപ്പോൾ വലിയ വൻ വ്യവസായികളുടെ, വസ്ത്ര വ്യവസായികളുടെ സിന്തറ്റിക് വസ്ത്രങ്ങളും മറ്റുമൊക്കെയാണ് വാങ്ങിക്കൊടുക്കുന്നത്. കൈത്തറി വ്യവസായം തന്മൂലം തീരെ അവശ നിലയിലായിരിക്കുകയാണ്. നമ്മുടെ ഓണം ആവണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കൈത്തറി വ്യവസായികൾക്ക് അവരുടെ പട്ടിണി മാറത്തക്കവണ്ണം, അവർക്ക് ആ വ്യവസായത്തെ പുനരുദ്ധരിക്കത്തക്കവണ്ണം ആളുകൾ കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലം വരണം. പണ്ട് ജന്മിമാര് കോരന് കൊടുത്തിരുന്നത് കഞ്ഞി കുമ്പിളിലാണ് എന്നാണല്ലോ പരാതി. അതാണല്ലോ പഴഞ്ചൊല്ലിൽ ഉള്ളത്, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളി. ഇപ്പൊ ഗവൺമെന്റ് ഓണം ആഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതേ പരാതിക്ക് പ്രസക്തിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നു, ഇല്ലാത്തവന് ഒന്നുമില്ല. അപ്പൊ ആ അവസ്ഥയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ അധികാരികൾ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സ്ഥിതിശേഷം വരണം. ഉത്സവത്തെയൊക്കെ കൊടുക്കുന്നത് കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള കൂപ്പണായിട്ടും പച്ചക്കറികളും പഴങ്ങളും വാങ്ങാനുള്ള കൂപ്പണായിട്ടുമാണ് എങ്കിൽ, അതായത് പണമായിട്ടല്ല എങ്കിൽ പണം മുഴുവൻ മദ്യശാലയിലേക്ക് ഒഴുകുക എന്നുള്ള ആ ഒരു ദാരുണ സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. നമ്മുടെ പച്ചക്കറി കൃഷിക്കാർക്കും കൈത്തറി നെയ്ത്തുകാർക്കും ഇത്തരത്തിലുള്ള ദാനം കൊണ്ട് അവർക്കും ഒരു ഓണപ്പടവ് കിട്ടുന്നത് സന്തോഷമാണല്ലോ. അങ്ങനെ ഇത്തരത്തിലുള്ള ദാനം അവർക്കും കൂടി ഉപകാരപ്രദമാവും. അങ്ങനെ അത് കേരളത്തിന്റെ ഓണാഘോഷമായി തീരും.

0: ഒരു കാലത്ത് ഉണർന്നിരുന്നത്. അതോടൊപ്പം പ്രശസ്തമായ മറ്റൊരു പാട്ടുണ്ട്.
1: കറ്റ കറ്റ കയറിട്ടു, കയറാലഞ്ചു മടക്കിട്ടു, നെറ്റി പട്ടം പൊട്ടിട്ടു, നേരെ വാലുകുന്നൈ വച്ചു, ചെന്നുകുലുങ്ങി ചെന്നുകുലുങ്ങി ചമ്രവട്ടത്തപ്പനെ, ചെന്നുകുലുങ്ങി ചെന്നുകുലുങ്ങി ചമ്രവട്ടത്തപ്പനെ.
2: തൃക്കാക്കര ക്ഷേത്രം ജൈന ക്ഷേത്രമായിരുന്നു എന്ന ഒരഭിപ്രായവും അയ്യപ്പൻ ശാസ്താവ് ജൈന ബുദ്ധമതങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠയാണെന്ന അഭിപ്രായവും പല സാംസ്കാരിക പഠിതാക്കളും ഉന്നയിക്കാറുണ്ട്. അതുമായി ഈ ചമ്രവട്ടത്തപ്പനെ, അയ്യപ്പനെ ചേർത്ത് വായിക്കാനാകുമോ?
0: മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ സി രാധാകൃഷ്ണന്റെ നാടാണ് ചമ്രവട്ടം. അവിടുത്തെ ഇടവഴികൾ, മൺതരികൾ, മഴത്തുള്ളികൾ, തുമ്പച്ചെടികൾ, പുഴ, മണൽ, നക്ഷത്രങ്ങൾ പോലും നമുക്ക് പരിചിതം. ശ്രീ സി രാധാകൃഷ്ണന്റെ ഓണം നാട് ഓർമ്മകൾ.
3: ഓണത്തിന് പഴം പഴുപ്പിക്കാൻ വയ്ക്കും. സാധാരണഗതിയിൽ ഒരുപാട് പഴം വീടിൻ്റെ ഒരു മൂലയിൽ കൂമ്പാരം കൂട്ടി ചാണകം കൊണ്ടൊക്കെ മെഴുകി മൂടി ഞാൻ അടിയിൽ പുകയിട്ട് മൂന്ന് ദിവസം വെച്ച് പഴുപ്പിക്കും. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു തവണ അങ്ങനെ പഴമൊക്കെ കൂമ്പാരം വെച്ച് ഓണത്തിനെ സ്വാഗതം ചെയ്യാൻ എല്ലാവർക്കും ഒന്ന് തുടങ്ങിയിട്ട് അന്ന് രാത്രി എനിക്ക് പനി പിടിച്ചു. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഞാൻ ആദ്യം പോയി നോക്കിയത്, തപ്പിത്തെളഞ്ഞ് വെച്ച് പോയി നോക്കിയത്, ഈ പഴം പഴുത്ത് എടുത്തില്ലെങ്കിൽ പിന്നെ ഓണമില്ല, അവിടെ ഒരു സാധനവുമില്ല, വൃത്തിയായി കിടക്കണം. അപ്പോൾ ഞാൻ ഓടിച്ച് നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ പഴം, ഇപ്പോൾ മുത്തശ്ശൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു പഴമൊക്കെ കള്ളം കൊണ്ടുപോയി. അങ്ങനെ ആ ഓണത്തിൻ്റെ ഒരു പഴം അവിടെ വീട്ടിലുണ്ടായിട്ടില്ല, ആരും പഴം കഴിച്ചിട്ടില്ല, ഓണം ഉണ്ടായിട്ടില്ല. 10-16 ദിവസം കഴിഞ്ഞ് ആയില്യമുഖം എന്നൊന്ന് വരും. എൻ്റെ മഹാബലി പോകുമ്പോൾ ആളുകളൊക്കെ കരഞ്ഞപ്പോൾ ഞങ്ങളാരും കരയേണ്ട, വിഴിയേണ്ട, ഞാൻ ഇന്നോട്ട് 16-ാം നാൾ എൻ്റെ മകനെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞിട്ട് 16-ാം നാൾ മകത്തടിയൻ എന്നൊരു മകനെ പറഞ്ഞയക്കുന്ന ഒരു പതിവുണ്ട്. സാധാരണ അത് ഓണമായിട്ടൊരു ഓണത്തിൻ്റെ ഒരു ദിവസമായിട്ട് ആഘോഷിക്കും. ആ കൊല്ലം അന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പഴം പഴുപ്പിക്കാൻ വെച്ചിരുന്ന മൂലയിൽ അനവധി കൊല പഴങ്ങളിരിക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞു, ഇതൊക്കെ ആ കള്ളൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ ഇതെന്തൊരു കള്ളൻ എന്ന് എനിക്ക് തോന്നി. എന്നാലും കള്ളനോട് അസാമാന്യമായ ബഹുമാനവും സ്നേഹവും. ഇപ്പോഴും ആളുകളെ കള്ളൻ മോഷണം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ 16-ാം മകത്തിൻ്റെ ആളെങ്കിലും കുറേ പഴങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുമല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കുള്ള ഒരു ധാരണയല്ല ഈ കള്ളൻ എന്നുള്ള ഒരു വാക്കിനോടോ അല്ലെങ്കിൽ ആ പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളോടോ എനിക്കുള്ളത്. ഓണത്തിന് ഒന്നാം ദിനം പാവ് മുണ്ട് കൊണ്ടുവരും. ഓണത്തിനാണ് അത് കൊണ്ടുവരിക. കുട്ടികൾക്കൊക്കെ എൻ്റെ കുട്ടിക്കാലായപ്പോഴേക്കും മുണ്ട് മാറി ട്രൗസറായി, നേരെ കുട്ടികളെ കൊണ്ടു കൊടുക്കുന്ന പതിവില്ലായിരുന്നു. പക്ഷേ ഓണത്തിന് ഒരു നല്ല കസവകാരികളുടെ ചെറിയൊരു മുണ്ട്, അത് മിക്കവാറും മുത്തശ്ശനും ആരെങ്കിലും അവ കൊണ്ടുവന്ന് തരിക. ഇത് കൊണ്ടുവന്ന 2 ദിവസം ഉത്തരാടത്തിന് മുമ്പ് തന്നെ ഇത് കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ ഉത്തരാടമാണ് കുട്ടികളുടെ ഓണം എന്നാണ് വെച്ചിരിക്കുന്നത്. അന്ന് ഞാൻ കൊണ്ടൊക്കെ മുണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് സുഖമായി ഒരുങ്ങി രാവിലെ കുളിച്ച് വന്ന് ഇത് മാറ്റി കൊടുക്കാൻ നേരത്ത് ഈ പാവ് മുണ്ട് കൊടുക്കണമെങ്കിൽ പട്ടുപോണകം വേണം. അപ്പോൾ എത്ര കുട്ടികൾ, 5-6 കുട്ടികളെ, അവർക്കൊക്കെ കൂടി ഈ കോണകങ്ങൾ കൊടുക്കാനായിട്ട് പുതിയ പട്ട് വേണം. ഒരു കുറച്ച് നീളം പട്ട് വാങ്ങിക്കൊണ്ട് നോക്കിയിരുന്ന പതിവുണ്ട്. പട്ട് കാണാനില്ല, പട്ട് തിരഞ്ഞ് വീടാകെ നടത്തും. തപ്പി തിരഞ്ഞ് വെച്ചെടുത്തും കാണുന്നില്ല, നോക്കിയെടുത്തും കാണുന്നില്ല. മുണ്ടാണെങ്കിൽ ഇതിലാതെ കൊടുക്കാനും പറ്റില്ലല്ലോ, ഇത് വളരെ നേർത്തതാണ് ഈ പാവമുണ്ട്. കുട്ടികളാണെങ്കിലും ഈ നാണം തോന്നുന്നൊരു കാലമായിട്ടുമുണ്ട്. അങ്ങനെ തപ്പി തിരഞ്ഞ് നോക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, ഇത് സാധനം ഞങ്ങളുടെ കുറച്ച് മുതിർന്ന ഒരു കുട്ടി, വല്യമ്മയുടെ ഒരു മകൻ, കുട്ടിയല്ല യുവാവാണ്, കൊടി കെട്ടാൻ കൊണ്ടുവരിക. അദ്ദേഹം പഴയ കാലത്ത് സഖാവായിരുന്നു. അങ്ങനെ ആ കൊടി കെട്ടിക്കഴിഞ്ഞ് അഴിച്ച് യോഗം കഴിഞ്ഞ് ജാഥ കഴിഞ്ഞ് ഉത്തരാടത്തിനാൾ വൈകുന്നേരം വരെ ഈ പട്ട് കൊണ്ടാൻ കിട്ടിയില്ല. പിന്നെ അത് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി ചീന്തി കൊടുത്ത് മുണ്ടൊക്കെ ചുറ്റി ഭംഗിയായി പുറത്തിറങ്ങി ഉത്തരാടം ഓണം ആഘോഷിച്ച ഒരു കഥയുണ്ട്.
2: എൻ വി കൃഷ്ണവാര്യർ മഹാബലി എന്ന അസുര രാജാവെന്ന ലേഖനത്തിൽ അസീറിയയിലെ, അതായത് വടക്കേ ഇറാഖിലെ അസുറയിലെ പ്രാചീന നിവാസികളായിരുന്നു അസുരന്മാർ എന്നും അവരുടെ രാജാവായിരുന്നു മഹാബലിയെന്നും ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. സുമേർ, ബാബിലോൺ, അസീറിയ രാജ്യങ്ങൾക്ക് കേരളവുമായി മുമ്പേ ബന്ധമുണ്ട്. സുമേര്യരുടെ ക്ഷേത്രമായ സിഗ്ഗുറാത്തിൻ്റെ ഛായയാണ് നമ്മുടെ തൃക്കാക്കരയപ്പന്മാർക്ക് ചിന്തോദീപകം അല്ലേ? ഈ വിമർശക പരമ്പരയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രതിഭ ഇന്നില്ല. പക്ഷേ ആ ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നു എം കെ സാനുമാഷിന്റെ വാക്കുകളിലൂടെ.
4: എൻ്റെ തിരുവോണ സ്മരണകൾ ഏകദേശം 70-75 വർഷം പിന്നിലേക്ക് പോകുന്നതാണ്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ആലപ്പുഴയുടെ പ്രാന്തപ്രദേശമാണ്, തുമ്പോളി എന്നതിനെ പറയും. അന്നത് നഗരമായിരുന്നില്ല, പകുതി ഗ്രാമവും

നഗരവും എന്ന് പറയുകയായിരിക്കും ശരി. അവിടെ 10-12 ദിവസങ്ങൾ തിരുവോണാഘോഷം നടക്കുമായിരുന്നു. അത്തത്തിന് അത് ആരംഭിക്കും. അത്തത്തിന് ആരംഭിക്കുന്നത് എല്ലാ വീടുകളിലും ഊഞ്ഞാലിട്ടുകൊണ്ടാണ്. എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞാൽ അധിക വീടുകളും ദരിദ്രരായിരുന്നു. ഇടത്തരക്കാരുടെയും സാമാന്യം സമ്പന്നർ എന്ന് പറയാവുന്നവരുടെയും വീടുകളിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. കുട്ടികൾ വന്ന് അതിൽ ആടുകയും ചെയ്യും. കുറച്ചുകൂടി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തെങ്ങുകളിൽ വലിയ കയറ് പലതായി പിരിച്ച കയറ് അവിടെ കമ്പ എന്നാണോ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്, അത് വലിച്ചു കെട്ടി ആലാത്തതാണ് അതിന് പറഞ്ഞു പോന്നിരുന്നത്. ഇന്ന് ആ പേരുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ആലാത്തിൽ വലിയ ഊഞ്ഞോലിട്ട് ഒരു ഊഞ്ഞോലിൽ 3-4 പേര് ഒരുമിച്ചിരുന്ന് ആടി കളിക്കുന്നതായിരുന്നു പാട്ട്. അതിന് പഴയ ചില പാട്ടുകൾ പാടുകയും ആ പാട്ട് അയൽപക്കത്തുള്ളവരെല്ലാം വളരെ ഭംഗിയായി കേട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഇതാണ് ഒരു വശം. മറുവശത്ത് കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് തുമ്പി തുള്ളൽ അന്നേ ആരംഭിക്കും. ഒരു ഏതെങ്കിലും ഒരു കുട്ടിയെ തുമ്പിയായി തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് ഒരു കളമിട്ട് ആ കളത്തിന്റെ മുമ്പിൽ അതിനെ ഇരുത്തും. പലതരം വിളക്കുകൾ കത്തിച്ചു വെക്കും. കുട്ടിപ്പാട്ട് പാടും, എന്തേ തുമ്പി തുള്ളാത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ പല പാട്ടുകൾ, ഞാനിപ്പോഴെല്ലാം ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടി കുറെ കഴിയുമ്പോഴത്തേക്കും തുമ്പി ആവേശിച്ച് പ്രേതാവേശം പോലെ തുള്ളി ഈ കളത്തിന് ചുറ്റും വലം വയ്ക്കും. ഇത് യഥാർത്ഥത്തിൽ തുമ്പി ആവേശിച്ചാണോ എന്നറിയാൻ വേണ്ടി ചെറിയ തിരി കത്തിച്ചതിന്റെ മുമ്പിലിടും. തിരിയുടെ മുമ്പിൽ കൂടി അതങ്ങ് പുതു നിരങ്ങി അങ്ങ് പോകും. അപ്പോൾ തുമ്പി ആവേശിച്ചു തന്നെയാണ്. അത് രണ്ടോ മൂന്നോ വരത്തിയതിനു ശേഷം ഈ കുട്ടി ബോധം കെട്ട് താഴെ വീഴും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം തളിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് വരികയും ചെയ്യും. അത് കളികളുടെ മറ്റൊരു വിനോദമാണ്. ഇനിയൊരു ഭാഗത്ത് പുരുഷന്മാരുടെ, യുവാക്കളുടെ പലതരം കളികളുണ്ട്. കൈകൊട്ടിക്കളി ആകാരത്തിന്റെ ആരംഭിക്കും. കൈകൊട്ടിക്കളി അവിടെ പറയുന്ന വട്ടക്കളി എന്നാണ്. വട്ടത്തിൽ വരയിട്ട് പുരുഷന്മാർ ഒരു വശത്തും സ്ത്രീകൾ മറ്റൊരു വശത്തുമായിട്ട് പലതരം കളികൾ, അതും പാടുന്നതൊക്കെ പഴയ പാട്ടുകളാണ്. ഞാൻ പതുക്കെ വളർന്ന 8-ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത് പഴയ പാട്ടുകൾക്ക് പകരം ആധുനിക കവിതകളും അവിടെ പാടാൻ തുടങ്ങി. ഒന്ന് കുമാരനാശാന്റെ കവിതകൾ തന്നെയാണ്. ഇന്ന് രസകരമായിട്ട് തോന്നുന്നത് അക്കാലത്തും കരുണയിലെ വരികളൊക്കെ ആളുകൾ ചൊല്ലിപ്പാണ്. ഉത്തര മധുരാപുരിക്ക് ഉത്തരോപാന്തത്തിലുള്ള എന്നുള്ളത് ഈ വട്ടക്കളിക്ക് ഭാഗഭാഗത്തൊക്കെ ഈണമിട്ട് ആളുകൾ പാടി കേട്ടു. അങ്ങനെ ആശാൻ കവിതകൾ ഒരുപക്ഷെ ആദ്യം ഞാൻ ഹൃദയസ്ഥമാക്കുന്നത് ഈ പാട്ട് കേട്ടിട്ടായിരിക്കണം എന്ന് തോന്നുന്നു. അതുപോലെ അന്ന് അവിടെ പാടിയിരുന്ന മറ്റൊരു പാട്ട് കിടാമംഗലം പപ്പുക്കുട്ടിയുടേതാണ്. പടക്കളത്തിലെ കാഹളം കേൾക്കുമ്പോൾ കരയില്ലേ തങ്കം കരയില്ലേ എന്ന് പറഞ്ഞ് സമരത്തിന് പോകുന്നു. ഞാൻ സമരത്തിന് പോയി രണമാടട്ടെ പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതിൽ എനിക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും തങ്കം എന്ന് ഭാര്യയോട് പറയുന്നതായിട്ട് നീ കരയരുത്, ഞാൻ സമരം ചെയ്യാനാണല്ലോ പോകുന്നത് എന്നുള്ളതും വളരെ ഈണമുള്ള ഒരു കാൽപ്പനിക സൗന്ദര്യത്തോടുകൂടി പാടുന്ന പാട്ടുകൾ പാടുന്നത് കേൾക്കാമായിരുന്നു. പക്ഷെ അധികം പാട്ടുകളും പഴയ പാട്ടുകൾ തന്നെയാണ്. അത് ഇങ്ങനെ കൊണ്ടുപോകും. ഉത്രാടം നാളെത്തുമ്പോഴേക്കും എല്ലാവരും തേച്ചു കുളിക്കും. ഉത്രാടം തേച്ചു കുളിച്ചു തിരുവോണം കോടിയുടത്തു എന്ന് പറയുമായിരുന്നു. ദരിദ്ര വീടുകളിൽ പോലും ഇത്തിരി ഭേദപ്പെട്ട വീടുകളിൽ നിന്ന് എണ്ണയൊക്കെ കൊണ്ട് കൊടുക്കും. ആ എണ്ണ അന്ന് സോപ്പ് ഉപയോഗിക്കുന്ന സമ്പ്രദായം ഇല്ലായിരുന്നു. കുളമാണ് കുളി സ്ഥലങ്ങൾ. ആ നാട്ടിൽ പൈപ്പില്ല. അവിടെ പോയി കുളിച്ച് ഉത്രാടത്തിന് തേച്ചു കുളിച്ചെല്ലാം വെടിപ്പായി വരും. അത് തൊട്ട് ഓണാഘോഷം ശരിക്കും ആരംഭിച്ചു കഴിഞ്ഞു. ഭക്ഷണം എല്ലാം മാറ്റം ഉണ്ടാകും. തിരുവോണ ദിവസം കോടി കൊടുക്കും. എല്ലാവർക്കും കൊടി കൊടുക്കാൻ പറ്റിയില്ല. ദരിദ്ര ഭവനങ്ങളിൽ നിന്ന് കുട്ടികൾ അലക്കി ഒക്കെ ഉടുത്തുകൊണ്ട് അന്ന് തേക്കുന്ന സമ്പ്രദായം ഇല്ല. എൻ്റെ കുട്ടിക്കാലത്ത് അവർ എടുത്തുവരും. സമ്പന്നമായ വീടുകളിലെ കുട്ടികൾ കോടി ഉടുത്ത് അത് വന്ന് പ്രത്യക്ഷപ്പെടും. അവരുടെ പലതരം കളികളും വിനോദങ്ങളും ആവും. ഉച്ചയ്ക്ക് പായസം. ഒരുവിധം ഭേദപ്പെട്ട വീടുകളിലാണ് ഉപ്പേരി ഉണ്ടാവും. പപ്പടം വറുക്കുന്ന എല്ലാ ദിവസവും പപ്പടം ഉണ്ടാകില്ല. തിരുവോണത്തിനാണ് പപ്പടം. ഉത്രാടം, തിരുവോണം, ആവട്ടം, ചതയം 4 ദിവസങ്ങളിലും പപ്പടം വറുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഒരു പ്രത്യേകതയുള്ളത് അയൽ വീടുകളിൽ, ക്രിസ്തീയ ഭവനങ്ങളിൽ ഇത് ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കുമെന്നുള്ളതാണ്. അവരുടെ ക്രിസ്മസ് വരുമ്പോൾ അവരുണ്ടാക്കുന്ന വിശേഷ പലഹാരങ്ങൾ മറ്റ് ഈ ഭവനങ്ങളിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അങ്ങനെ ഒരു മത സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം ഈ വിശേഷ ദിവസങ്ങളിൽ പോലും അന്ന് അവിടെ നിലനിന്ന് പോന്നിരുന്നു.

0: ബാലാമണിയമ്മ എന്ന എഴുത്തുകാരി ചിന്തകളും വികാരങ്ങളും ശാസ്ത്രവും കവിതയും സനാതന മൂല്യങ്ങളും സമന്വയിപ്പിച്ചെഴുതുന്ന കവിതകളിൽ ഓണം പല രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മഴുവിൻ്റെ കഥ, മഹാബലി എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം.
1: മഴുവിൻ്റെ കഥ, പരശുരാമൻ്റെ കഥ അവസാനിപ്പിക്കുന്നത് മഹാബലി ചരിതത്തിലാണ്.

0: ബാലാമണിയമ്മയുടെ മകളാണ് പ്രശസ്തയായ മാധവിക്കുട്ടി എന്ന കമലാദാസ് എന്ന കമലാ സുരയ്യ. ഒരിക്കൽ വിശ്വപ്രശസ്തരായ ഈ രണ്ടുപേരും അമ്മയും മകളും കൂടി ആകാശവാണി കൊച്ചി നിലയത്തിനു വേണ്ടി ഓണപ്പൊരുൾ പങ്കുവച്ചത് ഇങ്ങനെ.
1: ഉറക്കെ പൂവ് വിളിച്ചുകൊണ്ട് നടക്കല് കുറച്ച് അമാന്താണ് സാധാരണ. വേറെ കുട്ടികളെ പോലെ ഒഴിഞ്ഞ പറമ്പ് പറമ്പ് മുകളിലെ മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങനെ വിടില്ല. കുറച്ച് നിങ്ങൾ സ്കൂളിലും അയച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു മാതിരിയാണ് ആ വീട്. ആ മുറ്റത്ത് നിൽക്കുന്നത് ഒക്കെ പറിക്കും. പുറമേ ആള് ഇഷ്ടം പോലെ നടന്ന് പൂവർക്കുന്ന പണിയില്ല. ഓരോരുത്തരും കൊണ്ടുവരാനറിയാം. അതിന് ഒരു ദിവസം ഇടുക, അതൊക്കെ ഭംഗിയാക്കി ഇടാനും അതിനൊക്കെ അമ്മയും അങ്ങനെ എല്ലാവരും കൂടിയാണ്. അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ. പിന്നെ ഭക്ഷണത്തിന് വിശേഷമായിട്ട് സാമാനങ്ങൾ ഉണ്ടാക്കല്, പറഞ്ഞവർക്ക് രസമാണ്. പുലർച്ചെ നീട്ടിരിക്കും, എല്ലാവരും കൂടി ഇത് ഇങ്ങനെ ഒരു സമ്മാനം ഉണ്ടാക്കേണ്ട ഇവനെ പറ്റിയുള്ള ശ്രമങ്ങളായിരിക്കും. പിന്നെ അടുത്ത് കോവിലകുണ്ട്, വലിയൊരു കോവിലകാണ്. അവിടെ എല്ലാ ദിവസവും ഉണ്ടാവും. അവിടുത്തെ ആളുകളും വേറെ നല്ല വലിയ കുറച്ച് വേദമായിട്ടുള്ള അടുത്ത സ്ത്രീകളൊക്കെ വന്നിട്ട് കയ്യൊട്ടി കളി അതൊക്കെ കാണാൻ പോവും. കളിച്ചിട്ടില്ല, കളിക്കാൻ ഞങ്ങൾക്ക് പാട്ട് പാടാൻ കളിക്കാനൊന്നും രസമില്ല. കാണാൻ രസമാണ്. തിരു ഓണത്തിന് മാത്രം കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കുന്നതല്ലാതെ

0: പേര് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കാളനുണ്ടാവും, മറ്റേ ഉപ്പേരുണ്ടാവും, അതൊക്കെ ഉണ്ടാക്കി വെക്കും തലേന്ന് തന്നെ. അപ്പോൾ അത് 6-7 ദിവസം ഇരിക്കുന്നതായിരിക്കും ഈ സാധനങ്ങൾ, ഈ വറുത്തത് അതെല്ലാം. പിന്നെ 1-2 കൂട്ടാൻ വയ്ക്കും 6-7 ദിവസം, ഇത്രയേ ഉള്ളൂ അതിൽ. പിന്നെ ഓരോ സ്നേഹന്മാരെ വിളിച്ചിട്ട്, നേരന്മാരെയോ ബന്ധുക്കളെയോ ഒക്കെ വിളിച്ചിട്ട് ചില ദിവസങ്ങളിൽ കൂട്ടും.
1: ശ്രീമതി മാധവിക്കുട്ടി,
2: ബാല്യകാലത്തിൽ കണ്ട ഓണങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ആ ഓണക്കാലത്തൊന്നും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, അമ്മ കൽക്കത്തയിലാവും. ഞാനും എൻ്റെ ജ്യേഷ്ഠനും നാട്ടിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഓണം ആഘോഷിച്ചത് ഓർമ്മ വരുന്നുണ്ട്. പൂവിടാനൊക്കെ ഞങ്ങൾക്ക് വലിയ ഉത്സാഹം കാണിച്ചു. പൂവട്ടികൾ നിറച്ച് പൂവ് രാവിലെ അയൽപ്പക്കത്ത് താമസിക്കുന്ന കുട്ടികളെല്ലാവരും കൊണ്ടുവരും. അതൊക്കെ കൂടിയിട്ടും തുമ്പപ്പൂവായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. തുമ്പപ്പൂ കൊണ്ട് നിലത്ത് കളങ്ങൾ വരയ്ക്കാൻ വലിയ മോഹമായിരുന്നു. തെച്ചിപ്പൂവ് ഇതൊക്കെയാണ് മിക്ക കാര്യങ്ങൾ. ഇപ്പോഴത്തെ മാതിരി കളർ പൊടിയൊന്നും ഉപയോഗിക്കില്ല, അന്ന് ശരിക്കുള്ള പൂക്കൾ തന്നെ ഉപയോഗിക്കുള്ളൂ. അമ്മാവൻ കുളി കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പൂവിട്ടത് കണ്ടിട്ട് പറയും വളരെ നന്നായിട്ടുണ്ട് പറയും. അമ്മാവൻ എപ്പോഴും ഞങ്ങളെ പ്രശംസിക്കും. അപ്പോൾ എനിക്കും എൻ്റെ ജ്യേഷ്ഠനും വലിയ സന്തോഷമായിരുന്നു. വലിയ എക്സ്പേർട്സ് ആണെന്നൊക്കെ തോന്നിപ്പോയി, കലാകാരനും കലാകാരിയാണെന്നൊക്കെ. ഞങ്ങളിങ്ങനെ വാസ്തവത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ ഒരു കലാകാരി ആയിരുന്നു, നല്ല ചിത്രം വരയ്ക്കും. അവരുടെ കയ്യിൽ നിന്നായിരിക്കും ഞങ്ങൾക്കൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ. പിന്നെ ഉച്ച നേരത്ത് ഊണ് കഴിഞ്ഞാൽ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീകളും അവരുടെ സ്നേഹിതന്മാരൊക്കെ കൂടി വന്നിട്ട് നടുവിറ്റുള്ള തെക്നിയിൽ കൈകൊട്ടി കളിക്കും. അപ്പോൾ അവരെല്ലാവരും സാധാരണ കുറച്ച് മുഷിഞ്ഞ വേഷമാണ് ഞങ്ങൾ കാണാറുള്ളത്. ഓണക്കാലത്ത് വെളുത്ത കഞ്ഞി ഒക്കെ പിഴിഞ്ഞ്, നീലമൊക്കെ പിഴിഞ്ഞിട്ട് അസൽ മുണ്ടുകളും നല്ല പുള്ളി ബ്ലൗസുകൾ, പുത്തൻ കോടി ബ്ലൗസുകളൊക്കെ ഇട്ടിട്ട് അവർ തലയിൽ പൂവൊക്കെ വെച്ച് അവരുടെ ഒരു അവിടെ കളി തുടങ്ങും. നിലങ്ങനെ കുലുങ്ങും. ചില തടിച്ച സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, കണ്ണത്തെ കല്യാണിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ണത്തെ ഉണ്ണിമായമ്മ. അവരുടെയൊക്കെ പാട്ട് ലോകം മുഴുവൻ കേൾക്കും, അങ്ങനെ ഉറക്കിയായിരുന്നു പാട്ട്. പാട്ടിൻ്റെ ആ താളമൊന്നുമല്ല അവർക്ക് പ്രാധാന്യം, അവർ പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ ശബ്ദം എത്ര ദൂരെ കേൾക്കും എന്നാണ്. അതൊക്കെ നോക്കിയോണ്ട് ഞങ്ങളിങ്ങനെ ആ കോണിപ്പടിമ്പിലിരിക്കും. അതിലൊന്നും ചേരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒക്കെ വളർന്നിട്ട് 18 വയസ്സിൽ ഞാൻ ഒരു ഓണത്തിന് നാട്ടിലുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മ വന്നത്, അന്നൊക്കെ സാറ്റിൻ തുണിയെടുത്ത് ബ്ലൗസ് തയ്പ്പിച്ച് പെണ്ണുങ്ങളിടും. എനിക്ക് അന്നൊരു മോഹം ഉണ്ടായിരുന്നു ഒരു മുണ്ടെടുത്തിട്ട് ഒരു ചുമന്ന സാറ്റിൻ ബ്ലൗസ് ഇടണമെന്ന്. അത് സാധിപ്പിച്ചു അമ്മമ്മയോടൊക്കെ പറഞ്ഞിട്ട്. ഞാനന്ന് കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ള പെണ്ണന്നെയായിരുന്നു, ഒരു കുട്ടിയും ജനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ബ്ലൗസും പച്ചക്കരയുള്ള ചേന്നമംഗലം മുണ്ടും ഉടുത്തിട്ട് കൈയിട്ട് കളിച്ചു. അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമുള്ള അനുഭവമായിരുന്നു. കൈയിട്ട് കളിക്കാൻ അതുവരെയൊന്നും അമ്മമ്മയൊന്നും സമ്മതിക്കാറില്ല, നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് സമ്മതിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് മാലതി ആയിരുന്നു, രാസേട്ടൻ്റെ വീട്ടിലെ മാലതി കുട്ടി. ആ കുട്ടിയും ഇതുമാതിരി തന്നെ ഒരു സാറ്റിൻ ബ്ലൗസും ചേന്നമംഗലം മുണ്ടും ഉടുത്തിട്ട്. ഞങ്ങളുടെ വിചാരം, ഞങ്ങൾ ആ വേഷമൊക്കെ കെട്ടിയപ്പോൾ വലിയ സുന്ദരികളായിരുന്നു ഞങ്ങൾക്കന്ന് തോന്നിയിരുന്നു. അന്ന് എപ്പോഴും അതേ വിചാരം ഞങ്ങൾക്ക്, എനിക്ക് മാലതികുട്ടിക്ക്. പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വലിയ സുന്ദരികളാണ്. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവണം ആ കാലത്ത്, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരും, ആ യൗവനം, സൗന്ദര്യം ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ആ പാട്ട്. വല്ലാത്തൊരു ഉത്സവം തന്നെ ഓണക്കാലം.
3: പി കുഞ്ഞിരാമൻ നായർ എന്ന കവി തൃക്കാക്കരയ്ക്ക് പോകുന്ന വഴിയിലൂടെ നടക്കുന്നു, പൂക്കളിറുക്കാതെ മണക്കുന്നു. ഉത്രാടവും ഓണവും പി എങ്ങനെ അനുഭവിച്ചിരിക്കും? ഓണനിലാവും ഓണപ്പൂക്കളും അദ്ദേഹത്തെ എങ്ങനെ ആഹ്ലാദിപ്പിച്ചിരിക്കും?

0: ഇന്ന് ഉപഭോഗ വസ്തുക്കളുടെയും ആഡംബര സാമാനങ്ങളുടെയും വിൽപ്പനയും പരസ്യപ്രളയവും പുറംനാട്ടു പൂക്കളുടെ കലാവിധാനവുമാണ് ഓണമെന്ന് നാം പരസ്പരം പരാതി പറയുന്നു. ഓണം പണ്ടത്തേതല്ലേ എന്ന് മേനി നടിക്കുന്നു. ഓണക്കാലത്ത് തീർച്ചയായും കേരളത്തിലെത്തിയിരുന്ന മലയാളികളെയല്ല, പുറം നാട്ടിൽ ടൂർ പോകുന്ന മലയാളികളെയാണ് നാം കാണുന്നത്.
1: എന്നാൽ നമുക്ക് കുടഞ്ഞെറിയാൻ കഴിയുന്നില്ല ഓണപ്പൂക്കളം, ഓണത്തപ്പൻ, ഓണക്കാലം ഒന്നും. സാധാരണക്കാർക്ക് ഓണം മറക്കാൻ പറ്റുന്നില്ല. മുൻപും അതങ്ങനെ തന്നെയെന്ന് പഴയകാല നടൻ ജോസ് പ്രകാശ് പറഞ്ഞിരുന്നു. കേൾക്കാം ആ വാക്കുകൾ.
2: പണ്ടത്തെ കാലത്ത് അതായത് 100 വർഷം മുമ്പ് ഈ ഓണം എന്ന് പറഞ്ഞാല് മലയാളികൾ മാത്രം ആഘോഷിച്ചിരുന്ന ഒരു ഉത്സവ പ്രതീതിയുള്ള ഒരു സംഗതിയാണ് ഓണം. അപ്പൊ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓണം ലോകം ഒട്ടുകൊണ്ട്. കാരണം ഏതെങ്കിലും മലയാളി ലോകത്തിന്റെ ഏത് ഭാഗത്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് മലയാളികളുള്ളിടത്തെല്ലാം ഓണം ആഘോഷിക്കും എന്നുള്ളത് അറിയാം. അത് നമുക്ക് അഭിമാനിക്കത്തക്ക ഒരു വസ്തുതയാണ്, സംഗതി ശരിയാ. പക്ഷെ ഇതൊരു കോയിന്റ് ഒരു വശമേ ആവുന്നത് കേട്ടോ. ഇതിനൊരു മറുവശമുണ്ട്. ആ മറുവശം എന്താണെന്ന് വെച്ചാല് ഇന്ന് മലയാളി അധ്വാനിച്ച് പണം ഉണ്ടാക്കി വിയർപ്പൊഴുക്കി കാച്ചൊക്കെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കാനുള്ള സദ്യയൊക്കെ ആഘോഷിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള നേരം മാർക്കറ്റിൽ ചെല്ലും. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഏതാനും കട തുറന്നിട്ടുണ്ട്, പല കടകൾ അടച്ചിരിക്കുക. ഇപ്പൊ ഈ മലയാളിക്ക് അത്ഭുതം ഇതെല്ലാം കൂടി ഓണമായിട്ട് ഒരു കട തുറക്കാതെയും ചില തുറന്നു വിട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കടക്കാരനോട് ചോദിച്ചേ നടക്കാവുന്ന ഒരു സാധനം ഈ സംഗതി ഞാൻ പറയുന്നത്, ഇതെന്താ ഇന്ന് ഓണമായിട്ട്? അതേ സാറേ, ഇന്ന് ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ലോറി വന്നില്ല. ലോറി വന്നില്ല, അല്ല ലോറി അവിടുത്തെ സാധനം വന്നിട്ട് വേണമല്ലോ ഇവിടെ വിൽക്കാൻ. അതുകൊണ്ട് ഇപ്പോ സാധനങ്ങൾ ഫ്രഷ് ആയിട്ട് ഇവിടെ ഇല്ല. പിന്നെ കുറെ പഴയതൊക്കെ ഇരിപ്പുണ്ട്, അതിനൊക്കെ ഭയങ്കര വിലയുമാണ്. അപ്പോ നമുക്ക് ഓണം വന്ന് ഓണം ആഘോഷിക്കുകയൊക്കെ ചെയ്താല് അതിന്റെ പ്രയോജനം കിട്ടുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്തെ ആൾക്കാർക്കാണ്, കൃഷിക്കാർക്ക്. ഈ കൃഷിമഴിയന്മാര് ഇന്ന് ഓണം ആഘോഷിക്കണം പറഞ്ഞാൽ എന്താ അർത്ഥം? വല്ല അർത്ഥമുണ്ടോ? ഇവിടെ പൂവ് മുതൽ ഇല വരെ മേടിച്ച് എന്തിനെ എന്ത് സാധനം വേണോ ഇവിടെ കേരളത്തിലില്ല, ഇവിടെ ഉണ്ട്. പിന്നെ അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ട്, അസൂയയും പണം മോഷിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ധാരാളമായിട്ടുണ്ട്. പക്ഷേ ന്യായമായ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഒരു തയ്യാറെടുപ്പ് ഇന്ന് ഇല്ല. ആ ഇടയ്ക്ക് നമ്മൾ ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മാനക്കേടായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ അവസ്ഥ ഇനി എത്ര കാലം പോകും എന്നറിയാൻ പറ്റില്ല. കാര്യം ഇതിന്റെ കഥയൊക്കെ പറഞ്ഞ മാവേലിയുടെ കഥ പറഞ്ഞുണ്ട്, അത് എത്രമാത്രം സത്യമാണെന്നും ആരും തെളിയിച്ചിട്ടില്ല. ഇതൊക്കെ സത്യമാകാം മിഥ്യമാകാം, പക്ഷെ ഏതായാലും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നുള്ളൊരു ഒരു ഓർമ്മ നില തന്നെയാണ്. പക്ഷെ ഇനി ആ ഓർമ്മ പുതുക്കി അങ്ങ് നല്ല കാലത്തേക്ക് നല്ലകാലം വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല.
0: ഓണമുറ്റത്തെന്ന വാക്ക് ഒരു വെറും വാക്കല്ല, മുറ്റത്താണ് അകത്തല്ല തൃക്കാക്കരപ്പനെ കുടിവെക്കുന്നത്. എല്ലാവർക്കും കാണാം, പൂ ചൂടിക്കാം, പൂങ്കുട ചാർത്തിക്കാം. കോവിലിനുള്ളിലെ ശാന്തിക്കാരന് മാത്രം പ്രാപ്യമായ ബിംബമല്ല തൃക്കാക്കരയപ്പൻ. സ്ത്രീക്ക് ചെന്ന് കയറാൻ പറ്റാത്ത വിദൂര ദൈവസാന്നിധ്യവുമല്ല. ചാണകം മെഴുകിയ മുറ്റത്ത് പൂക്കളം, പിന്നെ അരിമാവുകൊണ്ട് അണിയൽ, അതിൻ്റെ നടുവിൽ തുമ്പയും കൃഷ്ണകിരീടവും ചെമ്പരത്തിയും ചൂടി ഒരു മണ്ണുടൽ. മണ്ണുപോലെ തന്നെ നമ്മുടെ സ്വന്തം തൃക്കാക്കര.

തിരുവാതിര, വിഷു, തിരുവോണം ഇവയെല്ലാം ആരുടെ പേനയിൽ എന്നും മഷി നിറച്ചു, ആരുടെ മുറ്റത്ത് പൂക്കൾ നിറച്ചു, പരിമളമൊഴുകി? ഉത്തരം ഒന്നേയുള്ളൂ. പി. കുഞ്ഞിരാമൻ നായർ. ഒരു മൂകാനുഭൂതി. ചിങ്ങത്തിൻ കിളി പാടും നിറുകയിൽ ചെമ്പകപ്പൂ ചൂടു നിൽക്കുന്ന അമ്പലം. പൊന്തതോറും പൂക്കൾ, പൂക്കൾ തോറും തേനുണ്ണും പൂമ്പാറ്റകൾ, പൂമ്പാറ്റ ചിറകടികളിൽ ഉതിരുന്ന പരാഗരേണുക്കൾ.

കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നോ? അത് സ്വപ്നമോ സ്മൃതിയോ? എല്ലാ കവികളും ഇതുതന്നെ വിചാരിക്കുന്നു.

0: നമ്മുടെ ഓണക്കവിതകൾ എഴുതിയ വള്ളത്തോൾ, കുമാരനാശാൻ, വൈലോപ്പിള്ളി, ചങ്ങമ്പുഴ, ബലിദർശനം എന്ന കാവ്യം തന്നെ രചിച്ച അക്കിത്തം, ഒളപ്പമണ്ണ, ONV സുഗതകുമാരി, ഇവരിലൂടെയൊക്കെ നാം തൊട്ടറിയുന്നത് ആർഭാടമോ അലങ്കാരമോ അല്ല, ഒരു സമത്വ ദർശനമാണ്.
1: അത് പോയിപ്പോയ ഒരു കാലത്തിന്റെ ഓർമ്മയാണ്. മാനുഷർ എല്ലാവരും അന്ന് ഒന്നായിരുന്നു. ജാതിയോ മതമോ രാഷ്ട്രമോ രാഷ്ട്രീയമോ അതിരുകളിടാത്ത ആ ആദിമ സംസ്കൃതിയുടെ അവ്യക്തമായ ഓർമ്മയാണ് ഓരോ ഓണക്കാലത്തും പൊട്ടിമുളയ്ക്കുന്നത്. വരാൻ പോകുന്ന ഒരു സമത്വ സുന്ദര നാളിനെയും അത് കാട്ടിത്തരുന്നു. അതുകൊണ്ടാണ് മലയാളികൾ ലോക പൗരന്മാരാവാൻ കുതിക്കുന്നത് എന്ന് വരുമോ?
0: പാടുകയാണൊരു പൈങ്കിളി എന്ന് നാം പറയുന്നു. ഓണവെയിൽ വെയിലല്ല, നിലാവാണ് എന്ന് നാം കരുതുന്നു. നമ്മുടെ കാലിലൊരു കാണാ ചരടുണ്ട്. അത് തിരുവോണത്തോണിയുമായാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ഓണപ്പാട്ടുകൾ, കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, ഊഞ്ഞാൽ പാട്ടുകൾ, വള്ളപ്പാട്ടുകൾ, ഓണക്കാലത്ത് ഇവയ്ക്കെല്ലാം ജീവൻ വയ്ക്കുന്നു. കവിതകൾ, പാട്ടുകൾ, പഴയ മകരയാഴിൻ്റെ ഈണങ്ങൾ. പുരാണത്തിലെ മഹാബലി, വാമനൻ, നമ്മുടെ മാത്രം സമത്വ ഭരണാധികാരിയായിരുന്ന മാവേലി, നമ്മുടെ സുന്ദര സ്വപ്നമായ മാവേലി നാട്, ഇതെല്ലാം എവിടെയോ വച്ച് ഒന്നാകുന്നു.
1: അത്തച്ചമയവും ചെടികളുടെയും വള്ളികളുടെയും പൂച്ചമയങ്ങളും ഏതോ ഒരു ഉപബോധ മനസ്സ് ഒട്ടിച്ചു ചേർക്കുന്നു. ഏതോ മനം മയക്കുന്ന പരിമളം പോലെ, ആകർഷിച്ചടുപ്പിക്കുന്ന സംഗീതം പോലെ ഓണലാവണ്യം നമ്മെ എങ്ങോട്ടോ നയിക്കുന്നു. അത് മുന്നോട്ടോ പിന്നോട്ടോ.
0: തൃക്കാക്കരയിൽ നാം കാലുവയ്ക്കും.

ആറന്മുളയിലേക്ക് തിരുവോണത്തോണി തുഴഞ്ഞു പോകുമ്പോൾ ആ പ്രാചീന പാതയിലൂടെയാണ് മലയാളം പറയുന്ന നമ്മുടെ ആത്മാവുകളും സഞ്ചരിക്കുന്നത്. കാരണം സമത്വമാണ് നമ്മുടെ ഉള്ളിലെ കെടാവിളക്ക്. ആ കെടാവിളക്കിലെ

ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ. ചിത്രീകരണം സമാപിച്ചു. രചന വി എം ഗിരിജ. ആഖ്യാനം സാജു പി ജെ രശ്മി. നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം സുനീത വിശ്വൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: മൻ കി ബാത്.
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്.

0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻസ് അപ്ലൈ.

ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ആറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും പൂക്കൈത പടർപ്പുകളും. വെള്ളത്തിൽ തെളിയുന്ന അവയുടെ നിഴലുകൾ. ആറ്റുവക്കിൽ തപസ്സിരിക്കുന്ന വൃദ്ധൻ കൊക്ക്. കുറച്ചകലെ തേങ്ങയും വാഴക്കുലയും നിറച്ച കൊച്ചുവെള്ളം തുഴഞ്ഞു പോകുന്ന ഒരെണ്ണമയിലേ.

ആറിനുമക്കരെ ആമ്പലുകൾ പൂത്തുപിരിഞ്ഞു നിൽക്കുന്ന പാടശേഖരം. ആമ്പലുകളെയും കരിവീരനാം ചുണ്ടനെയും വെള്ളത്തിലെ നിഴലുകളെയും മെല്ലെ ഇളക്കിയുലച്ചുകൊണ്ട് അവിടെയെങ്ങും ചുറ്റിത്തിരിയുന്ന ഒരു ചെറുകാറ്റ്.

0: ജലോത്സവത്തിന്റെ നാട്ടിലൂടെ.
1: മലയാളിയുടെ ഹൃദയ താളത്തിന് ഈണമേകുന്ന വള്ളപ്പാട്ടിന്റെ തീരത്തേക്ക് ഒരു യാത്ര.

ഇതാണ് മധ്യകേരളം നമുക്ക് സമ്മാനിക്കുന്ന ജലഛായ ചിത്രത്തിന്റെ ദൃശ്യഭംഗി. മരതകത്തിന്റെ ഇന്ദ്രനീല കാന്തിയുടെ വകഭേദങ്ങൾ കരളിൽ ഒളിപ്പിച്ച വിശാലമായ കായലുകളും നദികളും കൊണ്ട് അനുഗ്രഹീതമായ തിരുവിതാംകൂറിലെ ഉത്സവ കേളികൾ ഓളപ്പരപ്പിലേക്കും നീങ്ങിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ.

വയലുകളിലും തൊടികളിലും പരന്നുകിടക്കുന്ന മഴവെള്ളം, വഞ്ചിപ്പാട്ടിന്റെയും തേക്കുപാട്ടിന്റെയും അലയൊലികൾ, നേർത്തിറങ്ങുന്ന ദിനരാത്രങ്ങൾ.

ചിങ്ങവെയിലിന്റെ കീറിനൊപ്പം എത്തുന്ന കുളിർക്കാറ്റിന് ഉഴുതുമറിച്ച പുതുമണ്ണിൻ മണം, കുട്ടനാടിന്റെ നാട്ടുപാതകളിൽ ആഹ്ലാദത്തിൻ അലയടി ഉണരുന്ന കാലം. ഇത് ജലമേളകളുടെ ദ്രുത താളങ്ങൾ ഉണരുന്ന പൊന്നോണക്കാലം.

കാലവർഷത്തിന്റെ കറുകറുത്ത ദിനരാത്രങ്ങൾ തുള്ളിക്കൊരുകുടം വെച്ച് പെയ്തിറങ്ങുന്ന വറുതിയുടെ കള്ളക്കർക്കടകം. തോരാമഴയത്ത് വരാനിരിക്കുന്ന സമൃദ്ധിയെ സ്വപ്നം കാണുന്ന സാധാരണ കർഷകൻ മധ്യതിരുവിതാംകൂറിലെ മാത്രം കാഴ്ചയാവില്ല. എന്നാൽ പഞ്ഞദിനങ്ങൾക്ക് ശേഷം എത്തുന്ന ആഹ്ലാദ നാളുകളിലെ ഉത്സവമേളങ്ങൾ ജലോപരിതലത്തിലേക്കും വ്യാപിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കും. കുട്ടനാടൻ കർഷകന്റെ ഹൃദയതാളത്തിന് എന്നും വള്ളപ്പാട്ടിന്റെ ഈണം അകമ്പടിയായി ഉണ്ടായിരുന്നു. വള്ളംകളിയുടെ ഈണവും താളവുമില്ലാതെ അവർക്ക് ഓണവുമില്ല.

0: ചിങ്ങപ്പുലരിയുടെ പൊൻവെട്ടത്തിൽ കൊയ്ത്തും മെതിയുമായി ഉണരുന്ന വയലേലകൾ.
1: പാലിമാടാ മുറിഞ്ഞ

കൊയ്ത്തുപാട്ടിന്റെ ഇടമുറിയ ധാരകൾ എങ്ങും പരന്നൊഴുകുകയാണ്, ചിരിതൂകും ചിങ്ങവെയിലുളി പോലെ. പകലന്തിയോളം വയലേലകളിൽ അധ്വാനിക്കുന്ന കർഷകന് തന്റെ മെയ്ക്കരുത്ത് തെളിയിക്കുന്ന കായിക വിനോദങ്ങളോടായിരുന്നു ഏറെ മമത. ജലചിത്രങ്ങളുടെ നിറഭംഗിയുമായി സ്ഥിതി ചെയ്യുന്ന മധ്യ തിരുവിതാംകൂറിൽ കൈക്കരുത്തിന്റെയും മെയ്വഴക്കത്തിന്റെയും ദിശ ജലോപരിതലത്തിലേക്കും നീണ്ടത് സ്വാഭാവികം മാത്രമാണ്.

വഞ്ചിപ്പാട്ടിന്റെ ലഹരിയിൽ താളത്തിൽ ചവിട്ടി തുഴ കുത്തിയെറിഞ്ഞ് ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കം സൃഷ്ടിക്കുന്ന ജലമേളകൾ. വിവിധ കരക്കാരിലെ ഒരുമ വീറായി വാശിയായി പുനർജനിക്കുന്ന മത്സര നാളുകൾ.

തിരുവോണ നാളുകൾ കേരളത്തിലെ ജലശേഖരത്തിന്റെ മാറിലും പുളകച്ചാർത്താണ് അണിയിക്കുന്നത്. തുഴ വെള്ളത്തിൽ വീഴുന്ന താളം, നൂറുകണക്കിന് തുഴക്കാർ പാടുന്ന വള്ളപ്പാട്ടിന്റെ ശീലുകൾ, കരയിൽ നിൽക്കുന്ന ആളുകളുടെ ആർപ്പുവിളികൾ, ഇവയെല്ലാം ചേരുന്നത് തന്നെയാണ് മലയാളിയുടെ സംഗീത പാരമ്പര്യവും.

ഐതിഹ്യങ്ങളുടെയും കഥകളുടെയും പിൻബലത്തോടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ആരംഭിച്ച കേരളത്തിലെ ജലമേളകൾ പക്ഷേ എന്നും ജാതിമത ഭേദമന്യേ ഏവർക്കും ഒത്തുകൂടാനുള്ള അവസരമായാണ് നിലകൊണ്ടിരുന്നത്. ദേശവർഗ ഭേദമില്ലാതെ കറുപ്പിനഴകുമായെത്തുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ നെഞ്ചിലേറാൻ കൊതിക്കുന്നവരാണ് കേരളത്തിലെ പുരുഷാരം മുഴുവനും.

തീപാറുന്ന പോരാട്ടമായി, ഓളപ്പരപ്പിലെ അതുല്യ വിസ്മയമായി, കരയിലും ആഹ്ലാദ തിരയിളക്കിക്കൊണ്ട് ഓരോ വർഷവും പുതിയ ചരിത്രഗാഥകൾ രചിക്കുന്നവയാണ് ജലമേളകളുടെ രാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങൾ. അവയിൽ തന്നെ വലിപ്പ വ്യത്യാസമനുസരിച്ച് വിവിധ വിഭാഗങ്ങളുണ്ട്. ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല ഈ മത്സരവേദിയിൽ പങ്കുകൊള്ളുന്നത്. ചുരുളൻ, ഓടി, വെപ്പ് തുടങ്ങി നിരവധി ഇനങ്ങളിലാണ് മത്സരങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്.

ജലഗതാഗതത്തിന്റെ ഭാഗമായി പണിതീർത്ത വള്ളങ്ങൾക്കും കാലം രൂപപരിണാമങ്ങൾ വരുത്തുകയായിരുന്നു. കഥകളുറങ്ങുന്ന വള്ളങ്ങളുടെ ചരിത്രത്തിലേക്ക്.

0: കായംകുളം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ കാലത്ത് പോരും പകയും സാധാരണയായിരുന്നു അത്രേ. ജലാതിർത്തികളിലൂടെയുള്ള ആക്രമണം അന്ന് ചെറിയ നാട്ടുരാജ്യങ്ങളുടെ സമാധാനം തകർത്തിരുന്നു. മാതൃനാടിൻ്റെ മാനം കാക്കാൻ രൂപപ്പെടുത്തിയ ജലവാഹനമാണ് ഇന്നത്തെ ചുണ്ടൻ വള്ളങ്ങളായി തീർന്നിരിക്കുന്നത്. ആ കഥ ഇങ്ങനെ. കുട്ടനാടിൻ്റെ ഭൂപരിധിയിൽ അധിക ഭാഗവും ചെമ്പകശ്ശേരി രാജാവിൻ്റെ അധീനതയിലായിരുന്നു. കായംകുളം രാജാവും ചെമ്പകശ്ശേരിയും തമ്മിൽ പോരാട്ടത്തിന് അംഗം കുറിച്ചു. ഭടന്മാരെ ജലമാർഗം എത്തിച്ച് കായംകുളം രാജാവിനെ നേരിട്ടാൽ വിജയസാധ്യത വളരെയുണ്ടെന്ന് പടത്തലവന്മാർ ചെമ്പകശ്ശേരി രാജാവിനെ ഉപദേശിച്ചു. രാജാവ് ആ ഉപദേശം സ്വീകരിച്ചു. യുദ്ധത്തിന് ഏതു തരം വള്ളങ്ങൾ വേണമെന്ന് നിശ്ചയിക്കുവാൻ രാജ്യത്തുള്ള ശില്പികളെയെല്ലാം വിളിച്ചുവരുത്തി വിവരം ധരിപ്പിച്ച് ജലമാർഗം യുദ്ധത്തിന് പോകാൻ കൊള്ളാവുന്ന വാഹനത്തിന്റെ മാതൃക ഉണ്ടാക്കി സമർപ്പിക്കുവാൻ ആജ്ഞാപിച്ചു. കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ദേശക്കാരനായ വെങ്കിടിയിൽ നാരായണനാചാരി സമർപ്പിച്ച മാതൃകയാണ് രാജാവിനിഷ്ടമായത്. തെങ്ങിൻ കൊതുമ്പിന്റെ ആകൃതിയിലായിരുന്നു ആ മാതൃക. അത്തരം ഒരു വള്ളം പണിയുവാൻ രാജാവ് ഉത്തരവിട്ടു. മാതൃക തയ്യാറാക്കിയ ആൾ തന്നെ വള്ളം പണിതു കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ചുണ്ടൻ വള്ളം ഉണ്ടായത്. ആ വള്ളം ഉപയോഗിച്ച് യുദ്ധത്തിൽ വിജയിച്ച ചെമ്പകശ്ശേരി രാജാവ് ആ വള്ളം കൊടുപ്പുന്ന ദേശക്കാർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു.
1: ലോകപ്രസിദ്ധമായതും ജലോപരിതലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മത്സരവുമായ വള്ളംകളിയുടെ ആദ്യ കണ്ണി അവിടെ നിന്നാണ് ആരംഭിച്ചത്.

പോരിന് പോകാനായാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ ഇരുളിന്റെ മറവിൽ ജലപ്പരപ്പിലൂടെ അതിവേഗത്തിൽ തെന്നി നീങ്ങി ശത്രുനിരയെ ലക്ഷ്യമാക്കുന്ന ഇരുട്ടുകുത്തിയും യുദ്ധാവശ്യങ്ങൾക്ക് നിർമ്മിച്ചതായിരുന്നു. യോദ്ധാക്കൾ യുദ്ധത്തിനായി പോകുമ്പോൾ അവർക്ക് ആഹാരം കൊണ്ടുപോകാനാണ് വെപ്പുവള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നത്. രണ്ടറ്റവും ചുരുണ്ടിരിക്കുന്ന ചുരുളൻ വള്ളങ്ങൾ യാത്രാവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. സാധന സാമഗ്രികൾ കടത്താനാണ് പണ്ട് കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചത്.

വേമ്പനാട് അഷ്ടമുടി കായലുകളുടെ വിരിമാറിലും പമ്പയാറിന്റെ ഹൃദയത്തിലും പുളകപ്പൂക്കൾ വിരിയിച്ചുകൊണ്ട് ജലോത്സവങ്ങളുടെ നാന്തി കുറിക്കുക ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ്. ജലമേളകളിൽ മാറ്റുരയ്ക്കുന്ന ജലരാജാക്കന്മാർ നീരണിയുന്നത് തന്നെ കരക്കാർക്ക് ഉത്സവ പ്രതീതി ഉണർത്തുന്ന വേളയാണ്. ഓണക്കാലത്തെ പെരുമയാർന്ന പ്രകടനത്തിന് ശേഷം കരയിലേറുന്ന ചുണ്ടൻ വള്ളങ്ങൾ ജലത്തിലിറക്കുന്ന ചടങ്ങാണ് നീരണിയൽ. ഒരു കരയുടെ മുഴുവൻ അനുഗ്രഹാശിസ്സുകളുമായി ദേശക്കാരുടെ മാനം കാക്കാനുള്ള ആത്മവിശ്വാസവുമായാണ് ഓരോ ചുണ്ടനും നീരണിയുന്നത്.

അറുപത് അറുപത്തഞ്ച് മീറ്റർ നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളിൽ 100 മുതൽ 110 പേർക്ക് ഏറാനാവും. സ്വർണവർണ്ണമാർന്ന അലങ്കാരപ്പണിയുള്ള അമരവും പട്ടുക്കുടയും കൊടിക്കൂറകളും കൊണ്ടലങ്കരിച്ച ഈ കരിവീരന്മാരിൽ 95 തുഴക്കാരും 5 അമരക്കാരും 10 നിലക്കാരുമാണ് മത്സരങ്ങൾക്കായി കയറുന്നത്. ഉയർന്നു നിൽക്കുന്ന നാഗഭണത്തെ അനുസ്മരിപ്പിക്കുന്ന ചുണ്ടന്മാർ നീരണിയുന്നതോടെ ഉണരുകയായി ഓളവും തീരവും.

വള്ളംകളിയുടെ ഈറ്റില്ലം ആറന്മുളയാണെന്നാണ് കരുതുന്നത്. ആറന്മുള വള്ളംകളിയിൽ പ്രധാനമായി പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളുടെ പ്രതിനിധികളടങ്ങുന്ന പള്ളിയോട സേവാസംഘത്തിനാണ് ഇപ്പോൾ നടത്തിപ്പിന്റെ ചുമതല.

പമ്പയാറിന്റെ വിരിമാറിലൂടെ താളലയാനുബദ്ധമായ വഞ്ചിപ്പാട്ടും പാടി പള്ളിയോടങ്ങൾ തുഴഞ്ഞു നീങ്ങുന്ന ദൃശ്യം മത്സരം എന്നതിനേക്കാൾ ഉപരിയായി ഒരു കലാവിരുന്നായാണ് ജനം ആസ്വദിക്കുന്നത്.

ജലോത്സവങ്ങളെ കലോത്സവങ്ങളാക്കി മാറ്റുന്നു. ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളിൽ നിന്നുയരുന്ന ഈണവും താളവും നിറഞ്ഞ വഞ്ചിപ്പാട്ടുകളും.

0: രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഈരടിയുമായി വള്ളത്തിലേറുന്ന ശുഭ്രവസ്ത്രധാരികൾ, പുളിയിലക്കരമുണ്ട് തലയിൽ കെട്ടി പാവമുണ്ടുടുത്ത് വിരിഞ്ഞ മാറുമായി നിൽക്കുന്ന അമരക്കാർ പഴയകാല പടനായകരെയാണ് അനുസ്മരിപ്പിക്കുന്നത്.
1: പഴംപുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ചുവട് പിടിച്ചവ മുതൽ ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടിയുമായെത്തുന്ന വഞ്ചിപ്പാട്ടുകൾ വരെ ഈ ആവേശത്തിമിർപ്പിന് കൊഴുപ്പ് കൂട്ടുന്നുണ്ട്.

0: സമുദായ ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയാകുന്ന ഈ ജലമേളകളിൽ ഏറ്റവും പുരാതനം ചമ്പക്കുളം വള്ളംകളിയാണ്. മിഥുനമാസത്തിൽ നടക്കുന്ന ഈ ജലമേളയോടെയാണ് കുട്ടനാടിന്റെ തീരത്ത് ഉത്സവനാളുകൾ ആരംഭിക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ സുഗന്ധവുമായാണ് ചമ്പക്കുളത്തെ കരിവീരന്മാർ ജലമേളയ്ക്ക് എത്തുന്നത്.
1: അത്യന്തം മാസിയേറിയ ഫൈനൽ മത്സരം ഇതാ അങ്ങ് സാധ്യം പോയെന്ന് ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിൽ ആയാവർമ്മ വലിയ തിമാഞ്ചി, മൂന്നാം ട്രാക്കിൽ ചെറുതന മുത്തഞ്ഞുണ്ട്. അങ്ങനെ മൂന്ന് വള്ളങ്ങൾ എണ്ണം പറഞ്ഞു തുടിയെറിഞ്ഞ് വിജയഗാഥകൾ രചിച്ച വള്ളങ്ങൾ, മൂന്ന് വള്ളങ്ങൾ. ഒന്നാം ട്രാക്കിൽ രണ്ടാം നമ്പർ വള്ളം ചമ്പക്കുളം, 89, 91, 92, 93, 94, 95, 96, 99, 2000, 2014 കളി പുന്നമട കായകളിൽ ഇതിഹാസം രചിച്ച ചമ്പക്കുളം ഇതാ വിജയ ദിനത്തിലേറി കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ നാലാം നമ്പർ വള്ളം അയാവറമ്പ് പാണ്ടി 1979 യു പി സിയിലൂടെ മെഡൽ ട്രോഫി മൊത്തപ്പെട്ട അയാവറമ്പ് രണ്ടാം ട്രാക്കിൽ, മൂന്നാം ട്രാക്കിൽ ചെറുതന പുത്തഞ്ചുണ്ട്.
2: ഓണത്തിനേക്കാൾ ആറന്മുളക്കാർ ആഘോഷിക്കുന്നത് ഉത്രട്ടാതിയാണ്. ഓണത്തിന് തിരുവോണത്തോണി എത്തുന്നതോടെ പമ്പാ തീരങ്ങൾ ഉണരുകയായി. ദേവസ്പർശമുള്ള തിരുവോണത്തോണിയെ ആക്രമിച്ച മലങ്കോവലന്മാരിൽ നിന്ന് തോണിയെ രക്ഷിക്കാൻ ചുണ്ടൻവള്ളങ്ങളിലെത്തിയ കരനാഥന്മാരുടെ സ്മരണയ്ക്കായാണ് പള്ളിയോടങ്ങൾ എന്നറിയപ്പെടുന്ന ചുണ്ടൻവള്ളങ്ങൾ പമ്പാ നദിയിലിറങ്ങുന്നത്. അമരവും അണിയവും ഉയർന്ന ഈ പള്ളിയോടങ്ങളുടെ മത്സരം ആറന്മുളയിലെ ഓണനാളുകളെ ആവേശഭരിതമാക്കുന്നു.

0: ശരണം.
1: ആലപ്പുഴയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള പായിപ്പാട്ടാറ്റിൽ വർഷം തോറും 3 ദിവസമാണ് ജലകിളികളുടെ ദ്രുതതാളം ഉണരാറ്. ഹരിപ്പാടിന്റെ തീരത്ത് വർണ്ണപ്പകിട്ടാർന്ന ചലനങ്ങളുമായി ആയിരക്കണക്കിന് ദൃക്സാക്ഷികളെയാണ് പായിപ്പാട്ട് ജലോത്സവം ആകർഷിക്കുന്നത്.

ഇങ്ങനെ ചെറുതും വലുതുമായ ഏറെയേറെ ജലോത്സവങ്ങൾ. പക്ഷേ കേരളത്തിലെ നാലതിരുകൾ വിട്ട് ഈ ജലമേളകളെ ദേശാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തിയത് ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്.

ഒരു ചെറിയ ദേശത്തിൻ്റെ പരിമിതിയിൽ നിന്നും ആഗോളതലത്തിലേക്ക് ഉയർന്ന ഏറ്റവും കൂടുതൽ പങ്കാളികളുള്ള ജലവിനോദം, അതാണ് നെഹ്റു ട്രോഫി.

0: நடி முடி சட சடமா
1: ആയിരത്തി തൊള്ളായിരത്തി 1952 നെഹ്റു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ പുന്നമട കായലിൽ ഒരു വള്ളംകളി നടത്തിയിരുന്നു. വഞ്ചിപ്പാട്ടിന്റെ താളമേളത്തോടെ ജലപ്പരപ്പിലേക്ക് തുഴയെറിഞ്ഞ് മത്സരിച്ചു കയറുന്ന കുട്ടനാടൻ പ്രകടനം ഏറെ രസിച്ച നെഹ്റു തിരികെ ദില്ലിയിലെത്തിയപ്പോൾ സ്വന്തം കയ്യൊപ്പോടുകൂടിയ വെള്ളി ചുണ്ടൻവള്ള മാതൃക കുട്ടനാട്ടുകാർക്ക് അയച്ചുകൊടുത്തു. തിരുവിതാംകൂറിലെ ജനജീവിതത്തിന്റെ സവിശേഷതയ്ക്ക് അദ്ദേഹം നൽകിയ ഉപഹാരം.

അരങ്ങില്ലാതെ ഒരു നാടകമില്ല, ഭൂമിശാസ്ത്രമില്ലാതെ ചരിത്രവുമില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ളത് കുട്ടനാടൻ മേഖലയ്ക്ക് ഏറെ അനുയോജ്യമാണ്. ഭാരതത്തിന്റെ നാഗരികതയെ സ്വാധീനിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായത് നദികൾ തന്നെയാണ്. സിന്ധു നദീതടമടക്കമുള്ള ചരിത്ര മുദ്രകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ നദികളുമായി ബന്ധപ്പെട്ട കേളി വിനോദങ്ങളിൽ കേരളത്തിന്റെ തനത് സംഭാവനയാണ് വള്ളംകളിയെന്ന കലാരൂപം.

കേരളത്തിന്റെ പല ദേശങ്ങളിലും വള്ളംകളി പിന്നീട് ആരംഭിച്ചത് ഈ ജലോത്സവങ്ങളെ മാതൃകയാക്കിയാണ്. ലോകത്തെവിടെ പോയാലും വള്ളപ്പാട്ടിന്റെ ശീലുകൾക്കൊപ്പം മലയാളിയുടെ മനസ്സും മന്ത്രിക്കും. ഇത് ഞങ്ങളുടെ നാട്, ജലോത്സവങ്ങളുടെ നാട്.

0: ജലോത്സവത്തിന്റെ നാട്ടിലൂടെ.
1: മലയാളിയുടെ ഹൃദയ താളത്തിന് ഈണമേകുന്ന വള്ളപ്പാട്ടിന്റെ തീരത്തേക്ക് ഒരു യാത്ര. ആശയം ആവിഷ്കാരം വൈ എസ് പൗർണമി, ആഖ്യാനം മെജോ വൈ എസ് പൗർണമി, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

നാളെ രാത്രി 9:30 ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളിപ്പത കച്ചേരി. കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പത കച്ചേരി. മറക്കാതെ കേൾക്കുക നാളെ രാത്രി 9:30.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം. പ്രജ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയാണ്. ആദ്യം ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ പരാമർശിപ്പിക്കപ്പെടുന്ന അനന്തൻകാട്ടിലൊളിച്ച മഹാവിഷ്ണുവിന് വൃദ്ധ പാകം ചെയ്ത് നൽകിയത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിഭവം ഓണസദ്യയിലെ കറികളിലെ പ്രധാനമായ ഒരു വിഭവമാണ്. ഏതാണ് ഈ വിഭവം? ഉത്തരം: അവിയൽ. അനന്തൻകാട്ടിലൊളിച്ച മഹാവിഷ്ണുവിന് വിശന്നു വലഞ്ഞപ്പോൾ ഒരു വൃദ്ധ കാട്ടിൽ കിട്ടുന്ന കഷണങ്ങളും പച്ചക്കറികളും ചേർത്ത് തേങ്ങ അരച്ചു ചേർത്ത് ഒരു വിഭവം തയ്യാറാക്കി നൽകി എന്നൊരു ഐതിഹ്യം അവിയൽ എന്ന കറിയുടെ ഉത്ഭവത്തിന് പിന്നിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ഓണപ്പൂക്കളത്തിൽ പത്താം ദിവസമായ തിരുവോണനാളിൽ മാത്രം ഉപയോഗിക്കുന്ന മധ്യത്തിൽ വയ്ക്കുന്ന പ്രത്യേക പൂവ് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഓണപ്പൂക്കളത്തിൽ പത്താം ദിവസമായ തിരുവോണനാളിൽ മാത്രം ഉപയോഗിക്കുന്ന മധ്യത്തിൽ വയ്ക്കുന്ന ഒരു പ്രത്യേക പൂവ് ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:44 പറയാം.

0: ആകാശവാണി.
1: ഓണം കവിതാ നേരം.
0: ഓണം കവിതാ നേരത്തിൽ ഇന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന കവിത നിലാവിന്റെ നാലുകെട്ട്.
2: നാലുകെട്ട് പൊളിക്കും മുമ്പാവണി തിരുവോണനാൾ, നിലാവിൽ മഴ പെയ്യുന്ന നടുമുറ്റത്തു നിന്നു ഞാൻ. നാലുകെട്ട് പൊളിക്കും മുമ്പാവണി തിരുവോണനാൾ, നിലാവിൽ മഴ പെയ്യുന്ന നടുമുറ്റത്തു നിന്നു ഞാൻ. അകന്നുപോയി രക്തബന്ധ കളിക്കൂട്ടുകളൊക്കെയും നെഞ്ചിൽ വീണു കിടക്കുന്നു പണ്ടു കണ്ട കിനാവുകൾ. അകന്നുപോയി രക്തബന്ധ കളിക്കൂട്ടുകളൊക്കെയും നെഞ്ചിൽ വീണു കിടക്കുന്നു പണ്ടു കണ്ട കിനാവുകൾ. ഇനി ഈ വഴിയെത്തില്ല പെരുമാളുടെ തേരൊലി, പാട്ടുപാടി കളിക്കില്ല നടുമുറ്റത്ത് കന്യമാർ. ഇനി ഈ വഴിയെത്തില്ല പെരുമാളുടെ തേരൊലി, പാട്ടുപാടി കളിക്കില്ല നടുമുറ്റത്ത് കന്യമാർ. പൂവേ പൊലി നിലയ്ക്കാത്തൊരുത്രാടത്തേരിലീ വഴി, ഓണത്തപ്പൻ വരില്ലല്ലോ പൂമുഖപ്പടിയോളവും. പൂവേ പൊലി നിലയ്ക്കാത്തൊരുത്രാടത്തേരിൽ ഈ വഴി, ഓണത്തപ്പൻ വരില്ലല്ലോ പൂമുഖപ്പടിയോളവും. ഉത്രാടപ്പാതിരാക്കാറ്റിൽ പണനാരുടെ പാട്ടുകൾ തുയിലുണർത്തും പൂമുറ്റം വിജനം വർണ്ണശൂന്യമായി. ഉത്രാടപ്പാതിരാക്കാറ്റിൽ പണനാരുടെ പാട്ടുകൾ തുയിലുണർത്തും.

പൂമുറ്റം വിജനം വർണ്ണശൂന്യമായി തൃക്കാക്കരവിളക്കിൻ്റെ നാളം ദൂരമറഞ്ഞുപോയി മടങ്ങിയെത്താനാവാതെ യാത്രയായി നാട്ടുശീലുകൾ തൃക്കാക്കരവിളക്കിൻ്റെ നാളം ദൂരമറഞ്ഞുപോയി മടങ്ങിയെത്താനാവാതെ യാത്രയായി നാട്ടുശീലുകൾ പൊലിഞ്ഞു പാടവും കാവും പൊളിഞ്ഞു നാലുകെട്ടുകൾ നടവരമ്പേറിപ്പോയി നാട്ടുപൊന്നോണശീലുകൾ പൊലിഞ്ഞു പാടവും കാവും പൊളിഞ്ഞു നാലുകെട്ടുകൾ നടവരമ്പേറിപ്പോയി നാട്ടുപൊന്നോണശീലുകൾ

കരുതുക്കൾ പോയ വീഥിയിൽ കിനാവിൽ വഴികൾ തെറ്റി വന്നുവോ ഭൂതവീഥിയിൽ. കാലമെത്ര കഴിഞ്ഞു, ഞാനിന്നും നിൽക്കുന്നു ചന്ദനപ്പൂനിലാവു പരക്കുന്ന നാലുകെട്ടിൻ തളങ്ങളിൽ. കാ

0: ഇന്നും നിൽക്കുന്നു ചന്ദനപ്പൂ നിലാവു പരക്കുന്ന നാലുകെട്ടിൻ തളങ്ങളിൽ.
1: നിലാവിൻ്റെ നാലുകെട്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ അവതരിപ്പിച്ച കവിതയാണ് ഓണം കവിതാനേരത്തിൽ ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
2: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും സംഘവും വിഷുക്കണി എന്ന ചിത്രത്തിൽ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൗധരി.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
5: LIC ഹർ പൽ ആപ്കെ സാത്ത്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: നമസ്കാരം. റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു തിരുവോണം ആശംസിക്കുന്നു.
1: നാം വീണ്ടും ഒരു തിരുവോണത്തെ വരവേൽക്കുകയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഓണസദ്യയെക്കുറിച്ച് തന്നെയാണ്. വാഴയിലയിൽ വിളമ്പുന്ന വിഭവങ്ങളുടെ രുചിയും മണവും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓണസദ്യയ്ക്ക്. രുചിയിലും ആരോഗ്യത്തിലും ഒരുപോലെ സമ്പന്നമായ നമ്മുടെ ഓണസദ്യയ്ക്ക് ആയുർവേദ ശാസ്ത്രപ്രകാരം എത്രത്തോളം പ്രാധാന്യമാണുള്ളത്? ഈ വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണല്ലോ ആയുർവേദം പറയുന്നത്. കർക്കിടകത്തിന്റെ കെടുതികളെല്ലാം അകന്ന് ഇതാ ചിങ്ങമാസമെത്തി, ഇന്നിതാ തിരുവോണവും എത്തി. സദ്യ ഇല്ലാതെ ഓണമില്ലല്ലോ. അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓണസദ്യയ്ക്ക്. അപ്പോൾ ഈ ഓണസദ്യയിലെ വിഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ആരോഗ്യത്തിനും ഗുണകരമാകും എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: ഈ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഓണസദ്യയ്ക്ക് തന്നെയാണ്. ഓണത്തിൽ മറ്റെന്തൊക്കെ ആഘോഷങ്ങളുണ്ടെങ്കിലും ഒരുമയുടെ ഒരു ഉത്സവമായ ഓണത്തിന് ഓണസദ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം എല്ലാം പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഏറ്റവും തൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പം ആയുർവേദത്തിൽ നമുക്ക് കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ലഭ്യമായ പഴങ്ങളായാലും പച്ചക്കറികളായാലും അത്തരം സാധനങ്ങൾ കൊണ്ട് രുചികരമായ ആരോഗ്യപ്രദവുമായ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കർക്കിടകം കഴിഞ്ഞു, ഒരു പഞ്ഞമാസമായിരുന്നു, അത് കഴിഞ്ഞ് ആഘോഷത്തിൻ്റെ പുതുവത്സരം ആരംഭിക്കുകയാണ്. തീർച്ചയായും ഒരു ഒരുമയുടെ ഉത്സവമാണ്. അപ്പം ഓണസദ്യ എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അത് തയ്യാറാക്കുന്നതിന് എല്ലാവരും വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നത് തയ്യാറാക്കുക, ഒരുമിച്ച് കൂടിയിരുന്ന് കഴിക്കുക, വളരെ സന്തോഷപ്രദമായ രീതിയിൽ ആ ഒരു സദ്യ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് അതിൻ്റെ എന്താണ് ഈ പറഞ്ഞതുപോലെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തെ ബാധിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ ഓണസദ്യ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുടെയും ആ സദ്യ തിന്നതത് മാത്രമല്ല അതിൻ്റെ പ്രിപ്പറേഷൻസ്, നമുക്കറിയാം നമ്മുടെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുടുംബക്കാരൊക്കെ കൂടെ ഒരുമിച്ച് തലേ ദിവസം ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് തുടങ്ങും. ആ ഒരു ഒരുമയോടുകൂടി എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഓണം ആ സമയത്ത് ഒരുമിച്ചിരുന്ന് അവനവൻ തന്നെ തയ്യാറാക്കിയ ഓണ വിഭവങ്ങൾ വളരെ വിശാലമായ വാഴയിലയിൽ വിളമ്പി കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ദഹനവുമായി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ദിവസവും കഴിക്കുന്ന ഒരു രണ്ടോ മൂന്നോ കറികളല്ല, കുറച്ചധികം കറികളുണ്ട്. പക്ഷേ ആ സദ്യയിൽ വിളമ്പുന്ന കറികളുടെയൊക്കെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ചെറിയ ചെറിയ അളവിലാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ അളവിൽ ഇപ്പം ആയുർവേദത്തിലൊരു വിരുദ്ധം എന്നുള്ളൊരു കോൺസെപ്റ്റ്

0: ഉണ്ട്. ചില ആഹാര പദാർത്ഥങ്ങൾ അത് വിരുദ്ധമാണെന്നൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ട് എങ്കിലും വളരെ ചെറിയ അളവിലും എന്നും നമ്മൾ കഴിക്കുന്നില്ല. ഓണസദ്യയുടെ ഭാഗമായിട്ടും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുമാണ് കഴിക്കുന്നത്. അപ്പം ഓരോന്നും ഓരോ കറികൾക്കും പേര് തന്നെയുണ്ട്. തൊടുകറി പ്രധാനപ്പെട്ട കറി, അത് കഴിഞ്ഞ് വളരെ ആസ്വാദ്യമായി കഴിക്കുന്ന പായസം. ഇപ്പം ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം സാധാരണ കഴിക്കുന്ന ഒരു ആഹാരത്തിൻ്റെ അളവിൽ, മീൻ ടോട്ടൽ ഭക്ഷണത്തിൻ്റെ അളവിലല്ല വിളമ്പുന്നത്, വളരെ ചെറിയ അളവിലാണ്. അപ്പം അത് തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അധികം ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലും, പിന്നെ ഓരോ വിഭവങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ ഹാനികരമായി ചെയ്യുന്നതൊന്നും തന്നെ ഇല്ല. പലരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഒരിക്കലും ഓണസദ്യ കഴിച്ചിട്ടൊരാൾക്ക് വയറിനസുഖം വന്നു എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കാരണം എന്നും കഴിക്കുന്നതല്ല, ആ ഒരു സമയത്ത് മാത്രം കഴിക്കുന്നതാണ്. ആ ഒരുമയും ഈ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കുറേ രാസപദാർത്ഥങ്ങൾ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പറയും. അപ്പം ഒരുമയോട് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുമ്പോൾ തീർച്ചയായും അത്തരം നമുക്ക് സന്തോഷം തരുന്ന രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അങ്ങനെ സന്തോഷവും അത് ദഹനത്തെ സഹായിക്കുകയും നല്ലൊരു നമുക്കൊരു ശാരീരികവും മാനസികവുമായ ഒരു സുഖമുണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. ദഹനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ, കഴിക്കുന്ന ആ ക്രമം, കഴിക്കുന്നതിൻ്റെ അളവ്, ഈ ഓണസദ്യയ്ക്ക് മുന്നേ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകൾ, അതായത് നമ്മൾ ഓണസദ്യ ഉണ്ണാൻ പോവുകയാണ്, അപ്പോൾ ഒരു ഹെവി മീലാണ്, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ ഹെവി മീല് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവയവ വ്യവസ്ഥയെ, ദഹന വ്യവസ്ഥയെ കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനേക്കാളും ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം നേരത്തെ കഴിച്ചിരിക്കരുത്. അതാണ് ഓണസദ്യ ദഹിക്കാൻ അധികം പ്രയാസമുള്ള വിഭവങ്ങളൊന്നുമില്ല. അതുപോലെ ഓണസദ്യ കഴിഞ്ഞതിന് ശേഷവും ഈ ഓണാഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പം അത് ദഹിപ്പിച്ച് കളയാൻ വേണ്ടി, കഴിച്ച ഭക്ഷണം ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ, കിടന്നുറങ്ങുകയല്ല ഓണസദ്യ കഴിഞ്ഞിട്ട് ആരും ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ വലിയ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഓരോ അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ, അധികം മസാലക്കൂട്ടുകളൊന്നും വരാതെ ശ്രദ്ധിച്ചാലും മതിയാകും.
1: മാഡം, 6 രസങ്ങൾ ചേർന്നതാണല്ലോ പൂർണ്ണാഹാരം എന്നാണല്ലോ ആയുർവേദം അനുശാസിക്കുന്നത്. ഓണസദ്യയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ 6 രസങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. കാരണം ഷഡ്രസ പ്രധാനമായിരിക്കണം ഭോജനം എന്നുള്ളതാണ്. ഷഡ്രസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രസന, അതായത് നാക്കിന് നമുക്കറിയുന്ന രസങ്ങളാണ് ഷഡ്രസങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷണം നമ്മുടെ ദഹനം തുടങ്ങുന്നത് നമ്മുടെ വാക്യകത്ത്, നാക്കിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ദഹനം തുടങ്ങുന്നുണ്ട്. ആ ടേസ്റ്റ് ബഡ്സ് അനുഭവിക്കുന്നതിനാണ് നമ്മൾ ആയുർവേദത്തിൽ രസങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സ്വാദ്, അമ്ലം, ലവണം, അതുപോലെ തന്നെ കഷായം എന്ന് പറയുന്നത് ചവർപ്പ് രസം, അതുപോലെ എരിവ്, പുളിപ്പ്, ഇങ്ങനെ 6 രസങ്ങൾ ചേർന്നതാണ് ഷഡ്രസം പ്രധാനമായിരിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇതെല്ലാം ഉൾപ്പെടണം എന്നാണ്. പക്ഷേ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മെറ്റബോളിസം, ആയുർവേദത്തിൽ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, വിഭാഗം എന്ന് പറയും. അതായത് പാകം ആയതിന് ശേഷം ഈ രസങ്ങൾ എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുരുമുളക് നമുക്ക് കഴിക്കുമ്പോൾ എരിവാണ്, പക്ഷേ അത് വിഭാഗം മധുരമാണ്. എരിവാണ് രസത്തിലെങ്കിലും വിഭാഗത്തിൽ കുരുമുളക് മധുരമാണ്. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ആഹാരം ഷഡ്രസ പ്രധാനമായിരിക്കണം. നമ്മൾ എന്താണ് ഓണസദ്യയിലെ വിഭവങ്ങൾ നോക്കുമ്പോൾ തന്നെ എല്ലാം, ഓരോ വിഭവങ്ങൾ എടുത്താലും എനിക്ക് തോന്നുന്നു അത് ഓരോന്നിനെയും നമുക്ക് ഷഡ്രസങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കും. ഇപ്പം അച്ചാറൊക്കെ ആണെങ്കിൽ കൂടുതലും എരിവായിരിക്കും, പക്ഷേ കുറച്ച് പുളിപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചെറിയ ചവർപ്പുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചെങ്കിലും ഒരു മധുരവും അതിനകത്തുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വിഭവത്തിനും രസപ്രധാനം കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായി ഇത് ഒഴികറികളൊക്കെ തന്നെയും എല്ലാ ഒഴികറികളിലും ചെറിയ അളവിലെങ്കിലും, പ്രധാനമായിട്ടും ഒരു രസം കൂടി നിൽക്കുമെങ്കിലും ചെറിയ അളവിലെങ്കിലും മറ്റു രസങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവസാനം, അതായത് നമ്മുടെ സദ്യയിലെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്ന പ്രഥമൻ, കൂടുതലൊരു മധുര രസപ്രധാനമായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രസങ്ങൾ നാവിലാണ് അറിയുന്നത്, അത് കഴിഞ്ഞ് ദഹിക്കുമ്പോഴത് എന്തൊക്കെ ആവും എന്നുള്ളതാണ് വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ മധുരരസപ്രധാനമായ പായസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിലായാലും അതിൻ്റെ ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് ചേർക്കാറുണ്ട്, ഏലക്ക ചേർക്കാറുണ്ട്. അപ്പം അതൊക്കെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന രീതിയിലാണ്, ചുക്ക് ചേർക്കാറുണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഓരോ വിഭവങ്ങളും നോക്കുകയാണെങ്കിലും ഷഡ്രസ പ്രധാനമാണ് ഓരോ വിഭവം എന്ന് തന്നെ പറയാൻ സാധിക്കും. ചില വിഭവങ്ങളിൽ ഏതെങ്കിലും ഒരു രസം

0: കൂടി നിൽക്കുകയും ചെയ്യും. അത് ഓരോരുത്തരുടെയും ദഹന വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പം അച്ചാറൊക്കെ തന്നെ അധികം, അതാണ് ഈ ഓണസദ്യയുടെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അച്ചാറുകളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒക്കെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി, നാരങ്ങയായാലും മാങ്ങയായാലും ഒക്കെ നമ്മൾ അപ്പോഴുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട, വിനാഗിരി പോലുള്ളതൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. സ്വതസിദ്ധമായ രസങ്ങൾ തന്നെ അതിനകത്ത് ചേരുകയാണ്. അപ്പം ആ ഷഡ്രസ പ്രധാനം നമ്മൾ, നമ്മുടെ ഓരോ ദേശത്തുള്ള വ്യത്യാസമുണ്ട് ആഹാര രീതിയിലെങ്കിലും ഓരോ വിഭവം എടുത്താലും രസപ്രധാനമായിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്താൽ തന്നെ അങ്ങനെ മനസ്സിലാകും. ഇപ്പം അവിയൽ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ അടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മൾ തൊടുകറി പോലല്ല, കുറച്ച് അധികം കഴിക്കും. അതിനകത്ത് നമ്മൾ തേങ്ങയുണ്ട്, തേങ്ങയാകുമ്പോൾ അതിനകത്ത് മധുരമുണ്ട്, കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതലുണ്ട്, ഓയിലുണ്ട്, അതുപോലെ പുളിപ്പിന് വേണ്ടിയിട്ട് തൈരോ മാങ്ങയോ ചേർക്കാറുണ്ട്. അതിൻ്റെ കൂട്ടിലുള്ള എരിവൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു രസപ്രധാനമായി ചേർക്കുന്ന പച്ചക്കറികളിൽ പലതിലും കയ്പ്പ് രസമുണ്ട്. അപ്പം അങ്ങനെ ഓരോ വിഭവം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മലയാളിയുടെ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും ഓരോ വിഭവത്തിനും ഷഡ്രസപ്രധാനം ഉണ്ട് എന്നുള്ളതാണ്.
1: മേഡം, ഈ ഓണസദ്യ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഏറെ പ്രിയപ്പെട്ടതാണ്. ഓണസദ്യ കഴിക്കുക എന്നത് ഓരോ മലയാളിയുടെയും അവകാശമാണ്, അത്തരത്തിലാണല്ലോ. പക്ഷേ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ കാര്യത്തിൽ ഇത്തരം ആഘോഷങ്ങളിൽ ഒരു കരുതൽ നല്ലതല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഓണസദ്യയിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കൊടുക്കുന്നതും കുറേ ദീർഘനാളായിട്ട് ജീവിതശൈലി രോഗമുള്ളത് കൊണ്ട് തന്നെ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ അവരുടെ ആഹാര രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ഒരു ചീറ്റ് ഡേ എന്നൊക്കെ പറയണത് പോലെ ഒരു ദിവസം മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അളവിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം സദ്യയിൽ നമ്മൾ വിളമ്പുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന അത്രയും ചോറ് കഴിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും കറികളും കൂടെ നമ്മൾ കഴിക്കാനുള്ളതാണ്. അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. പായസം ഒരു 3-4 പായസം കഴിക്കേണ്ട, 1-2 പായസം, അതിലും അളവ് കുറച്ച് കഴിക്കുക. തീർച്ചയായും നമ്മൾ ഓണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒ പിയിലെത്തുന്നതിൽ നമ്മൾ നോക്കിയാൽ അവരുടെ മാർക്കേഴ്സൊക്കെ കുറച്ച് കൂടിയിരിക്കും. പക്ഷേ എന്ന് വെച്ച് 1-2 ഗുളിക കൂടുതൽ കഴിച്ചിട്ട് സദ്യ കഴിക്കാം എന്നുള്ളതല്ല. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ, കഴിക്കാനേ പാടില്ല എങ്കിൽ, അത്തരം അവസ്ഥ ഉള്ളവരൊക്കെ ആണെങ്കിൽ, കാരണം തീവ്രമായ രോഗാവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പം കിഡ്നി ഡിസീസൊക്കെ, റീനൽ ഡിസീസൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് റെസ്ട്രിക്ഷൻസ് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പം പായസമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പ്രഥമൻ ഏറ്റവും പ്രധാന, സദ്യയിലെ ഏറ്റവും ഒന്നാമനാണ് എങ്കിലും അതിൻ്റെ അളവ് കുറച്ച് കഴിക്കുക. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടിട്ട്, അതായത് ഇപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അധികം മൈദ അടയല്ലാതെ, മുന്നേക്ക കാലത്ത് അരി കുതിർത്ത് ഒക്കെ അങ്ങനെയാണ് അട ഉണ്ടാക്കിയിരുന്നത്. അപ്പം അത്തരം രീതിയിൽ, അതുപോലെ നമുക്ക് കുറച്ചുകൂടി എന്താണ്, നമ്മുടെ ഗ്ലൂക്കോസ് ലെവലൊന്നും അധികം കൂടാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. പിന്നെ എന്തെങ്കിലും വ്യത്യാസം, വ്യതിയാനമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഈ സാധാരണ കഴിക്കുന്നതിൻ്റെ അത്രയും അളവ് ചോറ് കഴിക്കാതിരിക്കുക, കുറച്ച് ചോറ് കഴിക്കുക. അതുപോലെ ഇപ്പോൾ പരിപ്പ് എന്നൊക്കെ പറയുന്നത്, പരിപ്പ് കറി എന്നൊക്കെ, ജീവിതശൈലി രോഗമുള്ളവർക്കൊന്നും വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. അധികം ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിൽ അധികം നെയ്യൊന്നും ചേർക്കണ്ട, നെയ്യൊക്കെ ഒരു തുള്ളിയെ ചേർക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധ ചെലുത്തിയാൽ മതിയാവും. അല്ലാതെ സദ്യയിൽ നിന്ന് പാടെ അവർ ഒഴിവായി നിൽക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കും ഒരു സന്തോഷം, ഒരു എല്ലാവരും ഒരുമിച്ച് കൂടുക. അപ്പം വീട്ടിലെ മക്കളും അതുപോലെ കുഞ്ഞുമക്കളും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ സദ്യയുടെ കൂട്ടത്തിൽ, തീർച്ചയായും നമ്മൾ കഴിക്കുന്ന സദ്യയുടെ കൂട്ടത്തിൽ അവരെ ഇരുത്തി സദ്യ കൊടുക്കുക, സദ്യ അവരെയും അതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് ഒരു അവർക്കും സന്തോഷം നമുക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. സദ്യയുടെ ഭാഗമാക്കാം അവർ, ചെറിയ ചെറിയ ശ്രദ്ധകൾ വരുത്തിയാലും മതിയാവും. അതായത് ഈ പറഞ്ഞതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് വേണ്ടി അധികം മധുരമൊന്നും പഞ്ചസാരയൊന്നും ചേർക്കാത്ത രീതിയിലും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം, ഒരു നേരമേ ഉള്ളൂ, കണ്ടിന്യൂസ് 3-4-5 ഓണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും ദിവസം പായസം പോലുള്ള അതുപോലെ ചോറിൻ്റെ അളവും കൂട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാവും.
1: ഓണസദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു. റേഡിയോ ഹെൽത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല സന്തോഷവും സമൃദ്ധിയൊക്കെ നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം

0: റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇതയത്തൈ തിരുടി വിട്ടേ എന്ന ചിത്രത്തിലെ ഗാനം ചിത്ര പാടിയത്. സംഗീതം നൽകിയത് ഇളയരാജ.

0: ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115125.
2: ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
2: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
4: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർഷേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
5: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
4: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
5: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം, LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
6: VV പ്രസന്ന, വന്ദന ശ്രീനിവാസൻ എന്നിവർ പാടിയത് റമ്മി എന്ന ചിത്രത്തിൽ.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 36 സെക്കൻഡ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ ലളിതഗാന പരിപാടി, 8 മണിക്ക് ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 ഓണം കഥാവേള, സിത്താര എഴുതി അവതരിപ്പിക്കുന്നു, 9:30 ഓണം പ്രത്യേക പരിപാടി, സംഗീത സംവിധായകൻ രഞ്ജൻ രാജ് പങ്കെടുക്കുന്നു, 10:30 ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 10:05 ചലച്ചിത്ര ശബ്ദരേഖ ഇമ്മാനുവേൽ, 11 മണിക്ക് ഓണം പ്രത്യേക പരിപാടി, 12 മണിക്ക് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജി ബാൽ പങ്കെടുക്കുന്നു, 3 മണിക്ക് ശ്രാവണ ഹർഷം സംഗീതശില്പം, 4 മണിക്ക് ലവ് ഇൻ 70s 50 ആണ്ട് മുമ്പത്തെ ഒരു പ്രണയകഥ, 5 മണിക്ക് ഓണം കവിതാ നേരം പി രാമൻ അവതരിപ്പിക്കുന്നു, 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 5:30 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനം, 6:50 കിസാൻവാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള. എട്ട് മണിക്ക് അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 ഓണം കഥാവേള, കെ രേഖ അവതരിപ്പിക്കുന്നു, 9:30 ഓണം പ്രത്യേക പരിപാടി, അഭിനേതാവും സംവിധായകനുമായ ലാൽ ജോസ് പങ്കെടുക്കുന്ന പരിപാടി, 10:30 ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. സ്പൈസ് എഫ്എമ്മിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരക്കെ മഴ പെയ്തു. മൂന്നാറിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്.

ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഓണപ്പൂക്കളത്തിൽ പത്താം ദിവസമായ തിരുവോണ നാളിൽ മാത്രം ഉപയോഗിക്കുന്ന മധ്യത്തിൽ വയ്ക്കുന്ന പ്രത്യേക പൂവ് ഏതാണ്? ഉത്തരം, തുമ്പപ്പൂ. തിരുവോണ നാളിൽ പൂക്കളത്തിൽ വെളുത്ത പൂക്കൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായതിനാലായാണ്

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നത്. ചിത്രീകരണം
1: ഇന്ന് തിരുവോണമാണ്. ആവർത്തിക്കപ്പെടുന്ന പൂക്കാലമാണ് ഓണം, ഓർമ്മയുടെ ഉത്സവം, മലനാടിന്റെ മഹോത്സവം.

ഒരിക്കലും ചിതലരിച്ചു പോകാത്ത വാക്കും നോക്കും പാട്ടും പകിട്ടുമെല്ലാം ഓണത്തിന് സ്വന്തം. ഓണത്തിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒത്തുചേരലിന്റെ ശ്രുതിയും പങ്കുവയ്ക്കലിന്റെ താളവും ചേർന്ന ഓർമ്മയുടെ സംഗീതമാണ്.

കഥ എന്തു തന്നെയായാലും അതിലെ കാര്യമെടുത്താൽ മഹാബലി ചക്രവർത്തി മാമലനാട്ടിലേക്ക് വരുന്നതും ഈ ഒത്തുചേരലിന്റെ ഭാഗമാകാൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ സ്നേഹ സൗഹൃദങ്ങളും സന്തോഷവും നിറഞ്ഞ ജാതി മത വർഗ ഭേദങ്ങളില്ലാത്ത കൂട്ടായ്മയിലാണ് ഓണം ശ്രുതി ചേർത്തിരിക്കുന്നത്.

മലയാളി ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ചിങ്ങമാസമെത്തി അത്തം തുടങ്ങുമ്പോൾ മനസ്സിൽ അലാറം മുഴങ്ങും. കുടുംബത്തിലെ എല്ലാവരും ഒപ്പമിരുന്ന് ഓണമുണ്ണുവാൻ വീട്ടിലെത്തുവാനുള്ള ഓർമ്മപ്പെടുത്തൽ. ഓണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇനി അടുത്ത ഓണത്തിന് കാണാം എന്ന് പറഞ്ഞാണ് യാത്ര പറയുക.

ഓണം മലയാളിയുടെ ഹൃദയവികാരമാണ്. എത്രയോ പതിറ്റാണ്ടുകളായി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംസ്കാരം. ഈ സംസ്കൃതി കേരളത്തിന്റെ കാർഷിക പൈതൃകത്തിൻ്റെതു കൂടിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി പരിവർത്തിക്കപ്പെട്ട ഓണവും വിഷുവും തിരുവാതിരയും നിറപുത്തരിയും ഇല്ലം നിറയും തുടങ്ങിയുള്ള എല്ലാ കാർഷികോത്സവങ്ങൾക്കു പിന്നിലും ഉർവരമായ ദർശനം.

നമ്മുടെ രുചിമുകുളങ്ങളെ മത്തുപിടിപ്പിക്കുന്ന വിഭവങ്ങളുടെ സമഞ്ജസ സമ്മേളനം. ഓണസദ്യയ്ക്കായി വേണ്ടതെല്ലാം സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുത്തിരുന്ന മണ്ണിന്റെ തനിമയും നന്മയുമുള്ള കാർഷികോൽപ്പന്നങ്ങളാൽ നമ്മുടെ അടുക്കളയിൽ ഒരുക്കുന്ന ഓണസദ്യ. ഊഞ്ഞാലിടുന്നതിനുള്ള കയർ മുതൽ ഓണക്കോടി വരെ എല്ലാം നമ്മുടെ നാട്ടിൻ്റെ സ്വന്തമായിരിക്കണമെന്ന ശഠിച്ച പൂർവികമായ സ്വാശ്രയ സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഓണത്തിൻ്റെ ഊടും.

0: ഓണത്തിന് വളരെ വലിയ വൈകാരിക പ്രാധാന്യമാണ് മലയാളികളുടെ മനസ്സിലുള്ളത്.
1: മുൻ ചീഫ് സെക്രട്ടറിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയുമായ ശ്രീ കെ ജയകുമാർ.
0: ഏറ്റവും പ്രസാദാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആഘോഷത്തിലേക്ക് തിരിയുന്നത് സ്വാഭാവികം. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായ പ്രകൃതി തന്നെ നമുക്ക് സംവിധാനം ചെയ്തു തന്ന ഒരു ഉത്സവമാണ് ഓണം. പ്രകൃതി നമുക്ക് ഓണം തന്നിട്ട് നമ്മൾ പ്രകൃതിയെ മറന്നു കളഞ്ഞു. നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായി പൂക്കളുണ്ടായിരുന്ന ആ പൂക്കളെല്ലാം പറിച്ച് അത്തപ്പൂക്കളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ മത്സരാധിഷ്ഠിതമായി നമ്മൾ പൂക്കളങ്ങൾ തീർക്കുക. പൂക്കളം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കഴിവൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, കൃഷിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓണാഘോഷങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഓണം എന്തായിരുന്നുവോ അതിൻ്റെ തനിമയിൽ നിന്ന് ഓണത്തിന് ബഹുദൂരം നമ്മൾ ഈ വാണിജ്യത്തിൻ്റെ പ്രലോഭനങ്ങളെന്ന് പറയുന്ന മാരീച്ചൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് എന്ന് നമുക്ക് തോന്നും. പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാതെ പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യന് നിലനിൽപ്പില്ല. ഈ ഓണക്കാലത്തെങ്കിലും പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മൾ തീരുമാനമെടുക്കണം. പ്രകൃതിയുടെ താളത്തെ ഭഞ്ജിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും ഹൃദയപൂർവ്വമുള്ള ഓണാശംസകൾ.
2: മണ്ണിൽ നിന്ന് കാലുവലിച്ച് കൃഷിയിൽ നിന്ന് അകന്നുപോയ മലയാളിയോട് സ്നേഹപൂർവം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഓണം പടികടന്നു പോകുന്നത്. ഓണത്തിനൊരു പറ നെല്ലെങ്കിലും കൊയ്തെടുക്കാൻ കഴിയും വിധം വീട്ടുവളപ്പിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തിരി കരനെല്ല് നമുക്ക് കൃഷി ചെയ്യാം. നമ്മുടെ കുട്ടികൾ നെല്ലും നെല്ലുവിളയുന്ന ചെടിയും നെല്ലിനടിയിലെത്തുന്ന കിളികളെയും അങ്ങനെയെങ്കിലും ഒന്ന് കാണട്ടെ. രണ്ടു മൂന്ന് മൂട് മരച്ചിനിയും ചേനയും വെട്ടുചേമ്പും അത്യാവശ്യം കായ്കറികളും അടുക്കള മുറ്റത്തിനടുത്തായി ഓണം കണക്കാക്കി നട്ടുനനച്ച് വളർത്താം. ഓണസദ്യ വിളമ്പാൻ തൂശനില മുറിച്ചെടുക്കാൻ ഒന്ന് രണ്ട് പാളയം കൂടൻ വാഴയോ ഞാലിപ്പൂവനോ കുഴിച്ചു വയ്ക്കാം. കുഞ്ഞുങ്ങളെ മൊബൈൽ ഫോണിലെ വീഡിയോ ഗെയിമുകളിൽ നിന്നും മോചിപ്പിച്ച് ഇത്തിരി നേരം മണ്ണിലേക്കിറക്കണം. കുട്ടിയും കോലും തലപ്പന്തും കബഡിയും തുടങ്ങിയുള്ള ആയാസവും ചിതവുമുള്ള കളികളിലേക്ക് അവരെ ഓണക്കാലത്തെങ്കിലും ഒന്ന് തിരിച്ചുവിടാം. തൊടിയിലെയും വേലിപ്പടർപ്പിലെയും നാട്ടുപൂക്കളെറുത്ത് മുറ്റത്തൊരു പൂക്കളമിടാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാം. ഇതിനൊക്കെയായുള്ള ലേശം അധ്വാനം ആരോഗ്യരക്ഷയ്ക്കുള്ള മരുന്നുകൂടിയാണ്. ഉദാത്തമായ ലക്ഷ്യബോധത്തോടെ സംസ്ഥാനത്തുടനീളം പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ള കൃഷിവകുപ്പ് രൂപം നൽകിയിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളുടെ ഉദ്ദേശവും മറ്റൊന്നുമല്ല. കൃഷിക്കൂട്ടങ്ങൾ സാർത്ഥകമാക്കിയ നന്മ ഇക്കുറി ഓണത്തിന്റെ പഴം പച്ചക്കറി ലഭ്യതയ്ക്ക് വലിയൊരളവ് സഹായകരമായിട്ടുണ്ട്. പരോക്ഷമായി ഇതിലൂടെ മറ്റൊരു വലിയ നന്മ കൂടിയാണ് സംഭവിക്കുന്നത്.
3: നമ്മുടെ ഓണം മണ്ണിൻ്റെതായ ഉത്സവമാണ്, ഋതുത്സവം എന്ന് വിളിക്കാം നമുക്ക്.
1: അധ്യാപക പരിശീലന കോളേജിലെ മുൻ പ്രിൻസിപ്പലും എഴുത്തുകാരിയുമായ ഡോക്ടർ എസ് ശ്രീദേവി ഓണത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവെക്കുന്നു.
3: മനുഷ്യർക്ക് എപ്പോഴും ഏത് സൗകര്യം കിട്ടിയാലും ആഹ്ലാദിക്കാനുള്ള ഇടം അവർ കണ്ടെത്തും. പ്രത്യേകിച്ചും ആദിമ മനുഷ്യർക്ക് ഇന്നത്തെ ഈ നഗര ജീവിതം പോലെ അല്ലാത്തത് കൊണ്ട് അവരുടെ ഏറ്റവും വലിയ കൂട്ട് അമ്മ തന്നെയായ മണ്ണായിരുന്നു, ഭൂമി. അപ്പോൾ ഈ ഭൂമിയിൽ അവർ അവരുടേതായ രീതിയിൽ കൃഷി ചെയ്യുക,

0: കൃഷിയുടെ ഫലമെടുക്കുക. ഫലമെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും മരത്തിൽ നിന്ന് കായൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോലെ മുഴുവനായിട്ട് പറിക്കില്ല, ഒരു പകുതി മുറിച്ചെടുക്കും, ബാക്കി അവിടെ നിർത്തിയേക്കും. അത് പക്ഷികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് കഴിക്കേണ്ട കുരങ്ങനുള്ളതാണ്. പക്ഷിമൃഗാദികളെയും എല്ലാത്തരം ജന്തുക്കളെയും ഒക്കെ സമദൃഷ്ടിയോടെ കണ്ടിരുന്ന ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ് വാസ്തവത്തിൽ ഈ ഋതുത്സവങ്ങളെല്ലാം. ഏതെല്ലാം തരത്തിൽ മണ്ണിനെ സുന്ദരിയാക്കാം, അമ്മയെ സുന്ദരിയാക്കാം എന്നാണ് നോക്കുന്നത്. ഈ ചുറ്റുപാട് നോക്കുമ്പോൾ മനുഷ്യൻ കാണുന്ന അതാണ്, അവനിട്ടതല്ലാത്ത ഒരുപാട് പൂക്കളങ്ങൾ. അപ്പോൾ അതനുകരിച്ചിട്ട് ഈ നിൽക്കുന്ന എല്ലാത്തരം ചെടികളിലുമുള്ള പൂക്കളൊക്കെ ഓണപ്പൂക്കളാണ്. അത് പറിച്ച് അവരവർക്ക് മനസ്സിൽ തോന്നുന്ന സങ്കല്പം അനുസരിച്ച് പല രീതിയിലുള്ള ഒരു രൂപങ്ങൾ മണ്ണിൽ വരയ്ക്കും. അതിനെയാണ് നമ്മൾ പൂക്കളം എന്ന് വിളിക്കുന്നത്. ഓണത്തിന് പൂവെല്ലാം ഓണപ്പൂവ് എന്നാണ്. എല്ലാ തരത്തിലും പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി തന്നിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്ക്, ഒ എൻ വി സാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നന്ദി നീ തന്നൊരിളം നീലരാവുകൾക്ക്, എന്നെ കുളിരണിയിച്ച നിലാവുകൾക്ക്, എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്ക്, എൻ്റെ ഏകാന്തത തൻ പുഴയോരത്ത് കൊച്ചു കാറ്റിൻ്റെ കൊതുമ്പ് വള്ളത്തിൽ നീ ഏറ്റിയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്ക്, ഇതിനൊക്കെ നന്ദി പറയുകയാണ്. ഭൂമിയോട്, മണ്ണിനോട്, അമ്മയോട് നമുക്കുള്ള കൂറ് എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു നമ്മൾ. നമ്മുടെ ഒരുതരം പൊക്കിൾ ബന്ധമാണ് വാസ്തവത്തിൽ മണ്ണിനോടുള്ളത്. എല്ലാ നല്ല കലകളുടെയും ഒരു സംയോജിതമായ ഒന്നാണ് ഈ ഓണം.
1: നാട്ടിൻപുറത്തിന്റെ മണവും ഗുണവും മധുരമയുമുള്ള പോയ കാലത്തിന്റെ ഓണത്തെ അതേപോലെ ഈ സ്പീഡ് കൂടിയ സൈബർ കാലത്ത് വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. പക്ഷേ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന മാനുഷികതയും കാർഷിക നന്മകളും കലർപ്പില്ലാത്ത സ്നേഹ സൗഹൃദങ്ങളും കുറേയെങ്കിലും നിലനിർത്താം, വീണ്ടെടുക്കാം. അതാകട്ടെ ഓണത്തിന്റെ മഹനീയ സന്ദേശം. ഓണം മലയാളിയെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്.
2: ഓണം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നത്. ചിത്രീകരണം സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1-800-042.
5: പദ്ധതികൾ ജനനന്മയ്ക്ക്.
6: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.

0: സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 നിലവിൽ വന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹികവും ലിംഗപരവുമായ കുറവുകൾ നികത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠന ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷനുള്ള പിന്തുണയും ഈ പദ്ധതി നൽകുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപന പഠന സാമഗ്രികളുടെ വികസനം, അധ്യാപക പരിശീലനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഈ പദ്ധതി ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപകർക്ക് അവരുടെ അധ്യാപന കഴിവുകൾ വികസിപ്പിക്കുന്നതിലും പുതിയ പഠന രീതികൾ അവരെ പരിശീലിപ്പിക്കുന്നതിലും ഈ പദ്ധതി നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SCERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ വികസനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സമഗ്രവും തുല്യതയിലൂന്നിയതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കാൻ സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: ദിലീപ മഹാരാജാവ് ദൈതാർപ്പിത ഗന്ധമല്യയായ നന്ദിനിയെ കാടുപോകാൻ വിട്ടു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിച്ചത്. ആശ്രമവളപ്പിലോളം സുദക്ഷിണധേനുവിനെ അനുഗമിച്ചു, അക്കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്.

0: മനുഷ്യേശ്വരധർമ്മഭഗ്നി തസ്യാഹ മാർഗം അന്വഗച്ഛത്. മനുഷ്യേശ്വരൻ ദിലീപൻ, പഗ്നി എന്ന് പറഞ്ഞാൽ തന്നെ യജ്ഞത്തിൽ പതിക്ക് പങ്കാളിയായവൾ എന്നർത്ഥം കിട്ടും. ഒന്നുകൂടി ആ ആശയം ഉറപ്പിക്കാനാണ് ധർമ്മപഗ്നി എന്ന് വിശേഷിപ്പിച്ചത്. സുദക്ഷിണയുടെ വിശേഷണം ആ പാംസുലാനാം ധുരി കീർത്തനീയ പാംസവഹ ദോഷാഹ സന്ധി ഇതി പാംസുല കളങ്കിത. അങ്ങനെയല്ലാത്തവൾ ആ പാംസുല പതിവ്രത, പതിവ്രതമാരിൽ മുന്നിൽ നിൽക്കുന്നവൾ എന്ന് സർവരാലും വാഴ്ത്തപ്പെട്ടവൾ. തസ്യാഹ ഖുരന്യാസ പവിത്രമാം പാംസും മാർഗം. നന്ദിനിയുടെ ഖുരം കുളമ്പ്, കുളമ്പടി കൊണ്ട് പാവനമായ പൊടിയുള്ള വഴി പിന്തുടർന്നു. അപാംസുല പാംസുലമായ വഴി തുടർന്നു എന്ന് വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്നതാണ് കാളിദാസൻ്റെ കുസൃതി. ധേനുവിനെ സുദക്ഷിണ പിന്തുടർന്നു. അത്യുദാത്തമായൊരു സാദൃശ്യകൽപ്പനയുണ്ട് ഇവിടെ. ശ്രുതേഹി അർത്ഥം സ്മൃതിഹി ഇവ. സ്മൃതി ശ്രുതിയുടെ അർത്ഥത്തെ എന്ന പോലെ, ശ്രുതി വേദമാണ്, സ്മൃതി ആചാര സംഹിതകളാണ്. ശ്രുതിയുടെ തന്നെ വിപുലനമാണ് ഒരർത്ഥത്തിൽ സ്മൃതികൾ. ഏതെങ്കിലും വിഷയത്തിൽ ശ്രുതി സ്മൃതികൾക്ക് ഭിന്നാഭിപ്രായമുണ്ടായാൽ പ്രാമാണ്യം ശ്രുതിക്കാണ്. വേദത്തിൻ്റെ അർത്ഥം സ്മൃതി എന്ന പോലെ നന്ദിനിയെ സുദക്ഷിണ പിന്തുടർന്നു എന്നാണ് ഇവിടെ വാക്യാർത്ഥം. ശ്രുതേഹ അർത്ഥം സ്മൃതിരിവ മനുഷേശ്വരധർമ്മപഗ്നി നന്ദിന്യാ മാർഗം അന്വഗച്ഛത്. ശ്രുതി നന്ദിനി, സ്മൃതി സുദക്ഷിണ, അർത്ഥം മാർഗം. ശ്രുതിപ്പൊരുളിനെ സ്മൃതി എന്ന പോലെ മനുജേശ്വരധർമ്മപഗ്നി നന്ദിനി പോംവഴി പിന്തുടർന്നു എന്ന് പരിഭാഷ. ശ്രദ്ധേയമായ കാര്യം ഇതാണ്, ശ്രുതി ആ പൗരുഷേയമാണ്, ദിവ്യമാണ്, സ്വർധേനുവും ദിവ്യയാണ്. സ്മൃതി മനുഷ്യനിർമ്മിതമാണ്, ആചാര അനുഷ്ഠാനങ്ങളാണ്, അവ ലൗകികങ്ങളാണ്. നന്ദിനിയുടെ വഴി സുദക്ഷിണ പിന്തുടർന്നു എന്ന് പറയുമ്പോൾ ദിവ്യമായതിനെ മാനുഷമായത് അനുഗമിക്കുന്നു എന്നാണ് അർത്ഥം.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന, നിർവഹണം ശ്രീകുമാർ മുഖത്തല, സഹായം ടീന ജോജു. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ഓണം ഒന്നിച്ച ക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം

0: അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115.
4: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
1: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
0: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
4: പൊന്നോണമാക്കാൻ ജാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.

0: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 19:30. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। एन बाल या जिले ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്കു ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചുമാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6-8 എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
7: നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
6: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
8: നഗരത്തിലെ വിവിധ വേദികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ് കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൗൺ ഹാൾ വേദിയിൽ നാടകോത്സവവും മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
6: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മീര യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ

0: ഇവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400-ഓളം പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായുള്ള രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ 1-ാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MP ഇന്ന് നിരാഹാരം അനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MP മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ, വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77,473, നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24,208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജന സംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. വാർത്താവീക്ഷണം. ഓണം പൊന്നോണം, കേരളത്തിന്റെ ദേശീയോത്സവം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കാർത്തികാവിശംഭരൻ. ഗൃഹാതുര സ്മരണകളുണർത്തി മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും പോരായ്മകളെയും മാറ്റിവെച്ച് സമൃദ്ധിയുടെയും സന്തോഷം

കർക്കടകത്തിന്റെയും പൊന്നോണം ലോക മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുകയാണ്. കർക്കടകത്തിന്റെ കാർമേഘങ്ങൾ മാറി പൊന്നോണത്തിന്റെ വെയിൽ നാളം തെളിയുമ്പോൾ ഗ്രാമവും നഗരവും ഒരുപോലെ ആഘോഷ നിറവിലാണ്. മലയാളികളുടെ ഐക്യവും സ്നേഹവും സാഹോദര്യവും വിളംബരം ചെയ്യുന്ന വർണ്ണാഭമായ ഉത്സവമാണ് ഓണം. അതുകൊണ്ട് തന്നെ ഓരോ മലയാളി മനസ്സിലും മായാത്ത മനോഹര സ്മരണയായി ഓണമെന്നും തിളങ്ങി നിൽക്കുന്നു. കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയ ദേശീയോത്സവമാണ് ഓണം. ജാതിമത വർഗചിന്തകൾക്കതീതമായ സമത്വസുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് ഓണം മുന്നോട്ട് വെക്കുന്നത്. മതാതീതമായ കൂട്ടായ്മയിലൂടെ ഓണം കേരളീയരുടെ പൊതുവായ സാംസ്കാരിക സ്വത്തും നിലനിർത്തുന്നു. വിളവെടുപ്പിന്റെ ആനന്ദവും വിഭവ സമൃദ്ധിയും നിറഞ്ഞ ഈ മഹോത്സവം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അവിഭാജ്യ ബന്ധത്തെ വിളിച്ചോതുന്ന മനോഹരമായ പാരിസ്ഥിതിക സന്ദേശമാണ് നൽകുന്നത്. ചിങ്ങത്തിലെ അത്തം മുതൽ പത്താം നാളായ തിരുവോണം വരെ നീളുന്നതാണ് മലയാളിയുടെ ഓണാഘോഷങ്ങൾ. മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിന്റെ പ്രധാന ഐതിഹ്യം. നാടൊട്ടുക്കും ക്ഷേമവും സമാധാനവും പുലർന്നിരുന്ന ഒരു സുവർണ യുഗമായിരുന്നു മഹാബലിയുടെ ഭരണകാലമെന്ന് പുരാവൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. നഷ്ടമായ നന്മകളെ വീണ്ടെടുക്കാമെന്ന പ്രത്യാശയും നന്മയുടെ പുലരി വീണ്ടും വരുമെന്ന ദൃഢവിശ്വാസവുമാണ് മാവേലിയുടെ ഈ വാർഷിക പുനരാഗമനം നൽകുന്ന പ്രധാന സന്ദേശം. കാലചക്രം അവിരാമം തിരിയുന്നുവെന്ന ഭാരതീയ ദർശനത്തെ അന്വർത്ഥമാക്കുന്നതാണ് മഹാബലിയുടെ സന്ദർശനം. സ്വന്തം നാശം ഉറപ്പാണെന്നറിഞ്ഞിട്ടും സത്യവും ധർമ്മവും ഉപേക്ഷിക്കാത്ത ഒരു ഭരണാധികാരിയുടെ നീതിനിഷ്ഠയാണ് ഈ മഹനീയ വിചാരധാരയിലൂടെ വ്യക്തമാകുന്നത്. കളവും ചതിയുമില്ലാത്ത നന്മ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സുവർണകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സങ്കല്പം. മഹാബലി ചരിത്രം മാത്രമായി ഓണത്തെ ചുരുക്കാനാവില്ല. അതിപ്രാചീനമായ നമ്മുടെ കാർഷിക സമൃദ്ധിയുടെയും കൊയ്ത്തുത്സവത്തിന്റെയും വീണ്ടെടുപ്പാണ് ഇതെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. മാസങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം കർഷകന് ലഭിക്കുന്ന സംതൃപ്തിയുടെ ആഘോഷമാണിത്. മഴക്കാലത്തിന് ശേഷമുള്ള സമൃദ്ധിയും പുതിയ വിളവെടുപ്പും പ്രകൃതിയുടെ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു ഉത്സവം. ഒന്നിനു പിറകെ ഒന്നായി വന്ന പുരാണ സങ്കല്പങ്ങളും തനത് ആചാരാനുഷ്ഠാനങ്ങളും കോർത്തിണക്കപ്പെട്ടാണ് ഇന്നത്തെ സമഗ്രമായ ഓണസങ്കല്പം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ജാതിമത ചിന്തകൾക്കതീതമായി ഏവരും ഒരുപോലെ നെഞ്ചേറ്റുന്ന കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായി ഓണമെന്ന് വിളങ്ങി നിൽക്കുന്നത്. ഓണക്കോടിയും ഓണസദ്യയും സാമ്പത്തിക സാമൂഹിക തുല്യതയുടെയും ദാരിദ്ര്യ നിർമാർജനത്തിന്റെയും പ്രതീകങ്ങളാണ്. ഓണക്കിറ്റുകളും കോടിയും സമ്മാനിക്കുന്നത് വിശപ്പും ദാരിദ്ര്യവും അകറ്റാനുള്ള പരോക്ഷമായ സാമൂഹിക ഇടപെടൽ കൂടിയാണ്. വേർതിരിവുകളില്ലാതെ പുതിയ വസ്ത്രമണിയുകയും ഒന്നിച്ച് സദ്യയുണ്ണുകയും ചെയ്യുന്നതിലൂടെ ഇല്ലാതാകുന്നത് സമൂഹത്തിലെ അസമത്വങ്ങളാണ്. ആരും പട്ടിണി കിടക്കരുത് എന്ന മാനവിക ആശയമാണ് ആനന്ദകരമായ ഓണസദ്യയിലൂടെ പ്രതിഫലിക്കുന്നത്. കാലത്തിന്റെ മാറ്റത്തിൽ സാമ്പത്തിക ഉന്നമനവും വിപണിയുടെ വളർച്ചയും വസ്ത്രധാരണ രീതികളെ സാർവത്രികമാക്കിയെങ്കിലും ഓണക്കോടിയുടെ മഹത്വത്തിന് ഇന്നും മങ്ങലേറ്റിട്ടില്ല. ഓണക്കളികളും ഒത്തുചേരലുകളും ആധുനിക കാലത്തെ ഒറ്റപ്പെടലുകളെ ഇല്ലാതാക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പങ്കാളികളാകുന്ന കളികളിലൂടെ സമത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. പരാജയപ്പെടുന്നവരെ കൂടി ചേർത്ത് പിടിക്കാനും ജയപരാജയങ്ങളെ ഒരുപോലെ സ്വീകരിക്കാനുമുള്ള കായിക മനോഭാവം വളർത്തുക എന്നതാണ് ഓണക്കളികളുടെ മറ്റൊരു പ്രധാന ആശയം. വള്ളംകളി, പുലിക്കളി, തിരുവാതിര തുടങ്ങിയവ ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതോടൊപ്പം സാമൂഹിക ഐക്യദാർഢ്യത്തിന്റെ വർണ്ണ പകിട്ടാർന്ന വിളംബരം കൂടിയാണ്. കർക്കടക വേർതിയിലെ മുഷിപ്പിനും മുരടിപ്പിനും ശേഷം ശരീരത്തിനും മനസ്സിനും പുതിയ ഊർജവും ഉന്മേഷവും നൽകാൻ ഇത്തരം നാടൻ കളികൾ സഹായിക്കുന്നു. തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാനെന്ന് കവി പാടിയത് അനുസ്മരിക്കും വിധമാണ് മലയാളികളുടെ തിരുമുറ്റമിന്ന് അണിഞ്ഞൊരുങ്ങിയത്. ഓണത്തെ സ്വാഗതം ചെയ്യാൻ പ്രകൃതിയും പൂർണ്ണ മനസ്സോടെ ഒരുങ്ങി നിൽക്കുന്ന അതിമനോഹരമായ കാലമാണിത്. ഓണാഘോഷത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് പൂക്കളം. ഓണത്തിന് വീട്ടിലെത്തുന്ന മാവേലിയെ വരവേൽക്കാനുള്ള അലങ്കാരമായി കണക്കാക്കപ്പെടുന്ന ഓണപ്പൂക്കളം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. സന്തോഷം ചുരിഞ്ഞതിന് പ്രകൃതിയോടുള്ള ആദരവിന്റെ പരസ്യ പ്രകടനം കൂടിയാണിത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാ കേരളീയർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നു. പുതിയ വിളവെടുപ്പിന്റെ സമൃദ്ധിയുമായി എത്തുന്ന ഈ ഉത്സവം നമ്മെ അനുഗ്രഹിച്ച പ്രകൃതിക്ക് നന്ദി അർപ്പിക്കാനുള്ള അമൂല്യ അവസരമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏവർക്കും മനോഹരമായ ഓണം ആശംസിച്ചു.
ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണിത്.

ഈ ഉത്സവം സന്തോഷവും ഒത്തൊരുമയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകൾ സമ്മാനിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയം വർണ്ണാഭമായി. കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സൈന്യത്തോടും വാദ്യമേളങ്ങളോടും കൂടി കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട് പ്രജകളെ നേരിൽ കാണാൻ ഇറങ്ങിയിരുന്ന പാരമ്പര്യമാണ് അത്തച്ചമയത്തിനുള്ളത്. തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുണ്ടായ തർക്കങ്ങളും ചരിത്രപരമായ പോരാട്ടങ്ങളും മുതൽ പിന്നീട് തൃക്കാക്കരയപ്പനെ വന്ദിക്കാൻ കൊച്ചി രാജാവ് സംഘടിപ്പിച്ചിരുന്ന ചടങ്ങുകൾ വരെയുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനു പിന്നിലുണ്ട്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മത സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് അത്തച്ചമയം നൽകുന്നത്. ഓണാഘോഷങ്ങൾ എന്നും സംസ്ഥാനത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര വിരുന്നുകളിലൊന്നായ ഓണം ടൂറിസം വാരാഘോഷം ഏവരും കാത്തിരുന്ന പ്രമുഖ വാർഷിക ആഘോഷമായി മാറിയിരിക്കുകയാണ്. കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ഒരാഴ്ചത്തെ ഓണാഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് 24-നാണ് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരത്ത് 35 വേദികളിലായി 3000-ലധികം കലാകാരന്മാരെ അണിനിരത്തിയാണ് ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. 340-ലധികം കലാവിരുന്നുകൾ 7 ദിവസങ്ങളിലായി ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നു. ഓണം വാരാഘോഷത്തിന് തിളക്കമേകി സംസ്ഥാനത്ത് വൈദ്യുത ദീപങ്ങൾ മിഴിതുറന്നു. തലസ്ഥാന നഗരിയിലും മറ്റ് ജില്ലകളിലുമുള്ള വിവിധ വേദികളിലായി ശാസ്ത്രീയ, നാടോടി, ഗോത്ര, ജനപ്രിയ കലാരൂപങ്ങൾ അരങ്ങേറുന്ന ഈ വാരാഘോഷം നാടിന്റെ കലയും സംസ്കാരവും തൊട്ടറിയാനുള്ള അപൂർവ അവസരം കൂടിയാണ്. തോൽപ്പാവക്കുത്ത്, കഥകളി ചമയം, ചെണ്ടമേളം എന്നിവ നേരിട്ടനുഭവിക്കാനുള്ള ലൈവ് സെഷനുകളും സംവേദനാത്മകമായ വിനോദങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ കലകൾ ഉൾപ്പെടെ 100-ലേറെ കലാരൂപങ്ങൾ സമാപന ദിവസത്തെ ഘോഷയാത്രയിൽ അണിനിരക്കും. ആഗസ്റ്റ് 30 നടക്കുന്ന സമാപന സമ്മേളനത്തിലും സാംസ്കാരിക ഘോഷയാത്രയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും. ഓണക്കാലത്ത് കർഷകർക്ക് അർഹമായ വിലയും ഉപഭോക്താക്കൾക്ക് ന്യായവിലയിൽ നല്ല ഉൽപ്പന്നങ്ങളും ഉറപ്പാക്കാൻ 2000 ഓണ സമൃദ്ധി വിപണികളാണ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷത്തിന്റെ ആവേശത്തിനൊപ്പം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വാണിജ്യ മേഖലയ്ക്കും വൻ മുന്നേറ്റം സമ്മാനിക്കുന്ന ഒന്നാണ് ഓണ വിപണി. വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, ഗൃഹോപകരണങ്ങൾ, പൂക്കൾ എന്നിവയുടെ വിൽപ്പനയിലാണ് ഈ കാലയളവിൽ മികച്ച വർധനമുണ്ടാകുന്നത്. ചെറുകിട കച്ചവടക്കാർക്കും കർഷകർക്കും സാമ്പത്തികമായി വലിയ ആശ്വാസവും കൈത്താങ്ങുമാണ് കേരളത്തിലെ ഓണവിപണി. മുൻകാലങ്ങളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒതുങ്ങിനിന്ന ഓണാഘോഷം ഇന്ന് പ്രവാസി മലയാളി കൂട്ടായ്മകളിലൂടെ ലോകമെമ്പാടും കേരളത്തിന്റെ സാംസ്കാരിക അടയാളമായി മാറിയിരിക്കുന്നു. തലമുറകളുടെ സ്നേഹ സംഗമ വേദികളായിരുന്ന പരമ്പരാഗത കൂട്ടുകുടുംബ വ്യവസ്ഥ ഇന്ന് കേരളത്തിന് ഒരോർമ്മ മാത്രമാണ്. മാഞ്ഞുപോകുന്ന ഓർമ്മകളുടെ പുനരാവിഷ്കാരം മാത്രമല്ല ഓണം, അത് വരും തലമുറയ്ക്കായി നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട മാനവികതയുടെ വലിയൊരു സന്ദേശം കൂടിയാണ്. ലോകത്തെവിടെയാണെങ്കിലും മലയാളി തനിമയും സാഹോദര്യവും പരിപാലിക്കാൻ ഈ വർണ്ണാഭമായ ഉത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓണം വരുമ്പോൾ മലയാളി മനസ്സ് നാട്ടിലേക്കാണ് പറക്കുന്നത്. ദൂരം എത്രയുണ്ടെങ്കിലും വഴികളെത്ര തിരക്കേറിയാലും ഒടുവിൽ ആ യാത്ര എത്തിച്ചേരുന്നത് സ്വന്തം വീടിന്റെ പടിക്കലിലാണ്. കാലമെത്ര മാറിയാലും മനസ്സുകളിൽ നന്മയുടെ വസന്തം വിരയിച്ചുകൊണ്ട് ഓണം മലയാളിയുടെ ഐക്യത്തിന്റെ പ്രതീകമായി എന്നും നിലകൊള്ളും. വരും നാളുകളിൽ കൂടുതൽ സൗഹാർദ്ദപൂർണമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഓണം നൽകുന്ന ഈ വെളിച്ചം നമുക്ക് വഴികാട്ടിയാകട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.

0: കാർഷിക ജീവനത്തിൽ ഇന്ന് രാജകുമാരി പന്ന്യാർ ജംഗ്ഷൻ ചെന്തട്ടയിൽ സെബാസ്റ്റിനും അദ്ദേഹത്തിന്റെ ഭാര്യ ജിഷയുമാണ് പങ്കെടുക്കുന്നത്. ഏലം കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കൃഷിരീതികൾ നമുക്ക് പരിചയപ്പെടാം.
1: കാർഷിക ജീവനം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് രാജകുമാരി പന്ന്യാർ ജംഗ്ഷൻ ചെന്തട്ടയിൽ സെബാസ്റ്റിൻ എന്ന സമ്മിശ്ര കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിഷയുമാണ്. ഹൈറേഞ്ചിൽ ഏലം കർഷകർ നിരവധി ഉണ്ടെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഏലം കൃഷി ചെയ്ത് വിജയം വരിച്ച ദമ്പതികളാണ് സെബാസ്റ്റിനും ജിഷയും. അവർ തങ്ങളുടെ കാർഷിക അനുഭവങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരമുണ്ട്.
1: പിന്നെ എത്ര വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്?
2: ഞങ്ങൾ ചെറുപ്പം മുതലേ കാർഷിക രംഗത്തുള്ളതാണ്. പിന്നെ ശരിക്കും ഏലത്തിൻ്റെ കൃഷിയിലേക്ക് ശരിക്കും വന്നിട്ട് 5 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് എൻ്റെ മനസ്സിലുള്ളൊരു ആശയമായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങളുടെ കുറച്ച് കല്ലുള്ള ഒരു സ്ഥലം കിടപ്പുണ്ടായിരുന്നു. ആ സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കുകയും അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ മരങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഗിറ്റാച്ചി കൊണ്ടുവന്ന് ഇത് കുത്തി ഇളക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു ഏകദേശം ഒരു 30 സെൻറ് സ്ഥലത്തിനകത്ത് നിന്ന് ഒരു 3500 കല്ല് പൊങ്ങി. അപ്പോൾ ആ കല്ല് കയ്യാലെ കെട്ടുന്നതിനായിട്ട് ഉപയോഗിച്ച് ആ ആളെയൊക്കെ കൂട്ടി ഞങ്ങളും തന്നെ ഞാനും എൻ്റെ ഭാര്യയൊക്കെ കൂടി കെട്ടി അത് തട്ട് തട്ടായിട്ട് തിരിച്ച് അതിനകത്തുള്ള കല്ലെല്ലാം വാരി നല്ല ഒരേ തട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് തിരിച്ചു. എന്നിട്ട് നല്ല ഇനം ഞെള്ളാനി തട്ട നല്ല വള്ളിക്ക് നീളമുള്ള നല്ല വിത്ത് എടുത്തതിന് ശേഷം ചിങ്ങമാസം ഒരു പകുതി കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് 5 അടി നീളത്തിലും വീതി 8 അടിക്കും ഏലം കൃഷി ചെയ്തു. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു 20 സെൻറ് കണക്ക് കൂട്ടുമ്പോൾ ഒരു 240 ചെടിയോളം അതിനകത്ത് വീഴും. അപ്പോൾ ഒരു ഏക്കറിനകത്ത് നമുക്ക് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു 1350 ചെടി വീഴും. അപ്പോൾ ഈ ചെടി വെച്ചതിന് ശേഷം അതിന് താങ്ങാൽ വെച്ച് കുത്തി നിർത്തി ചുവട്ടിൽ കരികില വാരിയിട്ടു. ഒരു 45 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന് വേര് വന്നു എന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കലക്കി ഒഴിക്കും, അല്ലെങ്കിൽ DAP അല്ലെങ്കിൽ ഫാക്ടംബോസ് അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിന് 1, 2, 3 ചെമ്പുകൾ വന്നു.

0: ചെമ്പിള് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 200-ന്റെ ബാരലിനകത്ത് ഒരു 40 കിലോ ചാണകം, 10 കിലോ കൊപ്ര പിണ്ണാക്ക്, ഒരു 15 കിലോ വേപ്പം പിണ്ണാക്ക് ഇത് കൂട്ടി പുളിപ്പിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് ഇടും. അതൊരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പതഞ്ഞു പൊങ്ങി മുകളിൽ ഒഴിക്കാൻ പരുവായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഒരു 10 ലിറ്റർ എടുത്ത് 200 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഒഴിക്കും. അതിലേക്ക് ഒരു 2 കിലോ DAP ചേർക്കും. എന്നിട്ട് ഒരു ചെടിക്കൊരു 3 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കും. അതാണ് ഇതിൻ്റെ വളപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 30 ദിവസം ചെയ്തു. അപ്പോൾ വർഷത്തിൽ നമുക്കൊരു 10 പ്രാവശ്യം ചെയ്തേച്ചാൽ മതി. പിന്നെ ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യുന്നതിന് വലിയ മുടക്കൊന്നുമില്ല. ഈ വേപ്പിണ്ണാക്കും അതുപോലെ തന്നെ ഈ ചാണകം അടുത്ത വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് പച്ചച്ചാണകം മേടിക്കാൻ പറ്റും. പിന്നെ വേപ്പിണ്ണാക്കും ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള കടലപ്പിണ്ണാക്കും മേടിക്കുന്നതിന് 1000 രൂപ താഴെയുള്ള പൈസയെ വരത്തുള്ളൂ. അപ്പം നിസ്സാരം മുടക്കി വയ്ക്കും. പിന്നെ ഇതിൻ്റെ 30 ദിവസം ഒരു 25 ദിവസം 25 ദിവസം കൂടുമ്പോൾ ഇതിന് മരുന്നടിക്കണം. ആദ്യത്തെ ഒരു വർഷത്തേക്ക് നമുക്ക് എക്കാലസ് കരോട്ട കൊടുത്തേച്ചാൽ മതി. അതൊരു 200 ബാരലിനകത്ത് 300 മില്ലി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധാരാളം അടിക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് ആദ്യത്തെ വർഷമൊന്നും വേറെ ഇടവേള കൃഷിയൊന്നും ചെയ്യരുത്. ഞാൻ പിന്നെ ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോല കിട്ടാൻ വേണ്ടിയിട്ട് ചോരക്കാലി തൈകൾ വെച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിപ്പോൾ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഇതിനകത്ത് ഞാൻ പയറിട്ടു വേനൽ സംരക്ഷിക്കുന്നതിനായിട്ട്. തമിഴ്നാട്ടിൽ ചെന്ന് ഈ വില്ലറ്റ് കാലും മേടിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ മുകളിൽ വള്ളിപ്പയറിട്ട് വള്ളിപ്പയറിനകത്ത് നിന്ന് ഒരു 10-20,000 രൂപ നമുക്ക് കിട്ടി. ആ കാശ മുടക്കു വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരു വർഷത്തേക്ക് ചെറിയ സംരക്ഷണത്തിൽ ഈ ചെടി നിന്നു. പിന്നെ ഇതിനകത്ത് വേനഫ്രൈ എന്നുള്ളൊരു മരുന്ന് വേരുപുഴുവിന് ഒഴിച്ചു. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള മരുന്നുകളൊക്കെ മാറി എക്കാലക്സ് അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ മരുന്നുകളൊക്കെ ഒരു 10-25 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേറെയും സ്ഥലമുണ്ട്, 2 ഏക്കർ 20 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിനകത്താണ് ഞാൻ ആദ്യം ഈ പണി ഇങ്ങനെ ആരംഭിച്ചത്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് ആദ്യം രൂപം കൊള്ളണം, എന്നിട്ട് പ്രവൃത്തിയിലേക്ക് വന്നാൽ മാത്രമാണ് ഈ ഏലവും നന്നായിട്ട് വരത്തുള്ളൂ. എല്ലാ ദിവസവും ഞാൻ ഏലത്തിനകത്ത് പറമ്പിലിറങ്ങി നോക്കി ഇതിൻ്റെ ചോട്ടിൽ ഓരോ കാര്യങ്ങൾ നോക്കും, പുഴുണ്ടോയെന്ന് നോക്കും. രാത്രിയൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈസ് പുഴു 1-ാം വട്ടത്തിൽ വരും, അത് ലൈറ്റ് അടിച്ച് വന്ന് കൈക്ക് ഞെക്കി പൊട്ടിച്ച് കളയും. അങ്ങനെ 100 പുഴുവിനെ വരെ ഇലയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകും. അതിൻ്റെ അനുസരിച്ച് നമുക്ക് 1-ാം വർഷം കിട്ടുന്ന ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഈ ഏലം കയറി വന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു സംതൃപ്തിയാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ 10-26 ഒരു 2 കിലോ, പിന്നെ മൈക്രോഫുട്ട് 1 കിലോ, ഇത്രയും വെള്ളത്തിനകത്ത് കലക്കി 200 ലിറ്ററിന് കലക്കി ഇത് ചോട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ കാട് കയറ്റാതെയുള്ള പണി വേരിനാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത്. പിന്നെ ഒരു 14 മാസം കഴിഞ്ഞപ്പോൾ കൂണിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അർക്കപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതെൻ്റെ ഒരു സുഹൃത്ത് ചന്തംപാറയിൽ നിന്ന് ഒരു സുഹൃത്ത് മനോജ് എന്ന് പറഞ്ഞ ഒരാളെൻ്റെ സുഹൃത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അർക്കപ്പൊടി ഉണ്ട്, നീ നല്ലൊരു കർഷകനായി ഇത് കൊണ്ടുപോയി ഏലത്തിനിട്ട് നോക്കാൻ പറഞ്ഞു. ഞാനത് കൊണ്ട് അപ്പോൾ എനിക്കതിനകത്ത് ഈ അർക്കപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കൂൺ വേസ്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഈ ശരിക്കും പൂപ്പല് ചുറ്റും കൂടും. അത് നല്ല ഡൈക്കോഡർമ ഇതിനകത്ത് വളരാനുള്ള ഒരു അനുകൂല ഘടകമായിട്ട് എനിക്ക് മനസ്സിലായി. അതൊരു 2 ലോഡ് കൊണ്ടുവന്ന് ഈ സുഹൃത്ത് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്, വണ്ടിക്കൂലി മാത്രമേ കൊടുത്തുള്ളൂ. ഇതിനകത്ത് ശരിക്കും നിരത്തി കഴിഞ്ഞിട്ട് എല്ലുപൊടി ഇട്ട് കൊടുത്തു. എല്ലുപൊടി 1 കിലോ, എല്ലുപൊടി 1 കിലോ, വേപ്പ് പിണ്ണാക്ക് ഇത്രയോട്ട് ഒരു ചെടിക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്ന് പറഞ്ഞാൽ 1 ഏക്കറിനല്ല, ഓരോ ചെടിക്കും. ഓരോ ചെടികൾ എവിടെ നിൽക്കണമെന്നുള്ള എൻ്റെ മനസ്സിൽ ഉണ്ട്, എത്ര എണ്ണം വരെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇതിന് സംരക്ഷിച്ച് വെള്ളം കുറച്ച് നനച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ചെടി ഇങ്ങോട്ട് കയറി പോന്നു. ഇപ്പോൾ ഒരു 4 മാസം മുമ്പ് 1 കിലോ എല്ലുപൊടിയും ചാണകവും ഇട്ട് കൊടുത്തു, മരുന്നും അടിച്ചു. അപ്പോൾ ശരിക്കും ഇളക്കമുണ്ട്. ആദ്യം കിറ്റാച്ചി കളക്കിയിട്ടാണല്ലോ ഇത് വെച്ചേ, ഇളക്കമുണ്ട്. ഈ മരുന്നടി ഇതിനകത്ത് എല്ലാ ദിവസവും കയറിയിട്ട് ചാമ്പലെടുത്ത് കളയും. ഒരു ചെടിക്ക് ഒരു കേട് വന്നാൽ അതിന് മരുന്ന് ചെയ്യും. അപ്പോൾ ഈ പിന്നീട് ഇപ്പോഴുള്ള മരുന്നുകളിനകത്തൊക്കെ ഫംഗിസൈഡ് ചേർത്ത് അടിക്കുന്നത്. ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെയ് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാവുന്നതെന്ന് പറഞ്ഞാൽ എക്കാലിസിൻ്റെ കൂടെ ഹിമാമെറ്റിനും ഗ്ലാൻസ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അത് ഫംഗിസൈഡാണ്, അത് കൊടുക്കാം. പിന്നെ വള്ളിയൊക്കെ അടിച്ചു തന്നെ സമയമാകുമ്പോഴത്തേക്കും COC മെറ്റലാസിഡ് കൂട്ടി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഫംഗിസൈഡ് ഈ രോഗങ്ങളാണ് അടിയുന്നത്. കാരണം ഇത് ഈ അർക്കപ്പൊടിയും ചപ്പ് വിട്ടേക്കണ കാരണം മണ്ണിൽ നിന്നുള്ള രോഗങ്ങളും മുകളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണ് ഞാൻ ഇത്രയും ഇതായിട്ട് വന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന രീതിയിൽ
1: എങ്ങനെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്?
0: ഇതിനു മുമ്പ് 8 അടി അകലത്തിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ക്രോപ്പൊക്കെ വളരെ കുറവ്, 1 ഏക്കറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 500 കിലോ 300 കിലോ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്.
1: ഈ അകലം കുറച്ചപ്പോൾ നമുക്ക് എത്ര ചെടി വരെ ഒരു ഏക്കറിൽ നടക്കും?

0: എൻ്റെ ഇപ്പോൾ ഈ കണക്ക് പ്രകാരം വെച്ചാൽ 1300 ചെടി നടാം.
1: അതിനനുസരിച്ച് വിളവും കൂടും.
0: അതിനനുസരിച്ച് വിളവ് കൂടും. ഒരു ചെടിയിൽ നിന്ന് ശരിക്കും സംരക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പ്രാവശ്യം കായെടുക്കാം. ഒന്നാമത്തെ മൂന്നാമത്തെ ഒരുപോലെ കായ കിട്ടും, രണ്ടാമത്തെ കൂടുതൽ കിട്ടും, നാലും അഞ്ചും ഒരുപോലെ കായ കിട്ടും, ആറാമത്തെ ശകലം കുറയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെടി നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 കിലോ വരെ കിട്ടാം. അത് എത്ര മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കിട്ടാം. ചെടിയിൽ നിന്ന് എടുക്കുന്ന ഏലം തരുന്നതിന് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അത്ര പോലെ ഏലം തരും. അപ്പോൾ ഒരു 1300 ചെടിക്കൊരു 3 കിലോ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 3900 കിലോ, 4000 ഞാൻ കണക്ക് പറഞ്ഞു, 4000 കിലോ കായ ഉൽപ്പാദിപ്പിക്കുക ഒരു ഏക്കറിൽ നിന്ന്. ഇന്നത്തെ വില വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടും. അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും ഏലം ഇട്ട് കൊടുക്കും, അതിൻ്റെ അടുത്തൊന്നും ചെല്ലുക പോലും ഇല്ല, മരുന്ന് അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയൊന്നും സംരക്ഷിച്ചാൽ ഏലം നമുക്ക് കിട്ടില്ല. നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അതിനകത്ത് സമയത്ത് ഞാൻ ജനുവരി മുതൽ നനയ്ക്കാൻ തുടങ്ങി. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. ഈ ഏലത്തിന് ആവശ്യമുള്ള ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-3 ലിറ്ററൊക്കെ ചെന്നേച്ചാൽ മതി. ചുമ്മാ പുഴ പോലെ ഒഴുക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫംഗിസൈഡ് രോഗങ്ങൾ മഴ വരുമ്പോൾ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം മരുന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഏക്കർ ഏലം ഉള്ളവനും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 1500 കിലോ ഏലക്ക കിട്ടി. ഇന്നത്തെ വില വെച്ച് 45 ലക്ഷം രൂപയായില്ലേ.
1: ഇത്തവണ ഈ വേനൽ ശക്തമായിരുന്നല്ലോ, അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ നന മാത്രമാണോ ഒതുക്കി, അതോ പൊതയിടലോ അങ്ങനെ എന്തെങ്കിലും മരങ്ങൾ സ്വീകരിച്ചിരുന്നു?
0: ചുവട്ടിൽ ഞാൻ പൊതയിട്ടതാണല്ലോ, കൂൺ വേസ്റ്റ് മൊത്തം നിരത്ത് പെയ്ത്. അപ്പൊ ഈ ഇതിനകത്തു നിന്ന് തന്നെ ചപ്പുകളെല്ലാം താഴത്തേക്ക് എടുത്തതിന് ശേഷം ഈ ഏലത്തിന് ചുറ്റി മൊത്തത്തിലിടുക, അല്ലാതെ മണ്ണ് കാണൂല, മുകളിൽ മണ്ണ് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് നനച്ചു കൊടുക്കണ്ട. അപ്പൊ ഈ നനയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിനാ നനയ്ക്കണെ, മോട്ടർ പമ്പ് മരുന്നടിക്കണ പമ്പിന് കൂട്ടിയിട്ടിട്ട് നനച്ചു കൊടുക്കും. അത്രയും വെള്ളം
1: ഇറിഗേഷൻ പദ്ധതി ഇല്ല,
0: അങ്ങനെ ഒന്നുമില്ല. ഇല്ല, പിന്നെ ഞാൻ ഇതിനകത്ത് ഹോസ് HDPE പൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ സഹായിക്കുന്നത് എന്റെ ഭാര്യ ജിഷയാ. അപ്പൊ വീട്ടിൽ വെച്ച് മരുന്നടിക്കുമ്പോഴൊക്കെ ജിഷ അവിടെ നിന്ന് കൂട്ടിത്തരും. ഞാൻ മരുന്നടി പണിക്കാരെ കണ്ട് ചെയ്യിപ്പിക്കില്ല, ഞാൻ തന്നെയാ ചെയ്യത്തുള്ളൂ, എങ്കിലാ യഥാസ്ഥലത്ത് എത്തുള്ളൂ. പിന്നെ മരുന്നൊന്നും കൂടുതൽ എല്ലാവരും പറപ്പിച്ച് കളയുന്ന പോലെ ഞാൻ കളയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാരലും മരുന്നുണ്ടെങ്കിൽ ഒരു ഇന്ന ചെടികൾ നമുക്ക് അടിക്കാൻ പറ്റും. കൂടുതൽ അടിച്ചു കളയുന്നതിൽ ഒരു പ്രയോജനവുമില്ല. ഈ ഏത് മരുന്നിൻ്റെ കൂടെ സ്പെഡർ കൂട്ടി ഈ പശ എന്ന് പറഞ്ഞൊരിതുണ്ട്, അതൊരു അല്ലല്ല സ്പെട്ടർ, ഇത് ബെഡ് ചെയ്ത് അപ്പുറം ചെല്ലാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു 60 മില്ലി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 200 ലിറ്ററിന് 80 മില്ലി ഒഴിച്ചു കഴിഞ്ഞാൽ കായലിൽ ഒരു തുള്ളി എന്ന് അടിക്കഴിഞ്ഞാൽ അതിൻ്റെ മറുവശത്ത് ബ്ലഡ് ചെയ്ത് ചെല്ലും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഗുണം കിട്ടും. ഇതെല്ലാവരും അടിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വാരലടിക്കുന്നിടത്ത് 4 വാരലടിക്കും. അതിന് ഇപ്പൊ വിപണിയിലൊക്കെ കിട്ടുന്ന മരുന്നുകൾക്കൊക്കെ ഭയങ്കര വിലയാണ്.
1: അപ്പൊ അങ്ങനെ അടിക്കുമ്പോൾ 1 ഏക്കറിൽ എത്ര ബാരൽ മരുന്ന് അടിക്കേണ്ടി വരും?
0: 1 ഏക്കറിൽ ഞാനിപ്പോ അടിക്കുന്ന 6 വാരൽ മരുന്ന് അടിക്കുന്നത്,
1: അതായത് 200-ന്റെ
0: 200-ന്റെ 6 വാരൽ 1200 ലിറ്റർ അടിക്കും. എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ 2500 അടിക്കുന്നവരുണ്ട്. എന്റെ കയ്യ്ക്ക് ചൊറിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ രാജകുമാരിൽ ബിസിനസ്സുകാരുടെ അടുത്ത് എൻ്റെ സാമ്പിൾ കാണാതെ മേടിക്കുന്ന കച്ചവടക്കാരുണ്ട്. കാരണം നല്ല കായായിരിക്കും എന്ന് അവർക്കറിയാം. കാരണം ഇതിന് കൂടുതൽ നമ്മൾ വെറുതെ കണക്ക് കൂട്ടി പണം കളയാൻ പാടില്ല. എങ്കിലും മനസ്സിൽ നല്ല കണക്കുകൂട്ടലുണ്ടെങ്കിലാണ് ഏലക്കൃഷി വിജയിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മുടെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പണമോ അല്ലെങ്കിൽ വളം കൂട്ടി കൊട്ടപ്പടി കമത്തുമല്ല, നല്ലൊരു മനസ്സായിരിക്കണം. ഇതിനകത്ത് നമ്മൾ മനസ്സിനോട് പറഞ്ഞ് ആ എപ്പോഴും ആ ഏലത്തെ നമ്മുടെ ഒരു മക്കളെപ്പോലെ തന്നെ നോക്കി സംരക്ഷിക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഏലത്തിനകത്ത് പോകും. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. അത് സ്ഥിരം ശീലമായി കഴിയുമ്പോൾ അത് എന്തെങ്കിലും കുഴപ്പം വന്നാൽ എനിക്കറിയാം. ഫിസേറിയം പോലുള്ള രോഗങ്ങൾ വന്നതിന് മുമ്പ് ഇപ്പോൾ വനിയവ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അതാണ് ഈ പ്രാവശ്യം ചെയ്തത്. അത് നെമറ്റോഡും ഫിസേറിയും വേരുപുഴുവിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. വനിയവ 100 മില്ലി ആയിട്ടില്ല, 300 മില്ലിക്ക് 8500 രൂപ വിലയാണ്. അത് 20 മില്ലി 200-നകത്ത് ചേർത്തേച്ചാൽ മതി. അതിനകത്ത് ബയോ കാൽസ്യം ചേർത്ത് ചേർക്കണം. അപ്പോൾ കാൽസ്യം ആവശ്യത്തിനുള്ള ചെടിക്ക് അത്യാവശ്യമാണ്. അതുപോലെ CN 1 പ്രാവശ്യം കൊടുക്കണം. കൂടുതലൊന്നും വേണ്ട. ഇപ്പോൾ 1 ഏക്കറിനകത്ത് 60 കിലോ 30 ബാരല് 200-ന്റെ വെള്ളം, 6000 ലിറ്റർ വെള്ളം മതി 1 ഏക്കറിനകത്ത്. ഇനി ഒരു 600 അടിയാണെങ്കിൽ, എൻ്റെ ഈ പറഞ്ഞ 1300 അടിക്ക് പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ഒരു 2 ചാക്ക് വളം ഉണ്ടെങ്കിൽ കലക്കി ഒഴിക്കാം. ഇത് ചാക്കുംപടി കൊണ്ടേ തൂളും, മരുന്നടയിൽ അന്യായ പൈസ കൊടുക്കും, ഏറ്റവും വില കൂടിയ മരുന്നുകൾ മേടിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ബഡ്ജറ്റ് പൊക്കാതെ വരും. ഇതുവരെ 1000 രൂപ വിലയിലേക്ക് വന്നാലും ഏലക്കൃഷി ലാഭകരമാക്കാം. ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ അങ്ങനെ ലാഭകരമാക്കാൻ പറ്റും.
1: എത്ര വർഷം ഈ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്?
0: ഇതിപ്പോൾ ഞാൻ പറ്റിലത്തെ 2ാമത്തെ വർഷമായേ ഉള്ളൂ.
1: അപ്പോൾ പുതിയ തൈ നട്ട് ഈ രീതിയിലേക്ക് വന്നതാണോ? പഴയ ചെടി, അങ്ങനെ
0: പഴയ ചെടിയിൽ നിന്ന് എടുത്ത് പുതിയ സ്ഥലം കണ്ടെത്തി അവിടെ ചെയ്ത അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലത്തിനകത്തൊന്നും കയറ്റുകയോ കാണിക്കുകയൊന്നുമില്ല. എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല, ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതിനകത്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവന് ഇത്

0: കണ്ട് അവനും ചെയ്യട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളൂ.
1: അല്ല, ഈ മുൻപുണ്ടായിരുന്ന ഈ രണ്ടേക്കർ സ്ഥലത്ത് ഈ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കൃഷി?
0: അല്ലല്ല, അത് ഓരോ ഭാഗങ്ങളും മാറ്റി മാറ്റി ഇതിപ്പോ രണ്ടാം സ്ഥലത്തേക്കാണ് മാറ്റിയിട്ടേക്കണം. എല്ലാ വർഷവും ഞാൻ 200 ചെടി 250 ചെടി വെച്ച് പുതിയത് പുതിയത് വെക്കും. അപ്പോൾ ഈ രണ്ടാം വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രോപ്പ് കിട്ടുന്നത്. മൂന്നാം വർഷത്തിൽ, രണ്ടാം വർഷം അവസാനത്തോടുകൂടി ഫംഗിസൈഡ് രോഗങ്ങൾ കയറും. അതിന് അപ്പം നല്ല മരുന്നുകൾ കൊടുത്ത് മൂന്നാം വർഷത്തേക്ക് നമ്മൾ ചിമ്പടിപ്പിച്ച് വെക്കണം. എൻ്റെ ചെടികളിലെ അഴുകൾ ഒന്നും കാര്യങ്ങളായിട്ടൊന്നുമില്ല. കാരണം അതിനെ സംബന്ധിച്ച് അതുപോലെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഒരു സാധാരണ കർഷകരുടെ ഒരു ഒരു പ്രശ്നമാണ്. സാധാരണ ഇപ്പോൾ ഒരു 5 വർഷമായ ചെടി, അതിനെ ഈ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുമോ അതോ പുതിയ ചെടി ഇടണോ?
0: വേണ്ട, ഇതുപോലെ തന്നെ സംരക്ഷിക്കാം. ഇതിനകത്ത് എനിക്ക് 16 വർഷമായ ചെടിയുണ്ട്. 16 വർഷമായ ചെടിക്കകത്ത് ഒരു 5 കിലോ കായ കിട്ടുന്ന ചെടിയൊക്കെ എനിക്കുണ്ട് ഏലത്തിനകത്ത്. നമ്മൾ ഏലത്തിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലം ഒരിക്കലും 16 വർഷമായെങ്കിലും 16 വർഷത്തിൻ്റെ മരം പോലെ മൂപ്പുള്ള സാധനമല്ല. അത് ഒരു വർഷം ഒരു ചിമ്പ നിൽക്കത്തുള്ളൂ, പുതിയ ചിമ്പ് വരും. ഒരു പുതിയ ചിമ്പുണ്ടായി, അതിന് ഒരു 3 വള്ളി 4 വള്ളി അടിച്ചു, 36 കൊത്തുണ്ടായി, 36 കൊത്തിനകത്ത് 19 കാ വെച്ച് 10,000 കായ ഉണ്ടായി. അത് കഴിഞ്ഞ അവൻ മറിഞ്ഞു പോവും. അടുത്ത 2 ചിമ്പുണ്ടാക്കിയിട്ടാകും പോകുന്നത്, 1 ചിമ്പ് 2 ചിമ്പ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് പോയി കഴിയുമ്പോൾ 2 ആയില്ലേ, ആ 2 പോയി കഴിയുമ്പോൾ വീണ്ടും 4 ആയില്ലേ. അപ്പോൾ എൻ്റെ ചെടികളിൽ 100 ചിമ്പ് വരെയുള്ള ചെടി ഉണ്ട് എനിക്ക്. അപ്പോൾ അത് ഇളക്കി എപ്പോഴും മണ്ണിളക്കം ഇതിന് പാസ് കറക്റ്റാണ്. അതൊരു മെയ് മാസത്തോടുകൂടി തന്നെ ചെയ്യണം. പിന്നെ ഈ പുതുപേര് വന്നു കഴിയുമ്പോൾ ഈ ചപ്പയാനിടുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിക്കടെ വരാൻ കൊടുക്കില്ല, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോവും. പിന്നെ തന്നെയല്ല, ഇപ്പോൾ എൻ്റെ ഇല ഈ അടുത്ത് നിൽക്കണ മുകളിൽ ആകാശം കാണില്ല, താഴെ മണ്ണും കാണില്ല, ചെടി മാത്രം വള്ളിയേ കാണുകയുള്ളൂ. അപ്പോൾ മുകളിൽ നിന്നുള്ള വെയിലടിക്കത്തില്ല. അതാണ് ഈ അടുത്ത് വന്ന കാരണം ഈ പ്രാവശ്യം ഇതുപോലെ കായ ഉണ്ടാവാനുള്ള ഒരു കാരണം ഉണ്ടായത്. അതുപോലെ തന്നെ ചെറിയ ചെടി, ഒരു 40 ചെടി ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാം. ഒരു 40 ചെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 കിലോ വെച്ചെടുത്താലും 100 കിലോ 40 ചെടിയൊക്കെ സുഖമായിട്ട് ഒരാൾക്ക് നോക്കാമല്ലോ. അതിന് പ്രത്യേക സമയം കണ്ടെത്തണ്ട, കൂലിപ്പണിക്ക് പോണവർക്കും വേണമെങ്കിൽ അത് ചെയ്യാം. ഒരു 10, 40, 50 ചെടി ചെയ്യാം. അപ്പോൾ അതിന് വൈകുന്നേരം വന്നിട്ട് ചെയ്താച്ചാൽ മതി. ഇതിനൊത്തിരി പണികളൊന്നും വേണ്ട. നമ്മൾ ഈ മറ്റ് പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കണമല്ലോ, ഇതിനങ്ങനെ തീറ്റ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതിന് 40 ചെടിക്ക് ഒരു 100 കിലോ കാ കിട്ടും. 2.5 കിലോ വെച്ചിട്ട് കിട്ടിയാലും 120 കിലോ കാ കിട്ടും. 120 കിലോ കാ കിട്ടിയാലും ഇന്നത്തെ വില വെച്ച് 3 ലക്ഷം രൂപ മുകളിലായി. അതിന് പ്രത്യേകം മുടക്കില്ല. ഒരു കുടുംബത്തിന് ജീവിക്കാൻ അത് മതിയല്ലോ, വേറൊരു പണിയും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും വലിയ തോട്ടങ്ങൾ നോക്കുന്നത്. ഞാനിത് വലിയ തോട്ടക്കാരെ കുറിച്ച് എല്ലായിട്ടും പറയണം, അവർക്ക് സയൻറ്റിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെറുകിട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഇത് പറയുന്നത്.
1: ഇപ്പോൾ നമ്മൾ കീടനാശിനി പ്രയോഗത്തിൻ്റെ കാര്യം പറഞ്ഞു, മാസത്തിൽ ഒരു തവണ എങ്കിലും. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ്?
0: വളപ്രയോഗം നമ്മൾ ഓരോ കായ എടുക്കുമ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ വളം കലക്കി കൊടുക്കണം. കലക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ 19 19 ഒരു പ്രാവശ്യം കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ഞാൻ പേര് ഓർക്കുന്നില്ല, എന്നാലും അതൊക്കെ കൂടിയ നാനോ വളങ്ങളാണ്, അതും കലക്കി കൊടുക്കണം. പിന്നെ ഒരു പ്രാവശ്യം ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കാം, ആ കൂടെ എല്ലാം മൈക്രോഫുഡ് കൊടുക്കാം. ഇതെല്ലാം വിപണിയിൽ കുറച്ച് വിലകളേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ബാരലിന് വന്നു കഴിഞ്ഞാൽ ഒരു 200 രൂപ താഴെ നിൽക്കും. പിന്നെ ഇതിനകത്ത് ബയോ കാൽസ്യത്തിൻ്റെ ഇതുണ്ട്, ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ വേറെ ജൈവ ഇതുണ്ട്. പരമാവധി നമ്മൾ എല്ലുപടിയും വെപ്പുണ്ടാക്കും മെസ്റ്റായിട്ട് 2 പ്രാവശ്യം കൊടുക്കണം. അതാണ് ഏലത്തിന് കിട്ടാനുള്ള എന്തോരം വളം വലിക്കാൻ പറ്റുമോ. ഏറ്റവും ആദ്യം ഇതിന് ഏറ്റവും കൂടുതൽ വേരാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ വേരുണ്ടായാലേ നിലനിൽപ്പുള്ളൂ, അതനുസരിച്ചാണ് ചിമ്പടിക്കുള്ളൂ. ചിമ്പടിച്ചാലാണ് കായ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു കണക്ക് വെച്ച് ഒരു ചെടിയിൽ ഒരു 60 ചിമ്പ് കണക്ക് കൂട്ടുക. 60 ചിമ്പിന് ഒരു 3 വള്ളി വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ 180, അത് 3 4 ഒക്കെ അടിക്കാം. അപ്പോൾ 200 വള്ളിയിൽ നിന്ന് കണക്കാക്കുക. 200 വള്ളിക്ക് ഒരു 30 കൊത്ത് വെച്ച് കണക്ക് കൂട്ടുക. അപ്പോൾ 200 വള്ളിക്ക് 6000 കൊത്തായി. അപ്പോൾ 6000 കൊത്തയിൽ 18 20 കായ ഉണ്ടാവും. അപ്പോൾ 6000 ഒരു 10 കായ വെച്ച് കഴിഞ്ഞാൽ 60000 കായായില്ലേ. ആ 60000 കായ 10 കായ വെച്ച് കൂട്ടിയാൽ 18 വരെ വരാം. 8 എണ്ണം പൊക്കോട്ടെ, 1000 1200 കിലോ എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോയായി. 60 കിലോ കായ പച്ചക്കായ ആയില്ലേ. ഇപ്പം 60 കിലോ പച്ചക്കായ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോ കായ ആയില്ലേ. അതാണ് കണക്ക്. അങ്ങനെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടുന്നേ. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു കൃഷിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല, മറ്റൊരിടത്തും ചെയ്യാൻ കണ്ടിട്ടും കാര്യമില്ല. അത് എന്താണെന്ന് ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞിട്ട് അത് എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞു കൊടുക്കില്ല. വളം കൂട്ടിയിട്ടേക്കണവർ അത് എന്നാന്ന് പറഞ്ഞു കൊടുക്കില്ല. മരുന്നടിക്കുന്നവർ പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഈ പലരും നിസാര ഇല വെട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ പല ഭാഗത്തും കണ്ടിട്ടുണ്ട്, ചുമ്മാ ഒരു 3 4 5 ചിമ്പുമായിട്ട് നിൽക്കും, അതിനകത്ത് പണിയില്ല, വേണ്ട കൂലിപ്പണിക്ക് പോവും. അപ്പോൾ ആ കൂലിപ്പണിക്ക് പോയിട്ട് വന്ന് ഇവിടെ കുഴിയെടുത്ത് ഇളക്കി റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇലം വെച്ച് ഇച്ചിരി പച്ചച്ചാണാൻ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടും, ഇല്ലെങ്കിൽ വില കൊടുത്ത് മേടിക്കാം. ഒരു 500 രൂപ കൊടുത്ത് 10 കിലോ കൊപ്ര മേടിച്ചുകൊണ്ട് വരാം, അത് കലക്കി ഒഴിക്കാം. 100 ചെടി സുഖമായിട്ട് ആർക്കും ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വില വെച്ച്. ഇത് 1000 രൂപ വില വന്നാലും നഷ്ടം വരില്ല, എല്ലാവരും പറയും 1000 രൂപ വന്നാൽ നഷ്ടമാണ്. അത് ഭയങ്കര അത്യാഗ്രഹ കണ്ണുള്ളവരാണ് അങ്ങനെ പറയത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഒരിക്കലും നഷ്ടമല്ല, ഞാനിത് എൻ്റെ അനുഭവം കൊണ്ട് കാണിച്ചു കൊടുത്തതാണ്.
1: ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ തണൽ ക്രമീകരണം, കാര്യമായ തണൽ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ? ഇപ്പൊ മുൻപൊക്കെ ഈ ഞെല്ലാണി ഏലത്തിനാണെങ്കിൽ പോലും ഒരു 40% അല്ലെങ്കിൽ 60% തണൽ വേണമെന്നാണല്ലോ ഒരു വെപ്പ്. അത് മാറ്റിമറിക്കാണ്ടായി കാരണം എന്താ?
0: എൻ്റെ അനുഭവത്തിൽ ഈ തണൽ അവിടെ മരങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ തണലിന് വേണ്ടിയിട്ട് ഞാൻ നട്ടിരുന്ന ചോരക്കാലി എന്ന് പറഞ്ഞ മരത്തിൻ്റെ തൈയായിരുന്നു ഞാൻ നട്ടിരുന്നത്. അപ്പോൾ അത് കയറി വരാനേന് മുമ്പ് തന്നെ ഏലം മുകളിൽ കയറി ചൂടി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഭയങ്കര പൊക്കത്തിലൊരു 10 അടി 12 അടി 15 അടി വരെ ഏലം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ നെറ്റ് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. എങ്കിലും ഞാൻ പണിക്കാരെ കൂട്ടി ഇതിൻ്റെ മുകളിൽ നെറ്റ് കെട്ടി. കെട്ടി കഴിഞ്ഞ് 3-ാം ദിവസം കാറ്റടിച്ച് നെറ്റ് 2 ആയിട്ട് കീറിപ്പോയി, ലൈനേ പോയി ചുറ്റി. അത് പിന്നെ ഞാനത് ലൈമാമ്പ്രം വിളിച്ച് ഇറക്കി കളഞ്ഞ് എല്ലാം കഴിഞ്ഞ് അന്നാ ഈ പ്രാവശ്യം ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. ചോട്ടിൽ നിന്ന് നനച്ച് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വെള്ളം അടിക്കുമ്പോൾ ഏലത്തിൻ്റെ ഇല വരെ പോകുന്ന രീതിയിൽ ഞാൻ രാവിലെ വൈകുന്നേരം നനച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു. എൻ്റെ ഏലത്തിന് കുഴപ്പമുണ്ടായില്ല. വള്ളി വന്ന എല്ലാ സമയത്തുള്ള എല്ലാം കായാവുകയും ചെയ്തു. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് നല്ല ഫസ്റ്റായിട്ട് നല്ല കരുത്തായിട്ട് ഇലയും വന്നു, ചോട്ടി ചെമ്പും അടിക്കുന്നുണ്ട്.
1: ഈ വേനൽക്കാലത്ത് ഈ രാവിലെയും വൈകുന്നേരം അപ്പോൾ എത്ര ദിവസം ഇങ്ങനെ നനച്ചു കണ്ടിന്യൂസ് ആയിട്ട്?
0: ഞാൻ ഇതിൻ്റെ അത് ഈ അർക്കപ്പൊടി ഇങ്ങനെ ഇട്ടേക്കുവാണല്ലോ, വന്ന് ഞാൻ നോക്കി കഴിഞ്ഞിട്ട് മാന്തി നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഈർപ്പം എൻ്റെ കൈക്ക് മനസ്സിലാവും, ഇതിൻ്റെ ചോട്ടിൽ എന്തോരും വെള്ളം ഉണ്ടെന്നുള്ള മനസ്സിലാവും. ആ ചെടിയോട് ചേർന്ന് നിൽക്കുന്നിടത്ത് തണുപ്പുണ്ടാവും, ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കുന്നിടത്ത് പൊടിമണ്ണ് പോലെ അങ്ങനെ വന്യൊരു നമുക്ക് മാന്തിയൊക്കെ അറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ പമ്പിന് വെള്ളം കടിച്ചു കൊടുക്കും. അതിനാവശ്യത്തിനുള്ള വെള്ളം മതി, ഒത്തിരി കൊടുക്കണ്ട. ഞാനൊരു 5-6 ലിറ്റർ വെള്ളം ആ ചുറ്റോട് ചുറ്റും തന്നെ പമ്പിന് തന്നെ പമ്പിൻ്റെ മരുന്നടിക്കുന്ന സ്പ്രെയറിനെ തന്നെ അത് മാറ്റിയിട്ട്
1: അതിലൊരു
0: ആ സ്പ്രെയർ ഊരിയിട്ട് അവിടെ വേറൊരു ഇതുണ്ട് വളം കലക്കി ഒഴിക്കുന്നത്. അത് അതിന് ചുറ്റിയിട്ട് ഒരു സാധാരണ ഞാൻ ഒഴിക്കാറുള്ള ഒരു 7 ലിറ്റർ വളമാണ് ഒഴിക്കാറുള്ളത്. അപ്പോൾ ഒരു 7 ലിറ്റർ വെള്ളം ഒഴിക്കും
1: ചുറ്റും.
0: അത് മതി ഏലത്തിന്, അത് കുറയുന്നതനുസരിച്ച് ചെയ്യും. മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഇലയക്കടെ വന്നിട്ട് ചുവട്ടിൽ വന്നേക്കും. അതുകൊണ്ട് മിക്കവാറും പിന്നെ ഞങ്ങളുടെ പ്രദേശം വിശാലം മഞ്ഞുള്ള സ്ഥലമാണ്, കിഴക്കോട്ട് ചെരിഞ്ഞിറങ്ങുന്ന സ്ഥലമാണ്.
1: ഏലം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അതാണോ?
0: അതെ, കിഴക്കോട്ട് വടക്കോട്ടും തിരിഞ്ഞിറക്കുന്ന സ്ഥലമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്തെല്ലാം ഓസ് ക്രമീകരിച്ചിട്ടുണ്ട് നനയ്ക്കാനായിട്ടുള്ളത്. പിന്നെ മരുന്നടിക്ക് HDP വാൽവ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം പണികളെല്ലാം എളുപ്പമാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ അത്. പിന്നെ എനിക്ക് ജലം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാനിത് കുറേ ആൾക്കാരെ വിളിച്ച് കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതിപ്പോൾ ഇത് ഈ വർഷം കാച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം കായ്ക്കുമെന്ന് ചോദിച്ചു. ഞാനീ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ 1 ഏക്കർ കൃഷി ചെയ്ത് 4000 കിലോ കാ കിട്ടി, ഒരു 3000 രൂപയ്ക്ക് വിറ്റു, 3000 മുകളിലുണ്ട്. ഇപ്പോൾ 1 കോടി 20 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ചെലവായി, 1 കോടി രൂപ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം വേണ്ട ഇല വെട്ടിക്കളഞ്ഞ് വെച്ച് വിട്ടിരുന്നാൽ പോരെ. അല്ല, കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. ഇത് 100 ആണ്ട് നമ്മളിവിടെ കൃഷി ചെയ്ത് ജീവിക്കേണ്ട ആളല്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ആൾക്കാരാണ്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം കിട്ടാനുള്ള ഒറ്റ പ്രാവശ്യമല്ല ചോദിക്കുന്നത്, അടുത്ത വർഷത്തെ അതിൻ്റെ പിന്നത്തെ അത് മൈനസ് ചിന്താഗതിയുള്ളവരാണ്. അങ്ങനെയുള്ളവരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇല ഇടാവും, ഇപ്പം മഴ എപ്പോൾ ഇടാൻ പറ്റില്ല, ചീഞ്ഞു പോവും. അപ്പോൾ വെയിലായാലോ? വെയിലായി കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. അങ്ങനെയുള്ളവർ ഒരിക്കലും സമ്മതിക്കുകയില്ല, നമ്മളെ പണിയിപ്പിക്കുകയില്ല. അതാണ് ഈ കർഷകർക്ക് ചില ആൾക്കാർക്ക് പറ്റണേ. ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഇപ്പം അതൊന്നും ശരിയാവില്ല, നീ ഒന്നും മരുന്നടിച്ചാൽ അതൊന്നും ശരിയാവില്ല. അങ്ങനെയുള്ള മൈനസ് ചിന്താധികാരെടുത്ത് ചെന്ന് ചോദിക്കാതെ മനസ്സിന് നല്ലൊരു തീരുമാനം എടുത്ത് 10 ഇല ആണെങ്കിലും കുടിച്ചിട്ട് അത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കാതെ അതിനകത്ത് വളവും കാര്യങ്ങളും ചെയ്ത് നല്ല വളക്കടക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ നല്ല കൃഷി ഓഫീസറുടെ ഒക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന എനിക്കറിയില്ല. എൻ്റെ കൃഷിത്തോട്ടത്തിലൊന്നും ഇന്നേരെ കൃഷി ഓഫീസറൊന്നും വന്നിട്ട് പോലുമില്ല, ഞാൻ ചെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നല്ല എന്നെപ്പോലെയുള്ള കർഷകരുണ്ടാവും, ചെറുകിട കർഷകരും നല്ല ആൾക്കാർ, അവരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും.
1: സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ കൃഷിക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് ഭാര്യ ചേച്ചിയാണ്. ഇപ്പൊ ചേട്ടന്റെ ഒരു ഈ പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്ന് മാറി കൃഷി ചെയ്യാൻ ചേച്ചിക്ക് അന്ന് സമ്മതമായിരുന്നു?
2: ആ സമ്മതമായിരുന്നു. നമ്മുടെ വെറുതെ കിടന്ന ഒരു പറമ്പായിരുന്നു, പാറയൊക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഏലം വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങള് കല്ലൊക്കെ ഇളക്കി, JCB കല്ലൊക്കെ ഇളക്കി എല്ലാം ക്രമീകരിച്ച് ഏലം വെക്കാൻ തീരുമാനമെടുത്ത്.
1: ഈ വ്യത്യസ്തമായ കൃഷി രീതി വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
2: നമ്മളിങ്ങനെ കണ്ടിട്ടല്ല, ചേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉദിച്ച ഒരാശയാണ്. അപ്പം അതിന് അതുമായിട്ട് മുന്നോട്ട് പോയി നമ്മളിതെല്ലാം ക്രമീകരിച്ച് എല്ലാം ചെയ്യുക ഉണ്ടായത്. നമ്മളിപ്പം മറ്റൊരു കണ്ടിട്ട് ചെയ്തതല്ല, ചേട്ടൻ്റെ മനസ്സിലൊരു ഉദിച്ച ആശയാണ്.
1: ഇതിനു മുൻപ് ഇടവേള എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നോ?
2: ഇടവേളയൊന്നുമില്ല, വെറുതെ തരിശായിട്ട് ഭൂമി കിടക്കുമായിരുന്നു. ഇങ്ങനെ ഒന്നും കൃഷി ചെയ്യാതെ പുല്ലൊക്കെ പിടിച്ച് കല്ലുമായിട്ട് കിടക്കുമായിരുന്നു. കല്ലുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇടയ്ക്ക് നേരത്തേക്ക് ഒരു കുറച്ച് കപ്പയൊക്കെ നടുവെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ലായിരുന്നു.

0: ഈ കൃഷി ഇങ്ങനെ വിജയകരമായപ്പോൾ കൂടുതൽ ആളുകൾ ഇത് കാണാനൊക്കെ വരാറുണ്ടോ?
1: ആ ഒത്തിരി പേര് ഇത് വന്ന് നോക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വന്ന് കാണുന്നുണ്ട്.
0: ഇവർക്കൊക്കെ ഇങ്ങനെ സൗജന്യമായിട്ട് ഉപദേശം കൊടുക്കുക എന്ന് ചേട്ടൻ പറഞ്ഞു. മറ്റൊരു സ്ഥലത്തും അങ്ങനെ കിട്ടാറില്ലല്ലോ.
1: ചേട്ടനത് ആർക്കും ഒരു ഇത് സ്വീകരിച്ചിട്ടല്ല, നല്ല ഉപദേശങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, വരുന്നവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു പ്രേരണയും കൊടുക്കുന്നുണ്ട്.
0: ഈ മികച്ച കർഷകർ പലരും അവരുടെ കൃഷിയിടം മറ്റുള്ള കർഷകരെ കാണിക്കാൻ താല്പര്യപ്പെടാറില്ല. ഈ ചേട്ടൻ്റെ കാര്യത്തിൽ അത് വ്യത്യാസമാണ്.
1: ആ ചേട്ടനത് എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും ഒന്ന് കണ്ടത് മനസ്സിലാക്കണമെന്നുള്ള ഒരു ആശയമാണ് ഉള്ളത്.
0: വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞങ്ങൾക്ക് രണ്ട് പെമ്മക്കളാണ്. മൂത്തയാള് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പം ജർമ്മൻ പഠിക്കുന്നു. ഇളയാള് ബി എസ് സി നഴ്സിംഗ് 3ാം വർഷം പഠിക്കുന്നു.
0: മക്കളൊക്കെ കൃഷിയിൽ താല്പര്യമുള്ളവരാണോ?
1: ആ മോള് ഇളയ മോള് ഓർഗാനിക് ഗ്രോവർ ആയിരുന്നു, അവള് അഗ്രികൾച്ചർ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. ആ അപ്പൊ അവക്ക് കുറെ കൃഷിയോട് താല്പര്യമൊക്കെ ഉണ്ട്. ആ അപ്പൊ പിന്നെ നഴ്സിംഗ് ഫീൽഡിലോട്ട് പോയെന്നുള്ളതേ ഉള്ളൂ.
0: ഇതുകൂടാതെ തന്നെ നമ്മൾ ഏലം സംസ്കരണ കേന്ദ്രം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
2: ആ ഉണ്ട്.
0: എത്ര നാളായി തുടങ്ങിയിട്ടത്?
2: അതിപ്പോ ഒരു 2 ദിവസമായി ഉള്ളൂ ഉദ്ഘാടനമായിട്ട്. അത് വിദേശത്ത് ഇറക്കുമതി ചെയ്ത മിഷനറിയാ.
0: അതിന്റെ ഒരു സംവിധാനത്തെ കുറിച്ച് പറയാമോ?
2: അതിന്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇലക്ക കഴുകി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കമ്പ്യൂട്ടറിലാണ് ഓണാക്കുന്നത്. ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോർ അടച്ച് വീട്ടിൽ പോവാം. പിന്നെ ഇത് പ്രോസസ്സിങ് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫോണിൽ മെസ്സേജ് വരും, വന്ന് എടുത്ത് തേച്ചെടുത്തേച്ച മതി. അത്രേ നമുക്ക് അധ്വാനം ഒത്തിരി കുറവുണ്ട്. ഇതെല്ലാം മെഷീൻ തന്നെ കാര്യങ്ങൾ ചെയ്തോളും. ഇതിൻ്റെ ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക.
0: അപ്പോൾ എത്ര സമയം വേണം?
2: ഇത് ഇപ്പം ഞാൻ ഇന്നലെ അടിച്ചത് 11 മണിക്കൂർ കൊണ്ട് ഒരു 500 കിലോ കായ തേച്ചെടുത്തു. 11 മണിക്കൂർ. അപ്പോൾ ഇത് ശരിക്കും വന്നാൽ 1000 കിലോ വരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18 മണിക്കൂറൊക്കെ വേണ്ടി വരും. പിന്നെ ഈ മെഷീൻ കറണ്ട് വളരെ കുറച്ച് മതി, കാരണം ഇതിൻ്റെ ആവശ്യങ്ങളില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഫാൻ ഓഫായി കിടക്കും. ചൂട് കൂടുതൽ വരുന്ന സമയത്ത് ഹീറ്റർ ഓഫ് ആകും. ഇതിൻ്റെ ആവശ്യത്തിന് മാത്രമേ ഇത് വലിച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ അതെൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഇതിൻ്റെ ടെക്നോളജി.
0: വൈദ്യുതി മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റോറാണോ?
2: ആ വൈദ്യുതി മാത്രം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാലും നമുക്കിപ്പം 30 ദിവസം ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30,000 അല്ലെ 50,000 രൂപ വരെ കറണ്ടാശി വരാം. ഞാൻ അടുത്ത വർഷം ഇതിനെ കുറിച്ച് സോളാറിനെ കുറിച്ച് ഇപ്പോൾ ഒരു അടുത്ത ആശയം എൻ്റെ മനസ്സിലുണ്ട്. സോളാർ ശരിക്കും വില കിട്ടുന്ന സ്ഥലമാണ് ഇത്. ആ സോളാർ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KCB ആയിട്ട് സഹകരിക്കുകയാണെങ്കിൽ KCB കറണ്ട് എടുത്തുകൊണ്ട് ചെയ്താൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി KCB എടുത്തില്ലെങ്കിൽ തന്നെ ഞാൻ ബാറ്ററി വെച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇതിനെല്ലാം നല്ല സാങ്കേതിക വിദ്യകൾ ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടും സാധനങ്ങൾ. പിന്നെ എന്തിനാ, ഇവിടെ സൂര്യൻ്റെ പ്രകാശമുണ്ട്, അപ്പോൾ നമുക്ക് കറണ്ട് അങ്ങനെ കിട്ടുമല്ലോ. ഇപ്പം ഇവരാ തരുന്നത് ഓരോന്ന് ലാഭത്തിലേക്കാക്കി നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ.
0: ശ്രോതാക്കളുമായി ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഒപ്പം നിങ്ങളുടെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
3: ഏലം കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന രാജകുമാരി പന്നിയാർ ജംഗ്ഷൻ ചെന്തട്ടയിൽ സെബാസ്റ്റിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിഷയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കാർഷിക ജീവനത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കാർഷിക ജീവനം സമാപ്തം.

പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ

0: 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്.
1: ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
2: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്.

ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ അവസരമുണ്ടാകണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പുൾ ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം.

0: വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇപ്പോൾ സമയം 7:24. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
3: വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4-ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229

0: ഫണ്ട്സ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റുന്നതായിരുന്നു കേരളമൊട്ടാകെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും നടന്നു. വൻതോതിൽ മഴ ഇല്ലായിരുന്നു എന്നതും രാവിലെ മുതൽ ഓണാഘോഷങ്ങൾക്ക് സൌകര്യമായി. ഔദ്യോഗിക ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങൾക്ക് പുറമെ കോവളം അടക്കമുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ നടന്നുവരുന്നുണ്ട്.
0: ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.4 ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കി. സാധാരണയായി മാസ അവസാനമാണ് പെൻഷൻ വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഓണാഘോഷം മുൻനിർത്തി തുക നേരത്തെ കൈമാറുകയായിരുന്നുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിൽ ഇന്ന് രാവിലെ 9:00 മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 വിനോദസഞ്ചാരികളെ കാണാതായി. 17 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന റസുവ മേഖലയിലുണ്ടായ പ്രളയത്തിൽ 105 ഇന്ത്യക്കാരും 93 നേപ്പാൾ സ്വദേശികളും UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയുമാണ് കാണാതായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. കാണാതായവർക്കായി തിരച്ചിൽ ശക്തമാക്കി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1-2-3-4, 1-1-4-1, 9-8-5-1, 2-8-9-4-4-5 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +977-1785-1-1-1-6-8-0, +977-970-9-0-7-5-0 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് പ്രളയ സാധ്യതയെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: ഗണ്ഡക് നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, കിഴക്കൻ ചമ്പാരൻ, ഗോപാൽഗഞ്ച്, സാരൺ, മുസാഫർപൂർ, വൈശാലി എന്നീ 6 ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമ ചമ്പാരനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രത്യ അമൃതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി. 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കാൻ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലുടനീളം പ്രളയഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരിയെ ടെലിഫോണിൽ വിളിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് കേരള മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 9-4-4-7-1-1-1-8-4-4, 9-7-4-7-1-3-2-1-4-7. നേപ്പാൾ സന്ദർശനത്തിന് പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി തമിഴ്നാട് സർക്കാർ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർ ന്യൂഡൽഹിയിലെ തമിഴ്നാട് ഹൌസുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം.

0: ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നതായി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ പരിവർത്തനം ഘടനാപരമായ മാറ്റങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്നും അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും അതിന് കരുത്തു പകരുന്നതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.
1: India today stands as the fastest growing major economy in the world. India's transformation is structural. Rapid urbanization, a growing middle class and world-class digital infrastructure are creating new opportunities across virtually every sector of the economy.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഇന്നലെയാണ് കാനഡയിലെത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക യാത്രാമാർഗം സ്ഥാപിക്കുന്നതും ജലപാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങളും നിർദ്ദിഷ്ട ചട്ടക്കൂടിൽ ഉൾപ്പെടുമെന്ന് ഇരുരാജ്യങ്ങളും അറിയിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നയപരമായ കാര്യങ്ങളിലും പ്രശ്നപരിഹാരങ്ങളിലും സർഗാത്മകമായി ചിന്തിക്കുക, മികച്ച ഭരണനിർവഹണത്തിനായി ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവ പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞതായി ശ്രീ ജയന്ത് സിംഗ് അറിയിച്ചു. രാജ്യത്തെ അടുത്ത തലമുറ ഉള്ളടക്ക സ്രഷ്ടാക്കളെ പിന്തുണയ്ക്കാൻ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസും നെറ്റ്ഫ്ലിക്സും. പദ്ധതിക്ക് കീഴിൽ 6 പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് 80% വരെ സാമ്പത്തിക സഹായം നൽകും. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ ചാരി മുബാറക് യാത്രയോടെ പ്രശസ്തമായ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമായി. മണ്ഡിയിലെ രാജ്പുരയിലുള്ള ശ്രീബുദ്ധ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പൂഞ്ചിലെ ദശനാമി അഖാഡ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ, നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400 പേരെ കാണാതായി, 17 മരണം സ്ഥിരീകരിച്ചു, സഹായം വാഗ്ദാനം ചെയ്ത ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. നാലാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യ ഗീതികളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടകത്തിൻ്റെ കറുത്ത ചേല മാനം വലിച്ചെറിഞ്ഞു, കടലിലെ കരിമുകിൽ കാറ്റിൽ വിളർത്തുമാഞ്ഞു, പകരം വെൺമേഘ ഖസവുകൊണ്ടുള്ള ഓണക്കോടിയുടുത്തു. മഴവില്ലിൻ മലർ മുടിയിൽ ചൂടി അവൾ മന്ദഹാസം പൊഴിച്ചു നിന്നു. ഓണക്കോടിയുടുത്തു എന്ന് തുടങ്ങുന്ന ഗാനം രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം കെ ജെ യേശുദാസ്.

തുമ്പയും തുളസിയും കണ്ണെഴുതുന്ന പൊൻ തിരുവോണമെത്തി. ചിത്തിയും ചെമ്പരത്തിയും നാണമെഴുതുന്ന പൂ തിരുവോണം വന്നിരിക്കുന്നു. മന്ദാരം, ചേമന്തി, മാരിവില്ലാട്ടം, തുമ്പപ്പൂ എന്നു തുടങ്ങുന്ന ഗാനം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ബേണി ഇഗ്നിഷ്യസ് ഈണം നൽകിയ ഗാനം. ആലാപനം MG ശ്രീകുമാർ.

പാതാളം പോകിയ മാവേലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ എല്ലാ പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണനാളിലും എഴുന്നള്ളുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. മാവേലി നാട് വാണിടുങ്കാലം എന്ന് തുടങ്ങുന്ന ഗാനം രചന രാജീവ് ആലുങ്കൽ, സംഗീതം കെ എം ഉദയൻ, പാടിയവർ ബേബി അശ്വതി, പ്രിയങ്ക പ്രിവീണ, രാജലക്ഷ്മി അഭിരാം.

കൈകൊട്ടി പാട്ടുകൾ പാടിപ്പാടി കൈവളക്കൂട്ടം കിലുങ്ങിയാടി താളത്തിൽ മേളത്തിൽ ഒത്തുകൂടി പൂമണി മുറ്റത്ത് ചോടുവെക്കുവാൻ മംഗമാരെ പോരുവീൻ.

നക്ഷത്ര മുത്തുകളാലുള്ള മാല ചാർത്തി ഉത്രാട രാത്രി അണിഞ്ഞൊരുങ്ങി. ഓമനത്തിങ്കൾ ഉദിച്ചുയർന്നു. ഓണമെത്തിയിരിക്കുന്നു. തണൽ മുറ്റത്ത് പൊന്നൂഞ്ഞാലിടണം, മുറ്റത്ത് പൂക്കളം തീർക്കണം.

വല്ലം നിറയെ പൂക്കൾ ഇറക്കാൻ പൂമേടുകളുണ്ടോ? തൊടികൾ നിറയെ ഓണപ്പൂവുകളുണ്ടോ? ഓണപ്പതിവുകളും ഓണപ്പൊലിമകളും ഓണത്തനിമകളും കനവുകൾ മാത്രമായോ?

0: അമൂല്യ ഗീതികൾ സമാപിച്ചു.
1: ഓണനിലാവുദിക്കുമ്പോൾ ചിത്രീകരണം. രചന ദിവ്യ. ഓണനിലാവുദിക്കുമ്പോൾ

ജീവിതത്തിലെ ഏറ്റവും നല്ല തിളക്കമാർന്ന പ്രതീക്ഷകൾക്ക് മലയാളി നൽകിയ പേരാണ് ഓണം. ഓരോ ഓണവും ഓണക്കാലവും ഒരായിരം സ്വപ്നങ്ങളുടേതാണ്. ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യങ്ങൾ തേടി വരുമെന്ന പ്രതീക്ഷ, ഒരിക്കലും കാണാതെ അകലങ്ങളിലിരിക്കുന്നവർക്ക് കാണാനാകുമെന്ന പ്രതീക്ഷ, ഉടുത്തൊരുങ്ങി നടക്കാമെന്ന പ്രതീക്ഷ, വെച്ചു വിളമ്പാമെന്ന പ്രതീക്ഷ, അങ്ങനെ കാത്തിരിപ്പിന് പത്തരമാറ്റിന്റെ പകിട്ടേകുന്ന കാലമാണ് ഓണം. കള്ളക്കർക്കടകം എത്തുമ്പോഴേ ചിങ്ങത്തെക്കുറിച്ചുള്ള ചിന്തകളായി. ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ പിന്നെ തിരുവോണ ദിനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ.

ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓരോ കാലത്തിനും അതിൻ്റെതായ വർണ്ണഭേദങ്ങൾ, നിറക്കൂട്ടുകൾ, ഇല്ലായ്മകളും വല്ലായ്മകളും, അതെല്ലാം മറക്കുവാൻ മലയാളി ഓണക്കാലത്ത് ഒത്തുകൂടുന്നു, ആഘോഷിക്കുന്നു. ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത് മഹാബലിയുമായി ബന്ധപ്പെട്ട ചരിതം തന്നെയാണ്. ഐശ്വര്യവും സമാധാനവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞുനിന്ന നമ്മുടെ നാടിനെ ഭരിച്ചിരുന്ന നീതിമാനായ ചക്രവർത്തിയെ, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ അനീതിയെ ഇന്നും തലമുറകൾ ഏറ്റുപാടുന്നു.

0: ഏറ്റവും പഴക്കം ചെന്ന വേദമായ ഋഗ്വേദം മുതൽ ആധുനിക കാലത്തെ കൃതികളിൽ വരെ പരാമർശമുള്ള ഐതിഹ്യമാണ് മഹാബലിയെക്കുറിച്ചുള്ളത്. ഒരു കാലത്ത് കേരളത്തിൽ പ്രചരിച്ചിരുന്ന ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് ഓണം എന്നൊരു വാദവും നിലവിലുണ്ട്. ആര്യമതം കേരളത്തിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. തിരുവോണം മലബാർ മേഖലയിൽ ആണ്ടുപിറവിയെ സൂചിപ്പിക്കുന്ന ആഘോഷമാണ്. തിരുവോണത്തിന്റെ തലേന്നാളാണ് വർഷാവസാനം. ഇങ്ങനെ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നതായി വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ കാണുന്നു. ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയ ദിവസമാണ് മലയാളികൾ ഓണമായി ആഘോഷിക്കുന്നതെന്ന് വില്യം ലോഗൻ വെളിപ്പെടുത്തുന്നു. തീരുന്നില്ല, വാമനന്റെ പ്രതിഷ്ഠയുള്ള തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഓണമായി കേരളമെങ്ങും പടർന്നതെന്നും പരശുരാമൻ കേരളം സന്ദർശിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് എന്നെല്ലാമുള്ള അനേകം വിശ്വാസങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. സമൂഹവും മനുഷ്യനുമെല്ലാം നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തും മലയാളിയുടെ മനസ്സിൽ ഓണമുണ്ട്. മതവും നിറവും ജാതിയും ഒന്നും ഓണത്തിനില്ല. ഓണം മലയാളിക്ക് ഊഞ്ഞാലാട്ടവും വള്ളംകളിയും ഓണപ്പൂക്കളും പുലികളിയും ഓണത്തുമ്പിയുമെല്ലാം ചേർന്നതാണ്. ദേശവൈവിധ്യങ്ങൾക്കനുസരിച്ച് ഓണത്തിന് നിറങ്ങളേറുകയും കുറയുകയും ചെയ്യുന്നു. അത്രമാത്രം.
1: ഓണം മലയാളികളുടെ മുഴുവൻ ഉത്സവമാണെങ്കിലും ഓരോ ദേശത്തും ഓണത്തിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളും വ്യത്യസ്തമാണ്.
0: വിവിധ ദേശങ്ങളിലെ ഓണവൈവിധ്യങ്ങളെ കുറിച്ച് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ.
1: തൃപ്പൂണിത്തറ അത്തച്ചമയം, തൃക്കാക്കര അത്തപ്പൂവട, അമ്പലപ്പുഴ വേലകളി, ആറന്മുള വഞ്ചികളി, കുന്നംകുളം ഓണത്തല്ല്, തൃശ്ശൂരിലെ പുലിക്കളി, വടക്കേ മലബാറിലെ ഓണത്താർ, ഓണപ്പൊട്ടൻ എന്നിങ്ങനെ ഓരോരോ പ്രദേശത്തും ഓണത്തിന്റെ അടയാളങ്ങളായിട്ട് സവിശേഷമായ സംസ്കാര ചിഹ്നങ്ങളുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന തെക്കേ മലബാറിലെ പഴയ വള്ളുവനാട് പ്രദേശത്ത് ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂവിടൽ തന്നെയാണ്. അത്തം തൊട്ട് പൂവിടും, ധാരാളം പൂപ്പാട്ടുകളും പാടി കുട്ടികൾ പൂവറിക്കാൻ പോവും. ആ പൂക്കാലം പൂവിടൽ, അതിനോട് ബന്ധപ്പെട്ട് തൃക്കാക്കരപ്പനെ വെക്കൽ, മണ്ണുകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയിട്ടാണ് തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുക. മണ്ണിന്റെ പ്രതീകമാണ് മാവേലി. മണ്ണിലേക്ക് താഴ്ത്തപ്പെട്ട മാവേലിയെ, മണ്ണിന്റെ കിനാവിനെ വിണോളം ഉയർത്താൻ വേണ്ടി മണ്ണ് കുഴച്ച് തന്നെയാണ് മാവേലിയെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വള്ളുവനാട്ടിലെ പ്രധാനപ്പെട്ട ഓണത്തോട് ബന്ധപ്പെട്ട ആചാരങ്ങളാണ്. ഇത് പല സ്ഥലത്തും ഉള്ളതാണ്. പക്ഷെ വള്ളുവനാട്ടിൽ മാത്രമായിട്ട് കണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആചാരങ്ങൾ, ഒന്ന് ഓണവില്ലിന്മേൽ കൊട്ടിപ്പാട്ട് പാടുന്നതാണ്. ഓണവില്ല് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അമ്പും വില്ലും ഉള്ള ആയുധമായിട്ടുള്ള വില്ലും അമ്പും തന്നെയാണ്. മൃഗങ്ങളെ കൊല്ലാനും ശത്രുക്കളെ കൊല്ലാനും വേട്ടയാടാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന സമരായുധമായ യുദ്ധോപകരണമായ വില്ലിനെ മലർത്തിയിട്ട് അതിന്മേൽ കൊട്ടി പാട്ട് പാടുന്ന ഒരു രീതി വള്ളുവനാട്ടിലുണ്ടായിരുന്നു. അതിനു പുറമെ ഉത്രാടപ്പാതിരയ്ക്ക് മാദേവരെ തൊഴിൽ ഉണർത്താൻ തിരുവരങ്ങത്തെ പാണനാരുടെ പിന്മുറക്കാർ ഉടുക്കു കൊട്ടി വരാറുണ്ടായിരുന്നു. അതിനൊരു പാട്ടൊക്കെ ഉണ്ട്. നാഥ നാഥ തുയിലുണരേണം, അഴകൊടെ നാഥ തുയിലുണര്, സന്ധ്യയുമേ പെട്ടു താ തുയിൽ അവരുടെ വാതിലടച്ചുതാ. അത് ഉടുക്കുകൂട്ടിയാണ് പാട്. വള്ളുവനാടിന്റെ തെക്കെ അറ്റമായ കുന്നംകുളത്ത് ഓണത്തല്ല് എന്നൊരു സവിശേഷ കായിക വിനോദം കൂടി ഉണ്ടായിരുന്നു. അനവധി വർഷങ്ങളായിട്ട് ഓണത്തല്ലും നിലനിന്നിരുന്നു. ഓണത്തല്ലിൽ

0: ജോഡികൾ തമ്മിലുള്ള തല്ലാണ്. ആട്ടക്കളം പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാമീണ രൂപം ഗ്രാമങ്ങളിൽ കുട്ടികൾ ഓണക്കാലത്തെ വിനോദമാക്കിയിട്ട് മാറ്റാറുണ്ടായിരുന്നു. ഈ ഓണത്തല്ലിന്റെ ഒറ്റ ജോഡികൾ തമ്മിലുള്ള തല്ലിൽ മർമ്മത്തടിക്കരുത്, ചോര പൊട്ടിക്കരുത്, അങ്ങനെ ചില നിയമങ്ങളുണ്ട്. ഇങ്ങനെ ഒറ്റ ജോഡികൾ തമ്മിൽ ദിവസങ്ങളോളൊക്കെ നിന്ന് തല്ലിയ ചരിത്രമുണ്ട്. അല്ല, തല്ലുമ്പോൾ നിയമം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് റഫറിമാരുണ്ടാവും, അവരാണ് ഈ ചായക്കാരന്മാർ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഈ ഓണത്തല്ല് വളരെ പ്രശസ്തമായ കേൾവി കേട്ട ഒരു ഓണാഘോഷമായിട്ട് തെക്കേ മലബാറിൽ നിലനിന്നിരുന്നു. ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോരോ കായിക കലാ വിനോദങ്ങളായി നാട്ടുകാരെ ഒരുമിപ്പിക്കാനും ആനന്ദിപ്പിക്കാനുമുള്ള വകകൾ ഒരുക്കിക്കൊണ്ട് ഓണം എന്നും മലയാളിക്ക് എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ ഒത്തൊരുമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓണം വാസ്തവത്തിൽ മനുഷ്യവംശത്തിന്റെ ഏറ്റവും ആദിമമായ ഒരു ഓർമ്മയാണ്, അവസാനമില്ലാത്തൊരു സ്വപ്നവുമാണ്.
1: പൂവിളിയും പൂവിടലും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയുമൊക്കെയായി ഓണാഘോഷ ചടങ്ങുകൾ നിരവധിയാണ്. പലതും പലരും മറന്നുപോയിരിക്കുന്നു. ഓണക്കാലത്ത് അത്തമൊരുക്കുവാൻ മലയാളിക്ക് വേണ്ടി പൂത്തിരുന്ന പല പൂക്കളും ഇന്ന് വിസ്മൃതിയിലേക്ക് മടങ്ങുകയാണ്. വാടാമലരും അതിരാണിയും ഓണപ്പൂവും കൃഷ്ണമുടിയും ചെമ്പരത്തിയും അരിപ്പൂവുമെല്ലാം അതിൽ വരുമെങ്കിലും മാവേലിയുടെ സ്വന്തം പൂവെന്നറിയപ്പെടുന്നത് തുമ്പപ്പൂവാണ്. മാവേലിയെ എതിരേൽക്കുവാൻ കൂട്ടത്തിൽ നിന്നും ഒതുങ്ങി മാറി ഒരു മൂലയിൽ ചെന്നു നിന്ന കുഞ്ഞു തുമ്പപ്പൂവിനെ മാവേലി വാത്സല്യത്തോടെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വെളുത്ത നിറക്കാരിയായ തുമ്പപ്പൂവിന് മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ നാണമായിരുന്നു. പിന്നീട് തുമ്പപ്പൂ ഓണത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്നു. അത്തം നാളിൽ പൂക്കളമൊരുക്കുമ്പോൾ തുമ്പയും തുളസിക്കതിരുമാണ് പ്രധാന വേഷക്കാർ. മാത്രമല്ല, തുമ്പക്കുടം കൊണ്ടാണ് ഓണത്തപ്പനെ അലങ്കരിക്കുന്നത്. സ്വർണമൂക്കുത്തി പോലെ പുല്ലിനടിയിൽ നിന്നും തലനീട്ടുന്ന മുക്കുറ്റി, ഓണക്കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ കടും നീല നിറത്തിൽ ചിതറക്കിടക്കുന്ന മുത്തുകൾ പോലെയുള്ള കാക്കപ്പൂവ്, വയൽവരമ്പുകളിലും ചതുപ്പുകളിലും ഊത നിറമുള്ള പൂക്കളുമായി ഇളകിയാടി നിന്നിരുന്ന അതിരാണിപ്പൂക്കളുമെല്ലാം ഇന്ന് വിട പറയുവാൻ തയ്യാറെടുക്കുകയാണ്.

നാട്ടിടവഴികളിൽ ഇവയിൽ ചിലതെങ്കിലും അടുത്ത കാലം വരെ നിന്നിരുന്നു. റോഡും പരിഷ്കാരങ്ങളും വികസനങ്ങളുമെല്ലാം ആദ്യം ചവിട്ടിയരച്ചു കളഞ്ഞത് ഈ സാധു സസ്യജാലങ്ങളെയായിരുന്നു. ഇന്ന് നമ്മുടെ അത്തക്കളങ്ങൾ നിറയ്ക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പലതരം പൂക്കളാണ്. ഓണക്കളികളും ഓണപ്പാട്ടുകളും മലയാളിയുടെ മറ്റൊരു ഗൃഹാതുരതയാണ്. ഓണക്കളികളിൽ എന്നും മുന്നിൽ നിന്നിരുന്ന ഒരു പ്രധാന കളിയാണ് ഓണത്തല്ല്. നാടുവാഴികളായിരുന്നു ഓണത്തല്ല് സംഘടിപ്പിച്ചിരുന്നത്. രണ്ട് ചേരികളിലായി തല്ലുകാർ അണിനിരക്കും. തല്ലിന് ചില നിയമങ്ങളുണ്ട്. നിയമം തെറ്റിക്കുന്നവരെ പുറത്താക്കും. ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് കയറിയും ഇറങ്ങിയും ഓണത്തല്ല് അങ്ങനെ സന്ധ്യ മയങ്ങിയാലും നീളും. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒരനുഷ്ഠാനം പോലെ നടത്തിവരുന്ന കളിയാണ് ഓണത്തുള്ളൽ. ഊഞ്ഞാലിൽ ആടാതിരുന്നാൽ ഓണമായില്ല എന്ന് വിശ്വസിച്ചിരുന്നു നമ്മൾ. അത്രത്തോളം ഊഞ്ഞാലിന് ഓണവുമായി ബന്ധമുണ്ട്. ഓണം വരുന്നെന്ന അറിയിപ്പാണ് ഊഞ്ഞാല് കെട്ടൽ. മാവിലും പ്ലാവിലും പുളിയിലുമെല്ലാം കെട്ടുന്ന ഊഞ്ഞാലുകളിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആടുന്നു. ഊഞ്ഞാൽ പാട്ടുകൾ എന്നൊരു ശാഖ തന്നെ മലയാളത്തിൽ പിറവിയെടുത്തത് ഊഞ്ഞാലാട്ടത്തിന്റെ ഗരിമ കൊണ്ട് തന്നെ. മനസ്സും ശരീരവും ഒരുപോലെ ആനന്ദിക്കുമ്പോൾ ഊഞ്ഞാൽ പാട്ടുകളും ഉയരുന്നു. ഊഞ്ഞാല് കെട്ടുവാൻ ഒരു മരം പോലുമില്ലാത്ത, മണ്ണില്ലാത്ത, തൊടിയോ മുറ്റമോ ഇല്ലാത്ത വീടുകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി ഊഞ്ഞാൽ ഒരു സങ്കല്പമായി മാറും. അവർ സങ്കല്പങ്ങളിലാടും. വള്ളംകളിയും കുമ്മാട്ടിക്കളിയും തലപ്പന്തുകളിയും പാവക്കൂത്തുമെല്ലാം ഓണക്കളികളിൽ പേരും പെരുമയും ഉണ്ടായിരുന്നവയാണ്. ഗ്രാമങ്ങളിലെങ്കിലും ഇവയുടെ ചെറിയ തുടിപ്പുകളുണ്ട്.

പരിവേഷമുള്ള ഒരു വിനോദമാണ് തുമ്പിതുള്ളൽ. പാടിയും കൊട്ടിയും വട്ടമിട്ടിരിക്കുന്ന യുവതികളുടെ നടുവിൽ മുഖം മറച്ച് പൂക്കുലയേന്തി തുമ്പിയായിരിക്കുന്ന സ്ത്രീയെ മറ്റുള്ളവർ ചേർന്ന് തുള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് തുമ്പിതുള്ളൽ. തുമ്പിതുള്ളുന്നത് ദേവീ പ്രസാദത്താലാണെന്നും പ്രസാദിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ചൊരിയുമെന്നുമെല്ലാം വിശ്വാസം. ഓണക്കളികളിലെല്ലാം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്.

0: പ്രകൃതിയോട് നന്ദി പറഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും മണ്ണിൽ മനുഷ്യൻ ആഹ്ലാദമൊരുക്കുന്നു.
1: വടക്കൻ കേരളത്തിൽ നിന്നുകൊണ്ട് ഓണത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തെക്കൻ ഓണത്തെ പോലെ വലിയ ഒരു സന്തോഷമൊന്നും ഒരുപക്ഷെ ഓണം നൽകുന്നില്ല.
0: പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ഇ ഉണ്ണികൃഷ്ണൻ.
1: പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മാവേലി, ഓണവുമായി ബന്ധപ്പെട്ട ജനകീയമായ പുരാവൃത്തം, സത്യത്തിൽ നമ്മുടെ കാർഷിക അവബോധത്തിന്റെ തന്നെ ബഹിസ്ഫുരണമാണ് ഇത്തരം മിത്തുകളെ ഉണ്ടാക്കുന്നത്. ചെളിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന ഓരോ ഞാറും തളിർത്ത് വളർന്ന് പൂത്ത് വിളഞ്ഞു നിൽക്കുന്ന പാടത്തിന്റെ ഒരു പുനരാവിഷ്കാരമാണ് ഈ പുരാവൃത്തത്തിലൂടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. മാവേലി എത്ര മണ്ണിലേക്ക് ആഴുമ്പോഴും സമൃദ്ധിയുമായിട്ട് പുനരവതരിക്കുന്ന നെൽപ്പാടകൾ, നെൽച്ചെടികൾ, അതിന്റെ അനന്തമായ വൈവിധ്യങ്ങൾ, അതിനെ പാടി പുകഴ്ത്തിയ പാണന്റെ പാട്ടുകൾ, പുള്ളുവന്റെ വീണയുമായിട്ട് കൊയ്ത്തുപാടങ്ങളിൽ കതിർപ്പാട്ടുകൾ പാടിയിരിക്കുന്ന പഴയ കാർഷിക സംസ്കാരം, ഇതൊക്കെ ഈ ഒരു സമൃദ്ധിയുടെ കാലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാവേലിക്കാലം, ഓണക്കാലം എന്നത്. ഒരുപക്ഷെ മാവേലി സങ്കല്പത്തിന് വടക്കൻ കേരളത്തിൽ ഉള്ള ഒരു മുഖമല്ല മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഉള്ളത്. ഓണത്തിന്റെ ഒരു പൊലിമ വടക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തെ പോലെ ഉണ്ടാവണമെന്നില്ല. വടക്കൻ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലൊക്കെ ഓണത്തിന് വരുന്ന മാവേലി ദീപാവലി കാലത്താണ് തിരിച്ചു വരുന്നത്. ഇവിടെ പൊലിയന്തറ പാല നാട്ടിക്കൊണ്ട് ഏഴിലം പാലയുടെ കമ്പുകൾ നാട്ടിയിട്ട് ദീപവും തിരിയും വെച്ച് മാവേലിയെ യാത്രയാക്കുന്ന ഒരു അനുഷ്ഠാനം തന്നെ ദീപാവലി കാലത്തുണ്ട്. പൊലിയന്ത്ര പൊലിയന്ത്ര എന്നൊക്കെ വിളിച്ചിട്ട് കുട്ടികളൊക്കെ മാവേലി യാത്രയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മാവേലി കാലമാണ് വടക്കൻ കേരളത്തിലുള്ളത്. ഓണത്തിന് മാംസഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ തെക്കൻ കേരളത്തിലെ ആളുകൾക്ക് ചിലപ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നാം. പക്ഷെ വടക്കൻ കേരളത്തിൽ മാംസഭക്ഷണം ഓണത്തിന് കഴിക്കുന്നു. ഒരുപക്ഷെ മാവേലിയുടെ അസുരപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു സങ്കല്പമായിട്ട് നമുക്ക് അതിനെ കാണാൻ വേണമെങ്കിൽ, സത്യത്തിൽ മാവേലിയുടെ പക്ഷത്ത് നിൽക്കുന്ന ചില വിശ്വാസങ്ങൾ, അതോടൊപ്പം തന്നെ മാവേലി പാതാളത്തിലേക്ക് ആഴ്ത്തിയ വാമനന്റെ പക്ഷത്ത് നിൽക്കുന്ന വിശ്വാസങ്ങൾ, ഇത് തെക്കും വടക്കും എന്ന് പറയുന്ന ഒരു ജനതയുടെ വിശ്വാസം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചില പക്ഷങ്ങളാണ്.
0: കർക്കടകത്തിലെ ദുരിതപർവ്വങ്ങൾ കഴിഞ്ഞ് ചിങ്ങപ്പുലരിക്കായി കാത്തിരിക്കുന്ന മലയാളിയുടെ മുന്നിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി പറന്നെത്തുന്ന പക്ഷിയാണ് ഓണക്കിളി. ഓണത്തിന്റെ ഐശ്വര്യം വാലിട്ടെഴുതിയതുപോലെ കണ്ണിൽ നിറച്ചാണ് ഓണക്കിളികൾ പറന്നുവരുന്നത്. ഓണക്കിളിയെ കണ്ടാൽ മതി വയറു നിറയും എന്നൊരു ചൊല്ല് തന്നെ നിലവിലുണ്ട്. കറുപ്പും കൊന്നപ്പൂവിന്റെ നിറവും ഒരു കൊളാഷ് ചിത്രം പോലെ പ്രകൃതി ഈ പക്ഷിക്കുമേൽ വാരി വിതറിയിരിക്കുന്നു. ഓണം വരുന്നതറിയാത്ത ഒരു പുൽക്കൊടി പോലും നമ്മുടെ കൊച്ചുദേശത്തില്ല. ഉറുമ്പിനും പല്ലിക്കും പഴുതാരയ്ക്കും വരെ ഓണമുണ്ട്. തിരുവോണനാളിൽ ഇലപോലും മുറിക്കാതെയാണ് മലയാളി ഓണം ആഘോഷിക്കുന്നത്. ഉത്രാടത്തിൽ തന്നെ ഇലകളെല്ലാം മുറിച്ചു വയ്ക്കും. വാഴയ്ക്കും ഓണമുണ്ട് എന്ന വിശ്വാസത്തിന് എത്ര വലിയ പരിശുദ്ധിയാണ്. അടുക്കള ചുമരിൽ അരിപ്പൊടി കലക്കിയത് കൈപ്പത്തിയിൽ മുക്കി പതിച്ചിരുന്നു പഴയ ഭവനങ്ങളിൽ. പല്ലിക്കും പാറ്റയ്ക്കും ഉറുമ്പിനും ചിലന്തിക്കുമെല്ലാം തിരുവോണമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മലയാളിയുടെ പ്രവൃത്തിയായിരുന്നു അത്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഇത്രത്തോളം സമഭാവനയുള്ള ഒരു ഉത്സവം ആഘോഷിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് ഏത് ദേശത്ത് കഴിഞ്ഞാലും മലയാളി ഓണത്തെക്കുറിച്ച് ഓർക്കുന്നതും ഓണം ആഘോഷിക്കുന്നതുമെല്ലാം. മലയാളിയുടെ പ്രിയ കവി വൈലോപ്പിള്ളി

ഇതുപോലെ ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മലയാളിയുടെ മനസ്സിലെ ഇത്തിരി പോന്ന നന്മയും പ്രതീക്ഷയും ആഹ്ലാദവുമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. എന്നും ഒരു പ്രവാസിയുടെ ജീവിതം അനുഭവിച്ചവരാണ് മലയാളികൾ. ആദ്യകാലങ്ങളിൽ ദേശസേവനത്തിന്റെ ഭാഗമായി പട്ടാളത്തിലായിരുന്നു പോയിരുന്നതെങ്കിൽ പിന്നീട് സിംഗപ്പൂരിലേക്കും മലയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കുമാണ് മലയാളികൾ തൊഴിൽ തേടി പലായനങ്ങൾ നടത്തിയത്. അക്കാലത്തെല്ലാം മലയാളി ഓണമുണ്ണുവാനും ഓണം ആഘോഷിക്കുവാനും നാട്ടിലേക്ക് മടങ്ങി വരുമായിരുന്നു. വീട്ടുകാർക്ക് പ്രിയപ്പെട്ട ബന്ധുവിൻ്റെ മടങ്ങിവരവും ഓണവും ഇരട്ടി മധുരം സമ്മാനിക്കുന്ന ആഘോഷവേളകളായിരുന്നു. അതിനെല്ലാം ശേഷമാണ് മലയാളി എണ്ണ വിളയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമെല്ലാം ചേക്കേറിയത്. തൊഴിലിൻ്റെ സ്വഭാവമനുസരിച്ച് നാട്ടിൽ വരുവാൻ കഴിയാത്തവർ ഓണം ആ നാട്ടിൽ തന്നെ ആഘോഷിച്ചു. ഇന്ന് മറുനാടൻ മലയാളികളുടെ ഓണാഘോഷവും ഒരു വാർത്തയാണ്. മലയാളിയുടെ ഓണത്തെക്കുറിച്ച് അമേരിക്കക്കാർക്കും അറബികൾക്കും അറിയാം. അവർ ഓണസദ്യയുടെ വൈവിധ്യങ്ങൾ കണ്ട് അതിശയിക്കുന്നു. ഓണക്കളികളിൽ ഒരു ദേശത്തിന്റെ തനിമയും സംസ്കാരവും ദർശിക്കുന്നു. ഓണത്തോട് സാദൃശ്യമുള്ള ചില ഉത്സവങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. പുതുവർഷത്തിലെ ആദ്യ 5 ദിനങ്ങൾ പൂക്കളമിട്ടും കോടിയുടുത്തുമെല്ലാം ആഘോഷിക്കുന്ന തായ്ലാന്റാണ് അവയിൽ ഒരു രാജ്യം. ഏറ്റവും രസകരമായ സംഗതി, നമ്മുടെ പുലികളിയോട് സാമ്യം തോന്നിക്കുന്ന ഒരു കളിയും അവിടെ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ്. മക്കളും ചെറുമക്കളും മരുമക്കളുമെല്ലാം തറവാട്ടിൽ ഒത്തുകൂടി ഓണം ആഘോഷിച്ചിരുന്ന കാലം മലയാളി മറന്നുകഴിഞ്ഞു. ഇന്ന് തറവാടുകളില്ല, കൂട്ടുകുടുംബങ്ങളില്ല, എട്ടുകെട്ടുകളും നാലുകെട്ടുകളുമെല്ലാം വിദേശികൾക്ക് ടൂറിസത്തിൻ്റെ പേരിൽ ദിവസ വാടകയ്ക്ക് നൽകേണ്ടവയാണ്. മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമെല്ലാം പകൽ വീടുകളിലും വൃദ്ധസദനങ്ങളിലും ചിട്ടയൊപ്പിച്ച് ജീവിക്കുന്നു. ഓർമ്മകളുടെ വേദനിപ്പിക്കുന്ന കടന്നൽ കൂടുകളേറ്റ് അവരുടെ ദുർബലമായ ഹൃദയങ്ങൾ വേദനിക്കുന്നു. അണുകുടുംബങ്ങളിൽ ആർക്കും ആരെയും നോക്കുവാനോ സംരക്ഷിക്കുവാനോ സമയമില്ല. കാലത്തിനു മുന്നിലും പിന്നിലും വിലങ്ങുകളിട്ട് പായുകയാണ് മനുഷ്യർ. നനുത്ത ഹൃദയവികാരങ്ങൾക്കൊന്നും ഇവിടെ ഇടമില്ല. ടാർജറ്റും അച്ചീവ്മെന്റുകളും ഇൻസെന്റീവുകളുമെല്ലാം വിഴുങ്ങിയ ജീവിത തിരക്കുകൾക്ക് മുന്നിൽ ഏറ്റവും പുതിയ തലമുറയുടെ ഓണം ഒരു ഓലക്കുട പോലെ കാറ്റിൽ പറന്നു പോവുകയാണ്.

0: ഇന്നത്തെ ഓണവും പഴയ ഓണവുമായിട്ട് വളരെ വളരെ വ്യത്യാസങ്ങളുണ്ട്.
1: പഴയ ഓണക്കാലത്തെക്കുറിച്ചും ഇന്ന് വന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും പ്രമുഖ എഴുത്തുകാരനായിരുന്ന കേശവദേവിന്റെ പത്നി ശ്രീമതി സീതാലക്ഷ്മി ദേവ്.
0: പണ്ടത്തെ ഓണമാണെങ്കിൽ അത്തം അടുക്കുന്ന സമയത്ത് വിളകളിലെ എല്ലാവരും കൂടെ പോയി പൂക്കളെറുത്ത് അത്തം ഇടാനുള്ള ഒരുക്കങ്ങള് എല്ലാ കൂട്ടുകാരോത്ത് ഒരു വല്ലാത്ത ഒരു ഉത്സവ ലഹരിയായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള ഓണം എല്ലാം റെഡിമെയ്ഡ് പൂക്കള്. പണ്ടത്തെ പോലെയുള്ള യാതൊരു മഹാത്മ്യവും അതിൽ ഞാൻ കാണുന്നില്ല. ആ പുതുമ എല്ലാം നഷ്ടപ്പെട്ട് പണ്ട് ഞങ്ങളെ കാലത്തൊക്കെ ഊഞ്ഞാലാട്ടവും തുമ്പിതുള്ളലും ഇന്ന് ഇതൊന്നും എനിക്ക് കാണാനില്ല. ഓരോ സ്ഥലത്തും പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഇട്ട് മത്സരാർത്ഥം, പണ്ട് മത്സരാർത്ഥം ഒന്നും ഇല്ലായിരുന്നു. പണ്ടുള്ള അർത്ഥം എല്ലാം ഒറിജിനൽ പൂക്കള്, എല്ലാം വീട്ടിന്റെ പരിസരത്ത് നിന്നും വീടുകളിൽ നിന്നും എല്ലാം പറിച്ചെടുത്ത പൂക്കൾ തന്നെയായിരിക്കും ഊഞ്ഞാലാട്ടവും. ഇതൊന്നും ഇപ്പോഴ് ഓർമ്മയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക രീതിയാണ്. ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാം ഒരു ആർത്തിരമ്പലാണ്. ഞങ്ങളുടെ നാട്ടിലെ ഓണം എന്ന് വെച്ചാൽ വിറവ് കയറുക, അതോടൊപ്പം ഊഞ്ഞാല് കെട്ടുക, ഊഞ്ഞാല് കെട്ടാനുള്ള വള്ളി ശേഖരിക്കാനായിട്ട് വീട്ടിൽ വരുന്ന ജോലിക്കാരെ കൊണ്ട് ഊഞ്ഞാല് കെട്ടുക, അത്തപ്പൂ ഇടാനായിട്ട് അത്തപ്പൂ കള ഒഴുക്കാനുള്ള ആളുകളെ വിളിക്കുക, ഇതെല്ലാം ഒരു ഉത്സവ ലഹരിയായിരുന്നു കുട്ടികൾക്കെല്ലാം.

0: പക്ഷെ ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. റെഡിമെയ്ഡ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഓണമായിട്ടാണ്. പക്ഷെ അന്നും കർക്കടക മാസത്തിൽ തന്നെ ചില വീടുകളിൽ പലഹാരം ഉണ്ടാക്കാനായിട്ട് മുറികളിൽ കയറി കഥകടച്ചിരുന്ന് ഉണ്ടാക്കലൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നു. അതെല്ലാം ഇപ്പോഴും അപ്പോഴുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വളരെ വളരെ മാറ്റങ്ങളാണ്.
1: മലയാളിയുടെ നാട്ടുമൊഴി പഴക്കങ്ങളിലും ചൊല്ലുകളിലുമെല്ലാം ഓണം ഒരു മഴവില്ലായി തെളിഞ്ഞു നിൽപ്പുണ്ട്. കാണം വിറ്റും ഓണമുണ്ണണം എന്നും ഓണം കഴിഞ്ഞാൽ ഓട്ടക്കലമെന്നും ഓണം കയറാ മൂലയെന്നുമെല്ലാം മലയാളി പറഞ്ഞ് ശീലിച്ചത് ഓണം പകർന്നു തന്ന ജീവിത പരിസരത്തു നിന്നാണ്. കുടവയറനായ ഓണത്തപ്പന് മലയാളി കാലികമായി ധാരാളം പരിഷ്കാരങ്ങൾ നൽകി. ഓണത്തപ്പന്റെ സങ്കല്പത്തിലുള്ള തെയ്യമാണ് ഓണത്താറ്. കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഇത് പ്രചാരത്തിലുള്ളത്. ഒരു ചെറിയ ആൺകുട്ടിയെയാണ് ഓണത്താറിന്റെ വേഷം കെട്ടിക്കുന്നത്. അകമ്പടിയായി ചെണ്ടയും കൊട്ടും പാട്ടുമുണ്ടാകും. വലത് കൈയിൽ മണിയും ഇടത് കൈയിൽ ഓണവില്ലും പിടിച്ച് മണിമുട്ടിക്കൊണ്ടാണ് തെയ്യമാടുന്നത്. ഓണം ഇങ്ങനെ മലയാളി ഹൃദയത്തിലൂടെ ഭിന്നഭാവങ്ങളിൽ രസങ്ങളിൽ ഒഴുകി പടരുന്നു. കാർഷിക വൃത്തിയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മഭാവം ഓണത്തിനുണ്ട്. വിത്തും വിതയും നിലമൊരുക്കലും കളപറിക്കലും കൊയ്ത്തും മെതിയുമെല്ലാം ചേരുന്ന സംസ്കാര ചക്രത്തിലെ ഏറ്റവും നല്ല ആഹ്ലാദവേളയിലാണ് ഓണമെത്തിയിരുന്നത്.

അരവയറും മുഴുപട്ടിണിയും ദാസ്യവേലകളുമായി കഴിഞ്ഞിരുന്ന ദരിദ്രജനവിഭാഗത്തിന് ഓണം ഇല്ലായ്മകൾക്കിടയിലെ സമൃദ്ധിയായിരുന്നു. ചൂഷകരും ചൂഷണവുമെല്ലാം കടലുകടത്തിവിട്ട സാമൂഹ്യ പരിസരത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറെ പുരോഗമിച്ചിരിക്കുന്നു. ഇന്ന് ഓണസദ്യ ഉണ്ണുവാൻ ഓണനാൾ വരെ കാത്തിരിക്കണ്ട, എപ്പോൾ വേണമെങ്കിലും തൂശനിലയിൽ ഇഞ്ചിയും മാങ്ങയും നാരങ്ങയും കിച്ചടിയും പച്ചടിയും അവിയലും സാമ്പാറും ചേരുന്ന സദ്യ ഉണ്ണാം. എത്ര തരം പായസം വേണമെങ്കിലും ഒരുക്കാം, കുടിക്കാം. പക്ഷേ ഓണസദ്യ ആകണമെങ്കിൽ അതിൽ മറ്റു പല സ്നേഹങ്ങളും കലരണം. പ്രകൃതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന ആ ഭാവമാണ് ഓണസദ്യയിലെ പ്രധാന വിഭവം. എന്നും കഴിക്കുന്ന ചോറ് തന്നെയാണ് ഓണത്തിന് തൂശനിലയിലും വിളമ്പുന്നത്. പക്ഷേ ആ നല്ല ദിവസം വീട്ടുകാർക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം എല്ലാ പരിഭവങ്ങളും വേദനകളും പിണക്കങ്ങളും മറന്നൊത്തുകൂടുമ്പോൾ അവിടെ ഒരു പുതിയ ലോകം പിറക്കുന്നു. അതിൻ്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ ചേർന്നാണ് ഒരു വർഷം കടക്കേണ്ടത്. അതിൻ്റെ മുന്നൊരുക്കമാണ് ഓണദിനങ്ങൾ സമ്മാനിക്കുന്നത്. ദ്രാവിഡ ജനതയുടെ ആദിഭാവങ്ങൾ ഓണത്തിൻ്റെ അരങ്ങിലും അണിയറയിലും ഉൾച്ചേർന്നിരിക്കുന്നു. പുരാണങ്ങളിൽ അസുരന്മാരെല്ലാം ദുഷ്ടന്മാരാണ്. എന്നാൽ അവർക്കിടയിൽ സത്യവും നീതിയും ധർമ്മവുമെല്ലാം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു രാജാവ് കഥകൾക്കുള്ളിലെ കൗതുകമാണ്. ഒരുപക്ഷെ കലർപ്പില്ലാത്ത കേരളത്തെ പ്രതിനിധീകരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യൻ നീതിമാനായ അസുരരാജാവ് തന്നെയാണ്. ഓണം അങ്ങനെ മലയാളിയുടെ ഭാവുകങ്ങളിൽ ഒരിക്കൽ കൂടി മുദ്രയിടുകയാണ്. നാം മറന്നുപോകുന്ന പലതും മറക്കരുതേ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഓണം ഒരു പിൻവിളിയാണ്. സ്വന്തം ചിറകിനുള്ളിലേക്ക് ഒരു തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ മാടി വിളിക്കുന്നത് പോലെ നമുക്ക് ആ സുരക്ഷിതത്വത്തിൽ അമരാം, എല്ലാ ദുഃഖങ്ങളും മറക്കാം.

ചന്ദ്രനില ഉദിക്കുമ്പോൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന

ദിവ്യ. ആഖ്യാനം ഷീലാരാജ്. നിർവഹണം ജി ജയ. തയ്യാറാക്കിയത് സുജിത അനിൽ.

0: നാളെ ശാസ്ത്ര ലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. ഡോക്ടർ ടി വി വിനീഷ് സംസാരിക്കുന്നു.
1: കടലിൽ കാണുന്നവയെല്ലാം മത്സ്യങ്ങൾ തന്നെയാണോ? തിമിംഗലങ്ങളെ നോക്കൂ. കടലിലെ ജലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, സസ്തനികളാണ് എന്നറിയാമല്ലോ. എങ്ങനെയാണ് ജലജീവികളായ സസ്തനികൾ ഉണ്ടായത്? അത് അത്ഭുതകരമായ പരിണാമ കഥയാണ്. കെട്ടുകഥയല്ല, സുദൃഢമായ തെളിവുകളുള്ള ശാസ്ത്രകഥ.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇന്ന് രാത്രി 9:15 ഓണം കഥാവേളയിൽ ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന കഥയാണ് എസ് സിത്താര എഴുതി അവതരിപ്പിക്കുന്ന സെന്ന. ഇന്ന് രാത്രി 9:15 ഓണം കഥാവേളയിൽ. ഇന്ന് രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങളാണ്, കേൾക്കാൻ മറക്കരുത്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പിഎം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
2: ITIകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ITIs പിഎം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ITIകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ITIകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ITIകൾ പ്രവർത്തിക്കും. ഹബ് ITIകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ITIകൾക്കും ലഭിക്കും. ITIകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പിഎം സേതു പദ്ധതിയിലൂടെ ITI വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും.

0: വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ITIകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ITI കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ITIകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. PM SETU പദ്ധതിയുടെ പ്രധാന സവിശേഷത: ചില വലിയ ITIകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ITI പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ITIകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് PM SETU.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് PM SETU പദ്ധതിയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നേപ്പാളിലെ ഫോട്ടേകോസി നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500 വിനോദസഞ്ചാരികളെ കാണാതായി. 46 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് റിസുവ മേഖലയിലാണ് പ്രളയമുണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1234 എന്ന നമ്പറിലും 1144-9851-28-9445 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിലകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +977-985-131-6807, +977-970-910-7500 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു.

0: വരികയാണെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 9447111844, 9747132417. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. പ്രസിദ്ധമായ തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഇന്നലെയാണ് കാനഡയിലെത്തിയത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4 ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. 1 ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഷ്ടബന്ധം എന്ന ചിത്രത്തിൽ യേശുദാസും ആശാലതയും പാടിയത്. ചൊവ്വൂർ കൃഷ്ണൻകുട്ടിയുടെ വരികൾക്ക് എ.ടി. ഉമ്മറിന്റെ സംഗീതം.

0: Thousands of devotees gathered at mosques and shrines across the valley and offered special prayers on the occasion. The largest gathering was held at the Hazrat Bal Shrine in Srinagar, where the holy relic of Prophet Muhammad was displayed, drawing thousands of devotees who offered prayers and sought blessings. Similar gatherings were held at major shrines and mosques in different parts of Kashmir. Devotees prayed for peace, harmony and prosperity in Jammu and Kashmir and for the well-being of people across the world. Meanwhile, Lieutenant Governor Manoj Sinha and Chief Minister Umar Abdullah greeted people on the occasion. Ishfaq Shah, Akashwani News, Srinagar.
1: The President, Vice President and Prime Minister have greeted people on the occasion of Onam and Eid-e-Milad. The Indian Institute of Creative Technologies, IICT, and Netflix have announced scholarships for 100 students to support next generation of Indian storytellers. Under this scholarship scheme, students will be provided up to 80% financial support across six professional programs comprising 2 one-year diploma programs and 4 six-month certificate programs. The announcement has come after Prime Minister Narendra Modi held a meeting with co-CEO of Netflix, Ted Sarandos, earlier this month. In men's cricket, hosts Sri Lanka reached 229 for 6 in their second innings at stumps on day 4 after receiving follow-on from India in the second and final test in Colombo. Sri Lanka now lead by 16 runs. Earlier in the day, the visitors enforced the follow-on after bowling Sri Lanka out for 290 in their first innings. India had declared their first innings at 503, powered by centuries from Dhruv Jorel and Devdutt Padikkal. The visitors are currently leading the two-match series 1-0. And now, before we end the bulletin, the headlines once again. Massive flash flood hits Nepal-Tibet border, claiming 46 lives and leaving nearly 500 people missing, including over 100 Indians. India assures all possible assistance as rescue and relief operations intensify in the Himalayan nation. Bihar and Uttar Pradesh step up preparedness amid possible rise in water levels of rivers after flash floods in the neighboring country. India and China reaffirm commitment to peace and tranquility in border areas, agree on 8-point consensus at 25th round of boundary talks in Beijing. And in men's cricket, India tighten grip on Colombo test as host Sri Lanka struggle at 229 for 6 in their second innings at stumps on day 4 after follow-on. That is all in the news at 9. Good night.
2: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇനി ഓണം കഥാവേളയുടെ നേരമാണ്.
3: ഓണം കഥാവേളയിൽ ഇന്ന് ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന കഥ എസ് സിതാര എഴുതിയ സെന്ന.
4: കാട്ടുവഴിക്കിരുവശവും സ്വർണം പുതച്ച് പൂത്തുനിൽക്കുന്ന മഞ്ഞക്കുന്നകളായിരുന്നു. ഓരോ മരത്തിൽ നിന്നും ഇറ്റുവീഴുന്ന നിറത്തുള്ളികൾ, ഇലകളുടെ കൂടാരങ്ങൾ, കാറ്റിൽ പൊഴിയുന്ന നെടുവീർപ്പുകൾ. വനമേലാപ്പിൽ സൗമ്യവും ശാന്തവുമായി സൂര്യനൊപ്പം തൊട്ടുനിൽക്കുന്ന ഈ മരങ്ങൾ കാണുമ്പോലെ അത്ര നിഷ്കളങ്ങറല്ലോ എന്ന് ദീപ്തി ഓർത്തു. മണ്ണിനോടടുക്കുമ്പോൾ അവയുടെ തടികൾക്ക് ധാർഷ്ട്യത്തിൻ്റെ കടുപ്പമേറുന്നു. വേരുകളിൽ അധിനിവേശത്തിൻ്റെ കയ്പുനീരുറയുന്നു. ഇരുണ്ട ജലപശിമയിലേക്ക് കാലുകളാഴ്ത്തെ അവ കൗശലത്തിൽ കുതിർന്ന മഞ്ഞിച്ച ഒരു വികൃതച്ചിരിയോടെ മൂരിനിവരുന്നു. കാടൊന്നടങ്കം വരാനിരിക്കുന്ന ആപത്സൂചനകളിൽ നടുങ്ങുന്നു. ഓർത്തു വന്നപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. രാധികയാണ്. എവിടെ എത്തി? അവൾ ചോദിച്ചു. എന്തായി, വല്ലതും നടക്കുമോ? ഡ്രൈവർ സീറ്റിൽ ഒറ്റനോട്ടവുമായിരിക്കുന്ന ജാഫറിനെ ഒന്ന് പാളി നോക്കി. മുക്കിയും മൂളിയും എന്തൊക്കെയോ പറഞ്ഞ് ദീപ്തി ഫോൺ വെച്ച് പുറകിലേക്ക് ഒന്നുകൂടി ചാരി. പതുക്കെ കാർ ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു. പുരാതനമായ ഒരു അങ്ങാടി കടന്ന് തൂക്കുപാലം കയറിയിറങ്ങി അത് ഒരു മങ്ങിയ മലഞ്ചെരുവിലേക്ക് കിതച്ചു കയറി. ചരൽക്കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ഒരൽപ്പം മുകളിലേക്ക് കയറുമ്പോൾ പഴയ എന്നാൽ മുഷിയാത്ത ഒരു സാധാരണ വീട്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഈർപ്പമുള്ള ചില്ലു ജനലുകൾ. കാറിൽ നിന്നിറങ്ങിയതും തണുത്ത ഒരു കാറ്റ് ദീപ്തി ഉലച്ച് കടന്നുപോയി. ആദ്യത്തെ ആപത്സൂചന, വേരുകൾ ആഴ്ത്തരുത് കാറ്റു പറയുന്നു. തിരിഞ്ഞ് ഒഴുകിയൊലിച്ച് വേറെ ഏതെങ്കിലും മണ്ണിലേക്ക് പൊയ്ക്കോ. ഓ പിന്നെ, ദീപ്തി ചുണ്ടുകോട്ടി. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന മെലിഞ്ഞ സ്ത്രീയെ കണ്ടതും ചുണ്ടുകൾ വിനയം നിറഞ്ഞ ഒരു ചിരിയിലേക്ക് ഉടനെ വളയുകയും ചെയ്തു. ഉമ്മാ, ജാഫർ പതുക്കെ സ്ത്രീയെ ചുറ്റിപ്പിടിച്ചു. മുടിയിലൊന്ന് തടവി. ഇത് ദീപ്തി, സെന്ററിൽ എൻ്റെ അസിസ്റ്റന്റാണ്. ഉമ്മ ദീപ്തിയെ നോക്കി സ്വാഭാവികമായി ചിരിച്ചു. കൂടെ അതിഥി ഉണ്ടാവുമെന്ന് മോൻ പറഞ്ഞില്ലായിരുന്നു. ദീപ്തി ഒന്ന് പരുങ്ങി. അവൻ തികച്ചും സ്വാഭാവികമായി തന്നെ ഉമ്മയെ ചുറ്റിപ്പിടിച്ച്

മുന്നോട്ടേക്ക് നടക്കുകയാണ്. അതിനിടെ പഴയ ഒരു പാട്ട് മൂളുന്നുമുണ്ട്. പിന്നെ പെട്ടെന്ന് അത് നിർത്തി ചോദിച്ചു, ഉപ്പ ഓക്കെയല്ലേ? ഉമ്മയുടെ മറുപടി ദീപ്തി കേട്ടില്ല. അവർ പടികടന്ന് അകത്തേക്ക് കയറിയിരുന്നു. ധൃതിയിൽ അവൾ പുറകെ പോയി. ആദ്യത്തെ പടിയിൽ തന്നെ കാൽവിരൽ ചെന്നിടി ചിടറിയപ്പോൾ അടുത്ത അപൽസൂചന വന്നല്ലോ എന്ന് ഉള്ളിൽ മുറുമുറുത്തു. പിന്നെ ആ മുറുമുറുപ്പിനെ അടക്കം പിന്നിലുപേക്ഷിച്ച് ചെരിപ്പൂരി വീട്ടിനകത്ത് കാലുകുത്തി. ആ നിമിഷം കാലടികളിലെ ഞരമ്പുകൾ ഒന്ന് പിടഞ്ഞു. പുരാതനമായ ഏതോ പകയുടെ പൊള്ളൽ സൂചിക്കുത്തുകളായി തരിച്ചു കയറും പോലെ. ദീപ്തി ചുണ്ടിൻ കോണുകൾ ഉയർത്തി പുച്ഛത്തോടെ ചിരിച്ചു. ഇല്ല, തിരിച്ചു പോകാൻ ഒരുക്കമല്ല. തണുത്ത നിലത്തേക്ക് കാലുകൾ അമർത്തിയുരുമി അവൾ മുന്നോട്ട് നടന്നു. അവളുടെ കാലടികൾക്കടിയിൽ വീട് കിതച്ചു ചൂളി. വാ, ഉപ്പേ കണ്ടിട്ട് വരാം, ജാഫർ വിളിച്ചു. ആ വാചകം കേട്ടതും ദീപ്തിയുടെ മനസ്സ് വലിയൊരു ചുഴിയിലേക്ക് കൂപ്പുകുത്തി. നെഞ്ച് പടപടായിടിച്ചു. സ്വപ്നത്തിലെന്നോണം എണീച്ച് അവൾ അയാൾക്കും ഉമ്മയ്ക്കും പുറകെ പോയി. ആ വീടിന് ചേരാത്ത വിധത്തിൽ ഉപ്പയുടെ മുറി മനോഹരമായി അലങ്കരിച്ചിരുന്നു. അതിവൃത്തിയിൽ തിളങ്ങുന്ന വെളിച്ചം ചിതറുന്ന ഒരു മുറി. അതിന്റെ അരികിൽ ജനാലയും പുറം കാഴ്ചകളും കാണും വിധം ഒരു ഭീമൻ കട്ടിൽ. ഇളം നിറത്തിൽ മനോഹരമായ വിരികൾ. ചുമരിനോട് ചേർന്ന് നരച്ചു ക്ഷീണിച്ച ഒരാൾ പുറം തിരിഞ്ഞു കിടക്കുന്നു. അയാളുടെ വെണ്മയിൽ തിളങ്ങുന്ന മുണ്ടിനടിയിലൂടെ കട്ടിലിന് പുറത്തേക്ക് നീണ്ടുപോകുന്ന മൂത്രട്യൂബ് മാത്രം ആ മുറിയുടെ പൊതുവെയുള്ള പൊലിപ്പിന് ചേരാത്ത വിധം ചുളുങ്ങി ലജ്ജിച്ച് കിടപ്പുണ്ട്. അതിനെ മറച്ചിട്ട ചുവപ്പ് ഫ്ലാനലിന്റെ വിടവുകളിലൂടെ മഞ്ഞ നിറമുള്ള മൂത്രം അപകർഷതയോടെ ഒഴുകിപ്പോകുന്നത് കാണാം. ദീപ്തി പതുക്കെ കട്ടിലിനരികിലേക്ക് ഒരടി വെച്ചു. വൃദ്ധന്റെ പകൽ മയക്കം പൊടുതന്നെ മുറിഞ്ഞു. തലച്ചോറ് ജാഗരൂകമായി. അദൃശ്യമായ അപൽ സൂചനകളിൽ കുത്തിപ്പിടഞ്ഞ് അയാൾ ധൃതിയിൽ കൈകാലുകൾ ഇളക്കി. ദീപ്തി ആ കാഴ്ച മുഴുവനായും കാണുകയായിരുന്നു. പുറകോട്ട് തിരിഞ്ഞ് കട്ടിലിൽ കൈയും കാലും മടക്കി ചുരുണ്ടുകൂടി കിടക്കുന്ന അവശമായൊരു മനുഷ്യരൂപം. ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന വിസർജ്യക്കുഴൽ. അത് മറച്ചുവെക്കാനുള്ള ദയനീയ ശ്രമങ്ങൾ. ദീപ്തിയൊന്ന് നെടുവീർപ്പിട്ടു. പകുതി വിജയത്തിന്റെ നെടുവീർപ്പ്. തോൽവിയുടേതായ ഈ കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു ഒരുപക്ഷെ ജീവിതം മുഴുവൻ കാത്തിരുന്നത്. പക്ഷേ തീർന്നിട്ടില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ മുറിയിലെ സോഫയിലിരുന്ന് ദീപ്തി വൃദ്ധനെ സാകൂതം നോക്കി. അയാളെ ജാഫറും ഉമ്മയും കൂടി തലയിണകൾ കൂട്ടിവെച്ച് ചാരിയിരുത്തിയിരിക്കുകയാണ്. ഇളം നീളം ബ്ലാങ്കറ്റ് കൊണ്ട് അയാളുടെ കാലുകൾ മൂടിയിട്ടുണ്ട്. കണ്ണുകൾ തുറന്നിരിക്കുന്നു. പക്ഷേ ഒന്നും കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ദീപ്തി എപ്പോഴും ഉപ്പയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ജാഫർ രണ്ടുപേരോടുമായി ചിരിയോടെ പറഞ്ഞു, ഇവളൊരു ഫാനാ, ഉപ്പ എഴുതിയ ലേഖനങ്ങളൊക്കെ വള്ളിപുള്ളി വിടാതെ വായിച്ചിട്ടുണ്ട്. ആണോ? ഉമ്മ സന്തോഷത്തോടെ ചോദിച്ചു. ഉപ്പ എന്തേലും എഴുതിയിട്ട് എത്രയായി? ഈടെ ഒന്ന് വന്നല്ലോ, ദീപ്തി ഇടക്ക് കയറി. സെന്നയെപ്പറ്റി? സെന്ന? ഉമ്മ സംശയിച്ചു. സെന്ന എന്ന പേരുള്ള മഞ്ഞക്കൊന്ന, കാടൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധിനിവേശ കളസസ്യമില്ലേ? എന്തൊരു അടിപൊളി നിരീക്ഷണങ്ങളായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഉമ്മയ്ക്കൊരൽപ്പം സങ്കടം വന്നതുപോലെ തോന്നി. മോള് വായിച്ചത് വേറെ ആരുടെയെങ്കിലും ആർട്ടിക്കിളാവും. ഉപ്പ ഒന്നും എഴുതാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നല്ല വർഷങ്ങളായിട്ട്. ആ, അത് വിട്, ജാഫർ നിസാരമായി പറഞ്ഞു. ഉമ്മ, അവള് ജൈവ അധിനിവേശങ്ങളെപ്പറ്റി റിസർച്ച് നടത്തുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ നിറച്ചും മെറ്റീരിയൽസ് തപ്പിയെടുത്ത് വായിക്കലാണിപ്പോൾ പണി. തല നിറച്ചും അതല്ലേ, കൺഫ്യൂഷൻ ആയതാവും. ഉമ്മ ചിരിച്ചു. ആ, ഞാനും അതാ ഓർത്തേ. സംസാരത്തിനിടെ ഉടനീളം വൃദ്ധനെ ശ്രദ്ധിക്കുകയായിരുന്നു ദീപ്തി. ഒരു നിമിഷത്തിലെങ്കിലും മുഖം മാറുമോ, ഇരുളുമോ, വിവരണമാകുമോ എന്നൊക്കെ. വൃദ്ധനാണെങ്കിൽ പിടികൊടുത്തതേയില്ല. ഉലഞ്ഞ ഉറക്കാത്ത കണ്ണുകളുമായി അങ്ങനെ ഇരിപ്പാണ്. മോളുടെ വീടെവിടെയാ? ഉമ്മ ചോദിച്ചു. കണ്ണൂരിൽ ഇരിക്കൂറിനടുത്താ. വൃദ്ധന്റെ മുഖത്തുനിന്നും കണ്ണെടുക്കാതെ ദീപ്തി പറഞ്ഞു, നായാട്ടുപാറ. ആഹാ, ഉമ്മ അതിശയത്തിൽ ചിരിച്ചു. അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് റിസർച്ച് ആവശ്യങ്ങളുമായി ഉപ്പ വന്ന് താമസിച്ച കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് മോള് ജനിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ ജനിച്ചിട്ടുണ്ടാവില്ല, ദീപ്തിയുടെ സ്വരത്തിന് മൂർച്ച കൂടി. പക്ഷേ എൻ്റെ അമ്മയുണ്ടായിരുന്നു അവിടെ. അംബിക, അംബികാദേവി. നായാട്ടുപാറ. വൃദ്ധന്റെ തലച്ചോറിൽ അദൃശ്യമായൊരു നാവിടറി. ഊർത്തു. ചുണ്ടുകൂട്ടിപ്പിടിച്ച് വേദനിപ്പിച്ച് ഉമ്മ വയ്ക്കും പോലെ ഒരു മുള്ളോർമ്മ. അംബികാദേവി. അയാളുടെ നോട്ടം ഒന്ന് പാളി. ദീപ്തി വിജയസംതൃപ്തിയോടെ ഒന്നിളകിയിരുന്നു. നല്ല രസമുള്ള സ്ഥലപ്പേര് അല്ലേ? ഉമ്മ ചിരിയോടെ പറഞ്ഞു, നായാട്ടുപാറ. ഞങ്ങളുടെ നാടുപോലൊക്കെ തന്നെയാണോ ആവോ? ഞാൻ വടക്കോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ നാട് പോലെയൊന്നുമല്ല, ദീപ്തി വൃദ്ധന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അളന്നു മുറിച്ചു പറഞ്ഞു. കുന്നും മലയൊക്കെയുണ്ട്, പക്ഷെ ഇവിടുത്തെ ടൈപ്പ് ചെടികളും മരങ്ങളും ഒന്നുമല്ല. എന്റെ വീടിന് ചുറ്റും നിറയെ കറുത്ത പാറക്കൂട്ടങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് കാക്കപ്പൂ

നീലിച്ചു പൂത്തു കിടക്കും. അതിൻ്റെ ഒരു വശത്തൊരു പൊട്ടക്കിണറുണ്ട്. ഉള്ളു കാണൂല, നിറയെ മുള്ളും മുരടുക, പേരറിയാത്ത കുറേ ചെടികളും. അതിൻ്റെ വക്കത്തൊരു കോളാമ്പി ചെടിയുണ്ടായിരുന്നു, മഞ്ഞക്കോളാമ്പി. ദീപ്തിയുടെ വിവരണം നീണ്ടുപോയപ്പോൾ ഉമ്മ മനസ്സിലാകായ്മയോടെ എന്നാൽ ചിരിമായാതെ ജാഫറിനെ നോക്കി. ഓ മതി മതി, ജാഫർ പെട്ടെന്ന് എണീച്ചു. നാടിനെ പറ്റി പറയാൻ തുടങ്ങി അവൾക്ക് നൂറു നാക്കാ. നമുക്ക് ചായ കുടിക്കാം, ഉപ്പലേശം കടന്നോട്ടെ. രാത്രി ഭക്ഷണത്തിന് ശേഷം ഉമ്മ ദീപ്തിയെ അതിഥി മുറിയിൽ കൊണ്ടാക്കി. ജാഫർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. തിരിച്ചുപോകും മുന്നേ അവർ അവളുടെ തലയിൽ തടവി. എന്നാലും ഞാൻ ഉദ്ദേശിച്ച് തന്നെയാണ് കാര്യമെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ദീപ്തി ഒരൽപ്പം നാണവും വിഡ്ഢിത്തവും അഭിനയിച്ച് കണ്ണുകൂമ്പിച്ചിരിച്ചു. വാതിലടച്ച് കിടക്കയിലേക്ക് നിവർന്നു വീഴുമ്പോഴേക്കും വീണ്ടും രാധികയുടെ കോളെത്തി. എന്തായി? അവൾ റിസീവറിനപ്പുറത്ത് കുസൃതി ചിരിച്ചിരിച്ചു. ഭാവി അമ്മായി അമ്മയെയും അമ്മായിയപ്പനെയും കുപ്പിയിലാക്കിയോ? വല്ലതും നടക്കുമോ? ആവോ, ദീപ്തി ചിരിച്ചു. എന്തേലുമൊക്കെ നടക്കുമായിരിക്കും, അതൊക്കെ വിട്. നീ ഇത് കേട്ടെ, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണം മഞ്ഞക്കൊന്നയെപ്പറ്റി. ഒന്ന് തപ്പിയെടുത്തതാ, ഞാനിവിടെ ബിസി ആയി പോയതുകൊണ്ടാ. അടുത്ത ആർട്ടിക്കിൾ മഞ്ഞക്കൊന്നയെപ്പറ്റിയാണോ? അതിന് മാത്രമൊക്കെ ഉണ്ടോ അത്? പിന്നില്ലാതെ? കുറേ കാലമായി ഞാനിത് മനസ്സിലിട്ടുരുട്ടുന്നു. അവന്മാർ നമ്മളെ വിചാരിക്കും പോലെയല്ല, ഭീകരന്മാരാണ്. രാക്ഷസ കൊന്നകളെന്നാണ് അവരെ വിളിക്കുന്നത്. പടർന്നു പടർന്നെല്ലാം വിഴുങ്ങി തിന്നുന്ന കാടിൻ്റെ അർബുദം. നമ്മുടെ കാടുകളുടെ നല്ലൊരു ശതമാനം ഇവർ കയ്യേറി നശിപ്പിച്ചു കഴിഞ്ഞു. തങ്ങളൊഴിച്ച് മറ്റൊരു മരത്തിനെയും ചെടിയും വളരാൻ അനുവദിക്കില്ല. അതിനായി എന്ത് വൃത്തികെട്ട കളിയും കളിക്കും. ഏറ്റവും കഷ്ടം ഇതുങ്ങളെ വംശനാശം ചെയ്യാനാവില്ല. മണ്ണിനുള്ളിൽ വിത്തിട്ട് വർഷങ്ങളോളം ക്ഷമയോടെ കാത്തിരിക്കും. വെട്ടിമുറിച്ചാലും ചാവൂല. ഓ മതി, നിർത്ത്, രാധിക പറഞ്ഞു. എൻ്റെ അമ്മോ, എനിക്ക് തല ചുറ്റുന്നു. നിനക്ക് പിന്നെ എന്തേലും കിട്ടിയാൽ അതുതന്നെയാണല്ലോ മനസ്സിൽ. രാത്രിയേറെ വൈകി ദീപ്തി എണീച്ച് മുറിക്ക് പുറത്തിറങ്ങി. ഇടനാഴി താണ്ടി ജാഫറിൻ്റെ ഉപ്പയുടെ മുറിക്ക് മുന്നിലെത്തി. വാതിൽ പൂട്ടിയിട്ടില്ല. അണക്കാതെ വെച്ച ബെഡ്റൂം ലാമ്പിൻ്റെ നീല വെളിച്ചത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന വൃദ്ധനെ വ്യക്തമായി കാണാം. ദീപ്തി ലൈറ്റിട്ടു. അയാൾ തന്നെയും വ്യക്തമായി കാണേണ്ടതുണ്ട്. കട്ടിലിനടുത്തേക്ക് പോയി അവൾ ഒരു വശത്ത് അയാൾക്ക് മുഖാമുഖം ഇരുന്നു. അയാൾ കണ്ണുകൾ തുറന്ന് ആദ്യമായി അവളെ ഒന്ന് നോക്കി. പുറത്ത് കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങിയിരുന്നു. വീട് ഒന്നടങ്കം കിടുങ്ങും പോലെ വിറക്കുന്നു. എവിടുന്നോ നാട്ടുമരങ്ങൾ മഴയത്തു ഉലഞ്ഞാടുന്ന ഇരമ്പൽ. അയാളുടെ വിശ്വസ്തരാണ്, തിരിച്ചുപോയെന്ന് പറയുകയാണ്. നിന്റെ വിത്തുകളി മണ്ണിൽ വേണ്ട എന്നും. അതിന് എന്റെ വിത്ത് നിങ്ങൾ തന്നെയല്ലേ ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ടത്? ദീപ്തി മുഖവര ഒന്നുമില്ലാതെ വൃദ്ധനോട് പറഞ്ഞു. എത്ര വർഷങ്ങളായി, ഇപ്പോഴാണ് ഞാൻ മുളച്ചെണീച്ചത്. വൃദ്ധന്റെ പുരികങ്ങൾ ഒന്ന് അനങ്ങിയതുപോലെ തോന്നി. ഇനി ഇങ്ങനെ ഒരു മരമായിട്ട് എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പോണം. ദീപ്തി അമർത്തിയ ശബ്ദത്തിൽ തുടർന്നു. അറിയോ, എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഇപ്പൊ വയ്യാണ്ട് കിടപ്പാ. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, എല്ലാ കണക്കുകളും പിന്തുടരുന്നുണ്ടല്ലോ ഈ കിടപ്പിലും. അച്ഛനെ നോക്കാൻ നല്ല പാടാണ്, മനസ്സ് നേരെ നിൽക്കാത്തതല്ലേ. മനസ്സ് നിറച്ച മുറിവാണല്ലോ. എൻ്റെ അമ്മ കൊടുത്ത മുറിവ്, പിന്നെ നിഴല് പോലെ നിങ്ങളും. വൃദ്ധന്റെ കൺകോണുകളിൽ ചെറിയൊരു പതർച്ച വീണു. ദീപ്തി സംതൃപ്തിയോടെ അത് നോക്കി. ഇത്ര നല്ല കൃഷിക്കാരനായിട്ടും അച്ഛന് അമ്മയുടെ മനസ്സിലെ കളസസ്യങ്ങളെ വെട്ടി നശിപ്പിക്കാനായില്ല. നുഴഞ്ഞു കയറി വന്ന മൂന്നാമതൊരാൾ പാകിയിട്ട് പോയ പ്രണയത്തിൻ്റെ നശിച്ച കള. പ്രണയമൊന്നുമല്ല, വിഭ്രമം, ഒബ്സഷൻ, ഭ്രാന്ത് പിടിച്ച ലോയൽറ്റി. കൂടെ കിടക്കുമ്പോൾ പോലും അച്ഛനെ ഒന്ന് കണ്ണുയർത്തി നോക്കാത്തത്ര വേറൊരാളോടുള്ള വിധേയത്വം. നിങ്ങളൊരാളാണ് എൻ്റെ വീട് നരകമാക്കിയത്, എൻ്റെ അച്ഛൻ്റെ ജീവിതവും. ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതിയോ? വൃദ്ധൻ കണ്ണുകൾ ഇറുകിയടച്ചു. വർഷങ്ങൾക്ക് ശേഷവും മനസ്സിൽ നനഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന മട്ടിപ്പുഗന്ധം തലച്ചോറിലേക്ക് തികട്ടുന്നു. എത്ര ഒഴിച്ചു കളഞ്ഞിട്ടും കറ പോകാത്തത്. വീണ്ടും കണ്ണു തുറന്ന് അയാൾ ദീപ്തിയെ വെറുപ്പോടെ നോക്കി. ചില കളകൾക്ക് മരണമേയില്ല. വനമൊന്നാകെ നശിപ്പിച്ചിട്ടും ബാക്കിയായ ഒരു പടുവിത്ത് ഇന്നിതാ മരമായി മുന്നിൽ വന്ന് ചില്ല പടർത്തുന്നു, ഭയപ്പെടുത്തുന്നു. വൃദ്ധന്റെ മുഖം ഒരു പുച്ഛച്ചിരിയിൽ കൂടി. ഇതെന്റെ കൃഷിയിടമാണല്ലോ. ഇവിടുത്തെ കാറ്റ്, മെരുങ്ങിയ മരങ്ങൾ, പതിഞ്ഞമർന്ന മണ്ണ്, പകയിൽ പൂത്ത വീട്, അനുസരണയുള്ള ഭാര്യയും മകനും ഒക്കെയും എൻ്റേത്. എന്റെ അനുവാദമില്ലാതെ ഒരധിനിവേശക്കാർക്കും ഇവിടെ വേരൂറപ്പിക്കാനാവില്ല. അതൊക്കെ വെറുതെ, ദീപ്തി ചീറി. എനിക്ക് വായിക്കാനാവും നിങ്ങളുടെ മനസ്സ്. പുതിയ കളകളുടെ തന്ത്രങ്ങൾ അറിയാത്ത തളർന്നു കിടക്കുന്ന ഒരു വയസ്സിന് എന്താവാനാ? പ്രത്യേകിച്ച് നിങ്ങളുടെ മരുമോളായി ഞാൻ ഈ വീട്ടിലേക്ക് വരാനിരിക്കെ. ദീപ്തിയുടെ പുച്ഛച്ചിരി ഒന്നുകൂടി വിടർന്നു. നിങ്ങൾക്കറിയോ എത്ര കാലം തപ്പിയിട്ടാണ് നിങ്ങളെ എനിക്ക് കിട്ടിയതെന്ന്? നിങ്ങളെ അറിയാവുന്ന ഒരേ ഒരാൾ അംബികാദേവി എന്നെൻ്റെ അമ്മയായിരുന്നു. അവർ പൊട്ടക്കിണറ്റിൻ കരയിൽ വിഷം കുടിച്ച് കടന്ന് ചത്തു, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ.
ആ കാഴ്ച ആദ്യം കണ്ടത് ഞാൻ.

0: ഇരുന്നു. അവരുടെ നീലിച്ച ദേഹത്ത് ഉണങ്ങി മഞ്ഞിച്ച കോളാമ്പി പൂക്കൾ വീണുകിടന്ന ആ ഒരു കാഴ്ച മാത്രം എൻ്റെ മനസ്സിലുണ്ട്, ഇന്നും ഉണ്ട്. വളരും വരെ, വളർന്നിട്ടും ആ മഞ്ഞ ബോധത്തിൽ നിന്ന് പോയില്ല. അമ്മയുടെ കൂട്ടുകാരികൾ അച്ഛൻ്റെ ഒരു പഴയ ഡയറി, അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന നിങ്ങളുടെ ഒരു പഴയ മാഗസിൻ ലേഖനം, അങ്ങനെ കുറേ തപ്പിത്തപ്പി നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങളുടെ മോനെ തേടി പിടിച്ചു, സുഹൃത്താക്കി, പിന്നെ കാമുകനും. നിങ്ങളുടെ പഴയ ലേഖനങ്ങൾ വായിച്ചു പഠിച്ച് ആരാധന അഭിനയിച്ച് നിങ്ങളെ കാണാൻ ആഗ്രഹം പറഞ്ഞ് ഞാനിത് ഇവിടെ വരെ എത്തി. നിങ്ങളുടെ ബെഡ്റൂമിൽ ഇനിയൊന്നും നോക്കാനില്ല. നിങ്ങളെപ്പോലെ ഒരു നുഴഞ്ഞുകയറ്റക്കാരി കളയാവാൻ ഞാനും തീരുമാനിച്ചു. ഇനി നൂറ്റാണ്ടുകളോളം നിങ്ങളുടെ മണ്ണിനെ, വീടിനെ, ജീനുകളെ ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. വൃദ്ധൻ കിതച്ചു. ഉരുവിടാനാകാത്ത ശാപവാക്കുകളിൽ കൂടിയ ചുണ്ടുകൾ കുതറി. കാറ്റെപ്പോഴോ നിന്നിരുന്നു. വീട് നിശബ്ദമായി തലകുനിച്ചിരുന്നു. ജനാലച്ചില്ലിലൂടെ ദൃശ്യമായ മരങ്ങൾ ചിത്രത്തിലെന്നതുപോലെ ചിറകുതുക്കി കൂനിക്കൂടിയിരുന്നു. അയാളെ നോക്കി ദീപ്തി പകയിൽ ചിരിച്ചുകൊണ്ടിരുന്നു. അതിനിടെ ഒരല്പം അനക്കാവുന്ന ഇടതുകൈ ദ്രുതഗതിയിൽ നീട്ടി വൃദ്ധൻ സൈഡിലുള്ള കോളിംഗ് ബെൽ സ്വിച്ചിൽ തുടരെ തുടരെ അമർത്താൻ തുടങ്ങി. ദീപ്തി ഒന്ന് പതറി. അടുത്ത സെക്കൻഡിൽ അവൾ പാഞ്ഞുപോയി വൃദ്ധന്റെ മൂത്ര ട്യൂബിനെ മൂടിക്കിടന്ന ബ്ലാങ്കറ്റ് മാറ്റി. കട്ടിലിന്റെ ഒരു വശത്തേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്ന യൂറിൻ ബാഗ് നിമിഷാർത്ഥം കൊണ്ട് പൊക്കിയെടുത്ത് കിടക്കയിലേക്കിട്ടു. എന്നിട്ട് അതിന്റെ ക്യാപ്പ് വലിച്ചൂരി. ജാഫറും ഉമ്മയും ഓടിക്കിതച്ച് കയറി വരുമ്പോൾ ദീപ്തി വൃദ്ധന്റെ തല ചേർത്തുപിടിച്ച് ധൃതിയിൽ തടവുകയായിരുന്നു. വേഗം വാടാ, അവൾ പരിഭ്രമത്തോടെ ജാഫറിനെ വിളിച്ചു. ഉപ്പിയുടെ തല ചുമരിലോ മറ്റോ ഇടിച്ചെന്ന് തോന്നുന്നു. എന്തോ ഒച്ച കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. മൂപ്പൻ എന്തോ വെപ്രാളത്തിൽ തിരിയാനും മറിയാനും നോക്കുമായിരുന്നു. അതിനിടയിൽ മൂത്രത്തിന്റെ ട്യൂബും വലിഞ്ഞുപോയി എന്ന് തോന്നുന്നു. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാനാ ബെല്ലടിച്ചത്. ഉമ്മ ഓടിവന്ന് വൃദ്ധന്റെ തല ദീപ്തിയിൽ നിന്ന് അടർത്തി തന്നോട് ചേർത്തു. ജാഫർ സഹായി ചേച്ചിയെ വിളിക്കാൻ തിരിച്ചോടിപ്പോയി. മുറിയുടെ നടുവിൽ നിന്ന് ഗൂഢമായ ഒരു ചിരിയോടെ വൃദ്ധനെ നോക്കുകയായിരുന്നു ദീപ്തി. പകച്ച കണ്ണുകൾ, കോടി ഞെട്ടിത്തെറിക്കുന്ന ശരീരം, അതിലേക്ക് കുതിച്ചൊഴുകുന്നു കിടക്ക മുഴുവൻ പരന്ന മരുന്നിന്റെ ദുർഗന്ധമുള്ള മൂത്രം. അതിന്റെ തിളങ്ങുന്ന കടും മഞ്ഞ പൂത്തുകുതറുന്നൊരു മരമായി അയാളിലേക്ക് അധിനിവേശത്തിന്റെ വേരുകൾ അഴുത്തുന്നു. ഇതിനകം വന്നുകഴിഞ്ഞ ആപത് സൂചനകളിൽ നടുങ്ങി ജാഫറിന്റെ ഉപ്പ ദീപ്തിയെ ഉൾക്കിടലത്തോടെ നോക്കി. അയാളുടെ കാഴ്ചയിൽ അന്യാധീനപ്പെടാൻ പോകുന്ന ഒരു മുരടൻ കാട് വരണ്ട കാറ്റിനൊപ്പം കിതച്ചിളകി. അതിന്റെ ഉണങ്ങിയ മണ്ണിൽ സൂര്യനെ മറക്കുന്ന കടും മേലാപ്പുമായി ഒരു മഞ്ഞിച്ച മരം തീത്തുള്ളികൾ ഒട്ടിച്ചുകൊണ്ട് ആടി ഉലഞ്ഞു.
1: സെന്ന എസ് സിതാര എഴുതിയ കഥയാണ് ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: നൂറ്റിയൊന്ന് .4 MHz ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 9:30.
3: പൂക്കളത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും നാടൻ പാട്ടുകളുടെ ഈണവും ഒത്തുചേരലിന്റെ സന്തോഷവും നിറയുന്ന ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ആദ്യം എത്തുന്നത് പലപ്പോഴും ചില പാട്ടുകളാണ്. ചില ഈണങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമാകുന്നു, ചിലതാണെങ്കിൽ നമ്മുടെ ഓർമ്മകളുടെ ഭാഗമാകുന്നു. അങ്ങനെ ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു സംഗീത സംവിധായകനാണ് കൂടെയുള്ളത്. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഗായകനും സംഗീത സംവിധായകനും കൂടിയായ നമ്മുടെ സ്വന്തം രഞ്ജിൻ രാജ്.
4: താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുന്നു.
3: യെസ്, അപ്പൊ ഞാന് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഒരുപക്ഷെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് പരിചിതമായിരിക്കും രഞ്ജിൻ രാജ് എന്ന പേര്. കാരണം നമ്മുടെ റെയിൻബോ ഫാമിലിയിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു രഞ്ജിൻ, അല്ലേ?
4: അതെ, തീർച്ചയായിട്ടും. തുടക്കം ഞാൻ എപ്പോഴും പറയണം, എനിക്ക് ഒരു മ്യൂസിക് ഏറ്റവും കൂടുതൽ ക്ലാസിക്സ് കേൾക്കാനുള്ള അവസരം തന്നത് റെയിൻബോ ആണ്. ക്ലാസിക്സ് മാത്രമല്ല, എല്ലാ ഏത് കാലഘട്ടം തൊട്ടുള്ള പാട്ടിൽ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ലോകത്ത് ആർക്കും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ചെകഞ്ഞെടുക്കാനാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് 4 വർഷം ഇവിടെ വർക്ക് ചെയ്യാനുള്ളൊരു വലിയ ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം പാട്ടുകളിൽ കൂടെ ട്രാവൽ ചെയ്യാനും കുറേ പാട്ടുകൾ കണ്ടുപിടിക്കാനും അങ്ങനെ കുറേ നല്ല നല്ല മൊമെന്റ്സ് തന്ന സ്പേസിലേക്ക് ഞാൻ ഇരിക്കുന്നു, വളരെ അഭിമാനത്തോടെ ഇരിക്കുന്നു.
3: 2012 തുടങ്ങി, അല്ലേ?
4: 2012 തൊട്ട് ഒരു 16 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 4 ഇയേഴ്സോളം ഉണ്ടായിരുന്നു.
3: ഓക്കെ, ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഇപ്പോൾ രാവിലെ, ഇപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ വരാൻ പറഞ്ഞപ്പോൾ കൃത്യസമയത്ത് തന്നെ രഞ്ജിൻ വന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, പണ്ട് നമ്മളിങ്ങനെ സ്കൂളിൻ്റെ ഒക്കെ പഠിച്ച സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാമ്പസിൻ്റെ ഒക്കെ വരാന്തയിലൂടെ നടക്കുമ്പോൾ കുറേ ഓർമ്മകൾ നമ്മളെ മനസ്സിലേക്ക് വരും. അപ്പോൾ ശരിക്കും രഞ്ജിൻ്റെ ഫേസ് ഞാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും ഫീൽ ചെയ്തത്.
4: തീർച്ചയായിട്ടും അതെ. എനിക്ക് തോന്നുന്നു ഈ ഒരു രാത്രി 8 മണിക്കായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ. അപ്പോൾ

0: ആ ഒരു സമയത്ത് ആകാശവാണി കയറിപ്പോകുക എന്ന് പറയുന്നത് ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഇല്ലേ, ആ ഫ്രഷ്നെസ് ആയിരുന്നു എനിക്ക് അന്ന് ആകാശവാണിക്ക് വരുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡോറും ഓൺ എയർ എന്നുള്ള എഴുതി വെച്ചിരിക്കുന്നതും ഒക്കെ കാണുമ്പോഴുള്ള ഒരു നൊസ്റ്റാൾജിയ വളരെ നല്ല മൊമെൻറ്റ്സാണ് എനിക്ക് സമ്മാനിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ രഞ്ജിൻ്റെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അന്ന് രഞ്ജിൻ രാജ് എന്നുള്ള പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി പാട്ടുകൾ, അതായത് നമ്മുടെ ആകാശവാണിയുടെ ശേഖരത്തിൽ ഒത്തിരി പാട്ടുകൾ ഉണ്ടെങ്കിലും രഞ്ജിൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പാട്ടുകളുടെ ഒരു സെലക്ഷൻ ആയിരിക്കും. അപ്പോൾ ശ്രോതാക്കളാണെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ കുറേയേറെ നല്ല പാട്ടുകളുടെ ഒരു സെലക്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും രഞ്ജിൻ എനിക്ക് ഉറപ്പാണ് ശ്രോതാക്കളെ നിരാശരാക്കില്ല എന്ന്, അല്ലേ?
0: ഓക്കെ,
1: മാക്സിമം
0: സെലക്ട്
1: മാക്സിമം.
0: ചെയ്യാം.
1: അപ്പോൾ രഞ്ജിൻ ചെയ്ത പാട്ടുകൾ നമുക്ക് കേൾക്കാം, അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ പിന്നിൽ കുറേ കഥകളുണ്ടാവും. പലപ്പോഴും ശ്രോതാക്കൾ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അവരറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ചില പാട്ടുകളിൻ്റെ ആ ഒരു ക്രിയേഷൻ്റെ സമയത്ത്
0: ക്രിയേഷൻ്റെ പ്രോസസ്, അതെ.
1: അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ പലർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ശരിക്കും രഞ്ജിൻ രാജ് എന്ന ഗായകൻ എന്ന നിലയിൽ അറിയുന്നതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ പെട്ടെന്ന് അറിയുന്നത് സംഗീത സംവിധായകൻ എന്ന നിലയിലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു രഞ്ജിൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ശരിക്കും ഈ ഒരു ഗായകൻ എന്ന നിലയിലായിരിക്കും ഏറ്റവും.
0: എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഞാൻ പാട്ടുകാരനായിട്ട് തന്നെയാണ് എല്ലാ വേദികളിലും ഉണ്ടായിരുന്നത്. അത് 4ാം ക്ലാസ് അല്ല, LKG മുതൽ ഞാൻ സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആനിവേഴ്സറി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, അന്ന് എല്ലാ വർഷവും ഒരു ദിവസം ആനിവേഴ്സറിക്ക് ഞാൻ പാടും. അപ്പോൾ ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എപ്പോഴും എല്ലാ വർഷങ്ങളിലും നടക്കും. ആ ഒരു പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാട്ടിൽ തന്നെ, കാരണം ആ സ്കൂൾ ആനിവേഴ്സറിക്ക് എല്ലാവരും, എൻ്റെ ചെറിയൊരു നാടാണ് മേലാർകോട് എന്ന് പറയുന്നത്, അപ്പോൾ ആ നാട്ടിലെ ആൾക്കാർ മിക്കവരും അവിടെ ഉണ്ടാവും. അപ്പോൾ ആ നാട്ടിലെയും എല്ലാ എൻ്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ആനിവേഴ്സറിക്ക് പാടുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ആ പാട്ടിന് എപ്പോഴും ഉണ്ടാവും. അത് LKG മുതൽ തുടങ്ങിയിട്ടുണ്ട്, 4th വരെ അങ്ങനെ പോയി, പിന്നെ അതിനുശേഷം കലോത്സവ വേദികൾ, അങ്ങനെ പാട്ടുകാരനായിട്ട് തന്നെയാണ്.
1: ഏറ്റവും ആദ്യം രഞ്ജിൻ ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന ഒരാളാണെന്ന് ഫസ്റ്റ് തിരിച്ചറിഞ്ഞത് ആരായിരുന്നു?
0: അത് അറിയില്ല, അമ്മയായിരിക്കണം. കാരണം അമ്മയാണ്, അമ്മയും മുത്തശ്ശിയുമാണ് എന്നെ LKG പാട്ട് പാടിപ്പിക്കാനായിട്ട് കയറ്റി വിടുന്നത്. അച്ഛൻ എന്നും ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ട് തന്നെയാണ് ഞാൻ പാടിയതും. അപ്പോൾ അതുകൊണ്ട് ആരുടെ ഇൻസ്പിറേഷനാണ് ആ ചെറുപ്പത്തിൽ കിട്ടിയത് എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇവരെല്ലാവരും അതിൻ്റെ ഭാഗമാണ്.
1: ഓക്കെ, അപ്പോൾ ആദ്യം ഈ LKG ക്ലാസ് തുടങ്ങിയുള്ള ഈ വേദികളായിരുന്നു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ആ ഒരു ജേണിയുടെ ഒരു ആരംഭം
0: ആയിരിക്കുമല്ലോ. നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ നമ്മളൊരു പാട്ട് സ്റ്റേജിലൊക്കെ കയറി ആൾക്കാരുടെ മുന്നിൽ മൈക്കിൽ പാടാമെന്ന് പറയുമ്പോൾ എന്തായാലും അതൊരു വലിയൊരു തുടക്കമായിരിക്കും ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമ്മളിങ്ങനെ സംസാരത്തിൻ്റെ ആ സമയത്ത് പെട്ടെന്ന് രഞ്ജിന് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
0: ചെറുപ്പത്തിലോ?
1: ആ ചെറുപ്പത്തിൽ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ
0: ഞാൻ 4th പഠിക്കുമ്പോൾ, 4th അല്ല 5th പഠിക്കുമ്പോൾ പാടിയ പാട്ടാണ് ഏതോ നിദ്രതൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആനിവേഴ്സറി 4ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളൊക്കെ മാറി. പക്ഷേ എങ്കിലും ആ സ്കൂളിൽ വീണ്ടും അടുത്ത ആനിവേഴ്സറി നടക്കുമ്പോൾ ഞാൻ വേറെ സ്കൂളിലാണ്, എങ്കിലും ഞാൻ ഇവിടെ വന്ന് പാടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അന്ന് പാടിയത് ഏതോ നിദ്രതനായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ, ആ ഒരു LKG UKG 5th വരെയുള്ള ഒരു LP കാലഘട്ടം ആലോചിക്കുമ്പോൾ അത് തീരുമ്പോൾ ഇറങ്ങിയ സിനിമയായിരുന്നു അയാൾക്ക് അത് എഴുതുകയാണ്. അപ്പോൾ അതിൽ ഏതോ നിദ്രതൻ എന്ന് പറഞ്ഞ പാട്ട് അന്ന് പാടാൻ പാടിയത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്.
1: ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലെ ഫസ്റ്റ് സോങ് ആയിട്ട് നമുക്ക് ആ ഒരു പാട്ട് തന്നെ സെലക്ട് ചെയ്യാം.
0: അടിപൊളി, എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് രവീന്ദ്ര മാഷ്ടെ.
1: അപ്പോൾ നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തിലൂടെ തന്നെ കൂടെ ആരംഭിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓണം.
0: അത്രയും നാളായി ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ടെന്ന് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.

0: രഞ്ജിൻ രാജ്.
1: താങ്ക് യു.
0: യെസ്, അപ്പൊ രഞ്ജിൻ, നമ്മളിങ്ങനെ പഴയ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഈ കുട്ടിക്കാലത്തിൽ നിന്നും കഴിഞ്ഞ് ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ആ സമയവും ഇതുപോലുള്ള പ്രോഗ്രാംസ്, മീൻസ് ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പറഞ്ഞു, അതല്ലാതെ ഒരു എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേദിയിൽ പാട്ട് പാടി?
1: ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയാണ് ആ സമയത്ത് സ്വരലയ കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു നമ്മുടെ നാട്ടിൽ, പാലക്കാട്. എല്ലാവിടെയും ഉണ്ട് പാലക്കാട്. പ്രത്യേകിച്ച് കുറേ കോമ്പറ്റീഷൻസും ഹൈസ്കൂൾ വിഭാഗത്തിൽ പെടുന്ന കുട്ടികളുടെ കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ ചാനലിലൊക്കെ ഗന്ധർവ സംഗീതം പോലത്തെ പരിപാടി അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
0: ഫസ്റ്റ് പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോ എനിക്ക് തോന്നുന്നു
1: ഗന്ധർവ സംഗീതം. അത് മിക്ക, എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു കാലഘട്ടത്തിലുള്ള മിക്ക ഗായകരും ആ കാലഘട്ടത്തിൽ ഗന്ധർവ സംഗീതത്തിൽ പോയ കുട്ടികളായിരിക്കും എനിക്ക് തോന്നുന്നു.
0: അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിൽ പാട്ട് പാടിയതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു മറ്റൊരു റിയാലിറ്റി ഷോയിലേക്ക് വന്നത് അല്ലേ?
1: അതെ, സ്റ്റാർ സിംഗറിൽ വന്നത്.
0: കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു രഞ്ജിൻ രാജ് എന്ന പേര് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ
1: ആയിരിക്കാം,

0: ടിവിയിൽ കാണുന്നതും കൂടെ കൊണ്ടും പിന്നെ ഭയങ്കര സക്സസ്ഫുൾ ഒരു ഷോ ആയതുകൊണ്ടും എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ട വിസിബിലിറ്റി കിട്ടിയതും കൊണ്ടും ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതെ,
1: ആ സമയത്ത് എനിക്ക് തോന്നുന്നു പാടുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ചില ഇപ്പോൾ ജഡ്ജസിൻ്റെ കുറേ ഒപ്പീനിയൻസ് ഒക്കെ വരാം, അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അത് മാത്രമല്ല, ഈ റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രഞ്ജിൻ രാജ് വന്ന ആ കാലഘട്ടത്തിലുള്ള കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ സിനിമാ പിന്നണി രംഗത്ത് ഇപ്പോഴും നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് അവസരം കിട്ടിയ ആളുകളിൽ നിന്ന് പറയാം. പക്ഷേ കാരണം അതിനുശേഷം വന്ന കുറേ പേര് വന്നെങ്കിലും അവർക്കൊന്നും അങ്ങനെ സിനിമയിൽ അങ്ങനെ നല്ല രീതിയിൽ ഒരു ശോഭിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് നടത്തുന്ന ഒരു അവസരം ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശരിയല്ലേ? ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നജീം അർഷാദ്, അതുപോലെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു.
0: അതെ അതെ അതെ. പക്ഷേ എല്ലാവരും ഈ പറഞ്ഞ പോലെ സിനിമയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പാട്ടുകാരും അല്ലല്ലോ. അവർക്ക് എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മ്യൂസിഷ്യൻസിനും അവരുടേതായ ഒരു സ്പേസ് ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ സിനിമയിൽ ശോഭിച്ചില്ല എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും നല്ലത് അവർ മ്യൂസിക്കൽ ഉണ്ടോ എന്നറിയാന്നുള്ളതാണ്. കാരണം പലരും സ്റ്റേജ് ഷോയിൽ ഭയങ്കര ആക്റ്റീവാണ്, ഷോകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഒരു രീതിയിലും എവിടെയും കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഇപ്പോൾ വിളിച്ചാലും ഫ്രാൻസിലും പാരീസിലൊക്കെയാണ് പ്രോഗ്രാംസായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരുടേതായ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
1: സ്റ്റേജ് പെർഫോമൻസിലൂടെ അവരുടെ ആ ഒരു സാന്നിധ്യം അവർ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും.
1: പെട്ടെന്ന് എനിക്ക് തോന്നിയത് ചിലപ്പോൾ റിയാലിറ്റി ഷോയിൽ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ രഞ്ജിൻ ആ ഒരു സമയത്ത് ഓർമ്മകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ പാടാൻ നേരത്ത് കുറച്ച് ഭയങ്കരമായിട്ട് കുറേ സമയം അതിനുവേണ്ടി ചെലവഴിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടോ ആ സമയത്ത്?
0: എല്ലാ പാട്ടുകളും ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറയാനില്ല. പക്ഷേ പെർഫോമൻസ് വരുന്ന പാട്ടിൽ റൗണ്ടുകൾ വരുമല്ലോ. അപ്പോൾ ഞാൻ പെർഫോമൻസിൽ അത്ര ഓക്കെ അല്ലായിരുന്നു ആ സമയം. എങ്കിലും ആ സമയത്തൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു, ഭയങ്കര ഒരു പേടിയായിരുന്നു പെർഫോം ചെയ്യുക, ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ റൗണ്ടുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരു മൈൻഡ് സെറ്റ് ഓൺ ആക്കിയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടാവണം.
1: ആ സമയത്ത് അങ്ങനെ ഏതെങ്കിലും പാട്ട് പെട്ടെന്ന് ഈ സമയത്ത് ഓർത്തെടുക്കാൻ വേണ്ടി ഏതെങ്കിലും പാട്ട്?
0: ആഹാ മനോരഞ്ജിനി അതൊക്കെ അന്ന് പാടിയത് കുറച്ച് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ട് പെർഫോമൊക്കെ ചെയ്ത് പാടാൻ ട്രൈ ചെയ്തൊരു പാട്ടായിരുന്നു.
1: അതായത് പാട്ട് പാടുന്നത് മാത്രമല്ല രസമായിട്ട് നമ്മൾ അതിനനുസരിച്ച്
0: പെർഫോം ചെയ്യണം,
1: പെർഫോമും ചെയ്യണം.
0: സംഗതിയും പോവാതെ പെർഫോം ചെയ്യും വേണം, നന്നായിട്ട് പാടും വേണം, വോയിസ് കൺട്രോളൊക്കെ ഉണ്ടാവും വേണം, മൈക്കിങ്ങും എല്ലാം ആ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ അതിൽ. അപ്പോൾ അതൊരു വലിയൊരു മൊമെൻ്റ്, ഒരുപാട് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന, നമ്മുടെ പേടി മാറ്റിയ, നമ്മുടെ ടെൻഷൻസും ഷൈ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയും സ്റ്റേജ് ഫിയറും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ കയറ്റി എലിമിനേറ്റ് ചെയ്തതാണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്.
1: ഓക്കെ.
0: അപ്പോൾ അതൊരു വലിയ വേദിയാണ്. അത് ഒരു മ്യൂസ് എനിക്ക് മാത്രമല്ല, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇത് പറയുന്നു, എൻ്റെ കൂടെ അന്ന് പാടിക്കൊണ്ടിരുന്ന എല്ലാവർക്കും അതൊരു ഭീകര എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അവരുടെ ലൈഫിലെ തന്നെ ഒരു വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നിരിക്കണം ഈ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ അന്നത്തെ റിയാലിറ്റി ഷോ.
1: നമ്മൾ ആ സമയത്ത് അതായത് 2007 ഈ ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് എനിക്ക് തോന്നുന്നു ഏത് റൗണ്ട് വരെ ഉണ്ടായിരുന്നു?
0: ഞാൻ വളരെ അത്ര ഫൈനൽ വരെ പോയ ആളൊന്നും ആയിരുന്നില്ല. ഞാൻ 6-ാമത്തെ റൗണ്ടിൽ ഞാൻ ഔട്ടായി. പക്ഷെ അപ്പോഴേക്കും തന്നെ ആ ഷോ ഭയങ്കര ഹ്യൂജ് സക്സസ് ആയി. ലോകം മുഴുവൻ എല്ലാ മലയാളികളും കണ്ട് നമ്മളെ വിളിക്കാനൊക്കെ തുടങ്ങി. നമുക്ക് ജീവിതത്തിൽ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഫോൺ നമ്പർ തേടി പിടിച്ച് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ കിട്ടിയത് ആ വേദിയിൽ നിന്നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളെ 4 പേര് തിരിച്ചറിഞ്ഞു, നമ്മുടെ ശബ്ദം കേട്ടു, നമ്മുടെ പാട്ട് കേട്ടു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു ഒരു പാട്ടുകാരനും അല്ലേ എല്ലാ മ്യൂസിഷ്യൻസിനും.
1: തീർച്ചയായിട്ടും നമ്മളെ ആളുകൾ തിരിച്ചറിയുക അല്ലെങ്കിൽ നമ്മുടെ പേര് കേൾക്കുമ്പോൾ ഇത് ഇന്ന ആളാണ് മത്സരത്തിൽ
0: പങ്കെടുക്കുന്നത്,
1: അതൊരു
0: വലിയ കാര്യമാണ്.
1: എനിക്കിതെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു മ്യൂസിക് ബ്രേക്ക് എടുക്കേണ്ട സമയമായിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറേ പാട്ടുകൾ മനസ്സിലുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിലെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് കേൾപ്പിക്കാൻ മനസ്സിൽ തോന്നുന്ന പാട്ട് ഏതായിരിക്കും?
0: ശ്രാവണം വന്നു വേണമെങ്കിൽ വയ്ക്കാം. എൻ്റെ ക്ലാസിക്സ് ആണ് എൻ്റെ മേജർ ഏരിയ ഇവിടുത്തെ.
2: ശ്രാവണം വന്നു നിന്നെ തേടി.

0: നമ്മുടെ കൂടെയുള്ളത് മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം.
1: നമസ്കാരം, ഞാൻ രഞ്ജൻ രാജ്.
0: യെസ്, അപ്പൊ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിലായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ശ്രോതാക്കളുടെ മനസ്സിലേക്ക് രഞ്ജിൻ രാജ് എന്ന പേര് കേൾക്കുമ്പോൾ വരുന്നത്. പക്ഷെ അതിനു മുമ്പും ഒന്ന് രണ്ട് സിനിമകളിൽ രഞ്ജിൻ
1: പാടിയിട്ടുണ്ട്. ഞാൻ ചില തുളു സിനിമകളിൽ പാടിയിട്ടുണ്ട്, കന്നഡയിൽ പാടിയിട്ടുണ്ട്, പിന്നെ മസാല റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ജാസി ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു പടത്തിൽ കുറച്ച് പോർഷൻസ് പാടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കൺമണിയെ നിൻ കൺകൾ എന്ന് പറഞ്ഞൊരു കുന്താപുര എന്ന് പറഞ്ഞൊരു ഓഫ് ബീറ്റ് മൂവിയാണത്, അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും നേഹ നായറും കൂടെയാണ് അത് പാടിയത്. അപ്പം അങ്ങനെ കുറച്ച് പാടില്ല, അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പാട്ടൊന്നും പാടാൻ പറ്റിയിട്ടില്ലായിരുന്നു മ്യൂസിക് ഡയറക്ടർ ആവുന്ന മുന്നേ. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് എൻ്റെ പാട്ടിൽ കുറച്ച് ആൾക്കാർ അറിയുന്ന പാട്ടിൽ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടിയ പാട്ടിലാണ് കുറച്ചും കൂടെ നങ്ങേലി പൂവേ പോലെയും ശോകം വേണ്ട റീസെൻ്റ്ലി വന്ന അതെല്ലാം അത്യാവശ്യം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പാട്ടുകളാണ്. എന്തിനാണ് എന്റെ ചിന്താപര ജലീൽ നമ്മൾ കണ്ടപ്പോ ജലീൽ പറയായിരുന്നു ആ സോങ്ങിനെ പറ്റി.
0: അങ്ങനെ കുറെ പാട്ടുകൾ പാടിയത് പറഞ്ഞു, മ്യൂസിക് ഡയറക്ടർ
1: ആവണം മുമ്പ് പാടിയിട്ടുണ്ട്.
0: അപ്പൊ ഈ കന്നഡയിലൊക്കെ പാടുന്ന സമയത്ത് എങ്ങനെ ശരിക്കും കന്നഡ എങ്ങനെയാണ് നമ്മളത്?
1: ഞാൻ എഴുതി നമ്മുടെ ഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതിയിട്ട് മ്യൂസിക് ഡയറക്ടർ കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്, അങ്ങനെ ഒരു പരിചയം കൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നെ പാടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ച് കൺഫേം ചെയ്ത് ഓരോ ആക്സെൻറ്റൊക്കെ പഠിക്കാൻ ട്രൈ ചെയ്തിട്ടൊക്കെ പാടിയതാണ്. എനിക്ക് അർത്ഥം മനസ്സിലായിട്ടാണോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ ഇമോഷൻ അറിയാമല്ലോ ഏകദേശം, പാട്ടിൻ്റെ ഇമോഷൻ കൺവേ ആവും ട്യൂണിൽ തന്നെ. അപ്പോൾ അങ്ങനെ പിടിച്ച് അങ്ങ് പാടിയെന്നേ ഉള്ളൂ.
0: ഓക്കെ, അപ്പോൾ ആ വിശേഷങ്ങൾക്ക് കേട്ട് നമ്മൾ പാട്ട് പാടിയതൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ

0: മറ്റ് സിനിമയിലെ പാട്ടുകൾ ആളുകൾ പെട്ടെന്ന് കൂടെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു.
1: അതെ, ആ സമയത്ത് ജോസഫ് എന്ന സിനിമയും അതിലെ പാട്ടുകളെല്ലാം ശരിക്കും വലിയൊരു സ്ഥാനത്തേക്ക് മലയാള സിനിമയിൽ ഡെഫിനറ്റായാലും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പോലെ തന്നെ വന്നൊരു മൂവിയാണ് ജോസഫ്. അതിലൂടെ എനിക്ക് എൻട്രി ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണും. അത് മ്യൂസിക്കലി ഇത്രയും പ്രാധാന്യമുള്ള ഇത്രയും നൊസ്റ്റു നിറച്ച പാട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസരം തന്ന സിനിമയാണ് ജോസഫ്. അപ്പോൾ ആ സിനിമ എൻ്റെ തന്നെ നിത്യഹരി നായകനുള്ള പാട്ടുകളെയും അല്ലെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ പല പാട്ടുകളെയും എൻ്റെ മേലെ നിന്നു ആ ഒരു ഇറങ്ങിയ പീരീഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ നഷ്ടം ഈ നിത്യഹരി നായകനുള്ള പാട്ടിൽ അങ്ങോട്ട് എത്തിക്കാൻ നമ്മുടെ ടീമിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പാട്ടിലും വളരെ സ്നേഹത്തോടെ ഞാൻ ചെയ്ത പാട്ടിലാണ്. അതിൽ എം ജി സാർ പാടിയിട്ടുണ്ടായിരുന്നു, എം ജി സാറും സുജാത ചേച്ചിയും കൂടെ നീലരാവിലായി വിരിഞ്ഞ പൂവേ. അതെൻ്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു സോങ് ആണ്, നമുക്ക് പ്ലേ ചെയ്യണം എന്തായാലും അത്.
0: ഓക്കെ,
1: പക്ഷേ ആ പാട്ട് ഈ പറഞ്ഞ പോലെ എത്തേണ്ട ഒരു സ്ഥാനത്തേക്ക് ഒരു ഡെബ്യു എന്ന നിലയിൽ എത്തിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്.
0: അപ്പൊ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ആ പാട്ട് നമുക്ക് അടുത്തതായിട്ട്
1: എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ്, വളരെ ഇഷ്ടമുള്ള.
0: അതായത് ഹിറ്റ് സിനിമ ഒരു സൈഡില് സന്തോഷം നൽകിയപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് സിനിമകളാണല്ലോ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതും ജോസഫിന് മുന്നെയാണ് ഞാൻ ഈ പാട്ടുകൾ കമ്പോസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് സമയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിയിരുന്ന ഒരു പാട്ടിലാണ്.
0: നമുക്ക് ആ പാട്ടിന് കേൾക്കാം.
1: നീലരാവിലായി വിരിഞ്ഞ പൂവേ തരരാരരാരിരാരരാരിരാരാ എന്നൊരു പാട്ടാണ്. എം ജി സാർ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സാറുടെ നമുക്ക് ഇഷ്ടമുള്ള കുറേ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം സാർ എനിക്ക് വേണ്ടി ഈ പാട്ടിൽ തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സുജാത ചേച്ചി അതെ, ഗംഭീരമായിട്ട് ഒരു പാടിയ പാട്ടാണ്.

0: ഗായകനും മ്യൂസിക് ഡയറക്ടറുമായ നമ്മുടെ സ്വന്തം
1: രഞ്ജിൻ രാജ്.
0: യെസ്, അപ്പൊ രഞ്ജിൻ, നമ്മളിങ്ങനെ സംസാരിച്ച സമയത്ത് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, നിത്യഹരിത നായകന്റെ പാട്ട് പറഞ്ഞല്ലോ. അപ്പൊ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു പലർക്കും അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു സിനിമയിലേക്ക് ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ആദ്യം വരുമ്പോൾ അതിലേക്ക് എത്തിപ്പെട്ട ചില വഴികളുണ്ടാവും. എനിക്ക് തോന്നുന്നു രഞ്ജിൻ പല ഇന്റർവ്യൂവിൽ ഇങ്ങനെ കേട്ട കാര്യം, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഇത് ചോദിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ആവർത്തന വിരസത ചിലപ്പോൾ രഞ്ജിന് തോന്നിയേക്കാം. എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ജോസഫ് എന്ന സിനിമയിലേക്ക് എത്തിപ്പെട്ട ആ ഒരു വഴി എങ്ങനെയായിരുന്നു?
1: ജോസഫ് എന്ന സിനിമ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ബിനോജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിനുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ സ്ഥിരം അന്തേവാസിയായിരുന്നു ആ റെസ്റ്റോറൻറ്റിലെ. അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകും. എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്, ഒരു ചേട്ടനെ പോലെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ ഉണ്ടാവാറില്ല, സ്ഥിരം മെമ്പറായിരുന്നു. അപ്പോൾ അവിടെ പപ്പേട്ടനും ഒരു അവിടുത്തെ ഒരു മെമ്പറായി മാറി, ഫുഡും കാര്യങ്ങളും കഴിക്കാനും ഒക്കെ ആയിട്ട് പപ്പേട്ടനും അവിടെ സ്ഥിരം ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന ആളായിരുന്നു. അത് ഇവിടെ കാക്കനാട് തന്നെ, ഇപ്പം ഇല്ല ആ റെസ്റ്റോറൻറ്, 2020 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ എം പത്മകുമാർ സംവിധായകൻ, പപ്പേട്ടനും കുടുംബമായിട്ട് എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ ബിനോജ് ഏട്ടൻ പപ്പേട്ടനോട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എന്നെ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞത്, നീ പെട്ടെന്ന് നീ ചെയ്താൽ, ഞാൻ അതിന് മുന്നേ ഒരുപാട് ആഡുകൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക്, ഒരുപാട് ആഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ ആഡ്സും പിന്നെ ചാനൽസിന് വേണ്ടി പ്രൊമോ സോങ്സും സീരിയൽ ടൈറ്റിൽസും ചാനലിൻ്റെ ടൈറ്റിലും ലോഗോയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചാനലുകൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 800, 900, 1000 ഒക്കെ ഉണ്ടാവും. അത്രയും വർക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലുകൾക്കൊക്കെ വേണ്ടിയിട്ട്. ചെറിയ ഇഷ്ടം പോലെ എല്ലാ ദിവസവും കുറേ നമ്പർ ഓഫ് ജിംഗിൾസ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് മ്യൂസിക് ഡയറക്ഷനിലേക്കുള്ള ഒരു ജേണിയുടെ തുടക്കം. മ്യൂസിക് പ്രൊഡക്ഷൻ, സൗണ്ടിങ്ങിനെ പറ്റിയിട്ടും പാടിപ്പിക്കുന്നതിനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻ്റ് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു തുടക്കം, ശരിക്കും സീരിയസ് ആയിട്ടുള്ള തുടക്കം. അതിനു മുന്നേ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ജേണി ഉണ്ടാവും, പക്ഷെ വളരെ സീരിയസ് ആയിട്ട് മ്യൂസിക് പ്രൊഡക്ഷനിലേക്കും മ്യൂസിക് ഡയറക്ഷനിലേക്കും തിരിയാൻ സ്പേസ് തന്നത് ഈ പരസ്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട്, ഈ പറഞ്ഞ മസ്റ്റേക്കിൻ്റെ ചേട്ടൻ, ബിനോ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പുള്ളിയൊന്ന് വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ കുറേ നല്ല എനിക്കിഷ്ടമുള്ള നല്ല ജിംഗിൾസ് വിഷ്വലായിട്ട് വിഷ്വൽസും കൂടെയുള്ള ജിംഗിൾസൊക്കെ എടുത്ത് പോയി പപ്പേട്ടൻ അവിടെ ഇരുത്തി കാണിച്ചു കൊടുത്തു. അപ്പോൾ പപ്പേട്ടൻ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ജോസഫ് അല്ല അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമ. പപ്പേട്ടൻ പറഞ്ഞു, ഓൾറെഡി പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ. എൻ്റെ ഫ്രണ്ടാണ് പ്രകാശ് ഉള്ളിയേരി, പാലക്കാടുള്ള പ്രകാശ് ആയിട്ടാണ് പാട്ടിൽ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ രഞ്ജിന് തരാം ആ സിനിമയുടെ എന്ന് പറഞ്ഞു. കാരണം കൂടുതലും ജിംഗിൾസും ഒരു സൗണ്ടിങ് ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടായിരിക്കാൻ പുള്ളി അങ്ങനെ ചിന്തിച്ചെന്നെനിക്ക് തോന്നി. എന്നിട്ട് പക്ഷേ ആ പടമൊക്കെ മാറിപ്പോയി. ആ പടമൊക്കെ മാറിപ്പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം പപ്പേട്ടൻ ഡയറക്റ്റ്ലി എന്നെ വിളിക്കുന്നു. ഏതോ നമ്പർ എന്ന് വിളിക്കുന്നു. എടുത്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നമ്പറൊന്നും ഇല്ല. ഞാൻ പപ്പേട്ടൻ അങ്ങനെ ഞാൻ അത്രയും ഒരു കണക്ഷൻ ആയിട്ടുമില്ല. അന്ന് പാട്ടിൽ കേൾപ്പിച്ചു, ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പേട്ടൻ എന്നെ വിളിക്കുന്നത് ഡയറക്റ്റ്ലി വിളിക്കുകയാണ്. വിളിച്ചിട്ട് പപ്പേട്ടൻ പറഞ്ഞു, രഞ്ജൻ ഒരു രണ്ട് സോങ്സ് ചെയ്യണം. ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ് ഒന്ന്, പിന്നെ ഒരു ലവ് സോങ് ആണ്. രണ്ട് പാട്ടേ ഉള്ളൂ, അതിനുള്ള സ്പേസേ ഉള്ളൂ
0: സിനിമയിൽ
1: എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണെങ്കിൽ എന്താണ്, സിനിമയാണല്ലോ. അപ്പം ഞാനിവിടെ കാത്തു ഇരിക്കുകയാണ്. ഞാൻ എക്സൈറ്റഡായി നേരെ പപ്പേട്ടൻ്റെ അടുത്തേക്ക് പോയി. എടശ്ശേരി മാൻഷനിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന അവിടെ റൂമിലിരുന്ന് അവിടെ ഷാഹി കബീർ ഷാഹിക്കുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ആരൊക്കെ ഉണ്ട്, എഡിറ്റർ കിരൺ ദാസൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഥയൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഉയർന്ന സിറ്റുവേഷൻ പറഞ്ഞു തന്നു, പിന്നെ കരിനീല കണ്ണുള്ള പെണ്ണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നു. പിന്നെ കണ്ണത്താ ദൂരം നീ മായുന്നു പാട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടേ ഇല്ലായിരുന്നു, ഒരു BGM ആയിട്ട് മാത്രമാണ് അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അങ്ങനെയൊക്കെയാണ് ജോസഫിലേക്ക് എൻ്റർ ആവുന്നത്. പിന്നെ പറയുന്നത് ജോജി ചേട്ടനാണ് നായകൻ, പുള്ളിപ്പോൾ വരും കേട്ടോ എന്ന് പറയും. പക്ഷെ ജോജി ചേട്ടൻ അന്ന് ഈ ഡിസ്കഷൻ സമയത്ത് കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് ഒരു ദിവസം ജോജി ചേട്ടൻ ഇങ്ങോട്ട് ഒരു വോയിസ് നോട്ടാണ് പിന്നെ അയക്കുന്നത്, രഞ്ജ ഞാൻ ജോജു ആണ്. അപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള

0: കണ്ടതുകൊണ്ട് ജോയിച്ചേട്ടൻ്റെ. അപ്പോൾ ജോയിച്ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വോയിസ് നോട്ട് അയച്ചു, നമുക്ക് നമ്മുടെ ഡിവോഷണൽ സോങ് ഒക്കെ ഗംഭീരമാക്കണം, അടിപൊളിയാക്കണം, എല്ലാ പാട്ടിലും ഗംഭീരമാക്കണം, ഇന്ന പോലത്തെ പാട്ടുകളൊക്കെ ആവണം, ഇത്രയും ഹിറ്റുകളാവണം നമുക്ക് എന്നൊക്കെ പറയും ജോയിച്ചേട്ടൻ. ഭയങ്കര പാഷനായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല ടീമിൻ്റെ കൂടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു.
1: ശരിക്കും ആദ്യമായിട്ട് ഈ ജോസഫ് എന്ന സിനിമയിൽ കമ്പോസ് ചെയ്ത പാട്ട് ഏതായിരുന്നു?
0: ജോസഫിന് വേണ്ടി ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട്, ആ പാട്ട് സിനിമയിലില്ല, ആ പാട്ട് വുൾഫ് എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്.
1: ഓക്കെ, ആ സിനിമയ്ക്ക് വേണ്ടി,
0: ജോസഫിന് വേണ്ടി ആദ്യം കമ്പോസ് ചെയ്ത ഒരു പാട്ടുണ്ട്, അത് കണ്ണും കണ്ണും നോക്കി നോക്കി അങ്ങനൊരു പാട്ടുണ്ട്.
1: ഓക്കെ,
0: അതാണ് ആദ്യം കമ്പോസ് ചെയ്യുന്നത്. അതൊരു റൊമാൻസിന്റെ, പക്ഷേ ഇപ്പൊ വുൾഫിൽ ആ പാട്ടുണ്ടെങ്കിലും അന്ന് ചിന്തിച്ച ഒരു സ്റ്റൈലിലല്ല ഓർക്കസ്ട്രേഷനൊക്കെ പിരിക്കുന്നത്.
1: ഞാൻ
0: ജോസഫിന് വേണ്ടി കമ്പോസ് ട്യൂൺ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന്റെ പ്രൊഡക്ഷന്റെ സ്റ്റൈൽ തന്നെ വേറെ ആയിരുന്നു. അത് കുറച്ചും കൂടെ നേറ്റിവിറ്റി കലർത്തിക്കൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ടായിരിക്കും ജോസഫിലൂടെ അത് വന്നിരുന്നെങ്കിൽ ഉണ്ടാവുള്ളൂ. അതായിരുന്നു എന്റെ സൗണ്ട് പാലറ്റ് ആ പടത്തിന് വേണ്ടി.
1: ഓക്കെ,
0: പക്ഷെ വുൾഫിന് വേണ്ടി ആ പാട്ട് ഉപയോഗിച്ചപ്പോൾ വേറെ തന്നെ സെൻസ്. ആ പാട്ട് പക്ഷെ ഉപയോഗിച്ചില്ല, അതിന്റെ കൂടെ കമ്പോസ് ചെയ്ത മറ്റൊരു പാട്ടാണ് കരിനീലക്കണ്ണുള്ള പെണ്ണ്. ഒരു ദിവസം ഈവനിങ് ഇരുന്നിട്ട് ഒരു 6 മണിക്ക് ഇരുന്നിട്ട് ഒരു 8-8.5 ആകുമ്പോഴേക്കും ഈ രണ്ട് പാട്ടിൻ്റെയും പല്ലവി ഞാൻ കമ്പോസ് ചെയ്തിട്ട് ഞാൻ കാറിൽ അത് കേട്ടുകൊണ്ട് പോയിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് കമ്പോസിഷൻ ജോസഫിന് വേണ്ടി ഞാൻ ചെയ്തത്. ഒരു പാട്ട് ആ പടത്തിലില്ല, ഒരു പാട്ട് കരിനീല കണ്ണുള്ള പെണ്ണ്.
1: ഓക്കെ, അപ്പൊ ഈ രണ്ട് പാട്ടും ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു രഞ്ജിൻ രാജ എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന പാട്ട് ഇത് രണ്ടും അല്ല, മറ്റൊരു പാട്ടായിരുന്നു
0: പൂമത്തോളെ.
1: അതെ,
0: അത് ആ പാട്ട് അത്രയും മാസീവ് ഹിറ്റ് ആയതുകൊണ്ടാണ് പൂമത്തോളെ അത്രയധികം ആൾക്കാരിലേക്ക് കണക്ട് ആയി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അവസാനം ചെയ്ത പാട്ട് ആ സിനിമയ്ക്ക് വേണ്ടി. പാട്ട് വരാൻ സാധ്യതയില്ലാത്ത ഒരു പാട്ടായിരുന്നു പൂമത്തോളെ.
1: സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാട്ടാണെന്ന് തോന്നുന്നു. കാരണം ഈ പാട്ടിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തല്ലെങ്കിൽ പോലും
0: സിങ്കായി എല്ലാം
1: എല്ലാം നല്ല കറക്റ്റ്, നമുക്കത് കാണുമ്പോഴാണ് ആ ഒരു ഫീല് എല്ലാം വന്നു. അപ്പം ഈ പൂമുത്തോളം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് എങ്ങനത്തെ പാട്ടാണ് ചെയ്യുന്നത്?
0: അങ്ങനെയല്ല, നമ്മൾ എനിക്ക് പൂമുത്തോളം ചെയ്തപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല 80s സോങ്സിൻ്റെയൊക്കെ ചിന്തകൾ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതും കോപ്പി ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല, അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ചെയ്ത ഒരു പാട്ടായിട്ട് മാത്രമേ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇമോഷൻ ഉണ്ടായിരുന്നു, അതായത് ഈ പറഞ്ഞ പോലെ അതിൽ സ്നേഹമുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്, പക്ഷെ ഇതൊരു ഫ്ലാഷ് ബാക്കാണ്, കറൻ്റ് ട്രാജഡി കഴിഞ്ഞിട്ടുള്ള ഫ്ലാഷ് ബാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നോവുള്ള ഹാപ്പിനെസ് ഉള്ള ഒരു റെഫറൻസ് ആണ് നമ്മൾ ആ പാട്ടിന് വേണ്ടി ചിന്തിച്ചത്. അതായത് നോവും കിട്ടണം, സന്തോഷം മാത്രം കിട്ടിയാൽ പോരാ. അപ്പോൾ അത് ആക്ച്വലി ഈ സിനിമയായിട്ട് കാണുമ്പോഴാണ് അത്രയധികം കണക്റ്റ് ആവുന്നത്. കാരണം അത്രയും വലിയൊരു സീരിയസ് ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റോറി പറയുന്ന സ്ഥലത്താണ് പൂമത്തോളം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
1: അതിലേക്ക് വിജയ് യേശുദാസിനെ സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ?
0: അതായത് വിജയ് യേശുദാസാണ് ഈ പടത്തിലെ ആദ്യത്തെ റെക്കോർഡിംഗ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഉയിരുന്നാഥിനെ ആണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം കണ്ണത്ത ദൂരവും വിചാരം തന്നെ മതി എന്ന് പറഞ്ഞു, അങ്ങനെ തീരുമാനിച്ച് പാടിച്ചു. അത് രണ്ടും ഗംഭീരമായിട്ട് വന്നല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി ജോയിച്ചേട്ടൻ ഇത്രയും ആ ക്യാരക്ടറിനും, ജോസഫ് എന്ന ക്യാരക്ടറിനും വിജയ് യേശുദാസിൻ്റെ ശബ്ദമാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഈ സോങ്ങും പുള്ളിക്ക് പറ്റിയ പാട്ടാണല്ലോ, അതും കൂടെ ഉണ്ടല്ലോ. വിജയ് യേശുദാസ് എന്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ വിജയ് യേശുദാസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ് പൂമത്തോളം എന്ന് പറഞ്ഞ പാട്ട്. അദ്ദേഹത്തിൻ്റെ വോക്കൽ റേഞ്ചിന് നല്ല രീതിയിൽ എക്സ്പ്രഷൻസ് തരാൻ പറ്റുന്ന ഒരു സോങ്ങും അതിൻ്റെ അപ്രോച്ചൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വിജയ് യേശുദാസ് ചോദിച്ചാൽ വിജയ് യേശുദാസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു.
1: അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ആ പാട്ടിൻ്റെ എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് വന്നപ്പോൾ കറക്റ്റായിട്ട് പാടേണ്ട ആളും കൂടി വന്നു എന്ന് നമുക്ക് തോന്നും. കാരണം അത്രയും,
0: പക്ഷെ ആ പാട്ട് ഈ പറഞ്ഞ പോലെ അതിന് വേറൊരു വേർഷനും ഉണ്ട്. അപ്പോൾ അതിൽ വിജയേട്ടനല്ല പാടിയിരിക്കുന്നത്, അത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സിംഗിങ് കൾച്ചർ ഫോളോ ചെയ്യുന്ന നിരൻ സുരേഷ് എന്ന് പറഞ്ഞ ഗായകനാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ ആ വേർഷനും ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ഫാൻസ് ഉണ്ട് ആ പാട്ടിനെ. എനിക്കറിയാം, എന്നെ വിളിച്ച് പറയാറുണ്ട് ആ വേർഷനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേൾക്കാറെന്ന് പറയാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പാട്ടിന് രണ്ട് മുഖങ്ങളുണ്ട്, ഈ ഒരു വേർഷനും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് വിജയ് യേശുദാസിൻ്റെ വേർഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ഈ പറഞ്ഞ പോലെ തന്നെ
0: നിരഞ്ജൻ്റെ വേർഷൻ കേൾക്കാം.
1: യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് നിരഞ്ജൻ ആ പാട്ട് പാടിയ വേർഷനാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഉത്രാടപ്പുലരിയിലെ സ്പെഷ്യൽ മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ.

0: യെസ്, അപ്പൊ നമ്മളിങ്ങനെ രഞ്ജിൻ രാജിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ ആ ഒരു യാത്രയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫ് എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും രഞ്ജിൻ, ഞാനിങ്ങനെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്കറിയില്ല, ഞാൻ കേട്ട ഒരു സംഭവമാണ്, അതായത് ചില പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജോജി ചേട്ടൻ വന്നിട്ട് അതിങ്ങനെ കാണിച്ച് അഭിനയിച്ച് കാണിച്ച് അങ്ങനെ എന്തോ ഒരു മൊമെന്റ് ആ സമയത്ത്
1: റെക്കോർഡ് ചെയ്യുന്ന ടൈമിലല്ല, റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ണത്ത ദൂരം നീ മായുന്ന വിജയ് യേശുദാസ് പാടുന്ന സമയത്ത് ജോജിച്ചേട്ടൻ അത് ക്യാരക്ടറിൻ്റെ ഇന്നർ കോംപ്ലിക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കാറൊക്കെയുണ്ട്. പിന്നെ കമ്പോസ് ചെയ്യുന്ന സമയത്തും ജോജിച്ചേട്ടൻ ജോസഫിൻ്റെ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാറുണ്ട്. അത് പാട്ടിനോ മ്യൂസിക്കിനോ ഗുണമുണ്ടാവണേ ഉണ്ടാവട്ടെ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു വലിയ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ടാണ്.
0: ഈ ജോസഫിൽ ഈ പറഞ്ഞ പാട്ടുകൾ കൂടാതെ എനിക്ക് ഒരു നാടൻ പാട്ട് കൂടി ഉണ്ട്, എനിക്ക് തോന്നുന്നു നമ്മളും
1: പാടവരമ്പത്തിലൂടെ
0: ആ പാട്ട് ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷൻ പറഞ്ഞ് അങ്ങനെ ചെയ്തൊരു പാട്ടായിരുന്നു.
1: അത് ആക്ച്വലി ഓൾറെഡി ഉള്ള പാട്ടാണ്, ഓൾറെഡി ഉള്ള നാടൻ പാട്ട്. ഞാനത് സിനിമയ്ക്ക് വേണ്ടി റീ അറേഞ്ച്മെൻറ്റ് ചെയ്തതാണ്. പാടവരമ്പത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഭാഗ്യരാജ് എന്ന് പറഞ്ഞ് പാലക്കാടുള്ള നാടൻ പാട്ടൊക്കെ എഴുതുന്ന സംഗീതം ചെയ്യുന്ന പാടുന്ന ഒരു കലാകാരൻ ചെയ്ത പാട്ടാണ് ആ പാട്ട്. ഓൾറെഡി ഉള്ള പാട്ടാണ്.
0: ഓക്കെ,
1: അപ്പോൾ അതിന് ഞാനത് ചെയ്തത് പെർക്കഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ നമ്മുടെ വീടിനകത്ത് കിട്ടുന്ന ഈ ബ്രൂ കോഫിയുടെ ടിന്നും സ്പൂണും കത്തിയും കത്തിരിയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ടോൺസ് ആണ് അതിലുള്ളത്. അതിൽ എൻ്റെ കൂടെ നല്ലൊരു റിതം പ്രോഗ്രാമറായ അശ്വിൻ ശിവദാസ് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഉണ്ടായിരുന്നു. അത് പുള്ളിയുടെ ഇൻപുട്ടും വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ്. വളരെ ജെന്യുവിൻലി തന്ന ഒരു റിതം പാക്കേജാണ് ആ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തതും. അതിൽ കേൾക്കുന്ന ശബ്ദങ്ങളും എൻ്റെയും അശ്വിൻ ചേട്ടൻ്റെയും ആണ്. ബേസ് ഗിറ്റാർസിന് പകരം ഞങ്ങൾ വോക്കൽ കൊണ്ട് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹാർമണി, ചെറിയ ഹാർമണി, ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയ ഹാർമണി, അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ചെയ്ത പാട്ടാണ് പാടവരമ്പത്തിലൂടെ. ഓൾറെഡി ഉള്ള ട്യൂണാണ്, അത് ഞങ്ങളെടുത്ത് സിനിമയ്ക്ക് റീക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ആ റീക്രിയേഷൻ ചെയ്തത് കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടും കൂടെയാണ് പാടവരമ്പത്തിലൂടെ.
0: ഓക്കെ, അപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം പിന്നീട് രഞ്ജിൻ ചെയ്ത പാട്ടുകൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഹിറ്റ് പാട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു?
1: അതിനുശേഷം കുറേ പടങ്ങൾ വന്നു. ഇപ്പോൾ അൽമല്ലു എന്ന് പറഞ്ഞ സിനിമയിൽ മേടമാസം എന്ന് പറഞ്ഞ പാട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ്.

0: ആണ്. പക്ഷേ ആ പടം അത്ര സക്സസ്സായ ഒരു മൂവിയല്ല, അതൊരു അത്ര കയറിപ്പോയ സിനിമയല്ല. പക്ഷേ ആ പാട്ടിന് ഇന്നും ഫോളോവേഴ്സുള്ള പാട്ടാണ്. കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ സിനിമയുണ്ടായിരുന്നു, അതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആൽബമാണ്. ആ പടവും ഈ പറഞ്ഞ പോലെ തിയേറ്റർ സക്സസ്സോ ഇപ്പോഴും ഒ ടി ടിയിൽ പോലും അവൈലബിൾ അല്ലാതെയാണ് ആ മൂവിക്ക്. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ പാട്ടിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ കമൻസ് എവിടെയാണ്, ഒ ടി ടിയിൽ എവിടെയാണ്. അപ്പോൾ എന്തുകൊണ്ടാ വെച്ചാൽ ആ പാട്ടുകൾ ആൾക്കാർക്ക് സായാഹ്ന തീരങ്ങളിൽ എന്ന് പറഞ്ഞ സോങ്ങാണ്. പിന്നെ കാതോർത്ത് കാതോർത്ത് ഞാൻ ഇരിക്കുക, ആ പാട്ടിന് വിഷ്വല് പോലും ഇല്ല, പക്ഷേ ആ പാട്ടിനൊരു ബേസുണ്ട്, ഫാൻ ബേസുണ്ട്. അപ്പം അത് ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നതാണ് കേട്ടോ, പോസിറ്റീവായിട്ട് പറയുന്നതാണ്. അപ്പം എനിക്ക് സന്തോഷമുണ്ട്, കാരണം സിനിമ സക്സസ്സായാൽ മാത്രമേ പാട്ടിൽ നിൽക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കും. ഇപ്പോൾ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ആണെങ്കിലും മൽമല്ലു ആണെങ്കിലും ഒന്നും തിയേറ്റർ റൺ ചെയ്ത പടങ്ങൾ. യുഗി എന്ന് പറഞ്ഞ പേസും മഴ എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാർക്കും അറിയുന്നൊരു പാട്ടാണത്, തമിഴ്നാട്ടിലും ഈക്വലി ഹിറ്റാണ് ആ പാട്ടൊന്നും. ആ പടമൊന്നും ഓടിയ പടങ്ങളല്ല. അപ്പോൾ അത് എന്തൊക്കെയോ കാരണങ്ങളല്ല, പടം നല്ലതല്ലാതെ ഒന്നുമല്ല, വളരെയധികം എൻജോയ് ചെയ്ത വർക്ക് തന്നെയാണ്, ഇഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണ്. എല്ലാവരുടെയും വലിയൊരു എഫേർട്ട് ഉണ്ട് ഈ പടങ്ങളിലൊക്കെ. പക്ഷേ എന്തോ കൊണ്ട് തിയേറ്ററിൽ സക്സസ്ഫുൾ ആവാതെ പോയ പടങ്ങളാണ്. പക്ഷേ എങ്കിലും പാട്ട് സസ്റ്റെയിൻ ചെയ്ത് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോകുന്ന പാട്ടാണ് പേസും മഴയൊക്കെ. അപ്പോൾ അതൊരു ഞാൻ ഈ പറഞ്ഞ സിനിമ ഹിറ്റായാൽ മാത്രമേ പാട്ട് ഹിറ്റാവൂ എന്ന് പറയുന്ന ആൾക്കാരോടുള്ളൊരു എനിക്കത് യോജിക്കാനേ പറ്റാറില്ല അതുകൊണ്ട് തന്നെ.
1: ഓക്കെ, ഇപ്പോൾ കുറേ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ഒരു പാട്ട് കുറേ
0: പാട്ട് മാസം ആദ്യം പറഞ്ഞല്ലോ, അൽമല്ലു ബോബൻ സാമുൽ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. ബോബൻ ചേട്ടൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ബോബൻ ചേട്ടൻ്റെ മൂവിയിലെ ഹരിശങ്കർ പാടിയ സോങ്ങാണ് അത്, ശ്വേത ആൻഡ് ഹരിശങ്കർ. അത് എൻ്റെ ഫേവറേറ്റ് ട്രാക്കാണ്.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുള്ള യാത്രയാണ്. പുതിയതായിട്ട് വരുന്ന രഞ്ജിൻ്റെ പ്രോജക്റ്റ് ഏതൊക്കെയാണ്?
1: എൻ്റെ ഇമ്മീഡിയറ്റ് റിലീസ് ഉള്ളത് ഒരു സീരീസാണ് സോണി ഇലവന് വേണ്ടിയിട്ട്. ഐസ് എന്നുള്ള സീരീസിൻ്റെ പേര്. ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് മനു അശോകൻ ഡയറക്റ്റ് ചെയ്ത സീരീസാണ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പ്രൊജക്റ്റാണ്. പിന്നെ തമിഴിൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞൊരു മൂവി നടക്കുന്നുണ്ട്. പിന്നെ സണ്ണി ഡിയോൾ സാറിന് വേണ്ടിയിട്ട് ജോസഫിൻ്റെ ഹിന്ദി എം പത്മകുമാർ പപ്പയുടെ തന്നെ സംവിധാനം ചെയ്യുന്ന സൂര്യ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു പാട്ട് ഞാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ അത് നടക്കുന്നുണ്ട് പാരലലി.
0: ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ മ്യൂസിക് ചെയ്ത സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ചില പാട്ടുകൾ എനിക്ക് തോന്നുന്നു രഞ്ജിൻ മ്യൂസിക് ചെയ്ത് വേറെ ആളെ കൊണ്ട് പാടാൻ വെച്ചിട്ട് പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് പിന്നെ രഞ്ജിൻ തന്നെ പാടി പാട്ടുകൾ
1: അങ്ങനെ വന്ന പാട്ടാണ്.
0: ശരിക്കും ആ പാട്ട് ആരെക്കൊണ്ടായിരുന്നു പാടിക്കാൻ?
1: അത് പല പ്ലാൻസ് ഉണ്ടായിരുന്നു. എം ജി സാറിന് വേണ്ടിയിട്ടും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ സമയത്ത് നടന്നില്ല. പിന്നെ അവസാനം സമയം അപ്പോഴേ ഞാൻ പറഞ്ഞില്ല, വളരെ ചെറിയ സമയം കൊണ്ടാണ് മാളികപ്പുറം കംപ്ലീറ്റ് ആവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കളയാനുണ്ടായിരുന്നില്ല. എല്ലാം സ്പീഡിൽ തീർക്കേണ്ട ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പാടി. അതെ, ആൻ്റോ ചേട്ടനാണ് പറയുന്നത്. ആൻ്റോ ചേട്ടൻ അഭിലാഷിനോട് പറയാട അവനെന്നെ ഇത് പാടിക്കൂടെ എന്ന് ചോദിച്ചത്. അപ്പം ആൻ്റോ ചേട്ടനോട് നന്ദി. അതുകൊണ്ടാണ് അങ്ങേലി പോയി ഞാൻ തന്നെ അവസാനം പാടിയത്.
0: ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗായകൻ ഒരു സംഗീത സംവിധായകനായി കഴിഞ്ഞാൽ ഇങ്ങനെയും കുറേ ഗുണങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ പാടിക്കഴിയുമ്പോൾ ആ അത് മതി, അല്ലെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നീട് ചില.
1: പക്ഷെ ഞാൻ എൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പാടുന്നുണ്ട്, വൃത്തിക്ക് പാടി വയ്ക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ പാടിയാൽ മതി എന്ന ഓപ്ഷൻ വരാറുണ്ട്. പക്ഷെ ഞാൻ അത് ചിന്തിക്കാറുമില്ല. മിക്ക മാക്സിമം ഞാൻ അവരെ ഡിസ്കറേജ് ചെയ്യാനേ ട്രൈ ചെയ്യാറുള്ളൂ. കാരണം ഇത് ചില പാട്ടിൽ എനിക്ക് ഓക്കെയാണ് തോന്നും, പക്ഷെ എനിക്ക് എല്ലാ പാട്ടിലും എനിക്ക് ഓക്കെ അല്ല എൻ്റെ ശബ്ദത്തിന്.
0: ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതൊക്കെ പാട്ടാണ് പാടിയത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? രഞ്ജിൻ സംഗീത സംവിധാനം
1: അല്ല, ഈവൻ എന്നോമൽ നിധിയല്ലേയും കാർമേഘം മൂടുന്നു, ആ രണ്ട് പാട്ടാണ് കാവലിലുണ്ടായിരുന്നത്. അപ്പോൾ നിതിൻ രഞ്ജി പണിക്കർ സുരേഷ് ഗോപി സുരേഷ് ഏട്ടനെ ആ പാട്ട് കേൾപ്പിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞത് രണ്ട് പാട്ടും അവനെന്നെ പാടിക്കൂടെ എന്നാണ് ചോദിച്ചത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പോൾ നന്നായി പാടിയിട്ടുണ്ടല്ലോ ഞാൻ.
0: ഓക്കെ, അപ്പോൾ എന്തായാലും ശരിക്കും ഈ പാട്ടുകളെല്ലാം ഇവരെയും കേൾപ്പിക്കാറുണ്ടല്ലോ സിനിമയിലെ.
1: അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മൾ ചെയ്ത സോങ് എങ്ങനെയുണ്ട്, അദ്ദേഹം അഭിനയിച്ച പടമല്ലേ, അത് സുരേഷ് ഏട്ടൻ്റെ ഒരു കംബാക്ക് മൂവിയാണ് ഈ അക്കാവൽ. അപ്പോൾ ഡെഫിനറ്റ്ലി സുരേഷ് ഏട്ടൻ അത് കേൾക്കുക എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ.
0: അപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇന്ന് ഉത്രാട പാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ രാവിലെ തന്നെ രഞ്ജിനെ വിളിച്ച് ഇവിടെ റെഡിയാക്കി നിർത്തി. കാരണം വെച്ചാൽ ഞാൻ 8:30 തന്നെ വരണം എന്ന് പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ ആൾ വന്നു. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രഞ്ജിൻ്റെ ഇന്നത്തെ പ്ലാനൊക്കെ എങ്ങനെയാണ്? നാളെ തിരുവോണമാണ്, അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ആഘോഷം, എവിടെ വെച്ചിട്ടാണ്?
1: ഫാമിലിയുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രാവൽ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചി തന്നെയായിരിക്കും. പാലക്കാട് വീട്ടിൽ എപ്പോഴും ഞാൻ പോവാറുണ്ട്. ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ഒന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരും. പക്ഷെ എപ്പോൾ പോകുന്നുള്ള കാര്യം, ഉത്രാടമാണ് തിരുവോണമുള്ള കാര്യം എനിക്ക് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റാതെ.
0: ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ കേട്ട് പാട്ടുകളൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ കേട്ട് ഇനിയും ഒരുപാട്

0: വിശേഷങ്ങളൊക്കെ പറയാൻ, പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം, നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ ആണെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ തന്നെ പിന്നെന്താ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെത്തി. പ്രത്യേകിച്ചും ഈ ഒരു ഓണം നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ അതിരാവിലേക്ക് വിളിച്ച സമയത്തും ആ ഒരു ക്ഷണം സ്നേഹപൂർവ്വം സ്വീകരിച്ചെത്തിയ രഞ്ജിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ചെയ്യാനായിട്ട് രഞ്ജിന് കഴിയട്ടെ എന്നും, ഒരുപാട് സിനിമകളിൽ നല്ല ഹിറ്റ് പാട്ടുകൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ പാടാനുള്ള അവസരം കൂടി ലഭിക്കട്ടെ എന്ന ആ ഒരു ആശംസയോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രഞ്ജിന് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്? അതാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്.
1: താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വിളിച്ചതിന് ഞാൻ വലിയ നന്ദി ജലീലിനോട് അറിയിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ ആകാശവാണി, ഞാൻ ഇപ്പോഴും ഞാൻ കാറിൽ റേഡിയോ കേൾക്കുക എന്ന് പറഞ്ഞാൽ ആകാശവാണി തന്നെ കേൾക്കുള്ളൂ. 107.5 അല്ലെങ്കിൽ 102.3 ആണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കളിയാക്ക തയ്യാറിയോ കൂടെയാണ്. ഇത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ വീണ്ടും വിളിച്ചതിന് വലിയ നന്ദി അറിയിക്കുന്നു. എല്ലാ ആൾക്കാരും, എനിക്ക് തോന്നുന്നു കുറേ പേര് ഇപ്പോഴും ഞാൻ ഉണ്ടായിപ്പോണ്ടായിരുന്ന പല RJ's ഞാൻ കേൾക്കാറുണ്ട്, ജലീലിൻ്റെയും കേൾക്കാറുണ്ട്. നമ്മൾ ആ സമയത്ത് ഒരുമിച്ച് ജലീലിൻ്റെ തന്നെ പ്രോഗ്രാം ചില സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു, പ്രണയ സല്ലാപം അല്ലേ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജലീല് ചിന്തിക്കാത്ത ചില പാട്ടുകളൊക്കെ ഞാൻ അന്ന് പ്ലേ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കുറേ വർഷങ്ങളായിരുന്നു ആകാശവാണിയിൽ. ഇപ്പോഴും ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആകാശവാണിയിൽ എനിക്ക് RJ ചെയ്യാൻ ഇപ്പം പറ്റുന്നില്ലല്ലോ. ഒന്ന് എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ എന്തായാലും വന്ന് ചെയ്യും ചിലപ്പോൾ. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിന്, വീണ്ടും എൻ്റെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാൻ എന്നെ അനുവദിച്ചതിനൊക്കെ നന്ദി പറയുന്നു. അതുകൂടാതെ ഇവിടെ നമ്മുടെ എല്ലാ RJ'സിനും ആകാശവാണിയിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. കേൾക്കുന്ന ഓരോ ശ്രോതാവിനും എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയുള്ള എൻ്റെ മ്യൂസിക്കൽ ജേണിയിൽ എൻ്റെ കൂടെ ഇതുവരെ നിന്ന പോലെ തന്നെ ഇതിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.
2: പുത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഓണത്തിൻ്റെ സന്തോഷവും ഓർമ്മകളുടെ മധുരവും നിറഞ്ഞ ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഞാനും നിങ്ങളുടെ സ്വന്തം ഹൃദയരാഗങ്ങളുമായി. പൂക്കളത്തിൻ്റെ നിറവും ഓണപ്പാട്ടിൻ്റെ ഈണവും മനസ്സിൽ നിറച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഹൃദയരാഗങ്ങൾ. ഞാൻ ബിനു റോയ്, സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ സന്ദേശം വായിക്കാം. എം മണി വാണിയമ്പലം ശാന്തിനഗർ മലപ്പുറത്ത് നിന്നും ആവശ്യപ്പെട്ടതാണ് ഇന്നത്തെ ആദ്യ ഗാനം. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹായ് ഹൃദയരാഗമേ, ഇന്ന് തിരുവോണം. ഹൃദയരാഗങ്ങൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ആശംസകൾ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിലെ ഒന്നാനാം ഊഞ്ഞാൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് മണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പി സുശീലയും സംഘവും പാടിയത്. കാവാലം നാരായണപ്പണിക്കർ എഴുതി, ശ്യാം സംഗീതം നൽകി.

ആസാമിലെ നാഗേന്ദ്രനഗറിൽ നിന്നും ഒരു ശ്രോതാവ് ഹൃദയരാഗത്തിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹിതേന്ദ്രദാസ് എന്നാണ് ഈ പ്രിയ ശ്രോതാവിൻ്റെ പേര്. ആകാശവാണിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഹിതേന്ദ്രദാസിന് വേണ്ടി വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഓണനാളിയിൽ താഴേക്കാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം വയ്ക്കാം. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, എസ്

ദേവികുളം സ്പൈസ് എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ, രതീഷ് മഞ്ഞപ്ര. രതീഷിൻ്റെ ഇഷ്ടഗാനം ഇതാണ്, പൂനിറം കൊണ്ടോടി വന്നു മാണിക്കത്തമ്പ്രാട്ടി.

ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ശ്രീകുമാരൻ തമ്പി രചനയും സംഗീതവും നിർവഹിച്ച ഗാനമാണിത്. ഈ ചിത്രത്തിലൂടെയാണ് ശ്രീകുമാരൻ തമ്പി സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. ഇനി ആ മനോഹര ഗാനം കേൾക്കാം. രതീഷിനും സ്പൈസ് എഫ് എമ്മിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹലോ, ഹൃദയരാഗമേ കുഞ്ചിത്തണ്ടിയിൽ, ക്ഷമിക്കണം, കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ശോഭനയാണ്. എനിക്ക് സൂപ്പർമാനിലെ ഓണത്തുമ്പി പാടൂ നീ ഓരോ രാഗം തേടി എന്ന പാട്ട് വെച്ചു തരും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്പൈസ് എഫ്എമ്മിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരിച്ച് ശോഭനയ്ക്കും കുടുംബാംഗങ്ങൾക്കും സ്പൈസ് എഫ്എമ്മിൻ്റെയും ഓണാശംസകൾ. സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് ഈ പാട്ട്. എസ് രമേശൻ നായർ രചനയും എസ് പി വെങ്കിടേഷ് സംഗീത സംവിധാനവും നിർവഹിച്ചു. ശോഭനയുടെ ഇഷ്ടഗാനം കേൾക്കാം.

ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയരാഗത്തിന് നല്ലൊരു വന്ദനം ആദ്യം നേരുന്നു. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ തിരുവാവണിരാവ് എന്ന ഗാനം ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഷീബ കുമരകം, ത്രിമൂർത്തീസ് അനിൽ ചേട്ടൻ, ശ്രീധരൻ ചേട്ടൻ, വേണുഗോപാലൻ ചേട്ടൻ, മണിച്ചേട്ടൻ, മുഹമ്മദ് ചേട്ടൻ, കുഞ്ഞിപ്പ, ബിജി, സൽമ ജമാലുദ്ദീൻ ഇവർക്കു വേണ്ടി കേൾപ്പിക്കുമല്ലോ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ദേവികുളം സ്പൈസ് എഫ്എമ്മിനും ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക്സിനും നല്ലൊരു തിരുവോണാശംസകളും നേർന്നുകൊണ്ട് ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നും, ഉണ്ണിമീനോനും സിത്താരയും മീര ശർമ്മയുമാണ് ഈ ഗാനം പാടിയത്. മനു മഞ്ജിത്തെഴുതി, ഷാൻ റഹ്മാൻ സംഗീതം നൽകി.

ഹൃദയരാഗങ്ങളിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവാണ് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം സഞ്ചാരി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ അനുരാഗ വല്ലരി കടിഞ്ഞൂൽ കായ്ക്കും ആവണി വട്ടന്നാളിൽ. യൂസഫലി കച്ചേരിയാണ് ഈ ഗാനം എഴുതിയത്. സംഗീതം നൽകിയത് യേശുദാസ്.

കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.